0: ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഹായ് മാം, എന്റെ പേര് ശ്രീകാന്ത് എന്നാണ്.
0: ആ ശ്രീകാന്ത്, എവിടുന്നാ വിളിക്കുന്നേ?
1: ഞാൻ വിഴിഞ്ഞത്ത് നിന്നാണ് വിളിക്കുന്നത്.
0: ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ശ്രീകാന്ത് എന്താ ചെയ്യുന്നേ?
1: ഞാനിവിടെ ഐടി പ്രൊഫഷണലാണ്, ഞാൻ ഇവിടെ വർക്ക് ചെയ്യാണ്, കൂട്ടത്തിൽ ഐടി കമ്പനിയിൽ വർക്ക് ചെയ്യാം.
0: ആണോ? ഓക്കെ, ഇന്ന് വർക്ക് ഫ്രം ഹോം ആണോ?
1: അതെ, ഇന്ന് വർക്ക് ഫ്രം ഹോം ആണ്.
0: അപ്പോ വർക്ക് ഫ്രം ഹോം എങ്ങനെയാണ്? ഇഷ്ടമാണോ അതോ പോകുന്നതാണോ നല്ലതെന്ന് തോന്നുന്നു? പക്ഷെ വീക്ക്ലി വൺസ് ഒക്കെ പോകണം അല്ലേ?
1: വീക്കിലി വൺസ് ഒക്കെ പോകണം. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ സൗകര്യം എന്ന് പറഞ്ഞാൽ വർക്ക് ഫ്രം ഹോം ആണ്. എന്നല്ലേ, വീട്ടിലൊന്നും വർക്ക് ചെയ്യില്ല, കുറച്ചുകൂടി നല്ലത്.
0: എന്നാലും ഏത് സമയത്തും മീറ്റിംഗ്സ് ഒക്കെ വരാറില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ലേ? തോന്നില്ല, അത് കുഴപ്പമില്ല. എന്നാലും വീട്ടിൽ ഇരിക്കാലോ എന്നുള്ളതാണ് അല്ലെ? ഇടക്കിടക്ക് എവിടെയെങ്കിലും ഒക്കെ ഇറങ്ങി പോകാം. കേൾക്കുന്നുണ്ട് കമ്പനിക്കാർ കേട്ടോ.
1: ഞാൻ ആക്ച്വലി മാമിന്റെ വലിയൊരു ഫാനാണ്. ഞാൻ മാമിന്റെ ഷോസ് കണ്ടിട്ടുണ്ട് ലൈവ് ആയിട്ട്. അതെ, അപ്പൊ പരിചയപ്പെടാൻ പറ്റില്ല, ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല. സന്തോഷം.
0: ഓ സന്തോഷം. ഇനി ഷോസിന് വരുമ്പോ ശ്രീകാന്ത് എന്ന് പറഞ്ഞു വന്ന് പരിചയപ്പെടണം കേട്ടോ.
1: ഷുവർ ഷുവർ, ഉറപ്പായിട്ടും. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എനിക്ക് മെലഡി സോങ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഒരു മെലഡി സോങ് പാടും.
0: ഓക്കേ ഓക്കേ, എന്തെങ്കിലും സജഷൻ ഉണ്ടോ?
1: ഇല്ല, ഏത് മെലഡി സോങ് ആയാലും കുഴപ്പമില്ല. മെലഡി സോങ്സിന്റെ ഫാനാണ്. അപ്പൊ
0: തമിഴ് പാടിയാ മതിയോ?
1: ഓ മതി, ധാരാളം.
0: ഓക്കേ.

0: ഇഷ്ടായോ?
1: ഓ അടിപൊളിയാണ് അടിപൊളി. നേരത്തെ ഫോൺ കൂടെ കേൾക്കുമ്പോൾ ഹർഷിത നല്ല അടിച്ചടിപൊളി ഒരുപാട് ഇഷ്ടപ്പെട്ടു.
0: ഓക്കെ, അപ്പൊ ഏത് പാട്ടാ കേക്കണ്ടത് ശ്രീകാന്തിന്?
1: അവിടുന്ന് ഗാനം കേൾക്കാൻ സോങ്.
0: ഓക്കെ, അവിടുന്ന് ഗാനം കേൾക്കാനുള്ള പാട്ടാണ് വേണ്ടത് അല്ലേ?
1: അതെ അതെ
0: ഓക്കെ ഓക്കെ. പരീക്ഷ എന്ന് പറയുന്ന സിനിമയിൽ അവിടുന്ന്
1: അതെ അതെ
0: ഓക്കെ. എന്തായാലും കീപ് കെ ബാബുരാജ് മാഷിന്റെ, പി ഭാസ്കർ മാസ്റ്ററിന്റെ പാട്ട്. ഓക്കെ, അപ്പൊ സന്തോഷം കേട്ടോ വിളിച്ചതിൽ, ഒരുപാട് സന്തോഷം.
1: താങ്ക് യു,
0: താങ്ക്സ് ഫോർ കോളിംഗ്, ബൈ.

0: ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ കിളിമാനൂരുള്ള പിരസ്വാദമാണ് എന്തവിടെ സിമി വേണുഗോപാൽ എന്നാണ് എന്റെ പേര്. കാനാറ മടത്തിക്കുന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്.
0: ഓ, ശ്വാസം കിട്ടിയല്ലോ ഇത്രയും നേരം പറയാം.
1: ഭഗവാനെ, എപ്പോഴും തുടങ്ങിയ ട്രൈ ആണെന്ന് ഒത്തിരി നാളായി ഇതിലോട്ട് വിളിച്ചിട്ട്.
0: ഐശ്വര്യം ഉള്ളവര് വന്നിരുന്നാ കിട്ടുന്നു, മനസ്സിലായില്ലേ?
1: അയ്യോ, എനിക്ക് ദിവ്യ മേഡത്തിന് ഇത്രയും ഐശ്വര്യം ഉണ്ടെന്ന് എനിക്കറിയാം. പുതിയ ചിത്രങ്ങളൊക്കെ ഏതാണ്
0: ഇറങ്ങാനുള്ള പടത്തിലെ പാട്ടുകളാണ്. ഇറങ്ങിയ പടം എന്ന് പറയുന്നത് നേരറിയും നേരത്തെ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. പിന്നെ തെലുഗു വളരി എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പോകുന്നു. ഷോസ് ഒക്കെ ആയിട്ട് ഫാമിലി എല്ലാരും സുഖമായിരിക്കുന്നു. നമ്മുടെ ഷോ ഒക്കെ ഉള്ളപ്പോ, ട്രിവാൻഡ്രത്തോ ഒക്കെ ഉള്ളപ്പോ, എറണാകുളത്തോ ഒക്കെ ഉള്ളപ്പോ വന്ന് കാണണം കേട്ടോ. പാട്ടുകൾ നേരിട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. അതോ റേഡിയോയിലൂടെ മാത്രമേ കേൾക്കുള്ളോ?
1: റേഡിയോ ഏറ്റവും വലിയ ഒരു ആശ്വാസം.
0: അതാണ്. അപ്പൊ പാടി പറഞ്ഞോളൂ.
1: കണ്ണീനും കണ്ണാടിക്കും എന്നുള്ള ചിത്രത്തിലെ ചിത്രകൃതി അടിയ
0: എം ജയശങ്കർ സാറിന്റെ പാട്ട്. ഓക്കെ, തനിച്ചിരിക്കും, മനസ്സിലായി, പാടിക്കോളൂ.

തങ്കക്കിനാവിന്റെ തരിവളയിൽ താളമിട്ടീനെ.

0: തങ്കക്കിനാവിന്റെ തരിവളയുള്ളിൽ താളമിട്ടീനെ. ഓഹോ
1: സൂപ്പർ, നന്നായിട്ട് പാടി കേട്ടോ, ഒരുപാട് ഇഷ്ടമായി. ഈ പാട്ട് എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട്?
0: അയ്യോ എനിക്ക് മണിച്ചേട്ടൻ എന്ന് പറഞ്ഞാലേ ജീവയാണ്.
1: മനസ്സിലായത്, ഒരുപാട് ഇഷ്ടമാണെന്ന് മനസ്സിലായി. ഈ പാട്ട് എനിക്ക് തോന്നുന്നു ഒരു 500 തവണ എങ്കിലും കേട്ടിട്ടുണ്ട് അല്ലേ?
0: പിന്നെ എപ്പോഴും
1: മനസ്സിലായി. അപ്പൊ ആ പാട്ട് വീണ്ടും എങ്കിൽ മൊത്തത്തിലെ വെപ്രാളം കണ്ടപ്പോഴേ മനസ്സിലായി ഈ പാട്ട് ചോദിക്കാൻ. ഓക്കെ ഓക്കെ, അപ്പൊ ഈ പാട്ട് കേൾക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി ഈ പാട്ട്, എന്തായാലും ഒരു വെറൈറ്റി.
0: ഓ
1: താങ്ക് യു സോ മച്ച്.
0: നല്ല ഉയർച്ചയൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്.
1: ഓക്കെ
0: ശരി, ബൈ.

0: ഗായിക ദിവ്യ നായർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്?
2: മാഡം, എന്റെ പേര് ബിന്ദു ആണ്.
1: ഓക്കെ, ബിന്ദു എവിടുന്ന വിളിക്കുന്നത്?
2: വിഴിഞ്ഞം കൽവെട്ടാംകുഴി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നാണ്.
1: വിഴിഞ്ഞത്തുനിന്നാണ്. ഓക്കെ ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടില് മൂന്ന് മക്കള്, ഞാൻ പിന്നെ അച്ഛനും അമ്മയുണ്ട്.
1: പാട്ടുകൾ ഒരുപാട് ഇഷ്ടമുള്ള ആളായതുകൊണ്ടായിരിക്കുമല്ലോ ഈ പ്രോഗ്രാമിന് വിളിച്ചത്, ഡെഫിനറ്റ്ലി അല്ലേ?
2: 4 വർഷത്തിന് മുമ്പ് വരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് അങ്ങനെ വിളിക്കാറില്ല.
1: ഓക്കെ ഓക്കെ. അപ്പൊ ഞാന് ഒരു ചോദ്യം ചോദിക്കാം, ഇഷ്ടമുള്ള പാട്ടുകാരുടെ പേര് പറയാ.
2: ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം യേശുദാസ്.
1: അപ്പൊ യേശുദാസ് സാറിന്റെ പാട്ടാണോ ഇന്ന് ആവശ്യപ്പെടുന്നത്? ആണ്. ഓക്കെ, അടിപൊളി പാട്ട്. രവീന്ദ്രൻ മാസ്റ്ററിന്റെ പാട്ടാണ്. പൂച്ചൽ ഖാദർ സാറാണ് ഈ പാട്ട് എഴുതിയത്. ഓക്കെ, നല്ല സെലക്ഷൻ ആണ്. എക്കാലത്തെയും മികച്ച പാട്ടുകളിൽ ഒന്നാണ് രാജീവം വിടും എന്നുള്ളത്. അപ്പൊ എന്തായാലും നല്ല പാട്ടാണ്. അതെ അതെ.
2: അപ്പൊ താമസിക്കുന്നു,
1: ഞാനും ട്രിവാൻഡ്രംകാരിയാണ്. ആണോ? ഓക്കെ, ഞാൻ എപ്പോഴും വരാറുണ്ട് കേട്ടോ.
2: ആണോ? 5th ഫ്ലോറിലാണ്. ഓ, ഇനി വരുമ്പോ അങ്ങോട്ട് വന്നാ മതി.
1: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അപ്പൊ വിളിച്ചാൽ ഒരുപാട് സന്തോഷം. കൊറേ നാളിന് ശേഷം ആണെങ്കിലും ഇന്ന് വിളിച്ചല്ലോ. ഓക്കെ, അപ്പൊ ഓക്കെ. അപ്പൊ താങ്ക് യു.
2: എനിക്കും എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, എന്റെ മൂന്ന് മക്കൾക്കും, എന്റെ അച്ഛനും അമ്മയ്ക്കും, എന്റെ സഹോദരങ്ങൾക്കും, എന്റെ ഈ ഓഫീസിലെ ഫ്രണ്ട്സിനും എല്ലാവർക്കും വേണ്ടി, മാഡത്തിനും കൂടെ വേണ്ടി ഈ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
1: ഓക്കെ ഓക്കെ, നല്ല ഡെഡിക്കേഷൻ. എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, അതില് ബാക്കി പറഞ്ഞതെല്ലാം വരും കേട്ടോ. അത് തന്നെ ഇനഫാണ്. ഓക്കെ, അപ്പൊ ഓക്കെ. താങ്ക്സ് ഫോർ കോളിംഗ്.

രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ.

0: ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: നമസ്കാരം, ഞാൻ ശ്രീധരൻ ജോഹരെന്ന്.
0: ഓക്കെ ഓക്കെ ഓക്കെ. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം?
1: ഇവിടെ എല്ലാവർക്കും സുഖമാണ്.
0: എല്ലാവർക്കും സുഖമാണ്. ഓക്കെ, വീട്ടിലാരൊക്കെ?
1: വീട്ടില് ഞാനും വൈഫും പിന്നെ മോനുണ്ട്, അവനും വൈഫും രണ്ട് പിള്ളേരും.
0: മോൻ എവിടെ വർക്ക് ചെയ്യുന്നു?
1: മോൻ നാലാഞ്ചിറ മാറിയാൻ കോളേജില് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്.
0: ഓക്കെ ഓക്കെ. പിന്നെ പാട്ടുകളൊക്കെ ഒരുപാട് കേൾക്കുന്ന ആളായതുകൊണ്ടാണ് ആകാശവാണിയിലേക്ക് വിളിച്ചത് അല്ലേ? ഇപ്പൊ ഏത് പാട്ടാണ് ചോദിക്കുന്നത്?
1: മോഹിനിയാട്ടം എന്നുള്ള പടത്തിലെ തൊണ്ട എന്ന പദത്തിന് അന്തർത്ഥം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ശ്രീകുമാരൻ തമ്പിയാണെന്ന് തോന്നുന്നു.
0: അതെ അതെ, തമ്പി സാറിന്റെ പാട്ടാണ്. എന്തായാലും ആ പാട്ട് കേൾപ്പിക്കാം കേട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
1: ഓക്കെ,
0: താങ്ക് യു.

0: മുന്നണി ഗായിക ദിവ്യ നായർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്? സുലോചന, കരകുളം അല്ലേ? അങ്ങനല്ലേ പറഞ്ഞു? കരകുളത്ത് മഴയൊക്കെ ഉണ്ടോ ഇപ്പൊ?
2: കരകുളത്ത് നല്ല വിശേഷം തന്നെ, എല്ലാരും സുഖമായിരിക്കുന്നു.
1: കരകുളത്തുള്ള എല്ലാരും സുഖമായിരിക്കുന്നു എന്ന് പറയാണല്ലേ, എല്ലാ വീട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വീട്ടിലെ രണ്ടാ മക്കള്, ഭർത്താവ്.
1: ആ ഓക്കെ. അപ്പൊ ഇന്ന് ചോദിക്കാൻ പോന്ന പാട്ട്
2: ഇടപഴകി ഒരു കാഴ്ച.
1: ആ ഇടനാഴി ഒരു കാലച്ചേല പാട്ടാണോ ചോദിക്കാൻ വിളിച്ചത്?
2: ആ
1: അപ്പം വാതിൽ പഴുതിലൂടെ മുന്നിലായിരിക്കും. അറിയോ പാടാൻ? അറിയോ? ഓക്കെ. എന്തെങ്കിലും സജഷൻ ഉണ്ടോ പാട്ട്?
2: അങ്ങനെയൊന്നും.
1: ഓക്കെ ഓക്കെ.

0: ഇഷ്ടമാണോ ഈ പാട്ട്?
1: എനിക്ക് അങ്ങനത്തെ പാട്ടുകളൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം.
0: ആ, എനിക്ക് ആള് അറിഞ്ഞാണ് ഞാൻ ഇവിടെ പാട്ട് ചോദിക്കുമ്പോ പാടുന്നത്. വാതിൽ പഴുതിലൂടെ ആണ്
1: പഴയ
0: ചോദിച്ചത്. അപ്പൊ
1: പാട്ട്.
0: ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പ് പാട്ട് ആലോചിച്ച് പാടിയതാണ് കേട്ടോ.
1: എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ പാട്ടുകൾ.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഈ പാട്ട് കേൾപ്പിച്ചു തരാം കേട്ടോ. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഒ എൻ വി സാർ രചിച്ച ഈ മനോഹരമായ ഒരു സോങ് കേൾക്കാം. ഓക്കെ,
1: താങ്ക് യു, താങ്ക് യു.
0: ഓക്കെ.

0: ആരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ അൻസാർ, കൊല്ലം കരുനാഗപ്പള്ളി.
0: ഓ, കരുനാഗപ്പള്ളി എന്നാണ്. ഓക്കെ, ഒരുപാട് സന്തോഷം വിളിച്ചാല്.
1: ബ്ലൈൻഡ് ആണ്.
0: ഓ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ആകാശവാണിയിലെ പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടമാണല്ലോ അല്ലേ? പാട്ടല്ലാതെ വേറെ എന്താണ് ഇഷ്ട, ഹോബി എന്നൊക്കെ പറയുമ്പോ?
1: പ്രഭാതവേരി കേൾക്കും, സുഭാഷിതം കേൾക്കും, ഉദയഗീതം, അങ്ങനെ. പിന്നെ ഗ്രാമകേരളം, ഗ്രാമകേരളമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ് ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ. അപ്പൊ സ്ഥിരം ശ്രോതാവാണ് അല്ലേ ആകാശവാണി? വീട്ടിലാരൊക്കെയാ ഉള്ളത്?
1: വീട്ടില് ഞങ്ങൾ 7 പേരാണ്. 5 പെങ്ങന്മാരും ഞാനും ഒരു ചേട്ടനും ഉണ്ട്.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണ്?
1: എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമാണ് പറയാനൊന്നുമില്ല. ഞാൻ പിന്നെ പൊറോട്ട ഇറച്ചിട്ട് കഴിക്കാം.
0: ആ ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ. അതൊരു വികാരമാണ് അല്ലേ നമ്മുടെ മലയാളികളുടെ.
1: ഞാൻ പൊറോട്ട കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളാ.
0: ഓ, അടിപൊളി അടിപൊളി. ഇനി ഹെൽത്തി അല്ല എന്നൊക്കെ പറഞ്ഞാലും അല്ലേ നമുക്ക് പൊറോട്ട വിട്ടൊരു കളിയില്ലാന്ന്.
1: പിന്നെ പിന്നെ കട്ട്ലേറ്റ് ഉണ്ട്, പിന്നെ ചിക്കൻ റോള്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതേസമയം സദ്യ കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ രുചി പ്രത്യേകം ഉണ്ടാവും.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ട് ആവശ്യം?
1: സെല്ലിലോയിഡിനകത്ത് ഒരു പാട്ട്, കാറ്റേ കാറ്റേ പൂക്കാൻ മരത്തിലെ പാട്ട് മോളി വന്നു പറഞ്ഞു.
0: ഓ, അടിപൊളി പാട്ടാണ്. നമ്മുടെ എം ജയശങ്കർ സാറിന്റെ പാട്ട്, ജയലക്ഷ്മി ചേച്ചിയും ശ്രീറാം മംഗളും പാടിയ നല്ലൊരു പാട്ടല്ലേ. ഒരുപാട് നാളിന് ശേഷം വന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സോങ് ആയിരുന്നു.
1: ഒരു പാട്ട് പാടാമോ?
0: ഞാനല്ലേ. ഓക്കെ, ഞാൻ പാടാം. ഏതെങ്കിലും പാട്ട് സജഷൻ ഉണ്ടോ?
1: ഏതെങ്കിലും
0: ഏതെങ്കിലും പാട്ട്. ഓക്കെ, പാടാം.

0: മതിയോ?
1: താങ്ക് യു കേട്ടോ, നല്ല അടിപൊളി പാടിയായിട്ടുണ്ട് കേട്ടോ.
0: ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.

0: സംവിധായിക ദിവ്യ നായർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇത് ആരാണ് വിളിക്കുന്നത്? ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? വീട്ടിലാരൊക്കെ ഉണ്ട്? ഇപ്പൊ പുതിയ വിശേഷം എന്താണ് വീട്ടില്? പഴയതുപോലെ അങ്ങനെ പോകുന്നു. സിനിമകൾ ഇഷ്ടമുള്ള ആളാണോ?
2: തീർച്ചയായും.
1: ഇഷ്ടപ്പെട്ട ഒരു മൂന്ന് സിനിമയുടെ പേര് പറഞ്ഞേ.
2: ദൃശ്യം.
1: ആ ദൃശ്യം. ഓ, ദൃശ്യം 1, 2, 3 അല്ലേ? ഓക്കെ, അടുത്തത്?
2: അണ്ണൻ തമ്പി.
1: ജോണി വാക്കർ. ഓക്കെ, അപ്പൊ ഒരു മോഹൻലാൽ, രണ്ട് മമ്മൂട്ടി, അങ്ങനെ പറയാല്ലേ? ഓക്കെ ഓക്കെ. ഇവരുടെ രണ്ടുപേരുടെയും ഫാൻ ആണല്ലേ? രണ്ടുപേരുടെയും. ഓക്കെ, ഏത് പാട്ട്?
2: ഞാൻ
1: ഇഷ്ടമുള്ള ഒരു പാട്ട് വേണം. നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി നവരാ

0: അടിപൊളി അടിപൊളി.
1: ഓക്കെ, താങ്ക് യു സോ മച്ച്.
0: ഓക്കെ,
1: അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
0: മേഘം പോത്ത് തുടങ്ങി.
1: തൂവാലത്തുമ്പികളിലെ പാട്ട്. ഓക്കെ, പെരുമ്പാവൂർ സാറിന്റെ പാട്ടാണ് മേഘം പോത്ത് തുടങ്ങി എന്നുള്ള പാട്ട് അല്ലെ, തമ്പി സാറിന്റെ രചന. ഓക്കെ, അപ്പൊ വിളിച്ചാൽ ഒരുപാട് സന്തോഷം.
0: ആ, അതെ.
1: താങ്ക് യു.

0: ഹലോ, പ്രിയഗതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഹലോ, ദിവ്യ മേഡം അല്ലേ?
0: അതെല്ലോ, ഇതാരാണ്?
1: ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിനടുത്ത് പനങ്ങോട് നിന്നാണ്.
0: ഒരുപാട് സന്തോഷം കേട്ടോ ഇത് വിളിച്ചത്. ആ, ഞാൻ ട്രിവാൻഡ്രംകാരിയാണ്.
1: പിന്നെ എനിക്ക് വേണ്ടത് വലംബിരി ശങ്കിൻ തീർത്ഥമായി എന്നുള്ള പാട്ടാണ് വേണ്ടത്.
0: ഓക്കെ ഓക്കെ ഓക്കെ, നല്ല പാട്ടാണ്.
1: റിട്ടയേർഡ് എലക്ട്രിസിറ്റി ബോർഡ് ജ്യോസ്നാണ്.
0: ആണോ? ഓക്കെ ഓക്കെ, എന്താണ് ആ പാട്ട് ഇഷ്ടപ്പെടാൻ കാര്യം?
1: റിട്ടയർഡ് ആയിട്ട് 20 വർഷമായി.
0: ഓക്കെ, എത്രയും വർഷമായി? ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ,
1: 20 വർഷമായി.
0: അപ്പോ എന്തുകൊണ്ടാണ് ആ പാട്ട് ഇത്ര ഇഷ്ടം?
1: സംഗീതം വലിയ നല്ലതാണ്, കേൾക്കാൻ വലിയ ഇമ്പമുള്ളതാണ്.
0: ആ ഓക്കെ ഓക്കെ, ആരാ സംഗീതം ചെയ്തതെന്നറിയാവോ? ഓക്കെ, നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമിയാണ് ഇതിന്റെ സംഗീതം ചെയ്തിരിക്കുന്നത്. ലെജൻഡറി റൈറ്റർ ആയ ശ്രീകുമാരൻ തമ്പി സാറിന്റെ രചനയുമാണ്. അപ്പോ നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ.

ഗായിക ദിവ്യ നായർ അവതരിപ്പിച്ച ഹലോ പ്രിയ ഗീതം സമാപിച്ചു. നിർവഹണം സെവിൽ ജിഹാൻ, ഷിബിന അൻവർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആകാശദൂത് എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയത്, രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ഔസേപ്പച്ചൻ.

0: സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ആലിബാബയും 41 കള്ളന്മാരും ഈ ചിത്രത്തിനായി മാധുരി പാടിയ ഗാനമാണിനി. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള മരണങ്ങളിലും വൈകല്യങ്ങളിലും പ്രധാനപ്പെട്ട ഒന്നാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. ഈ രോഗത്തെക്കുറിച്ചും രോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങളെക്കുറിച്ചും നാം തീർച്ചയായും മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണ്. സ്ട്രോക്ക് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ദിലീപ് ആർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്?
2: പക്ഷാഘാതം അഥവാ സ്ട്രോക്ക്, അത് പ്രധാനമായി കാരണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് തരത്തിലാണ് അത് ഉണ്ടാകുന്നത്. ഒന്ന്, രക്ത ഓട്ടക്കുറവ് കാരണം ഉണ്ടാകുന്ന ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്ന പക്ഷാഘാതവും, രണ്ട്, ബി പി കൂടിയിട്ട്, രക്തസമ്മർദ്ദം കൂടിയിട്ട് രക്തക്കുഴൽ പൊട്ടി ബ്ലീഡിങ് ഉണ്ടാകുന്ന പക്ഷാഘാതം, പിന്നെ ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയും. അപ്പോൾ ഈ രക്തയോട്ടക്കുറവുകൊണ്ടുണ്ടാകുന്നതും രക്തയോട്ടം കൂടി ബ്ലീഡിംഗ് ഉണ്ടാകുന്നതായിട്ട്. ഇതിൽ ഒന്നാമത്തെ തരത്തിലുള്ള രക്തയോട്ടക്കുറവുകൊണ്ടുണ്ടാകുന്ന സ്ട്രോക്കുകളിൽ ഏറ്റവും പ്രധാന കാരണങ്ങളായിട്ട് പറയപ്പെടുന്നത് ഷുഗർ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, രക്താതി സമ്മർദ്ദം, കൊളസ്ട്രോളിൻ്റെ പ്രോബ്ലംസ്, ഇവിടെ ഒബിസിറ്റി, അമിതവണ്ണം, പിന്നെ വ്യായാമമില്ലായ്മ, പുകവലി തുടങ്ങിയവയാണ്. ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ്. ഈ ജീവിതശൈലി രോഗങ്ങളാണ് പ്രധാനമായും ഇസ്കീമിക് സ്ട്രോക്കിലേക്ക് നയിക്കപ്പെടുന്നത്. ഹെമറാജിക് സ്ട്രോക്കിലേക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ബി പി ആണ്, അതായത് ഹൈപ്പർ ടെൻഷൻ, രക്താതി സമ്മർദ്ദം. ബി പി കൂടിയിരിക്കുന്നു, രക്തക്കുഴൽ പൊട്ടുന്നു, ബ്ലീഡിംഗ് ഉണ്ടാകുന്നു. പ്രധാനമായി ജീവിതശൈലി രോഗങ്ങളാണ്. ഏതാണ്ട് ഒരു മൊത്തം സ്ട്രോക്കിനെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു 60-80% വരെ സ്ട്രോക്കുകളെല്ലാം ജീവിതശൈലി രോഗങ്ങൾ കാരണമാണ് പ്രധാനമായിട്ട് ഉണ്ടാകുന്നത്.
1: സർ, ഈ രോഗത്തിൽ സാധാരണ കണ്ടുവരുന്ന പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
2: സ്ട്രോക്കിന് എപ്പോഴും സ്ട്രോക്കിന്റെ ലക്ഷണം, സ്ട്രോക്ക് എന്ന വാക്കിൽ തന്നെ, സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അടി എന്നുള്ള, പെട്ടെന്നുണ്ടാകുന്ന ഒരു ലക്ഷണങ്ങളാണ് സ്ട്രോക്കിൻ്റെ സൂചകങ്ങളായിട്ടുള്ളത്. അതായത് ഏറ്റവും നമ്മൾ മുഖം ചിറി, സംസാരിക്കുമ്പോൾ മുഖം ഒരു വശത്തേക്ക് കൂടി പോകുക, നാട്ടിൻ പുറത്ത് ചിറി കൂടുക എന്ന് പറയും. സംസാരിക്കുമ്പോൾ കുഴച്ചിൽ വരിക, പറയുന്ന കാര്യങ്ങൾ

0: വ്യക്തതയില്ലാതാവുക, വാക്കുകൾ കിട്ടാൻ ശ്രമിക്കുമ്പോൾ മിണ്ടാൻ പറ്റാതാവുക, വാക്കുകൾ കിട്ടാതിരിക്കുക, കയ്യോ കാലിനോ ഒരു വശത്തെ കയ്യോ കാലിനോ ബലക്കുറവ് വരിക, ഒരു വശത്തെ കണ്ണിന് കാഴ്ചക്കുറവ് വരിക, നടക്കുമ്പം പെട്ടെന്ന് ബാലൻസിനുണ്ടാവുന്ന പ്രോബ്ലം. അപ്പം സംസാരത്തിന് കുഴച്ചിൽ, ചിറികോടൽ, ഒരു വശത്തെ കൈകാലിനുള്ള ബലക്കുറവ്, ഒരു കണ്ണിനുള്ള കാഴ്ചക്കുറവ്, നടക്കുമ്പോൾ ഒരു വശത്തേക്കുള്ള ബാലൻസിൻ്റെ പ്രോബ്ലം, ഇതെല്ലാം പെട്ടെന്നുണ്ടാകുകയാണെങ്കിൽ ഇത് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാകാം. ഇത് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് എത്രയും പെട്ടെന്ന് നടപടി എടുക്കേണ്ടതും ആണ്.
1: അതുപോലെ തന്നെ സാർ, ഈ രോഗത്തെ നമുക്ക് മുൻകൂട്ടി തിരിച്ചറിയാനാവുമോ?
0: ഈ ഞാൻ ഈ മേൽ പറഞ്ഞ ലക്ഷണങ്ങൾ, അതായത് ഈ ലക്ഷണങ്ങൾ ചില രോഗികളിൽ ചിലപ്പോൾ ചിറിക്കൊരു കോടൽ മാത്രമേ കാണുകയുള്ളൂ, അവർക്ക് കൈകാലിന് ബലക്കുറവോ വേറെ ബുദ്ധിമുട്ടൊന്നും കാണില്ല. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ചെറിയ സൂചകങ്ങളായി വരാം. അതിനെ നമ്മൾ TIA, ട്രാൻസിയൻറ്റ് ഇസ്കീമിക് അറ്റാക്ക് എന്ന്, അതായത് പൂർണ്ണമായി സ്ട്രോക്കിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണില്ല, ചെറുതായി വന്ന് മിനിറ്റുകളോ സെക്കൻഡുകളോ നിന്നിട്ട് അങ്ങ് മാറിപ്പോകും. അപ്പം അങ്ങനെയുള്ള സൂചകങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഇതേ ലക്ഷണങ്ങൾ സെക്കൻഡുകളോ മിനിറ്റുകളോ നിന്ന് മാറിപ്പോകുന്നത് ചിലപ്പോൾ സ്ട്രോക്കിൻ്റെ സൂചനയായി വന്നുപോകാം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ രോഗികൾ ഉടൻ തന്നെ അതിനുള്ള നടപടി എടുത്തില്ലെങ്കിൽ ഇവർക്ക് വലിയ സ്ട്രോക്ക് പിന്നീടുണ്ടാകാൻ, ആദ്യത്തെ കണക്കുകൾ പറയുന്നത് ഇങ്ങനെ ചെറിയ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നവരിൽ ഭൂരിഭാഗം ആൾക്കാരിൽ 48 മണിക്കൂറിനുള്ളിൽ ഒരു മേജർ സ്ട്രോക്ക് ഉണ്ടാകുന്നതാണ്. നമ്മൾ അപ്പം തന്നെ അതിനുള്ള നടപടികൾ എടുത്താൽ, മരുന്നുകൾ കഴിച്ചു തുടങ്ങിയാൽ മേജർ സ്ട്രോക്ക് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. അപ്പം നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ ചെറിയ സമയത്തോളം, മിനിറ്റുകളോ സെക്കൻഡുകളോ നിന്ന് മാറുന്നത് മൈനസ് സ്ട്രോക്ക് അല്ലെങ്കിൽ TIA എന്ന് പറയുന്നു. അത് പിന്നീട് വരാനുള്ള സ്ട്രോക്കിന്റെ ഒരു സൂചകമായി കണക്ക് കൂട്ടാം.
1: സാർ, ഈ പക്ഷാഘാതം സംശയിച്ചു കഴിഞ്ഞാൽ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: പക്ഷാഘാതത്തിന്റെ ലക്ഷണങ്ങൾ, മേൽ പറഞ്ഞ ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലായി, രോഗിക്ക് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരാൾക്ക് പക്ഷാഘാതം ഉണ്ടെന്ന് സംശയം തോന്നിയാൽ, അങ്ങനെയുള്ള രോഗികളിൽ കാര്യമായി ഫസ്റ്റ് എയ്ഡിനൊന്നും ഒരു റോളും ഇല്ല. അപ്പം നമുക്കറിയാം, ഇപ്പോൾ നെഞ്ചുവേദന വന്നാൽ നമ്മൾ നാക്കിനടിയിൽ ഗുളിക ഇട്ടുകൊടുക്കാൻ ഒക്കെ പറയാറുണ്ട്, സോർബിട്രേറ്റ് ഗുളിക. പക്ഷേ സ്ട്രോക്കിൻ്റെ ലക്ഷണം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫസ്റ്റ് എയ്ഡ് ചികിത്സയില്ല. എത്രയും പെട്ടെന്ന് അടുത്തുള്ള സ്ട്രോക്കിൻ്റെ ചികിത്സകൾ ലഭ്യമായ ആശുപത്രിയിൽ രോഗികളെ എത്തിക്കണം. അതായത് സ്ട്രോക്ക് റെഡി അല്ലെങ്കിൽ ചികിത്സകൾ ലഭ്യമായ, സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ നമുക്ക് വേണമെങ്കിൽ തൊട്ടടുത്തുള്ളൊരു ചെറിയ ക്ലിനിക്കിലേക്ക് രോഗിയെ എത്തിക്കാം. പക്ഷേ ചെറിയ ക്ലിനിക്കുകളും ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്, ഞാൻ അവരെ വില കുറച്ച് കാണുകയല്ല. പക്ഷേ ഈ സ്ട്രോക്കിൻ്റെ ചികിത്സാ രീതികൾ ചിലപ്പോൾ ഒരു ചെറിയ ക്ലിനിക്കിൽ അവൈലബിൾ ആവണമെന്നില്ല. അപ്പം മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ കൊണ്ടുപോകുന്ന ആശുപത്രിയിൽ 24 മണിക്കൂറും കാഷ്വാലിറ്റി സർവീസസ് ലഭ്യമായിരിക്കണം, എമർജൻസി സർവീസ്. നമ്മൾ ചെല്ലുന്ന ഒരു ആശുപത്രിയിൽ അപ്പോൾ ഡോക്ടർ ഇല്ല, കാഷ്വാലിറ്റി ഇല്ല, അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ രോഗിയെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. രണ്ട്, അതേ ആശുപത്രിയിൽ 24 മണിക്കൂറും സ്കാൻ ചെയ്യാനുള്ള ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കണം, അതായത് അത് CT സ്കാൻ ആവാം, MRI സ്കാൻ ആവാം. അപ്പോൾ നമ്മളൊരു ആശുപത്രി ചെല്ലുന്നു, അവിടെ ഡോക്ടറെ കാണാൻ കഴിയും, പക്ഷേ അവിടെ സ്കാൻ ഇല്ല, പിന്നെ നമ്മൾ വെളിയിലേക്ക് സ്കാൻ ചെയ്യാൻ പോകണം, നമ്മുടെ സമയം പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ആശുപത്രിയിൽ 24/7 24 മണിക്കൂറും സ്കാൻ ചെയ്യാനുള്ള ഫെസിലിറ്റി വേണം. മൂന്ന്, ആ ആശുപത്രിയിൽ ഈ സ്ട്രോക്കിൻ്റെ രക്തക്കട്ട അലിയിച്ച് കളയാനുള്ള മരുന്ന് കൊടുക്കാനുള്ള ഫെസിലിറ്റിയും ഉള്ളൊരു ഹോസ്പിറ്റലായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു, സ്കാൻ ചെയ്തു, സ്ട്രോക്കാന്ന് മനസ്സിലായി, പക്ഷേ അലിയിച്ച് കളയുള്ള മരുന്ന് കൊടുക്കാൻ മാർഗമില്ല, അതിന് പിന്നെ വേറെ ആശുപത്രി കൊണ്ടുപോകണം. അപ്പോൾ ഈ മൂന്ന് ചികിത്സ, അതായത് അത്യാഹിത വിവാഹം 27 മണിക്കൂറും വേണം, 27 മണിക്കൂറും സ്കാൻ എടുക്കാൻ കഴിയണം, 27 മണിക്കൂറും രക്തക്കട്ട അലിയിച്ച് കളയാനുള്ള മരുന്ന് ഇഞ്ചക്റ്റബിളായി കൊടുക്കാനുള്ള ഫെസിലിറ്റിയുള്ള ആശുപത്രി ആയിരിക്കണം. ഇത് മൂന്ന് ഫെസിലിറ്റിയുള്ള ആശുപത്രിയിലേക്ക് ആയിരിക്കണം രോഗിയെ എത്രയും വേഗം എത്തിക്കേണ്ടത്. അപ്പം ഇത് അപ്പം നമ്മുടെ അടുത്തുള്ള തൊട്ടടുത്തുള്ള ആശുപത്രികൾ ഏതൊക്കെയാണ് ഈ ചികിത്സ ലഭ്യമാണ് നമ്മൾ അറിഞ്ഞു വച്ചിരിക്കുന്നത് വളരെ പ്രധാനമാണ്. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ വളരെ ദൂരെ ആയിരിക്കാം, നമ്മുടെ റിലേറ്റീവ്സ് ദൂരെ ആയിരിക്കും, അപ്പോൾ അവരുടെ അടുത്തുള്ള ഹോസ്പിറ്റൽസ് ഏതൊക്കെയാണ് എന്ന് നമ്മളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്കും അതുകൊണ്ട് ഗുണം ചെയ്യും, പേഷ്യൻസിനും അതുകൊണ്ട് ഗുണം ചെയ്യും. അപ്പോൾ ഇതിന് ഈ ചികിത്സകളൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞു, ഇത് താമസിക്കരുതെന്ന്, കാരണം ഓരോ മിനിറ്റ് താമസിക്കുന്നതനുസരിച്ച് ഈ പക്ഷാഘാതമുള്ള രോഗികളിൽ അവരുടെ തലച്ചോറിൽ 20 ലക്ഷം ഞരമ്പുകളാണ് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം തലച്ചോറ് ഇപ്പം നമുക്കറിയാം കിഡ്നി കരൾ അതൊക്കെ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മാറ്റാൻ പറ്റും, ഡാമേജ് വന്നാൽ നമുക്കത് മാറ്റി വയ്ക്കാൻ പറ്റും. പക്ഷേ ബ്രെയിൻ അങ്ങനെയല്ല, ബ്രെയിൻ നമുക്ക് ട്രാൻസ്പ്ലാന്റ് മാറ്റി വയ്ക്കാൻ കഴിയില്ല. അപ്പോൾ ഒരിക്കൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് പോയി, ആ ഫംഗ്ഷൻ പോയി, തിരിച്ചു വരാനുള്ള സാധ്യത പല പല കാര്യങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എത്രയും ഡാമേജ് കുറയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലത്. അപ്പോൾ എങ്ങനെ ഡാമേജ് കുറയ്ക്കാം? എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കുക. എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കണമെങ്കിൽ എല്ലാ രീതികളിലും ചികിത്സ അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രികളിലേക്കായിരിക്കണം നമ്മൾ രോഗികളെ കൊണ്ടുപോകേണ്ടത്.
1: സർ, ഈ പക്ഷാഘാതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫാസ്റ്റ് എന്ന പ്രയോഗത്തിന് വളരെ പ്രാധാന്യമാണുള്ളത്, എന്താണ് അതിനെക്കുറിച്ച് പറയാൻ?
0: കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞു സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ അതിൽ ഞാനൊരു 6-7 ലക്ഷണങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ ഈ 6-7 ലക്ഷണങ്ങളിൽ ഏറ്റവും സാധാരണയായി കാണുന്ന 3 ലക്ഷണങ്ങളെ എടുത്തിട്ട് കമ്പൈൻ ചെയ്തുണ്ടാക്കിയ ഒരു കോഡ് ഫോമാണ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. അതായത് F എന്ന് പറയുന്നത് ഫേസ്, മുഖം, നേരത്തെ ചിറി കോടി ചോറ് സംസാരിക്കുമ്പോൾ ചെറിയ കൂടുക. എ എന്ന് പറഞ്ഞാൽ ആം, ഒരു ഒരു കൈക്ക് പൊക്കാൻ പറ്റാതാവുക, അല്ലെ പൊക്കി പിടിച്ചിരുന്ന കൈ താഴേക്ക് വീഴുക. എസ് എന്ന് പറയുന്നത് സ്പീച്ച്, സംസാരിക്കുമ്പോൾ ഉള്ള കുഴച്ചിൽ. അപ്പം ഈ ചിറി കൂടുക, സംസാരത്തിൻ്റെ കുഴച്ചിൽ, ഒരു കൈക്കോ കാലിനോ ബലക്കുറവ് വരിക എന്ന് പറഞ്ഞാൽ അത് സ്ട്രോക്കിൻ്റെ ലക്ഷണമോ ആണ് എന്ന് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കണം. ടി എന്ന് പറഞ്ഞാൽ ടൈം ഈസ് ബ്രെയിൻ എന്നാണ്, അതായത് സമയം തലച്ചോറാണ്, എത്രയും പെട്ടെന്ന് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കണം, അതുകൊണ്ടാണ്. അപ്പം ഫാസ്റ്റ് എന്ന് പറയുന്നത് പൊതുജനത്തിൻ്റെ ഇടയിൽ ഈ സ്ട്രോക്കിനെ കുറിച്ചുള്ള ലക്ഷണങ്ങളുടെ അവബോധം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോഡ് രൂപമാണ്. ഇപ്പോൾ എഫ് എ എസ്, ഇപ്പോൾ പല രോഗികളും ചോദിക്കും സാർ എങ്ങനെയാണ് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുക, ഒന്ന് ഇവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ചെറി കൂടുകയോ കൈക്കോ കാലിനോ വിലക്കുറവ് വരികയോ സംസാരത്തിന് കുഴച്ചിലോ വരികയാണെങ്കിൽ അത് സ്ട്രോക്കിൻ്റെ ലക്ഷണമാകും. എത്രയും പെട്ടെന്ന് ടൈം ബ്രെയിനാണ് സ്ട്രോക്കിൻ്റെ ചികിത്സകൾ ലഭ്യമായ ആശുപത്രിയിലേക്ക് രോഗിയെ എത്തിക്കേണ്ടതാണ്.
1: സാർ, പക്ഷാഘാതത്തിൻ്റെ ചികിത്സാ രീതിയെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു സ്ട്രോക്കിൻ്റെ ടൈം ഈസ് ബ്രെയിൻ, എല്ലാം ടൈം, നമ്മൾ സമയം ചികിത്സ താമസിക്കുന്നതനുസരിച്ച് ഡാമേജ് കൂടും, ഡാമേജ് കൂടുന്നതനുസരിച്ച് രോഗിക്ക് തിരികെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത കുറയും. അപ്പോൾ എത്രയും പെട്ടെന്ന് ചികിത്സകൾ നൽകുകയാണെങ്കിൽ അത്രയും കൂടുതൽ രോഗിക്ക് ബെനിഫിറ്റ് ആയിരിക്കും, വൈകല്യങ്ങൾ കുറഞ്ഞിരിക്കും, മരണനിരക്കും കുറഞ്ഞിരിക്കും. അപ്പോൾ ഈ രണ്ട് പ്രധാനമായി രക്തയോട്ട കുറവുണ്ടാകുന്ന സ്ട്രോക്ക് ആണെങ്കിൽ അത് രണ്ട് രീതികളിലുള്ളതാണ് അക്യൂട്ട് ചികിത്സാ രീതികൾ. എമർജൻസി അടിയന്തരമായി നമ്മൾ അവലംബിക്കേണ്ട രണ്ട് ചികിത്സാ രീതികളാണ് ഉള്ളത്. ഒന്ന്, ക്ലോട്ട് അലിയിച്ച് കളയാനുള്ള മരുന്ന് വെയിൻ വഴി ഇഞ്ചെക്ട് ചെയ്യുന്ന IV ത്രോംബോളിസിസ് ചികിത്സയാണ് ഒന്നാമത്തത്. രണ്ട്, വലിയ ക്ലോട്ട് ആണെങ്കിൽ അത് കാത്ത് ലാബിലേക്ക് രോഗിയെ ഷിഫ്റ്റ് ചെയ്ത് കാത്ത് ലാബിൽ വെച്ച് ആൻജിയോഗ്രാം ചെയ്ത് ആ ക്ലോട്ട് എടുത്തു മാറ്റുന്ന ചികിത്സയാണ് മെക്കാനിക്കൽ ത്രോംബെക്ടിമി എന്ന് പറയുന്നത്. ഈ IV ത്രോംബോളിസിസ്, ഇൻട്രാവീനസ് ത്രോംബോളിസിസ്, അതായത് ഒരു മരുന്ന് ആൾട്ടിപ്ലേസ് അല്ലെ ടെനറ്റിപ്ലേസ് എന്ന് പറയുന്ന ഒരു മരുന്ന് നമ്മൾ വെയിൻ വഴി രക്തധമനി വഴി ഇഞ്ചക്ഷൻ നൽകുകയും ആ മരുന്ന് തലച്ചോറിനുള്ളിലുള്ള ക്ലോട്ട് ഉള്ളിടത്ത് പോയി ആ ക്ലോട്ടിനെ അലിയിച്ച് കളയുകയും രക്ത ബ്ലഡ് ഫ്ലോ, രക്തചംക്രമണം തിരിച്ചു വരികയും ചെയ്യുന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ ചികിത്സയുടെ കൺസെപ്റ്റ്. ഇപ്പോൾ രോഗിയുടെ ലക്ഷണങ്ങൾ ഉണ്ടായി 4.5 മണിക്കൂറിനുള്ളിലാണ് നമ്മൾ ഈ ചികിത്സ കൊടുക്കേണ്ടത്. 4.5 മണിക്കൂറിന് ശേഷം കൊടുത്താൽ ഇതിന് വേണ്ടമായ ഫലപ്രാപ്തി കിട്ടാറില്ല. അപ്പോൾ രോഗി ലക്ഷണങ്ങൾ ഉണ്ടായി 4.5 മണിക്കൂറിനുള്ളിലാണെങ്കിലാണ് നമുക്ക് ഈ മരുന്ന് കൊടുക്കുക. അപ്പോൾ അവിടെയും ഈ ടൈം ഈസ് ബ്രെയിൻ ഉണ്ട്. നമ്മൾ തവച്ച് ഇപ്പോൾ ചികിത്സകൾ ലഭ്യമല്ലാത്ത ആശുപത്രിയിൽ പോയി സമയം കളയുന്നതനുസരിച്ച് നമ്മൾ ചികിത്സ ലഭ്യമായ ആശുപത്രിയിൽ എത്തുമ്പോൾ ചിലപ്പോൾ ഈ 4.5 മണിക്കൂർ കഴിഞ്ഞെന്നിരിക്കും. നേരെ നമ്മൾ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ 4.5 മണിക്കൂറിനുള്ളിലായിരിക്കും എത്തിച്ചേരുന്നത്. രണ്ടാമത്തെ ചികിത്സാ രീതി ഞാൻ നേരത്തെ പറഞ്ഞു, കാത്ത് ലാബിലുള്ള മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന ചികിത്സാ രീതി. അത് കാലിലെ ഫെമറൽ രക്തക്കുഴൽ വഴി ഒരു ട്യൂബ് ഉള്ളിൽ കൊണ്ടുപോയി മൈക്രോ കത്തീറ്റർ മൈക്രോ വയർ ഉപയോഗിച്ച് ആ ക്ലോട്ടിനെ സ്റ്റെൻറ്റ് മുഖേന റിമൂവ് ചെയ്യുന്ന ചികിത്സയാണ് മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറയുന്നത്. ഇവിടെയും ആ ക്ലോട്ട് മാറ്റുമ്പോൾ രക്തചംക്രമണം തിരിച്ചു വരികയും ഡാമേജ് കുറയുകയും രോഗി തിരിച്ച് ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യുകയാണ്. അപ്പോൾ പ്രധാനമായി രണ്ടാണ്, IV ത്രോംബോളൈസിസ് അലീച്ച് കളയുന്ന ചികിത്സ, രണ്ട് ക്ലോട്ട് കാത്ത് ലാബിൽ മാറ്റുന്ന ചികിത്സ മെക്കാനിക്കൽ ത്രോംബെക്ടമി.
1: സാർ, ഈ പക്ഷാഘാതം ബാധിച്ചവരിൽ പുനരധിവാസ ചികിത്സയ്ക്ക് ഏറെ പ്രാധാന്യമില്ലേ? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഒരു സ്ട്രോക്ക് രോഗി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ അടിയന്തരമായ ചികിത്സകൾ നൽകി കഴിഞ്ഞാലും ഇതിലൊരു 30-40% രോഗികളിൽ വൈകല്യങ്ങൾ വരാറുണ്ട്. കാരണം ഞാൻ ഡാമേജ് വന്ന ഭാഗം, ഓൾറെഡി ഡാമേജ് വന്ന ഭാഗം നമുക്ക് തിരിച്ചുകൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ അതിന് തിരിച്ച് ജീവിതത്തിലേക്ക് രോഗിയെ കൊണ്ടുവരാൻ പ്രധാനമായും പുനരധിവാസം വളരെ പ്രധാനമാണ്. അപ്പോൾ പുനരധിവാസം എപ്പം ആരംഭിക്കാം എന്ന് പലരും ചോദിക്കാറുണ്ട്. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് രോഗിയിൽ ഏറ്റവും 24 മണിക്കൂർ, 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് പുനരധിവാസം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പുനരധിവാസം അതായത് ന്യൂറോ റീഹാബിലിറ്റേഷനിൽ പല ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഫിസിയോതെറാപ്പി, അതായത് കൈകളുടെയും കാലിൻ്റെയും ബലക്കുറവനായിട്ട് ചെയ്യുന്ന വളരെ നമ്മൾ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ എക്സസൈസുകൾ. രണ്ട്, സ്പീച്ച് തെറാപ്പി, സംസാരത്തിന് കുഴച്ചിലോ വാക്കുകൾ കിട്ടാൻ ബുദ്ധിമുട്ടോ ഉള്ളവർക്ക് സ്പീച്ച് തെറാപ്പി ചെയ്യാം. മൂന്ന്, ഓക്കുപ്പേഷണൽ തെറാപ്പി, അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഫലപ്രാപ്തിയുള്ള കാര്യം ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ കൈകളുടെയൊക്കെ ഫൈൻ സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള ഓക്കുപ്പേഷണൽ, അപ്പോൾ ഈ മൂന്ന് കമ്പോണൻസ് കൂടെ ചേർന്നതിനെയാണ് നമ്മൾ പുനരധിവാസം എന്ന് പറയുന്നത്. ഈ പുനരധിവാസം ആദ്യത്തെ സ്ട്രോക്ക് വന്ന് ആദ്യത്തെ 3 മുതൽ 6 മാസം വളരെ പ്രാധാന്യമുള്ള സമയമാണ്. ഈ 3 മുതൽ 6 മാസം കൊണ്ടാണ് രോഗിയുടെ പുനരധിവാസം വഴി വൈകല്യങ്ങൾ പരമാവധി കുറയാനുള്ള സാധ്യത. അപ്പോൾ ആദ്യത്തെ 3 മുതൽ 6 മാസം രോഗിക്ക് ഫിസിയോതെറാപ്പി വളരെ എക്സ്റ്റെൻസീവായിട്ട് നൽകണം, വളരെ നന്നായി നൽകണം. നൽകിയാൽ സാധാരണ ആൾക്കാർ ചെയ്യുന്നത് 2-3 ദിവസം അല്ലെങ്കിൽ 1 ആഴ്ച ഫിസിയോതെറാപ്പി ചെയ്ത് പിന്നെ അങ്ങ് നിർത്തും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ചെയ്യുമ്പോൾ ഒരു മിനിമം ഒരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ആ ഫിസിയോതെറാപ്പി ചെയ്താൽ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഓരോ രോഗികളിലും പുനരധിവാസത്തിൻ്റെ രീതികൾ വ്യത്യാസമായിരിക്കും, തീവ്രത വ്യത്യാസമായിരിക്കും. അതെല്ലാം ഓരോ രീതി കണ്ടിട്ടായിരിക്കും ഒരു ടീം ഡിസൈഡ് ചെയ്യുന്നത്.
1: സാർ, ഈ പക്ഷാഘാതം വരാതിരിക്കുവാനായി ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
0: ഈ നേരത്തെ ഞാൻ പറഞ്ഞു, സ്ട്രോക്കിൻ്റെ നല്ലൊരു 10% കാരണങ്ങളും ജീവിതശൈലി രോഗങ്ങളാണ്.

0: ഉദാഹരണം ഷുഗർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ, ബി പി, ഈ മൂന്ന് രോഗങ്ങളും നമ്മൾ അഥവാ നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ കൺട്രോൾ, ഇപ്പം ഷുഗർ ആണെങ്കിൽ വെറും വയറ്റിലുള്ള ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് 90-ന് 130-നും ഇടയ്ക്ക് കീപ്പ് ചെയ്യാനും, ആഹാരത്തിന് ശേഷമുള്ള ഷുഗർ ആണെങ്കിൽ 140-ന് 180-നും ഇടയ്ക്ക് കീപ്പ് ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള മരുന്നുകളും ഇൻസുലിനും കറക്റ്റ്. അപ്പം രണ്ട് ബി പിയുടെ മരുന്ന്, ബി പി മുകളിലുള്ള ബി പി 130-ൽ താഴെ ആയിരിക്കുന്നതാണ് അഭികാമ്യം. അതിനനുസരിച്ച് അതിൻ്റെ മരുന്നുകൾ കൃത്യമായി കഴിക്കുകയും ഇടയ്ക്ക് ചെക്ക് ചെയ്യുകയും മരുന്നിൻ്റെ ഡോസുകളിൽ വ്യതിയാനം വരുത്തുകയും വേണം. കൊളസ്ട്രോളും അതേപോലെ, LDL കൊളസ്ട്രോൾ എപ്പോഴും 70-ൽ താഴെ ആയിരിക്കുന്നതാണ് അഭികാമ്യം. പിന്നെ ഉള്ളത് വ്യായാമങ്ങളാണ്. നമ്മൾ ഈ അമിതവണ്ണം അല്ലെങ്കിൽ വ്യായാമയില്ലായ്മ അവോയ്ഡ് ചെയ്യാനായി ദിവസം ഒരു 20 മിനിറ്റ്, ആഴ്ചയിൽ ഒരു 5-6 ദിവസം ഒരു 20-30 മിനിറ്റ് നടന്നാൽ മതിയായിരിക്കും. അങ്ങനെ ഭയങ്കര ഓടി നമ്മൾ വിയർക്കണമെന്നല്ല, നടന്നല്ല, ഒരു ബ്രിസ്ക് വാക്കിംഗ് ധാരാളമാണ്. പിന്നെ പുകവലി, മദ്യപാനം അങ്ങനെയുള്ള ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് നിർത്തുന്നത് നന്നായിരിക്കും. ഇതൊക്കെയാണ്, അതായത് കൃത്യമായി സമയത്ത് നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിച്ച് റിസ്ക് ഫാക്ടേഴ്സ്, ഷുഗർ, ബി പി, കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് ബോഡി വെയിറ്റ് കാര്യമായി കൂടാത്ത രീതിയിൽ ദുശീലങ്ങളൊന്നുമില്ലാതെ നല്ല ജീവിതം നയിച്ചാൽ ശ്രമിച്ചാൽ ഇതെല്ലാം നമ്മൾ ചെയ്താലും ചിലപ്പോൾ വളരെ വിരളമായി നമുക്ക് സ്ട്രോക്ക് വന്നുകൂടായികയില്ല. പക്ഷേ ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്ട്രോക്കിൻ്റെ റിസ്ക് വളരെ വളരെ വളരെ കുറവായിരിക്കും.
1: സ്ട്രോക്ക് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ ദിലീപിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.

ഇന്നത്തെ രാഗാമൃതത്തിൽ പൊൻകുന്നം രാമചന്ദ്രൻ പാടുന്ന കൃതികൾ കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, കെ സുന്ദരേശ്വരൻ മൃദംഗം. തോടി രാഗത്തിൽ പങ്കജാക്ഷ തവസേവ എന്നു തുടങ്ങുന്ന സ്വാതി തിരുനാൾ കൃതി. രൂപകതാളം

അവസാനമായി സുരട്ടി രാഗത്തിൽ അംഗാരകം ആശ്രയാമ്യഹം എന്നു തുടങ്ങുന്നു രൂപകതാളം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.

ഇതുവരെ കേട്ടത് പൊൻകുന്നം രാമചന്ദ്രൻ പാടിയ കൃതികൾ. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, കെ സുന്ദരേശ്വരൻ മൃദംഗം.

0: വൃക്കരോഗങ്ങളെ കുറിച്ച് ഡോക്ടർ ക്രിസ്റ്റി കാതറിൻ തോമസ് സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321 മറ്റൊരു നമ്പർ 9496565321 ഇനി ഒരു നമ്പർ കൂടിയുണ്ട്. 9496596321 ഓർമ്മിക്കുക, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
2: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ആകാശവാണി സമയം 11 മണി.
1: ആകാശവാണി
2: ഹരിതവാണി

കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര നാലാം ഭാഗം. രചന സി റഹീം. വേഴാമ്പൽ.

0: കേരളത്തിന്റെ സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. മഴക്കാടുകളുടെ ഉറ്റത്തോഴനായ ഈ പക്ഷിയെ സമുദ്രനിരപ്പിൽ നിന്നും 20 മീറ്റർ മുതൽ 1000 മീറ്റർ വരെ ഉയരത്തിൽ കാണാനാകും. ആരിലും കൗതുകമുണർത്തുന്ന വിചിത്ര രൂപിയായ ഈ പക്ഷിയെ ചിത്രത്തിലെങ്കിലും കാണാത്തവർ വളരെ കുറവായിരിക്കും. മലമുഴക്കിയെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവയുടെ സ്വാഭാവികമായ ആവാസ കേന്ദ്രത്തിൽ പോയി കണ്ടിരിക്കേണ്ടതാണ്. ആതിരപ്പള്ളിയിലും തേക്കടിയിലും സൈലന്റ് വാലിയിലും നെല്ലിയാമ്പതിയിലും തുടങ്ങി പശ്ചിമഘട്ടത്തിന്റെ പല ഭാഗത്തും ഇവയെ കാണാനാവുന്നതേയുള്ളൂ. മലമുഴക്കി വേഴാമ്പലിനെ ഒരിക്കലെങ്കിലും നേരിൽ കണ്ടിട്ടുള്ളവർ അവയുടെ തലയിലെ കിരീടം പോലെ വലിപ്പമുള്ള കൊക്കും മകുടവും മറക്കാനിടയില്ല. ഗംഭീര സൗന്ദര്യമെന്നേ ഇവയെ വിശേഷിപ്പിക്കാനാവൂ.
1: കേരളത്തിൽ വേഴാമ്പലുകൾ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. കാട്ടോടം ചാത്തൻ, മരവിത്തലച്ചി, ജലപ്രിയം, ചാതകം, ധാരാടം, ദാത്യൂഹം, ദിഹേക്കസ്, വാപ്പീഹം, സാരംഗം, സ്തോതകം, മദംഗജം, തൃശങ്കു, ഇങ്ങനെ പോകുന്നു ആ പേരുകൾ. ഈ പേരുകളിൽ പലതും സംസ്കൃതമാണ് താനും. വേഴാമ്പലുകൾ മഴ പെയ്യുമ്പോൾ മാത്രമാണ് വെള്ളം കുടിക്കുന്നത് എന്നൊരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ പേരുകളൊക്കെ വന്നത്.

0: യഥാർത്ഥത്തിലിവ കാട്ടുകുളങ്ങളിൽ നിന്നും ആറ്റിൽ നിന്നുമൊക്കെ വെള്ളം കുടിക്കാറുണ്ട്. പഴങ്ങൾ ധാരാളമായി കഴിക്കുന്ന വേഴാമ്പലുകൾക്ക് കുറച്ച് വെള്ളമേ ആവശ്യമായി വരുന്നുള്ളൂ. അതുകൊണ്ട് മറ്റു പക്ഷികളെപ്പോലെ വെള്ളം കുടിക്കുന്നത് ഇവ പതിവില്ലെന്ന് മാത്രം. കൂടാതെ രണ്ടിതിലകൾ പോലെയുള്ള വൃക്കകളുള്ള ഒരേ ഒരു പക്ഷിയാണ് വേഴാമ്പലുകൾ. വൃക്കകളിലെ ഈ പ്രത്യേകത മൂലം ശരീരത്തിലെ വെള്ളക്കുറവ് പരിഹരിക്കാനുള്ള ശേഷി ഇവയ്ക്ക് ലഭിക്കുന്നു.
1: ലോകത്താകെ 54 ജാതി വേഴാമ്പലുകളുണ്ട്. ഇന്ത്യയിൽ കാണുന്ന വേഴാമ്പലുകളിൽ ഏറ്റവും വലുതാണ് മലമുഴക്കി വേഴാമ്പലുകൾ. പ്രായപൂർത്തിയായ പക്ഷിക്ക് 3 കിലോയോളം ഭാരമുണ്ടായിരിക്കും. തടിച്ച കൊക്കിന് മുകളിൽ തിളക്കമാർന്ന മഞ്ഞ നിറവും കറുപ്പും കലർന്ന വലിയ മകുടം ഇവയുടെ പ്രത്യേകതയാണ്. മുന്നിൽ നിന്ന് നോക്കുമ്പോൾ ഈ മകുടത്തിന് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യു എന്ന അക്ഷരത്തിൻ്റെ രൂപമായിരിക്കും. ഭാരമേറിയ ഈ മകുടവും കൊക്കും ചുമക്കുന്നതിന് അനുയോജ്യമായ കഴുത്താണ് ഇവയ്ക്കുള്ളത്. കഴുത്തിലെ 2 കശേരുക്കൾ പരസ്പരം ചേർന്നാണ് ഇരിക്കുന്നത്. കാടുകുലുക്കും വിധം ഉച്ചത്തിൽ ശബ്ദിക്കാനും കഴുത്തിൻ്റെ ഈ ഇരട്ട കരുത്ത് ഇവയ്ക്ക് തുണയാകുന്നു.
0: മലമുഴക്കി വേഴാമ്പലുകളിൽ വലിപ്പ കൂടുതലുള്ളതാണ് ആൺപക്ഷി. മലമുഴക്കിയുടെ കൊക്കും തലയിലെ പാത്തിയും മഞ്ഞയായിരിക്കും. കഴുത്തും വാലും വെള്ള. മുഖം, പുറം ചിറകുകൾ, മാറിടം ഇവയെല്ലാം നല്ല കറുപ്പ്. കണ്ണിൻ്റെ നിറം ആണിന് ചുവപ്പായിരിക്കും. പെണ്ണിനിത് നീല കലർന്ന വെളുപ്പായിരിക്കും. കറുത്ത ചിറകുകളിൽ 2 വെള്ളപ്പട്ടകളും വെളുത്ത വാലിൽ വീതിയുള്ള ഒരു കറുത്ത പട്ടയും ഇവ പറക്കുമ്പോൾ തെളിഞ്ഞു കാണാം. പൂവന് തലയുടെ പാത്തിയുടെ മുമ്പിലും പുറകിലും കറുപ്പ് നിറമുണ്ടായിരിക്കും. പിടയ്ക്ക് പാത്തിയുടെ പിന്നിൽ ചുവപ്പ് നിറമായിരിക്കും.
1: വേഴാമ്പലിനെ കുറിച്ച് ആരോ പ്രചരിപ്പിച്ചൊരു കഥയാണ് കുട്ടോടം ചാത്തൻ എന്ന പേര് ഇവയ്ക്ക് ലഭിക്കാൻ കാരണം. പണ്ട് ചാത്തൻ എന്ന പേരുള്ളൊരു കാലിച്ചെക്കൻ ഉണ്ടായിരുന്നു. കാലികൾക്ക് സമയത്തിന് വെള്ളം കൊടുക്കാതെ ചാത്തൻ അവയെ കഷ്ടപ്പെടുത്തി. പശുക്കൾ വെള്ളം കുടിക്കാനില്ലാതെ ദാഹിച്ചു വലഞ്ഞു കരഞ്ഞു. പശുക്കളുടെ മുന്നിൽ വെള്ളമൊഴിച്ചു വയ്ക്കാനുള്ള കട്ടോടം എപ്പോഴും ഒഴിഞ്ഞു തന്നെ കിടന്നു. ദാഹം മൂലം പൊറുതിമുട്ടിയ പശുക്കൾ കാലിച്ചെക്കനായ ചാത്തനെ ശപിച്ചു. നീ കട്ടോടവും തലയിൽ ചുമന്ന് ദാഹിച്ചു വലയട്ടെ എന്നായിരുന്നു അവയുടെ ശാപം. ഇതോടെ ചാത്തൻ വേഴാമ്പലായി മാറി. തലയിൽ കട്ടോടവും ചുമന്ന് വെള്ളം കുടിക്കാനായി മഴയും കാത്തിരിക്കാൻ തുടങ്ങി. എപ്പോഴും ദാഹിച്ച് മഴ കാത്തിരിക്കേണ്ട ഗതികേടിലുമായി. നമ്മുടെ പൂർവസൂരികൾ ഇങ്ങനെ കഥകൾ ഉണ്ടാക്കാൻ ബഹുമിടുക്കരായിരുന്നു. പഴമക്കാർ ഇന്നത്തെ പോലെ ശാസ്ത്രീയ പക്ഷി നിരീക്ഷകരൊന്നുമായിരുന്നില്ലെങ്കിലും കാൽപ്പനിക പക്ഷി നിരീക്ഷകരായിരുന്നുവെന്നതിൽ സംശയമില്ല. എന്തെന്ത് കഥകളാണെന്നോ അവർ ഓരോ പക്ഷികളെക്കുറിച്ചും ഉണ്ടാക്കിയിട്ടുള്ളത്. ലോകത്തെവിടെയും ഇത്തരത്തിൽ പ്രാചീന സമൂഹങ്ങൾ കഥകൾ ഉണ്ടാക്കിയിരുന്നു. നിങ്ങൾ ഒരു വേഴാമ്പലിനെ കൊന്നാൽ പ്രളയത്തെ ക്ഷണിച്ചു വരുത്തലാവുമെന്ന് ആഫ്രിക്കയിലെ ചില ഗോത്രങ്ങൾ വിശ്വസിക്കുന്നു. ആഭരണമായും തലപ്പാവിൻ്റെ അലങ്കാരമായും പല ഗോത്രങ്ങളും വേഴാമ്പലുകളുടെ തൂവലുകൾ ഉപയോഗിച്ച് വരുന്നുണ്ട്.
2: മലമുഴക്കി വേഴാമ്പൽ കേരളത്തിൻ്റെ മാത്രമല്ല അരുണാചൽ പ്രദേശിൻ്റെ കൂടി സംസ്ഥാന പക്ഷിയാണ്.
0: പക്ഷി നിരീക്ഷകയും ഫോട്ടോഗ്രാഫറും ബാലസാഹിത്യകാരിയുമായ ഫൈറൂസ് ബീഗം.
2: കേട്ടും വായിച്ചുമുള്ള അറിവിൽ നിന്ന് നേരിട്ട് കാണാനുള്ള ആഗ്രഹം നടന്നത് ഒരു നെല്ലിയാമ്പതി യാത്രയിലാണ്. ഞങ്ങളുടെ ഫോട്ടോഗ്രാഫി സുഹൃത്തുക്കളുടെ കൂടെ ഉള്ള യാത്രയിലാണ് വേഴാമ്പലുകളെ ആദ്യമായി കണ്ടത്. ഒരു വേഴാമ്പലിനെ 2 ആനറാഞ്ചി പക്ഷികൾ ആട്ടിപ്പായിക്കുന്നതായിരുന്നു ആ കാഴ്ച. ഭക്ഷണം തേടിപ്പോകുന്ന വേഴാമ്പൽ മറ്റു പക്ഷികളുടെ കൂട്ടിൽ നിന്ന് കുഞ്ഞുങ്ങളെ പിടിച്ചു കൊണ്ടുപോകും. അതിനെ പ്രതിരോധിക്കുന്നതായിരുന്നു അന്ന് ഞങ്ങളവിടെ കണ്ടത്. തുടർന്ന് അവയുടെ കൂടും അമ്മയും അച്ഛനും കുഞ്ഞിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതുമെല്ലാം ക്യാമറയിൽ പകർത്താനായി. അന്ന് 2 കൂടുകൾ നിരീക്ഷിക്കാനും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന രീതികൾ കാണാനും സാധിച്ചു. മലമുഴക്കി വേഴാമ്പലുകളിൽ ആൺപക്ഷിയും പെൺപക്ഷിയും കാഴ്ചയിൽ ഒരുപോലെ തോന്നുമെങ്കിലും അവയുടെ കണ്ണുകളുടെ നിറവും ശരീരത്തിൻ്റെ വലിപ്പവും നോക്കി എളുപ്പത്തിൽ തിരിച്ചറിയാം. ആൺപക്ഷികളുടെ കണ്ണുകൾക്ക് ചുറ്റുമുള്ള ഭാഗം കടും ചുവപ്പ് നിറമായിരിക്കും. എന്നാൽ പെൺപക്ഷികൾക്ക് കണ്ണിൻ്റെ ചുറ്റുമുള്ള ഭാഗം വെളുപ്പ് നിറഞ്ഞ ഒരു കളറായിരിക്കും. ആൺപക്ഷികൾക്ക് തലക്ക് മുകളിൽ സ്വർണ്ണ നിറത്തിലുള്ള വലിയ തൊപ്പി പൊതുവെ മുൻഭാഗത്തും പിൻഭാഗത്തും കറുത്ത വരകൾ കാണാവുന്നതാണ്. എന്നാൽ പെൺപക്ഷിയുടെ തൊപ്പി താരതമ്യേന ചെറുതാണ്. കൂടാതെ തൊപ്പിയുടെ പിൻഭാഗത്ത് കറുത്ത നിറവും കാണാറില്ല. അതുപോലെ ആൺ പക്ഷിയുടെ ശരീരവും കൊക്കുമൊക്കെ വലുതായിരിക്കും. എന്നാൽ പെൺപക്ഷി താരതമ്യേന ശരീരപ്രകൃതവും കൊക്കും ഒക്കെ ചെറുതുമായിരിക്കും. ഇവയുടെ പ്രജനനകാലം സാധാരണയായി നവംബർ തൊട്ട് ഏപ്രിൽ വരെയുള്ള കാലയളവിലാണ്. പേഴാമ്പലുകൾ സാധാരണയായി കാട്ടിലെ ഏറ്റവും ഉയർന്ന വലിയ മരങ്ങളിലെ സ്വാഭാവിക മരപ്പൊത്തുകളാണ് കൂടുകൂട്ടാൻ തിരഞ്ഞെടുക്കുന്നത്. വർഷങ്ങളോളം ചിലപ്പോൾ ഇവ ഒരേ കൂട് തന്നെ വീണ്ടും ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് ഞങ്ങൾ. ആൺപക്ഷിയും പെൺപക്ഷിയും ഒരുമിച്ചാണ് കൂടൊരുക്കുന്നത്. ഒരു പെൺപക്ഷി പൊത്തിനകത്തേക്ക് കയറി അതിനുശേഷം അടയിരിക്കുന്നു. കുഞ്ഞു വിരിഞ്ഞു പുറത്തു വരുന്നത് വരെ ആൺപക്ഷിയാണ് ഭക്ഷണം കൊടുക്കുന്നത്. മുട്ട വിരിഞ്ഞു വന്നതിന് ശേഷം പെൺപക്ഷി തൻ്റെ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കുഞ്ഞിന് അച്ഛനും അമ്മയുമാണ് പിന്നീട് ഭക്ഷണം ശേഖരിച്ച് കൊണ്ടുകൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് പഴങ്ങൾക്ക് പുറമെ ചെറിയ പക്ഷി കുഞ്ഞുങ്ങളെയും അതുപോലെ പാമ്പ് തുടങ്ങിയ ജീവികളെയും ഒക്കെ കൊടുക്കാറുണ്ട്. ആതിരപ്പള്ളിക്കടുത്ത മലക്കപ്പാറയിൽ വെച്ചും നിലമ്പൂരിനടുത്തുള്ള നാടുകാണി വനപ്രദേശത്ത് വെച്ചും ഞങ്ങൾക്ക് വേഴാമ്പലിനെ കാണാൻ സാധിച്ചിട്ടുണ്ട്.
0: നമ്മുടെ നാട്ടിൽ ധാരാളം ജാതി പക്ഷികളുണ്ടെങ്കിലും സംസ്ഥാന പക്ഷി എന്ന പദവി മലമുഴക്കി വേഴാമ്പലിന് കിട്ടാൻ എന്താവും കാരണം? ഭൂമിയിലെ ഏറ്റവും മികച്ച ആവാസ വ്യവസ്ഥകളിൽ മാത്രമാണ് വേഴാമ്പലുകളെ കാണാനാകുക. കേരളമെന്ന സുന്ദര ഭൂമി പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ജൈവസമ്പന്നമായ പ്രദേശങ്ങളിൽ ഒന്നെന്ന ഖ്യാതിയും പശ്ചിമഘട്ടത്തിനുണ്ട്. ഇവിടെ ജോഡികളായും ചെറുകൂട്ടമായും മലമുഴക്കികളെ കാണാനാകും. അങ്ങനെ വരുമ്പോൾ ലോകത്തിന് മുമ്പിലേക്ക് അഭിമാനത്തോടെ നമുക്കുയർത്തിക്കാട്ടാനുള്ള പൈതൃക സമ്പത്താണ് മലമുഴക്കി വേഴാമ്പലുകൾ.
1: വേഴാമ്പലുകളുടെ പ്രൗഢിയും കുടുംബം നോക്കുന്നതിൽ കാണിക്കുന്ന ത്യാഗവും ആത്മാർത്ഥതയും ഇവയെ നമ്മുടെ സംസ്ഥാന പക്ഷിയായി തെരഞ്ഞെടുക്കുന്നതിന് കാരണമായിട്ടുണ്ടാകാം. ഒരേ ഇണയോടൊപ്പം ജീവിതകാലം മുഴുവൻ ജീവിക്കുന്ന പക്ഷിയുമാണ് വേഴാമ്പൽ. കൂടൊരുക്കുന്നതിൻ്റെ പേരിൽ ഏറെ പ്രശസ്തി ആർജിച്ച പക്ഷിയാണ് ഇത്. മരങ്ങളുടെ സ്വാഭാവികമായ പോടിൽ തങ്ങളുടെ മലം ഉപയോഗിച്ച് അവയെ രൂപപ്പെടുത്തിയാണ് കൂടൊരുക്കുക. പിട കൂടിനുള്ളിൽ മുട്ടയിടാനായി കയറിയാൽ പിന്നെ കുഞ്ഞുങ്ങളെ അടയിരുന്ന് വിരിയിച്ചിറക്കുന്നത് വരെ അവയ്ക്ക് ആഹാരം നൽകുന്നത് പൂവൻ പക്ഷിയായിരിക്കും. മിശ്രഭോജികളാണ് വേഴാമ്പലുകൾ, പ്രത്യേകിച്ച് കൂടൊരുക്കുന്ന കാലത്ത്.
0: മലമുഴക്കി വേഴാമ്പലുകളുടെ ഇംഗ്ലീഷിലുള്ള പേര് ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ എന്നാണ്. ഇവയുടെ ശാസ്ത്രനാമം ബുസേറോസ് ബൈകോർണിസ് എന്നും. വേഴാമ്പലുകളുടെ കാലുകളിൽ മുമ്പോട്ട് ചൂണ്ടി നിൽക്കുന്ന മൂന്ന് വിരലുകൾ ഏറെക്കുറെ പരസ്പര ബന്ധിതമാണ്. നമ്മുടെ പാദം പോലെ ഇവയുടെ പാദവും പരന്നിരിക്കുന്നു. വേഴാമ്പലുകളുടെ കൺപോളകളിൽ മറ്റു മിക്ക പക്ഷികൾക്കും ഇല്ലാത്ത കൺപീലികളുമുണ്ട്. കൊമ്പിന്റെ രൂപത്തിലുള്ള കൊക്കുള്ളതിനാലാണ് ഇംഗ്ലീഷുകാരിവയെ ഹോൺബീൽ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ പലതരത്തിൽ വേഴാമ്പലുകൾ മറ്റു പക്ഷികളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു.
1: കാക്കയുടെ വലിപ്പം മുതൽ കഴുകന്റെ വലിപ്പം വരെയുള്ള നാല് ജാതി വേഴാമ്പലുകളെയാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. മലമുഴക്കി വേഴാമ്പലുകൾ, പാണ്ടൻ വേഴാമ്പലുകൾ, കോഴി വേഴാമ്പലുകൾ, നാട്ടുവേഴാമ്പലുകൾ. ഇവയിൽ കോഴി വേഴാമ്പലുകളെ ഭൂമിയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രമേ കാണാനാവുകയുള്ളൂ. നാട്ടുവേഴാമ്പലുകളെയും കോഴി വേഴാമ്പലുകളെയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിലും കണ്ടുവരുന്നുണ്ട്. മലമുഴക്കി വേഴാമ്പലുകളെ നമ്മുടെ രാജ്യത്തും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും കാണാം.
0: കേരളത്തിൽ കാണപ്പെടുന്ന വേഴാമ്പൽ ജാതികളിൽ ഏറ്റവും വലുത് മലമുഴക്കി വേഴാമ്പലുകളാണ്. ഇവയുടെ ശരാശരി ആയുസ് 60 വയസ്സും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ഇവിടുത്തെ മനുഷ്യരുടെ ശരാശരി ആയുർ ദൈർഘ്യം 30 വയസ്സിൽ താഴെയായിരുന്നു. ഇപ്പോഴത് 74 ആയി ഉയർന്നിട്ടുണ്ട്.
1: മഴ മുഴക്കി വരുന്നതിന് മുമ്പേ അവയുടെ വരവറിയിച്ചുകൊണ്ടൊരു താളാത്മകമായ മുഴക്കമുള്ളൊരു ശബ്ദം നമുക്ക് കേൾക്കാനാകും. വേഴാമ്പലുകൾക്ക് പക്ഷമോടികൾ വളരെ കുറവായതിനാലാണ് പറക്കുമ്പോൾ ഹഫ് ഹഫ് ഹഫ് എന്ന ഒരു മുഴക്കം കേൾക്കുന്നത്. കാടിൻ്റെ മാസ്മരികതയിൽ ഇവയുടെ വരവും പോക്കും ആരുടെയും മനം കവരുന്ന ദൃശ്യാനുഭവമാണ്. അവയുടെ രൂപവും വരവറിയിച്ചു കൊണ്ടുള്ള ശബ്ദവും ഒക്കെ കൊണ്ടാകാം കാട്ടിലെ രാജാവാണ് ഇവ എന്നൊരു തോന്നലുണ്ടാകാൻ കാരണം. വേഴാമ്പലുകളുടെ സാന്നിധ്യമാണ് നമ്മുടെ കാടിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇവ ഇല്ലാതാകുന്നതോടെ കാട് നശിക്കും. കാടില്ലെങ്കിൽ നാടുമില്ലെന്നോർക്കുക.
3: കിളിക്കൊഞ്ചൽ 4ാം ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം. ആഖ്യാനം എൻ ജെ ജോഷിലാൽ, സൗമ്യ എം ആർ. സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം. നിർവഹണം സന്ദീപ് സുരേഷ്. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
4: ഹരിതവാണി സമാപിക്കുന്നു.
5: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ആഗതൻ എന്ന ചിത്രത്തിനായി രഞ്ജിത്ത് പാടിയത്. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ഔസേപ്പച്ചൻ.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: അടുത്ത ഗാനം യേശുദാസ് പാടിയതാണ്. ചിത്രം ആനന്ദഭദ്രം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.
2: ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഒരു ഇന്ത്യൻ പ്രണയകഥ ഈ ചിത്രത്തിലെ ഗാനമാണ് ഇനി നജീം അർഷാദും അഭിരാമി അജയും പാടിയത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ.

0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ആകാശവാണി, സമയം 11:30. ഇന്ന് കൂട്ടുകാരിയിൽ ആർത്തവ ക്രമക്കേടുകളും ആയുർവേദ പരിഹാര മാർഗങ്ങളും. ഈ വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ദീപാരാജ് സംസാരിക്കുന്നു.
5: സ്ത്രീകളിൽ എല്ലാ മാസവും ക്രമമായി ഉണ്ടാകുന്നതും 3 മുതൽ 5 ദിവസം വരെ നീണ്ടു നിൽക്കുന്നതുമായ യോനിയിലൂടെയുള്ള രക്തസ്രാവത്തെയാണ് ആർത്തവം എന്ന് ആയുർവേദത്തിൽ പരാമർശിച്ചിരിക്കുന്നത്.

വാസ്തവം പുറന്തള്ളപ്പെടുന്നതിന് വേണ്ടി ഗർഭാശയം ചെറുതായി സങ്കോചിക്കുന്നു. ഇത് ചെറിയ തരത്തിലുള്ള വേദനയ്ക്ക് കാരണമാകും. ആർത്തവചക്രത്തിന്റെ ദൈർഘ്യം, രക്തസ്രാവത്തിന്റെ ദൈർഘ്യം, അളവ്, വേദന ഇവയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ എല്ലാം ആർത്തവ ക്രമക്കേടുകൾ ആയി കണക്കാക്കാം. 21 ദിവസത്തിനുള്ളിൽ ആർത്തവം കാണുക, ഈ കാലയളവിൽ തന്നെ അമിതമായ രക്തസ്രാവം ഉണ്ടാവുക, ഈ അവസ്ഥകൾ ആർത്തവം തുടങ്ങുന്ന കൗമാരക്കാരിലും ആർത്തവ വിരാമത്തോട് അനുബന്ധിച്ചുള്ള ഹോർമോൺ വ്യതിയാനങ്ങളിലും കാണാം. പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ് പോലുള്ള അണുബാധകൾ, എൻഡോമെട്രിയോസിസ് പോലുള്ള രോഗങ്ങൾ, ഇവയിൽ ഇത്തരത്തിലുള്ള ആർത്തവം കാണാം. മെനറാജിയ എന്ന അമിത രക്തസ്രാവം ഗർഭാശയത്തിലെ മുഴകൾ, എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ്, കരളിന്റെ പ്രവർത്തന വൈകല്യങ്ങൾ, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യങ്ങൾ, പോഷകാഹാരക്കുറവ്, വിളർച്ച, അതിയായ മാനസിക സമ്മർദ്ദം, ശരീരഭാരം പെട്ടെന്ന് കൂടുകയോ കുറയുകയോ ചെയ്യുക, അമിതമായ വണ്ണം, അമിതമായ വ്യായാമം, അണ്ഡാശയ മുഴകൾ ഇവയുടെയൊക്കെ ഭാഗമായി ഉണ്ടാകാം. വളരെ ക്രമരഹിതമായും മാസമുറക്കാലത്ത് അല്ലാതെയും രക്തസ്രാവം ഉണ്ടാവുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ രക്തസ്രാവം ഉണ്ടാകുക, ഇവ യൂട്രൈൻ പോളിപ്പ്, സെർവൈക്കൽ ക്യാൻസർ, ട്യൂബക്കുലാർ ഇൻഫെക്ഷൻ, സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ് ഇവ കാരണം ഉണ്ടാകാം. മെനോമെട്രോറാജിയ എന്ന അവസ്ഥയാണിത്. ശരിയായ പരിശോധനകൾ നടത്തി കാരണം കണ്ടെത്തിയ ശേഷം മാത്രം ഇവ ചികിത്സിക്കേണ്ടതാണ്. മറ്റു രോഗാവസ്ഥകളൊന്നുമില്ലാതെ അമിത രക്തസ്രാവം ഉണ്ടാകുന്ന DUB പോലുള്ള അവസ്ഥകൾ കൗമാരക്കാരായ കുട്ടികളിലും ആർത്തവ വിരാമത്തോടനുബന്ധിച്ചും പ്രസവം, അബോർഷൻ ഇവ കഴിഞ്ഞും കാണാം. ഇത്തരം അമിതമായ രക്തസ്രാവത്തെ രക്തപിത്തം, രക്തപ്രതരം, അസ്രഗ്ധരം എന്നീ പേരുകളിൽ ആയുർവേദം ചികിത്സിക്കുന്നു. അൽപാർത്തവം എന്ന അവസ്ഥ, ആർത്തവ രക്തം സ്രാവം വളരെ കുറവായിരിക്കുക, അതായത് 2 ദിവസത്തിൽ താഴെ, 35 ദിവസം അധികം ഇടവേളകളിൽ ആർത്തവം പ്രത്യക്ഷപ്പെടുക, ഇവയൊക്കെ അമിത ശരീരഭാരം, PCOD, മാനസിക സമ്മർദ്ദം ഇവ മൂലം ഉണ്ടാകാം. അമിത രക്തസ്രാവത്തിൽ രക്തസ്രാവം കുറയ്ക്കുന്നതിനുള്ള ഔഷധങ്ങളും അൽപാർത്തവം, ആർത്തവക്ഷയം പോലുള്ള അവസ്ഥകളിൽ ആർത്തവ ജനകമായ ഔഷധങ്ങളും നൽകുന്നു. അതോടൊപ്പം ഈ അവസ്ഥകളുടെ മൂലഹേതുക്കൾക്ക് ചികിത്സയും നൽകുന്നു. വളരെ വേദനയോടുകൂടിയ ആർത്തവത്തെ കഷ്ടാർത്തവം എന്ന് പറയുന്നു. ദിനചര്യകൾ മുടങ്ങുന്ന തരത്തിൽ അമിതമായ വേദനയോടുകൂടിയും അനുബന്ധ രോഗങ്ങൾ ഒന്നും ഇല്ലാതെയും കൗമാരക്കാരായ കുട്ടികളിൽ കാണപ്പെടുന്നത് പ്രൈമറി ഡിസ്മെനോറിയ ആണ്. രക്തസ്രാവം തുടങ്ങുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുമ്പ് തുടങ്ങി 24 അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ അവസാനിക്കുന്നതായിരിക്കും ഇത്തരം വേദന. ഓക്കാനം, ഛർദി, തലകറക്കം, തലവേദന, വയറിളക്കം എന്നിവയും ചിലരിൽ കാണാം. ഇത്തരം അവസ്ഥകളിൽ കൃത്യമായ ഔഷധത്തോടൊപ്പം ഭക്ഷണത്തിലും ജീവിതശൈലിയിലും മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. വിവിധതരം അണുബാധകൾ, PID പോലുള്ളവ, എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ്, ഗർഭാശയ മുഴകൾ ഇവ കാരണം ഉണ്ടാകുന്നതാണ് സെക്കൻഡറി ഡിസ്മെനോറിയ. ആർത്തവം ആരംഭിക്കുന്നതിന് 3 മുതൽ 5 ദിവസം മുൻപ് വേദന ആരംഭിക്കുന്നു. ആർത്തവം ഇല്ലാത്ത സമയത്തും അസ്വസ്ഥതകൾ ഉണ്ടാകും. ഈ അവസ്ഥയിൽ മൂലകാരണത്തിനാണ് ചികിത്സ നൽകേണ്ടത്. പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം അഥവാ PMS ആർത്തവചക്രവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന കുറച്ചധികം ശാരീരിക മാനസിക ലക്ഷണങ്ങളെയാണ് PMS എന്ന് പറയുന്നത്. ആർത്തവത്തിന് ഏതാണ്ട് 5 മുതൽ 10 ദിവസം മുമ്പ് ഈ ലക്ഷണങ്ങൾ കണ്ടുതുടങ്ങും. 30 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിലാണ് പൊതുവെ ഇത് കാണപ്പെടുന്നത്. മാറിലുണ്ടാകുന്ന വേദന, വയറിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ, ശരീരഭാരം കൂടുക, വിഷാദം, ഉത്കണ്ഠ, അമിതമായ ദേഷ്യം, ഉറക്കക്കുറവ്, തലവേദന, ഏകാഗ്രതയില്ലായ്മ ഇവയെല്ലാം കാണപ്പെടും. അമിതമായ എരിവ്, പുളി, വറുത്തതും പൊരിച്ചതുമായ ആഹാര സാധനങ്ങൾ, ഉപ്പിന്റെ ഉപയോഗം ഇവ ഈ കാലയളവിൽ നിയന്ത്രിക്കുക. യോഗാ പരിശീലനം, പ്രാണായാമം ഇവ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും വേദന കുറയ്ക്കാനും ഔഷധങ്ങളോടൊപ്പം ശീലിക്കാം. ആദ്യത്തെ ആർത്തവം 15 വയസ്സിന് മുകളിൽ പ്രായമായിട്ടും ഇല്ലാതിരിക്കുന്ന അവസ്ഥയ്ക്ക് പ്രൈമറി അമെനോറിയ എന്ന് പറയുന്നു. ജനിതക തകരാറുകൾ, തലച്ചോറിലോ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലോ ഉള്ള പ്രവർത്തന വൈകല്യങ്ങൾ, ഹോർമോൺ വ്യതിയാനങ്ങൾ, പ്രത്യുൽപാദന അവയവങ്ങൾക്കുള്ള വൈകല്യങ്ങൾ ഇവ ഈ അവസ്ഥയ്ക്ക് കാരണമാകാം. ക്രമമായി ഉണ്ടായിരുന്ന ആർത്തവം ഇല്ലാതാകുന്ന അവസ്ഥയാണ് നഷ്ടാർത്തവം. 6 മാസക്കാലമോ അതിലധികമോ ആർത്തവം ഇല്ലാതിരിക്കുന്ന സെക്കൻഡറി അമെനോറിയ പ്രധാനമായും PCOS, ഹോർമോൺ തകരാറുകൾ ഇവയിൽ കാണാം. ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യങ്ങൾ, പ്രിമച്യൂർ ഒവേറിയൻ ഫെയിലിയർ ഇവയും കാരണമാകാം. ഇതിന് കാരണം കണ്ടെത്തി ചികിത്സ ആരംഭിക്കാം. ഇതിൽ PCOS വളരെ സാധാരണയായി ഇന്ന് കണ്ടുവരുന്നു. ആർത്തവം ഇല്ലാതിരിക്കുക, മീശയിലും താടിയിലും ശരീരത്തിലും രോമങ്ങൾ അധികം വളരുക, തലമുടി കൊഴിയുക, അമിതവണ്ണം, കഴുത്തിനു പുറകിൽ ഉള്ള കറുപ്പ് നിറം ഇവ ഇതിൽ കാണാം. ആർത്തവ ക്രമക്കേടുകൾ, അനാർത്തവം, അമിതമായി ആർത്തവം.

0: ഉണ്ടാകുക, അല്പാർത്തവം, ഇങ്ങനെ വിവിധ രീതിയിൽ കാണാം. പി സി ഒസ് ഉള്ളവരിൽ എല്ലാവരും അമിത വണ്ണം ഉള്ളവർ ആകണമെന്നില്ല. ഇ എസ് ജി ചെയ്താൽ അണ്ഡാശയത്തിനു ചുറ്റും കുമിളകൾ പോലെ സിസ്റ്റുകൾ കാണും. ആഹാരക്രമത്തിലും ജീവിതശൈലിയിലും വളരെയധികം മാറ്റങ്ങൾ ഈ അവസ്ഥയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ചെളിയിൽ ചവിട്ടി കഴുകുന്നതിനേക്കാൾ നല്ലത് ചെളിയിൽ ചവിട്ടാതിരിക്കുന്നതാണ് എന്ന വിശേഷണമാണ് രോഗപ്രതിരോധത്തിന് ആയുർവേദം നൽകിയിട്ടുള്ളത്. മാസമുറ സമയത്ത് അനുഷ്ഠിക്കേണ്ട ഋതുചര്യ, അതായത് ചെറുധാന്യങ്ങൾ അടങ്ങിയ ആഹാരം മിതമായ അളവിൽ ശീലിക്കുക, അമിത ശാരീരിക അധ്വാനം ഈ സമയത്ത് ഒഴിവാക്കുക, ഇവയെല്ലാം ശീലിക്കാവുന്നതാണ്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തവർ ആരോഗ്യ സംരക്ഷണത്തിനായി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. കൃത്യസമയത്ത് ഉണരുക, പ്രഭാത കർമ്മങ്ങൾ ചെയ്യുക, പ്രത്യേകിച്ചും കൃത്യസമയത്ത് മലമൂത്ര വിസർജനം നടത്താതിരിക്കുന്നത് വേഗരോധമാണ്. അത് ആർത്തവത്തിന്റെ ഊർധ്വഗതിക്കും എൻഡോമെട്രിയോസ് പോലുള്ള രോഗങ്ങൾക്കും വയറുവേദനയ്ക്കും കാരണമാകും. അർദ്ധശക്തി ഉപയോഗിച്ച് വ്യായാമം ശീലിക്കുക. യോഗയും പ്രാണായാമവും ശീലമാക്കാവുന്നതാണ്. വയറിന്റെ ഒരു ഭാഗം ഒഴിച്ചിട്ടുകൊണ്ട് ആഹാരം കഴിക്കുക, അതായത് അമിതമായി ആഹാരം കഴിക്കാതിരിക്കുക. കൃത്യസമയത്ത് ഉറങ്ങുക, ധാരാളം വെള്ളം കുടിക്കുക, ആർത്തവ ശുചിത്വം പാലിക്കുക. ഇവ ശീലമാക്കിയാൽ ആർത്തവ ക്രമക്കേടുകൾ പ്രതിരോധിക്കാൻ കഴിയും. രോഗിയുടെ ശരീരപ്രകൃതി, രോഗത്തിന്റെ കാലയളവ്, ശരീരത്തിലെ വാദപിത്ത കഫദോഷങ്ങൾ ഇവയനുസരിച്ചിട്ടാണ് ആയുർവേദത്തിൽ ചികിത്സ നിശ്ചയിക്കുന്നത്. അതിനാൽ ഔഷധങ്ങൾ രോഗിക്കനുസരിച്ചാണ് നിശ്ചയിക്കപ്പെടുന്നത്. എള്ള്, ശതാവരി, അശോകം, വെളുത്തുള്ളി, ഇഞ്ചി, പലതരം അരിഷ്ടങ്ങൾ, ലേഹ്യങ്ങൾ, ഇവ അന്ധമായി ഉപയോഗിക്കുന്ന പ്രവണതയുണ്ട്. ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ ചികിത്സിക്കുന്ന വൈദ്യന്റെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. വിദഗ്ധ യോഗ്യതയുള്ള ആയുർവേദ ഡോക്ടർമാരിൽ നിന്നും ചികിത്സയും ഔഷധങ്ങളും സ്വീകരിക്കുക.
1: ആർത്തവ ക്രമക്കേടുകളും ആയുർവേദ പരിഹാര മാർഗങ്ങളും ഈ വിഷയത്തിൽ ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ദീപാരാജ്. അടുത്തതായി അഡീനിയം, ടെക്കോമ തുടങ്ങിയ ഉദ്യാന ചെടികളെ പരിചയപ്പെടുത്തുന്നു രജിത ആർ.
2: നൂറുകണക്കിന് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു കുഞ്ഞൻ ബോൺസായി എത്ര മനോഹരമായ കാഴ്ചയാണ്. കാക്ടസ് വർഗത്തിൽപ്പെട്ട അഡീനിയം ചെടികൾ കൊണ്ട് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ആ കാഴ്ച സ്വന്തമായി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അഡീനിയം ചെടികളെ പൊതുവിൽ ഡെസേർട്ട് റോസസ് എന്നാണ് വിളിക്കുന്നത്. അഡീനിയം ചെടികളിൽ താഴ്ഭാഗം ഉരുണ്ടും മുകളിലോട്ട് വരുമ്പോൾ ശാഖകൾ നേർത്തും ആണ് ഇരിക്കുന്നത്. അങ്ങനെ ഉരുണ്ട താഴ്ഭാഗത്തെ കോഡെക്സ് എന്നാണ് പറയുന്നത്. ഈ കോഡെക്സിന്റെ വലിപ്പമാണ് ഒരു അഡീനിയം ചെടിയുടെ മൂല്യം തീരുമാനിക്കുന്നത്. ചെടിക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ കോഡെക്സിന്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കും. കോഡെക്സിന്റെ രൂപത്തിനനുസരിച്ച് അഡീനിയം ഒബീസം, അഡീനിയം അറാബിക്കം, അങ്ങനെ പല വകഭേദങ്ങൾ ഇവയ്ക്കുണ്ട്. ഇവയുടെ ശാഖകളുടെ ഈ പ്രത്യേകതയാണ് അഡീനിയം ചെടികളെ ഭംഗിയുള്ള ബോൺസായി ചെടികളെ പോലെ ആക്കുന്നത്. അഡീനിയം ഒബീസം ഇനങ്ങളിൽ തന്നെ സിംഗിൾ പെറ്റൽ അല്ലെങ്കിൽ മൾട്ടി പെറ്റൽ ഇനങ്ങൾ വരുന്നുണ്ട്. മൾട്ടി പെറ്റൽ ഇനങ്ങളെ പൊതുവിൽ റോസി അഡീനിയം എന്നും പറയും. ഇവയ്ക്ക് ആരാധകർ അല്പം കൂടുതലാണ്. സാധാരണ നാടൻ ഇനങ്ങളിൽ ഗ്രാഫ്റ്റ് ചെയ്താണ് റോസി ഇനങ്ങൾ ഉണ്ടാക്കുന്നത്. ഗ്രാഫ്റ്റ് ചെയ്ത ചെടികൾ ഓൺലൈനായോ നഴ്സറികളിൽ നിന്നോ വാങ്ങാം. ഇവ വെള്ളം വളരെ കുറച്ചു മാത്രം ആവശ്യമുള്ള ചെടികളാണ്. അതിനാൽ ചരൽ കൂടുതലുള്ള മണ്ണ് ഒരു ഭാഗം, മണൽ മൂന്ന് ഭാഗം, ഒരു ഭാഗം ചാണകപ്പൊടിയോ ജൈവവളങ്ങളോ എന്നിവ ചേർത്ത് നടാം. ഉമിയോ പെർലൈറ്റോ ചേർക്കുന്നതും വളരെ നല്ലതാണ്. മണ്ണ് നല്ല നീർവാർച്ചയുള്ളതായിരിക്കണം. ചെടികൾ മണ്ണിലൊരൽപ്പം ഉയർത്തി നടാം. ഇങ്ങനെ നടുന്നത് കോഡെക്സിന് വലിപ്പം വയ്ക്കാൻ സഹായിക്കും. ചെടികൾ നട്ട് ഒരാഴ്ച കഴിഞ്ഞ് നല്ല വെയിലിലേക്ക് മാറ്റിവെക്കാം. അഡീനിയം ചെടികൾക്കും നല്ല സൂര്യപ്രകാശം ആവശ്യമാണ്. ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കൊലുന്നനെ വളരുന്ന കമ്പുകൾ താഴ്ത്തി വെട്ടിക്കൊടുത്താൽ അവയിൽ നിന്നും ഒരുപാട് ശിഖരങ്ങൾ വരികയും ചെടി ഒരു പൂക്കൂടയായി വേനൽ മാസങ്ങളിൽ മാറുകയും ചെയ്യും. ഒന്നോ രണ്ടോ വർഷത്തിലൊരിക്കൽ ചെടികളെ റീപോട്ട് ചെയ്യാം. റീപോട്ട് ചെയ്യുമ്പോൾ ആഴം കുറഞ്ഞ പരന്ന ചട്ടികളിൽ അല്പം വേരുഭാഗം ഉയർത്തി നട്ടുകൊടുത്താൽ ചെടികളുടെ കോഡെക്സ് കൂടുതൽ ഭംഗിയുള്ളതാവുകയും പെട്ടെന്ന് ബോൺസായി രൂപത്തിലേക്ക് മാറുകയും ചെയ്യും. വർഷത്തിലൊരിക്കൽ ജൈവവളങ്ങൾ ഇട്ടുകൊടുക്കാം. മഴക്കാലത്ത് ജൈവവളങ്ങൾ ഉപയോഗിക്കാതെ ശ്രദ്ധിക്കുക. മഴക്കാലത്ത് ചെടികൾ ചീഞ്ഞു പോകാതിരിക്കാൻ നല്ല നീർവാർച്ചയുള്ള മണ്ണാണെന്ന് ഉറപ്പുവരുത്തണം.

0: സാധാരണ ആഴ്ചയിൽ ഒരിക്കൽ ചെടികൾക്ക് വെള്ളം നൽകിയാൽ മതി. ചുവടുണങ്ങിയാൽ മാത്രം വീണ്ടും വെള്ളം കൊടുക്കുക. മഴക്കാലത്ത് സാഫ് പോലുള്ള സിസ്റ്റമിക് ഫംഗിസൈഡ് കൊടുക്കുന്നതും മഴ കൊള്ളാതെ ചെടികളെ മാറ്റിവയ്ക്കുന്നതും നല്ലതാണ്. വളരെ കുറച്ച് സ്ഥലത്ത് വലിയ പരിചരണമൊന്നുമില്ലാതെ വേനൽക്കാലത്തും നിറയെ പൂക്കൾ തരുന്ന അഡീനിയം ചെടികൾ ഏതൊരു ഉദ്യാനത്തിന്റെയും ഭംഗി കൂട്ടും. ട്രംപറ്റ് വൈൻ കുടുംബത്തിൽപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയാണ് ടെക്കോമ ചെടികൾ. ഭംഗിയുള്ള കോളാമ്പി പൂക്കളാണ് ഇവയുടെ പ്രധാന ആകർഷണം. സാധാരണയായി മഞ്ഞ പിങ്ക് നിറങ്ങളിലാണ് ഇവ കണ്ടുവന്നിരുന്നത്. ഇപ്പോൾ ഒരുപാട് നിറങ്ങളിൽ നമുക്ക് ടെക്കോമ ചെടികൾ കിട്ടുന്നുണ്ട്. വളരെ കുറഞ്ഞ പരിചരണത്തിൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്നതാണ് ഇവയുടെ പ്രത്യേകത. സാധാരണ മണ്ണിലും ഇവ നന്നായി വളരും. ടെക്കോമ ചെടികൾ നിറയെ പൂക്കാൻ നിറയെ സൂര്യപ്രകാശം ആവശ്യമാണ്. ഉദ്യാനത്തിന്റെ വെയിൽ കൂടുതലുള്ള കോണുകളിൽ അധികം ശ്രദ്ധയൊന്നും കൊടുക്കാതെ വളർത്തിയെടുത്താലും നിറയെ പൂത്തു നിൽക്കുന്ന ഒരു സുന്ദരി തന്നെയാണ് ടെക്കോമ ചെടികൾ. വർഷത്തിൽ ഒരിക്കൽ പ്രൂൺ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ചെടികളെ വളർത്താൻ സഹായിക്കും. നന്നായി പ്രൂൺ ചെയ്താൽ ഇവയെ ബോൾ രൂപത്തിലും വളർത്തിയെടുക്കാം. വർഷത്തിലൊരിക്കൽ കുറച്ച് ജൈവ വളങ്ങൾ നൽകുന്നത് തറയിൽ നടുന്ന ചെടികൾക്ക് നല്ലതാണ്. ചട്ടിയിൽ വളരുന്നവയ്ക്ക് ഇടയ്ക്ക് മറ്റു വളങ്ങളും നൽകാം. ഒട്ടും പരിശ്രമമില്ലാതെ എന്നും പൂക്കൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരെ കൂടെ കൂട്ടാം.
1: അഡീനിയം, ടെക്കോമ തുടങ്ങിയ ഉദ്യാന ചെടികളെ പരിചയപ്പെടുത്തിയത് രജിത ആർ.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യം കുയിലിനെ തേടി എന്ന ചിത്രത്തിനായി യേശുദാസും വാണി ജയറാമും സംഘവും പാടിയത്, രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, മറ്റൊരു നമ്പർ 9494556321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർമ്മിക്കുക, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഗിരീഷ് പൊത്തഞ്ചേരി രചിച്ച് ലക്ഷ്മികാന്ത് പ്യാരേലാലിന്റെ സംഗീതത്തിൽ ചിത്ര പാടിയത്, ചിത്രം പൂനിലാമഴ.

0: ആകാശവാണി സമയം 12 മണി.
1: നേർവഴി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴിയിൽ അധ്യാപകനായ നാസിമുദ്ദീനുമായി സെവിൽജികൾ നടത്തുന്ന അഭിമുഖം.
1: നേർവഴിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നേർവഴിയിലെ ഇന്നത്തെ അതിഥി നാവായിക്കുളം SNV LP സ്കൂളിലെ അധ്യാപകനായ നാസിമുദ്ദീനാണ്. നമസ്കാരം.
2: നമസ്കാരം.
1: പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
2: താങ്ക് യു.
1: ഇപ്പോ ഈ അധ്യാപന ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് എത്ര കാലമായി?
2: 2 വർഷമായി.
1: എങ്ങനെയാണ് അതിന് എൻജോയ് ചെയ്ത് നന്നായിട്ട്?
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ നല്ല അനുഭവമാണ്, സന്തോഷകരമായിട്ടുള്ള. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഇപ്പൊ LP സ്കൂൾ പൊതുവെ കുറച്ച് പ്രയാസം പറയുന്ന ഒരു മേഖലയാണ്. അതായത് LP കുട്ടികളാണല്ലോ, കുറച്ച് ചെറിയ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പൊതുവെ കുറച്ച് പ്രയാസമാണെന്ന് പറയപ്പെടാറുണ്ട്. അപ്പൊ അത് നമ്മൾ കേട്ടിട്ടാണ് അങ്ങനെ പോയത്. ഇന്നസെന്റ് ആയിട്ടുള്ള സ്നേഹം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ
1: അനുഭവിക്കാൻ
2: കഴിയുന്നത്. 2024 ഞാൻ ജോയിൻ ചെയ്ത് 4ാം ക്ലാസ് ആയി എടുത്തിരുന്നത്. അപ്പൊ LP സ്കൂളാണ്, അപ്പൊ 4ാം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികൾ പോകും. അപ്പൊ ഇവരാണ് ചോറ് തിന്നാനും ഒക്കെ കൊണ്ടുപോകുക, നമ്മളെ കിച്ചണിലേക്ക് പോയിട്ടാ കഴിക്കുക. അപ്പൊ അവിടേക്ക് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും എല്ലാം ഇവരാ. ഞാന് 100% എംപ്ലോയിഡ് ആണ്. ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു കൂട്ടം തന്നെ ഉണ്ടാവും. അപ്പൊ ഇവര് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു എന്നടുത്ത് പറഞ്ഞു, സാറ് നടന്നു, ഞങ്ങൾ 4 ചുറ്റുമുണ്ട്, കൈ പിടിച്ചാൽ എപ്പോഴും
1: കൊണ്ടുപോവാ,
2: ഞങ്ങള് പുറകിലും ഫ്രണ്ടിലും സൈഡിലും ഒക്കെ ഞങ്ങളുണ്ട്, സാറ് നേരെ നടന്നോ എന്ന് പറഞ്ഞു. ശരി, നടക്കാണ്, കുറച്ച് നടക്കണം. അപ്പം നടക്കാണ്. അപ്പം ഈ കൂട്ടത്തിൽ ഇല്ലാത്ത അതേ ക്ലാസ്സിലെ ഒരു കുട്ടി വന്നിട്ട്, എന്തിനാ സാറിനെ ഇങ്ങനെ നടത്തുന്നത്, അതിൻ്റെ ആവശ്യം എന്താ, നിങ്ങൾ എന്തിനാ കൈവിട്ട് നടത്തുന്നത്? അപ്പൊ നീ എന്താ ഈ പറയണത്, നമ്മളിനിയിപ്പോ കുറച്ച് ദിവസം കൂടി ഉള്ളൂ, നമ്മൾ പോയാൽ പിന്നെ എങ്ങനെയാണ് സാറിന്റെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ, ആരാ സാറിനെ കൊണ്ടു. അപ്പൊ അതിനു മുമ്പ് സാറിനെ ഇൻഡിപെൻഡന്റ് ആക്കണം അവർക്ക്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് രസകരമായിട്ടുള്ള, അത്രയും നിഷ്കളങ്കമായിട്ടുള്ള
1: കുഞ്ഞുമക്കളാണെങ്കിൽ അവർ അത്രയും കാര്യം,
2: അത്രയും അവരെ ചിന്തിച്ചത്,
1: അങ്ങനെയുള്ള ഒരു സ്നേഹം,
2: ഭയങ്കര മനസ്സ് നിറഞ്ഞൊരു അനുഭവം.
1: ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ
2: തീർച്ചയായിട്ടും.
1: ഈ ഒരു ജോലി കിട്ടാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ എങ്ങനെയായിരുന്നു?
2: തയ്യാറെടുപ്പ് ഞങ്ങള് ഫ്രണ്ട്സ് ഗ്രൂപ്പ് TTC ഞാൻ കഴിഞ്ഞ ആ ഗ്രൂപ്പ് ഉണ്ട്, അപ്പൊ അങ്ങനെ ചെയ്യും. പിന്നെ KFB അണ്ടറിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. നിലവിൽ എയ്ഡഡ് സ്കൂളാണ്, കോടതി വിധി പ്രകാരം ഇപ്പൊ എയ്ഡഡ് സ്കൂളിലും സംവരണം ഏർപ്പെടുത്തി, അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞ് അങ്ങനെ കയറിയതാണ്. പിന്നെ PSC ലിസ്റ്റിൽ അഡ്വൈസ് പോയിട്ട് ഇപ്പൊ അപ്പോയിന്റ്മെന്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും.

0: ഇരിക്കാണ്.
1: ഈ എക്സാം പ്രിപ്പറേഷൻ വീട്ടിലിരുന്ന് തന്നെ ഓൺലൈൻ ഗ്രൂപ്പ്
0: അതെ അതെ അങ്ങനെയാണ് ചെയ്തത്.
1: ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ്, അതിന് ഒരു കൃത്യമായ സമയം ഉണ്ടോ?
0: നമ്മൾ ഗ്രൂപ്പിൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് ഇപ്പം നമ്മൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം അതിൽ നമ്മൾ ഓരോ ഏരിയ പരസ്പരം വീതിച്ചെടുത്ത് അതിന് പ്രിപ്പയർ ചെയ്തിട്ട് അതിന് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി ഗ്രൂപ്പിലേക്ക് ഇടുക, വിഷയത്തെ സംബന്ധിച്ച് ചർച്ച നടത്തുക. എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമുകൾ നിശ്ചയിച്ച് ഈ ചർച്ചകൾ നടക്കുന്നത് ഈ ടൈമിലായിരിക്കും.
1: പ്രിപ്പയർ ചെയ്തിട്ട് പരസ്പരം
0: ഓരോ ഏരിയ ഓരോരുത്തർ കവർ ചെയ്തിട്ട് അങ്ങനെ.
1: ഇപ്പൊ ഹിസ്റ്ററിയുടെ ഒരു പോർഷൻ ഇന്നാള് പഠിപ്പിക്കാൻ
0: വന്നു.
1: ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരാണ് തരുന്നത് ഈ ഒരു പ്രയാണത്തില്?
0: ഒരുപാട് പേരാണ്, എന്റെ വാപ്പാവും അവരുടെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് ഉണ്ട്.
1: അവരുടെ പേര്?
0: വാപ്പയുടെ പേര് അബ്ദുൽ ഖാദർ എന്നാണ്, ഉമ്മ റഫീഖ, ഞാന് വിവാഹിതനായ ഭാര്യ തസ്നി, പിന്നെ എന്റെ സഹോദരിയും സഹോദരനൊക്കെ ഉണ്ട്, പിന്നെ എന്റെ അധ്യാപകർ, ഞാൻ പഠിച്ച പല കാലഘട്ടത്തിലുള്ള അധ്യാപകരുടെ പിന്തുണ വളരെ വലുതാണ്, പിന്നെ സുഹൃത്തുക്കള്, എല്ലായിടങ്ങളിൽ നിന്നുള്ള പിന്തുണ
1: സപ്പോർട്ട്. സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു?
0: ഞാൻ ഒന്നാം ക്ലാസ് മുതൽ മൂന്നാം ക്ലാസ് വരെ ഗവൺമെന്റ് യു പി എസ് അമ്പലത്ര, സൈറ്റഡ് സ്കൂളാണ്, സാധാരണ സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം തിരുവനന്തപുരം ഗവൺമെന്റ് ബ്ലൈൻഡ് സ്കൂളിലേക്ക് മാറി.
1: സ്കൂൾ ചേഞ്ച് ചെയ്യാനുള്ള പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും?
0: അത് സബ് ജില്ലാ കലോത്സവത്തിന് പോയപ്പോ ഇവിടെ നിന്നുള്ള ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അവര് ഇങ്ങനെ പറഞ്ഞിട്ട് കൂടുതൽ ആപ്റ്റ് ആവൂലേ എന്നുള്ള രീതിയിൽ ഞങ്ങളെ വീട്ടിൽ നിന്നും ഒക്കെ ചിന്തിച്ച് അങ്ങനെ മാറിയതാണ്. നാലാം ക്ലാസ്സിൽ അങ്ങോട്ട് ചെന്നു, അവിടെ നിന്ന് ആറാം ക്ലാസ് വരെ അവിടെ ഉണ്ടായിരുന്നു, പിന്നെ ഏഴാം ക്ലാസ്സിലേക്ക് കോഴിക്കോട് കുളത്തറ ബ്ലൈൻഡ് സ്കൂളിലേക്ക് മാറി. പിന്നെ ഞാൻ എന്റെ ബാക്കി സ്കൂളിംഗ് ഒക്കെ കോഴിക്കോടായിരുന്നു. അതിനുശേഷം ഡിഗ്രി കോഴിക്കോട് ഫറൂഖ് കോളേജിലാണ് പഠിച്ചത്. എം എ ചെയ്തത് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലാണ്.
1: എം എ ഏതിലാ ചെയ്തത്?
0: സോഷ്യോളജിയാണ്, ബി എ എം എ സോഷ്യോളജിയിലായിരുന്നു.
1: സോഷ്യോളജി എടുക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ?
0: പ്ലസ് ടുവിലാണ് ഹ്യൂമാനിറ്റീസിന്റെ ഭാഗമായിട്ട് സോഷ്യോളജി വന്നത്. അപ്പൊ അതിനോട് തോന്നിയൊരു താല്പര്യം എന്ന് വെച്ചാൽ സമൂഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഓരോ ബ്രാഞ്ചസ് ആയിട്ട് അങ്ങനെ ചർച്ച ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റ് തോന്നിയോണ്ടാണ് അങ്ങനെ എടുത്തത്.
1: യു ജിയും പി ജിയും അതിൽ തന്നെയാണ് സോഷ്യോളജി. ഇപ്പൊ സ്കൂൾ കാലഘട്ടം പല സ്കൂളുകളിലായിട്ടാണല്ലോ പഠിച്ചത്, അപ്പൊ അതില് ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ മറക്കാനാവാത്ത അനുഭവമോ അല്ലെങ്കിൽ അധ്യാപകരോ ഉണ്ടോ?
0: ഒരുപാട് പേരുണ്ട്, പക്ഷെ അതിൽ എനിക്ക് എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന, ഏഴാം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ കോഴിക്കോടേക്ക് പോയി പറഞ്ഞല്ലോ, അപ്പൊ എട്ടാം ക്ലാസ് മുതൽ പൊതുവിദ്യാലയത്തിലായിച്ചാണ് പഠിപ്പിച്ചത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവിടെ അധ്യാപകരൊക്കെ നല്ല സപ്പോർട്ടാണ്. അതിലൊരു മലയാള അധ്യാപകൻ ഉണ്ടായിരുന്നു, ആനന്ദൻ മാഷ്. അദ്ദേഹം നമ്മളോട് ചോദ്യങ്ങൾ കൂടുതലായിട്ട് ചോദിക്കുക, പ്രതികരണങ്ങൾക്കൊക്കെ വളരെ ശ്രദ്ധ, കൺസിഡറേഷൻ, വല്ലാണ്ട് അങ്ങനത്തെ കൺസിഡറേഷൻ, നമ്മളെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള നിലയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുക നമ്മളൊക്കെ. അപ്പം സാറിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, പത്രം വായിക്കാൻ പറയും. തുല്യതയ്ക്ക് വേണ്ടി ചിലർക്ക് ചില പ്രത്യേക പരിഗണനകൾ കൊടുക്കണം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. ഇന്നും എൻ്റെ അടുത്ത് വന്നിട്ട് നസീമുദ്ദീനെ പത്രം വായിച്ചോ, എന്താ ഇന്നത്തെ പ്രധാന വാർത്ത എന്നിരിക്കും. അപ്പൊ ഇദ്ദേഹം സീനിയർ അധ്യാപകനാണ്, അപ്പൊ അവിടെ ഒരുപാട് തിരക്കുകളുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പീരീഡുകൾ പോലും ചിലപ്പോൾ അദ്ദേഹത്തിന് ക്ലാസ്സിൽ വരാൻ കഴിയില്ല. പത്രം കുട്ടികൾക്ക് കൊടുക്കും, കുട്ടികളുടെ അടുത്ത് നിന്ന് വായിപ്പിക്കും അദ്ദേഹം. ഞാനിങ്ങനെ കറങ്ങി നടക്കണൊക്കെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ സാറ് വന്നിട്ട് ആ ഇങ്ങനെ നടന്നോ, പത്രം വായിച്ചോ എന്ന് ചോദിക്കും അവിടെ പുറത്തുനിന്ന് കണ്ടാലും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഫ്രീ പീരീഡ് ഉണ്ടായിരുന്നു, അദ്ദേഹം വരുന്ന നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. അപ്പൊ അദ്ദേഹം വന്നു, വന്നപ്പോ തന്നെ അവന് ചിലപ്പോൾ ചോദിക്കില്ലായിരിക്കും. വന്ന ഉടനെ ചോദിച്ചു, നസീമുദ്ദീനെ പത്രം വായിച്ചോ, എന്താ പ്രധാന വാർത്ത? ഞാൻ എണീറ്റ് പറഞ്ഞു, സാർ വായിച്ചില്ല. അപ്പൊ സാറ് പറഞ്ഞു, അതെന്താ വായിക്കാത്തത്? മോനെ, ഈ ഇരിക്കുന്ന എല്ലാവർക്കും കല്ലും മണ്ണും ചുമന്നിട്ടാണെങ്കിലും ജീവിക്കാം, നിനക്ക് അരി വാങ്ങിക്കാനുള്ളത് ഇതിൽ നിന്നേ കിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് ശാസിച്ചു. പക്ഷെ നമുക്ക് അറിയാലോ, ചിലപ്പോൾ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമ്മളെ ശാസിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദേഷ്യം തോന്നില്ല അധ്യാപകരോട്. എനിക്ക് എന്തുകൊണ്ടോ ആ സമയത്ത് പോലും അദ്ദേഹത്തോട് ഒരു ദേഷ്യം തോന്നിയില്ല എന്ന് മാത്രമല്ല, അതെന്റെ മനസ്സിൽ ഇങ്ങനെ തറച്ചു കയറി. എന്നിട്ട് അവസാനം അദ്ദേഹം അത് വൈൻഡപ്പ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാല്, അദ്ദേഹം ഇവൻ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഈ ക്ലാസ്സിൽ ഞാൻ രണ്ട് പത്രം തരുന്നുണ്ട്, എന്നിട്ടും നീ വായിച്ചില്ല, ആരുടെ കയ്യിലാണ് ഞാൻ ഇന്ന് പത്രം തന്നത്? അത് അടുത്ത സൈക്കോളജി, ആരുടെ കയ്യിലാണ് ഞാൻ ഇന്ന് പത്രം തന്നത്? അപ്പൊ ഒരു കുട്ടി എണീറ്റ്, നീ എന്തുകൊണ്ട് വായിച്ചു കൊടുത്തില്ല, അല്ലെങ്കിൽ വായിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കില്ലെന്നുണ്ട്, ആ കുട്ടിക്ക് അടി. അത് എന്നെ ബാധിക്കുന്നുള്ളത് സാറിന് നന്നായിട്ട് എന്നെ സാറത് മനസ്സിലാക്കി. എനിക്ക് രണ്ടടി കിട്ടിയാല് ഞാനത് ഒരു പക്ഷേ വിട്ടുപോകും. ഞാൻ വലിയ സംഭവം എന്നുള്ള നിലയ്ക്ക് പറയാനല്ല, കാരണം എന്റെ ഒരു മൈൻഡ് അങ്ങനെയായിരുന്നു. വെച്ചാൽ ഞാൻ കാരണം ഒരാൾക്ക് ശിക്ഷ കിട്ടുന്നു എന്നുള്ളത് അത് എന്നെ കുറച്ചും കൂടി ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നു. അപ്പം അതിനുശേഷം പിന്നെ പത്രവായന മുടക്കിയിട്ടില്ല. അതൊരു ഭയങ്കര അനുഭവമാണ്, എനിക്ക് ഭയങ്കര എന്നെ ഹൃദയത്തിൽ തൊടുന്ന ഒരു അനുഭവമാണ്. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന
1: ആനന്ദൻ മാഷ് അല്ലേ?
0: അതെ അതെ അതെ. ചെറുതായിട്ടാണെങ്കിലും നെഗറ്റീവ് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആർ പി ഡബ്ല്യു ഡി ആക്ടിന്റെ അടിസ്ഥാനത്തിലുള്ള വിധി വന്നതിന് ശേഷം എല്ലാ എയ്ഡഡ് സ്കൂളിലും ഭിന്നശേഷി നിയമനം നിർബന്ധമായി. അപ്പൊ അങ്ങനെ ഭിന്നശേഷി നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് പല ഇന്റർവ്യൂകൾ വന്നു, അപ്പൊ അതിനൊക്കെ അറ്റൻഡ് ചെയ്തു, പലതും പല രീതിയിൽ പോയി. അപ്പോൾ ഒരു ഇന്റർവ്യൂവിന് ഇങ്ങനെ വിളി വന്നു. അപ്പൊ നമുക്ക് അടുത്തുള്ള സ്ഥലം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനെ പരിഗണിച്ചു. അതിനു മുമ്പ് എനിക്ക് ഇവിടെ കിട്ടി, ആ അടുത്തുള്ള സ്ഥലം എന്നുള്ള നിലയ്ക്ക് അവരോട് ഇഷ്യൂസൊക്കെ പറഞ്ഞ് ഇന്റർവ്യൂവിന് വന്നു. ഇന്റർവ്യൂവിന് കയറിയപ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു, എങ്ങനെയാണ് ചെയ്യുക പറയുന്നത്, അപ്പോൾ ബോഡി യൂസ് ചെയ്യുക എന്നത് എങ്ങനെയാണ്, പല ചോദ്യങ്ങൾ. അപ്പൊ ആ ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ ഉത്തരം പറയുന്നു, സമർത്ഥിക്കുന്നു. അപ്പൊ സമർത്ഥിക്കുമ്പോൾ ഒരാൾ എന്നോട് പറയാണ്, നിങ്ങൾ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്, നല്ല കഴിവുണ്ട്, പിന്നെ നിങ്ങൾ പറയുന്നതിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഈ ആകാശവാണിയിൽ പല പോസ്റ്റുകളും ഉണ്ടാവും, അത്തരം ജോലികളിലേക്ക് ഏർപ്പെടുന്നതാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞാൽ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് പറയാം. അപ്പോൾ ആകാശവാണി എന്ന് പറഞ്ഞാൽ വളരെ മഹത്തരമായിട്ടുള്ള കാര്യമാണ്, നമ്മൾ കാഴ്ച പരിമിതരെ സംബന്ധിച്ച് വളരെ മഹത്തരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആകാശവാണി ആശ്രയിച്ചിടത്തോളം പല മാധ്യമങ്ങളെയും ആശ്രയിച്ചിട്ടില്ല. പുറമേന്ന് ഒരാൾ ആകാശവാണിയിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റുന്ന ശബ്ദമാണ്, അതിനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കത് ഭയങ്കര അഭിമാനമാണ്. പക്ഷേ ഇത് കോണ്ടെക്സ്റ്റ് വേറെയാണ്. എൽ പി സ്കൂൾ അല്ല യു പി സ്കൂൾ ടീച്ചറുടെ ഇന്റർവ്യൂവിന് പോയിരിക്കുമ്പോൾ അവർ പറയേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ

0: ടീച്ചിങ് ജോലിയുടെ ഭാഗമാണല്ലോ, ടീച്ചിങ് ജോലിക്ക് വേണ്ടതാണ് ക്ലാരിറ്റി, സമർത്ഥിക്കാനുള്ളതൊക്കെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ ടീച്ചിങ് ജോലിക്ക് നീ കാഴ്ച ഇല്ലാത്തതുകൊണ്ട് സ്യൂട്ടബിൾ അല്ലാന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുക ചെയ്ത്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഫ്രീഡം ആണ്, നിങ്ങൾക്ക് അത് പറയാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് നമ്മളെ മുൻഗാമികൾ ചെയ്ത സമരങ്ങളുടെയൊക്കെ ഒരുപാട് ബെനിഫിറ്റ് അനുഭവിക്കാൻ ഭാഗ്യം ചെയ്തൊരു തലമുറയാണ് നമ്മളൊക്കെ കാഴ്ചയില്ലാത്തവരുടെ. അപ്പം അതുകൊണ്ട് തന്നെ നെഗറ്റീവ് അനുഭവങ്ങളിൽ മുൻഗാമികളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഉണ്ടാവുന്നത് നമ്മളെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. മറ്റേ അവരെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഒരുപാടുള്ളത് കൊണ്ട് അവരതൊക്കെ അങ്ങ് നമ്മളൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പം അങ്ങനെയുള്ളത് ഇങ്ങനെ തങ്ങി നിൽക്കും എന്നുള്ളതാ.
1: എന്താണെങ്കിൽ ഇതൊന്നും നസീമുദ്ദീനെ തളർത്തിയിട്ടില്ലല്ലോ, മുന്നോട്ട് ഇതേപോലെ തന്നെ പോകാൻ സാധിക്കട്ടെ. നമുക്കറിയാം കോളേജ് കാലഘട്ടമാണ് നമ്മൾ ഏറ്റവും ഓർത്തിരിക്കുന്ന മനോഹരമായ ഒരു കാലഘട്ടം. അതിലേറ്റവും ഓർത്തിരിക്കുന്ന ഒരു സംഭവമോ അല്ലെങ്കിൽ ഓർത്തിരിക്കുന്ന ഒരു മൊമെന്റോ ഒന്ന് പങ്കുവെക്കാമോ?
0: കോളേജ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ പി ജിയിൽ പോയപ്പോൾ ഞങ്ങൾ ഒരു സൗഹൃദ വലയുണ്ട്, എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ അൻവർ അശ്വതി, ഇവർ രണ്ടുപേരും കാഴ്ചയുള്ളവരാണ്, മലയാള സർവകലാശാല. അവിടെ നിന്ന് ഞങ്ങൾ ഓരോ സ്ഥലത്തേക്കും യാത്ര പോകും. അപ്പം ഒരിക്കൽ വരിക്കാശ്ശേരി മന, അവിടേക്ക് ഞങ്ങൾ പോയി. പോയിട്ട് തിരിച്ചു വരണം. ഞങ്ങളുടെ യാത്രയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് വലിയ പ്ലാനിംഗ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ പോയിട്ട് തിരിച്ച് ഞങ്ങൾ കോയമ്പത്തൂർ ട്രെയിൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൽ കയറി ഒറ്റപ്പാലത്ത് നിന്ന് മങ്കര എന്ന് പറഞ്ഞ സ്റ്റേഷൻ കണ്ടപ്പോൾ അവിടുത്തെ പ്രകൃതി ഭംഗി കണ്ടപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നമുക്കിവിടെ ഇറങ്ങാം. അവിടെ ഇറങ്ങി വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ പോയിട്ട് ഗേൾസിന് അവിടെ 7 മണിക്കൊക്കെ കയറണം. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ 5:30 അവിടെയൊക്കെ കയറിയിട്ട് ഞങ്ങൾ തിരിച്ച് ട്രെയിൻ നോക്കുമ്പോൾ ട്രെയിൻ ഇല്ല. അവിടെ നിന്ന് പിന്നെ ഷൊർണൂരേക്ക് ലോക്കൽ ട്രെയിൻ കയറി 10 മണി തിരിച്ചെത്തുമ്പോൾ ഞങ്ങളപ്പം മിസ്സിനെ വിളിച്ച് ഇങ്ങനെ പ്രൊജക്ട് വർക്കിന്റെ ഭാഗമായിട്ട് മങ്കര പോയി, തിരിച്ച് ട്രെയിൻ ഇല്ല. എന്റെ അപ്പോഴത്തെ പ്രൊജക്ട് വർക്കും ബ്ലൈൻഡ് റിലേറ്റഡ് ആയിരുന്നു. അപ്പൊ ഏത് സാറാണ്, ആരാണ് മങ്കര ഉള്ളത്? അപ്പൊ ഞാൻ പെട്ടെന്ന് എന്റെ വായിൽ തന്നെ നമ്മൾ എല്ലാവർക്കും അറിയുന്നതാ സത്യശീലം മാഷ്. ഞാൻ സത്യം മാഷ്, ആ സത്യം മാഷിനെ ഞാനൊന്ന് കാണാം. അവർക്ക് അറിയില്ല എന്നാലും പറയാം, ആ സത്യം മാഷിനെ ഞാനൊന്ന് കാണട്ടെ, ചോദിക്കട്ടെ, കാര്യം അറിയാം. പക്ഷെ നമ്മൾ അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള റീസൺ പറയുന്നു. അതിനുശേഷമൊക്കെ കാണുമ്പോൾ ചോദിക്കും യാത്രകളൊക്കെ ഉണ്ടോ ഇപ്പോഴും. അതൊരു ഭയങ്കര അനുഭവമായിരുന്നു, ട്രെയിൻ ഇല്ലാതായി പോയതും ഒക്കെ.
1: സാഹസികമാണെങ്കിൽ ഇപ്പോൾ ഓർക്കും വളരെ രസമുള്ള.
0: അതെ അതെ അതെ.
1: പിന്നെ ഇനി നമുക്ക് വീണ്ടും നമ്മുടെ സ്കൂളിലേക്ക് തിരിച്ചു വരാം. ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുമ്പോഴേ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, ക്ലാസ് ഒക്കെ എങ്ങനെ എടുക്കാം അല്ലെങ്കിൽ എങ്ങനെ ഇത് ഒന്ന് സെറ്റ് ആയി വരാന്നുള്ള ഒരു ടെൻഷനിലായിരിക്കും. ആദ്യത്തെ ദിവസത്തിനെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ആദ്യത്തെ ദിവസം സബ്ജക്ട് പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയായിരുന്നില്ല, ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അപ്പൊ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെ കയ്യിലെടുക്കാൻ പറ്റി, അതുകൊണ്ട് അത് സ്മൂത്ത് ആയിട്ട് അങ്ങ് പോയി.
1: ഗെയിംസ് എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സെറ്റ് ആക്കിയത്?
0: അത് ഒരക്ഷരം വെച്ച് ഏറ്റവും കൂടുതൽ വാക്ക് എഴുതുന്ന അത്തരം കാര്യങ്ങൾ അതൊക്കെ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു മറ്റുള്ളവരുടെ ക്ലാസ്സിൽ സഹകരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് എന്റെ ക്ലാസ്സിൽ അവർ സഹകരിച്ചു എന്നുള്ളൊരു തോന്നലുണ്ട്. ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ഉണ്ട്. നിങ്ങൾ അടങ്ങിയിരുന്നില്ലെങ്കിൽ എച്ചം എന്നെ മാറ്റുന്നു പറയുന്നുണ്ട്. അപ്പൊ 4ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് നിങ്ങൾ മാർക്ക് വാങ്ങിയില്ലെങ്കിൽ എന്നെ ഇവിടുന്ന് ക്ലാസ്സിൽ നിന്ന് മാറ്റി 3ാം ക്ലാസ്സിലേക്കൊക്കെ ഇടുന്നു പറയുന്നതായിട്ട് കേട്ടു ഞാൻ എന്നൊക്കെ പറയും. അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞു. ഒരു ദിവസം ഇവരെല്ലാരും കൂടി ജാഥയായിട്ട് ഉച്ചയ്ക്ക് അച്ഛമ്മിന്റെ അടുത്ത് വന്ന് സാറിനെ മാറ്റരുത്, ഞങ്ങൾ അങ്ങനെ ചെയ്തോളാം ഇങ്ങനെ ചെയ്യാം. അപ്പം സാറിനപ്പോ കാര്യം മനസ്സിലായി, ഞാൻ ഇങ്ങനെ ഇട്ടായിരുന്നു. അപ്പൊ സാറിന് മനസ്സിലായി, സാർ പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു.
1: അതുപോലെ ഓർത്തിരിക്കുന്ന വേറെ കാര്യം എന്തെങ്കിലും ഉണ്ടോ മനസ്സിനോട് ചേർത്ത്?
0: അതുപോലെ ഓർക്കുന്ന വെച്ചാൽ കുറച്ച് തമാശ കലർന്ന സംഭവം. അതായത് ഞാനും അപ്പോഴത്തെ സീനിയർ അസിസ്റ്റന്റ്, അദ്ദേഹം ഇപ്പൊ അച്ഛമ്മാണ്, ഞങ്ങളിങ്ങനെ സ്റ്റാഫ് റൂമിൽ ഇരുന്ന് സംസാരിക്കാം. അപ്പം ഒരു കുട്ടി അപ്പോഴത്തെ 4ാം ക്ലാസ്സിലെ ഫസ്റ്റ് ബാച്ചാണ്, ഞാൻ പോയ എന്റെ ഫസ്റ്റ് ബാച്ച്. അപ്പൊ അവിടുത്തെ ഒരു കുട്ടി വന്നിട്ട് ഹായ് സാർ എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെ അടുത്താണ് പറയുന്നത്, അപ്പൊ ഞാൻ കാണുന്നില്ല, അവർ കൈ കാണിക്കുന്നുണ്ടാവും. അപ്പം സാറ് പറഞ്ഞു ഹായ് എന്ന് തിരിച്ചു പറഞ്ഞു. സാറിന്റെ അടുത്തല്ല, ഞങ്ങളെ സാറിന്റെ അടുത്ത്. സാറ് തിരിച്ചിട്ട് ഒരു പറഞ്ഞത് കേട്ടോ
1: ഞങ്ങളെ സാറിന്റെ അടുത്ത്
0: എന്ന് പറഞ്ഞു. അതൊരു കൊറേ ഉണ്ട് അല്ല, ഞാൻ പറഞ്ഞത് രസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ.
1: അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ കിട്ടുന്ന ശമ്പളത്തേക്കാൾ അല്ലെങ്കിൽ സൗകര്യങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ മനുഷ്യന് വേണ്ടത് മറ്റുള്ളവരുടെ ആ ഒരു സ്നേഹവും സപ്പോർട്ടും അല്ലേ, അത് ആവോളം കിട്ടുന്നുണ്ട്. ഫ്യൂച്ചർ പ്ലാൻ എന്താണ്?
0: ഇനിയിപ്പോ PSC അഡ്വൈസ് പോയിട്ടുണ്ട്, അപ്പോയിന്റ്മെന്റിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അത് ഇത് LPSC തന്നെയാണ്. പിന്നെ എയ്ഡഡ് ആവുമ്പോൾ അവിടെ നിന്ന് ഞാൻ മാറാൻ ഉദ്ദേശിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് എനിക്കൊരു 50 കിലോമീറ്റർ
1: ദൂരമുണ്ട്.
0: അപ്പോ ആ ഒരൊറ്റ സ്കൂളേ ആ മാനേജ്മെന്റിന്റെ കീഴിലുള്ളൂ. മാനേജ്മെന്റും മറ്റൊക്കെ നല്ല സപ്പോർട്ടാണ്. പക്ഷെ അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് അതിന്റെ സാധ്യതകൾ നമുക്ക് പിന്നെ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് മാറാൻ വിചാരിക്കുന്നുണ്ട്. UP ലിസ്റ്റിലും വന്നിട്ടുണ്ട്, അതിന് അഡ്വൈസ് ആയിട്ടില്ല.
1: പിന്നെ
0: ഇനിയിപ്പം BEd ചെയ്ത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആ ലെവലിലേക്ക് ഉള്ള ശ്രമങ്ങൾ നടത്തണം എന്നുള്ള ആലോചനയാണുള്ളത്.
1: ഇപ്പം ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നത്, ഇതിന്റെ ഇടയിലൊക്കെ വീണ്ടും പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ പഠിക്കാനും ഒക്കെ ഉള്ള ഒരു മോട്ടിവേഷൻ എങ്ങനെയാണ് കിട്ടുന്നത്? കാരണം നമുക്കിപ്പോ ഒരു ജോലി ഉള്ളപ്പോഴേ പിന്നെ കുറച്ചൊക്കെ മടിയാവുമല്ലോ. പിന്നെ
0: അത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ട്, മടി ഉണ്ടാവും. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു എയിം മനസ്സിലുണ്ട്. പിന്നെ വീട്ടിൽ നിന്നൊക്കെ ഉമ്മയൊക്കെ എപ്പോഴും പറയും BEd ചെയ്യണ്ടേ, അത് പിന്നെ അടുത്ത
1: നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും,
0: പറയും. അപ്പൊ അതൊരു മോട്ടിവേഷൻ ആണ്.
1: പഠിക്കുന്നുണ്ട്, വായനയുണ്ട്, അതല്ലാതെ വേറെ എന്തെങ്കിലും ഹോബി ഉള്ളത് എന്താണ്?
0: ഒരുപാട് വായന കൂട്ടായ്മകളുണ്ട് കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള. അപ്പം അത് വിജ്ഞാനദീപം, ശ്രവ്യം, ദ്യുതി ഇങ്ങനെയുള്ള, അതിൽ അക്ഷരനാഥം എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടായ്മയുണ്ട്. അപ്പം അതിൽ വായിക്കപ്പെടുന്ന പുസ്തകങ്ങൾ ഞങ്ങളുടെ ഓഡിയോ ലൈബ്രറിയിലേക്ക് സോർട്ട് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യുക, അതിൻ്റെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്.
1: അപ്പൊ എന്താണെങ്കിലും ഇനി പറഞ്ഞ പോലെ സ്വപ്നം കാണുന്ന പോലെയുള്ള ഒരു ജോലിയിൽ കൂടുതൽ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ, ഇതേ പോസിറ്റീവ് എനർജിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ, എല്ലാവിധ നന്മകളും നേരുന്നു.
0: താങ്ക് യു, താങ്ക് യു,
1: താങ്ക് യു സോ മച്ച്.
2: അധ്യാപകനായ നാസിമുദ്ദീനെയാണ് ഇന്ന് നേർവഴിയിലൂടെ പരിചയപ്പെട്ടത്. പരിചയപ്പെടുത്തിയത് സെബിൽ ജിഹാൻ. നിർവഹണ സഹായം ശോഭ ബിറ്റി.
3: നേർവഴി.

ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു ചലച്ചിത്രഗാനം. വരികൾ ബി ആർ പ്രസാദ്, സംഗീതം ബേണി ഇഗ്നേഷ്യസ്. എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. ചിത്രം വെട്ടം.

ആകാശവാണി. ഇപ്പോൾ സംഗീത വിനോദ് പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം ബിനോയ് ജോർജ്. ആദ്യം ദൂരെ നക്ഷത്രം കൺചിമ്മും രാത്രിയിൽ എന്നു തുടങ്ങുന്ന ഗാനം, രചന ആനപ്പുഴയ്ക്കൽ അനിൽ.

0: വാർത്തകൾ
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ധന വിലവർദ്ധന പരിശോധിച്ച് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിൽ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ജനപങ്കാളിത്തത്തോടെ കേരളത്തിലെ ഊർജ്ജ മേഖലയിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നതായി വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. മലയാള സിനിമയിലെ വിവിധ സംഘടനാ പ്രതിനിധികളുമായി മന്ത്രി പി സി വിശ്വനാഥ് ഇന്ന് ചർച്ച നടത്തും. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. 16-ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും CPIയിലെ മുഹമ്മദ് മൊഹ്സീനും തമ്മിലായിരുന്നു മത്സരം. ഷാനിമോൾ ഉസ്മാന് 99 വോട്ടുകൾ ലഭിച്ചപ്പോൾ മുഹമ്മദ് മൊഹ്സീന് 34 വോട്ടുകളാണ് ലഭിച്ചത്. 4 പേർ വോട്ട് ചെയ്തില്ല. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട ഷാനിമോൾ ഉസ്മാനെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. സഭാ നടപടികൾ നിർത്തിവച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് KN ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. പെട്രോളിയം വിലവർദ്ധന ഉൾപ്പെടെ ജനജീവിതം ദുഷ്കരമാക്കിയതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാചകവാതക വിലവർദ്ധനവിൽ സംസ്ഥാനത്തെ 70,000-ത്തോളം ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ധന വിലവർദ്ധനയിൽ പരിശോധിച്ച് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ വ്യക്തമാക്കി. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഉടൻ ഇറക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
2: ഏത് തരത്തിൽ സംസ്ഥാനത്തിന് ഒരു നികുതി വരുമാന വർധനവ് ഉണ്ടായിട്ടുണ്ട്, ഏതെല്ലാം തരത്തിലുള്ള സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ ഇക്കോണമിയിൽ ഉണ്ടായിട്ടുണ്ട്, വിലക്കയറ്റം എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ട്, ആ വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ നമുക്ക് ഏതെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്ന് തീരുമാനിക്കണമെങ്കിൽ ഈ അനിശ്ചിതത്വം അവസാനിപ്പിക്കണം. കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരുന്നതിന് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഗവൺമെന്റ് എടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ ഈ അവസരത്തിൽ വ്യക്തമാക്കും.
1: അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ടി യു കുരുവിള, KP ഉണ്ണികൃഷ്ണൻ, KP ധനബാലൻ എന്നിവർക്ക് സഭ ഇന്ന് ചരമോപചാരം അർപ്പിച്ചിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയും സഭയിൽ ഇന്ന് ആരംഭിക്കും. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സെക്രട്ടേറിയറ്റിൽ വിവിധ വകുപ്പ് സെക്രട്ടറിമാരുമായി ഇന്നലെ നടത്തിയ ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സെക്രട്ടേറിയറ്റിലെ പൊതുവായ പ്രശ്നങ്ങളും വിവിധ വകുപ്പുകളിലെ പ്രശ്നങ്ങളും മുഖ്യമന്ത്രി അവലോകനം ചെയ്തു. ജനപങ്കാളിത്തത്തോടെ കേരളത്തിലെ ഊർജ്ജ മേഖലയിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നതായി വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഇതിനായി ജനങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിക്കും. കേരളത്തിന്റെ വൈദ്യുതി മേഖലയെ കൂടുതൽ കാര്യക്ഷമവും ജനസൌഹൃദവുമാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മലയാള സിനിമയിലെ വിവിധ സംഘടനാ പ്രതിനിധികളുമായി വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ് ഇന്ന് തിരുവനന്തപുരത്ത് ചർച്ച നടത്തും. അഭിനേതാക്കൾ, നിർമ്മാതാക്കൾ, വിതരണക്കാർ, തിയേറ്റർ ഉടമകൾ, സാങ്കേതിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര മേഖലയിലെ എല്ലാ പ്രമുഖ സംഘടനകളുടെയും പ്രതിനിധികളെ ക്ഷണിച്ചിട്ടുണ്ട്. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 10 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് നാളെ മുതൽ വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. കാലവർഷത്തിന് മുന്നോടിയായി പത്തനംതിട്ട ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിസ്ഥാന സൌകര്യം ഉറപ്പാക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. കാലവർഷ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. ക്യാമ്പുകളിൽ ഭക്ഷണം, വെള്ളം, വൈദ്യുതി, മരുന്നുകൾ തുടങ്ങിയവ ലഭ്യമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മഴക്കാല അപകടങ്ങൾ മുൻകൂട്ടി കണ്ട് മനുഷ്യരുടെ ജീവനും

0: സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള നടപടികൾ വേഗതയോടെയും കൃത്യതയോടെയും സ്വീകരിക്കണമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്. മണ്ണിടിച്ചിൽ ഒഴിവാക്കാൻ റോഡുകളുടെ ഭിത്തികൾ ശാസ്ത്രീയമായി സംരക്ഷിക്കാൻ ദേശീയപാത അതോറിറ്റിയും പൊതുമരാമത്ത് വിഭാഗവും ശ്രദ്ധിക്കണമെന്ന് ഇടുക്കി കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രണ്ടാം വിളയിൽ സംഭരിച്ച നെല്ലിന്റെ വില വിതരണം സ്തംഭിച്ചതോടെ ആശങ്കയിലായിരിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ കർഷകർ. 350 കോടിയിലേറെ രൂപയാണ് സംഭരണ വിലയായി ജില്ലയിലെ കർഷകർക്ക് ലഭിക്കാനുള്ളത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ജില്ലയിൽ സഹകരണ ബാങ്കുകൾ വഴി നെല്ല് വില നൽകാൻ തീരുമാനിച്ചതിനെ തുടർന്ന് 29 സഹകരണ സംഘങ്ങളാണ് നെല്ല് വില വിതരണത്തിന് തുടക്കം കുറിച്ചത്. വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകണമെന്ന് കേരള ബാങ്ക് നിലപാടെടുത്തതോടെ ഭൂരിഭാഗം സഹകരണ സംഘങ്ങൾക്കും വില വിതരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഒന്നാം വിള കൃഷിപ്പണികൾ ആരംഭിച്ചിട്ടും കൊടുത്ത നെല്ലിന്റെ വില ലഭിക്കാത്തതിനാൽ കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ്. അതേസമയം വില വിതരണത്തിലെ സ്തംഭനാവസ്ഥ പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരുന്നുണ്ട്.
0: വിദ്യാർത്ഥികൾക്ക് മാർക്ക് പരിശോധനയ്ക്കും ഉത്തരക്കടലാസ് പുനർമൂല്യനിർണയത്തിനുമായി പോർട്ടൽ പ്രവർത്തനക്ഷമമാക്കി CBSE. ഇന്നു മുതൽ ഈ മാസം 6 വരെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളും അപേക്ഷിക്കേണ്ട വിധവും വ്യക്തമാക്കുന്ന വീഡിയോ CBSE സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ നിർദ്ദേശങ്ങൾ കൃത്യമായി മനസ്സിലാക്കണമെന്നും ബോർഡ് അറിയിച്ചു. സംസ്ഥാനത്ത് പ്ലസ് വൺ കോഴ്സിലേക്കുള്ള ഏകജാലക പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷിക്കാം. hscap.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ചീഫ് ജസ്റ്റിസുമായുള്ള കൂടിയാലോചനകൾക്ക് ശേഷം രാഷ്ട്രപതി ദ്രൌപദി മുർമുവാണ് പുതിയ ജഡ്ജിമാരെ നിയമിച്ചത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഭക്തരുടെ തിരക്കേറുന്നു. അക്കരെ കൊട്ടിയൂരിലെ മണിത്തറയിൽ താൽക്കാലിക ശ്രീകോവിൽ നിർമ്മാണം വെള്ളിയാഴ്ച നടക്കുന്ന തിരുവോണം ആരാധനയ്ക്ക് മുൻപായി പൂർത്തിയാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ബ്രാഹ്മണസ്ഥാനികരുടെ നേതൃത്വത്തിൽ ഓട, മുള, ഞെട്ടിപ്പനയോല എന്നിവ ഉപയോഗിച്ചാണ് ശ്രീകോവിൽ നിർമ്മിക്കുന്നത്. ഞായറാഴ്ചയാണ് ഇളനീർ വെപ്പ്, തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും നടക്കും. അക്കരെ കൊട്ടിയൂരിലേക്ക് നിരവധി ഭക്തരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഏറെ ആരാധകരുള്ള ആനകളായ അക്കാവിള വിഷ്ണുനാരായണനും കൊടുമൺ ശിവനുമാണ് ഇത്തവണ അക്കരെ കൊട്ടിയൂരിലെത്തിയത്. രണ്ടാനകളും ആദ്യമായിട്ടാണ് വൈശാഖോത്സവത്തിനായി കൊട്ടിയൂരിൽ വരുന്നത്. ശിവേലിക്ക് ദേവീദേവന്മാരുടെ തിടമ്പ് എഴുന്നള്ളിക്കുന്നത് ആനപ്പുറത്താണ്.
0: ജപ്പാനിൽ നടക്കുന്ന പുരുഷ അണ്ടർ 18 ഏഷ്യാ കപ്പ് ഹോക്കി മൂന്നാം പൂൾ എ മത്സരത്തിൽ കൊറിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. 1-4 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. ജയത്തോടെ പൂൾ എയിൽ കൊറിയയ്ക്കും ജപ്പാനുമൊപ്പം ഇന്ത്യ 6 പോയിന്റുമായി സമനിലയിലെത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 213 പോയിന്റ് നഷ്ടത്തിൽ 74054, ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 93 പോയിന്റ് നഷ്ടത്തിൽ 23228 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 114560 രൂപയും ഗ്രാമിന് 14320 രൂപയുമാണ് ഇന്നത്തെ വില. കേരള ലളിതകലാ അക്കാദമി മുൻ അംഗവും ചിത്രകാരനുമായ KV ദയാനന്ദൻ അന്തരിച്ചു. മലപ്പുറം പെരിങ്ങാവിലുള്ള വീട്ടിൽ ഇന്നലെ വൈകിട്ടായിരുന്നു അന്ത്യം. ചിത്രകലാകാരന്മാരുടെ ഉന്നതിക്കുവേണ്ടിയും കുട്ടികളെ ചിത്രകല അഭ്യസിപ്പിക്കുന്നതിലും അദ്ദേഹം വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഇടുക്കി കൊളുക്കുമലയിലെ സിംഹപ്പാറയിൽ നിന്നും കൊക്കയിലേക്ക് ചാടിയ യുവാവ് മരിച്ചു. ചെന്നൈ അഭിരാമപുരം സ്വദേശി എൻ ദ്രാവിനേഷ് ആണ് മരിച്ചത്. 400 അടിയോളം താഴ്ചയിൽ നിന്നാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പത്തനംതിട്ട കോന്നി പൂങ്കാവ് SBI ബാങ്കിൽ തീപിടുത്തം. ഫയലുകൾ സൂക്ഷിക്കുന്ന റൂമിലാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. ഫയലുകളടക്കം കത്തിനശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 16th കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ധനവില വർധന പരിശോധിച്ച് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ജനപങ്കാളിത്തത്തോടെ കേരളത്തിലെ ഊർജ്ജമേഖലയിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നതായി വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. മലയാള സിനിമയിലെ വിവിധ സംഘടനാ പ്രതിനിധികളുമായി മന്ത്രി PC വിഷ്ണുനാഥ് ഇന്ന് ചർച്ച നടത്തും. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ആകാശവാണി.

0: കുട്ടികളിലെ വൃക്കരോഗങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ക്രിസ്റ്റി കാതറിൻ തോമസ് സംസാരിക്കുന്നു.
1: വൃക്കരോഗങ്ങൾ കുട്ടികളിൽ അപൂർവങ്ങളല്ല. ശരിയായ അറിവും കരുതലും രോഗം തടയുന്നതിനും രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഉപകരിക്കും. പയർമണിയുടെ ആകൃതിയിലുള്ള ശരീരത്തിന്റെ നടുവിന്റെ രണ്ടു ഭാഗത്തുമായി സ്ഥിതി ചെയ്യുന്ന അവയവങ്ങളാണ് വൃക്കകൾ. സാധാരണയായി ഒരാൾക്ക് രണ്ട് വൃക്കകളാണ് ഉള്ളത്. അതിൽ നിന്നുമുണ്ടാകുന്ന മൂത്രം മൂത്രനാളി വഴി മൂത്രാശയത്തിൽ ശേഖരിക്കപ്പെടുകയും യൂറിത്ര എന്ന ട്യൂബ് വഴി വെളിയിലേക്ക് ഒഴിക്കപ്പെടുകയും ചെയ്യുന്നു. വൃക്കകൾ, മൂത്രനാളി, മൂത്രാശയം എന്നീ അവയവങ്ങളാണ് വൃക്കരോഗമുള്ളപ്പോൾ നാം ശ്രദ്ധിക്കുന്നത്. നെഫ്രോൺ എന്ന ട്യൂബ് വ്യവസ്ഥയാണ് കിഡ്നിയുടെ പ്രവർത്തന യൂണിറ്റ്. ഒരു കിഡ്നിയിൽ ഏകദേശം 10 ലക്ഷം നെഫ്രോണുകളാണ് ഉള്ളത്. ഗർഭാവസ്ഥയിൽ തന്നെ ഇവയുടെ രൂപീകരണം പൂർത്തിയാകുന്നു. അതീവ സങ്കീർണമായ വളർച്ചാ പ്രക്രിയ വഴിയാണ് കിഡ്നി ഒന്നോ രണ്ടോ കോശങ്ങളിൽ നിന്ന് ഏകദേശം 4 സെന്റിമീറ്റർ വരുന്ന അവയവമായി നവജാത ശിശുക്കളിൽ രൂപപ്പെടുന്നത്. വളർച്ചയുടെ ഏതെങ്കിലും ഘട്ടത്തിൽ ഉള്ള താളപ്പിഴവുകൾ, ഘടനാപരമായ വൃക്കരോഗങ്ങൾ അഥവാ കൺജനിറ്റൽ അനോമലീസ് ഓഫ് കിഡ്നി ആൻഡ് യൂറിനറി ട്രാക്ട് ഉണ്ടാക്കുന്നു. ഇനി നമുക്ക് എന്താണ് വൃക്കയുടെ ജോലികൾ എന്ന് കാണാം. ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്ത് സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നതാണ് വൃക്കയുടെ പ്രധാന ജോലി. നൈട്രജൻ ജന്യ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുക, ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുക, കാൽഷ്യം, മഗ്നീഷ്യം, സോഡിയം, പൊട്ടാഷ്യം, അമ്ലത്തിന്റെ അംശം നിയന്ത്രിക്കുക, ഹീമോഗ്ലോബിൻ, വൈറ്റമിൻ ഡി എന്നിവ ഉത്പാദിപ്പിക്കുക എന്നിവയാണ് വൃക്കയുടെ ജോലികൾ. മൂത്രാശയത്തിന്റെ ജോലി മൂത്രം ശേഖരിക്കുകയും ശരിയായ മർദ്ദത്തിൽ ഒഴിച്ചു കളയുകയുമാണ്. സങ്കീർണമായ ഈ ജോലിയിൽ പാളിച്ചകൾ ഉണ്ടായാൽ വൃക്കയിൽ അസുഖങ്ങൾ ഉണ്ടാകാം. ഏതൊക്കെയാണ് കുട്ടികളിലെ രോഗങ്ങൾ എന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ ഘടനാപരമായ രോഗങ്ങളാണ് കുഞ്ഞുങ്ങളിൽ കൂടുതലായി കണ്ടുവരുന്നത്. ഒരു കിഡ്നി ഉണ്ടാകുന്നില്ല, കിഡ്നിയുടെ വലിപ്പം കുറയുക, വൃക്കയുടെ സ്ഥാനം മാറിയിരിക്കുക, രണ്ട് കിഡ്നിയും ജോയിൻ ചെയ്തിരിക്കുക, മൂത്രാശയത്തിൽ നിന്ന് മൂത്രം വെളിയിലേക്ക് വരുന്ന ഭാഗത്ത് തടസ്സമുണ്ടാകുക, അല്ലെങ്കിൽ പോസ്റ്റീരിയർ യൂറത്രൽ വാൽവ് എന്ന അസുഖം, മൂത്രാശയത്തിൽ നിന്ന് മൂത്രം തിരിച്ച് വൃക്കയിലേക്ക് പോകുന്ന വെസൈക്കോ യൂറിട്രിക് റിഫ്ലക്സ് എന്ന അസുഖം, ഇവയിൽ പലതും ഗർഭാവസ്ഥയിൽ തന്നെ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. കുട്ടികളിൽ കൂടുതലായി കണ്ടുവരുന്ന മറ്റൊരസുഖമാണ് നെഫ്രോട്ടിക് സിൻഡ്രോം. പ്രോട്ടീൻ കിഡ്നിയുടെ അരിപ്പയിലൂടെ അരിച്ചിറങ്ങുന്ന ഒരു രോഗമാണ്. ഇതിന്റെ ഭാഗമായി കുഞ്ഞുങ്ങൾക്ക് നീര് വരാറുണ്ട്. ഇടയ്ക്കിടെ വരാവുന്ന ഒരു അസുഖമാണ് ഇത്. നമ്മുടെ കുട്ടികളുടെ വൃക്കരോഗ ഒപിയിലെ പകുതിയോളം കുട്ടികൾക്ക് ഈ അസുഖമാണ്. വൃക്കയിലേക്ക് ശ്വേതരക്താണുക്കൾ കയറി വീക്കം അഥവാ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന, മൂത്രത്തിൽ രക്തത്തിന്റെ അംശമായോ ശരീരത്തിൽ നീരുമായോ കണ്ടുവരുന്ന ഒരസുഖമാണ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്. ലവണങ്ങളോ വെള്ളമോ അരിച്ചിറക്കുന്നത് തിരിച്ചെടുക്കാൻ പറ്റാത്ത വൃക്കയിലെ രോഗങ്ങൾ കുഞ്ഞുങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു. കിഡ്നിയിലോ മൂത്രാശയത്തിലോ അണുബാധ, കല്ലുകൾ ഉണ്ടാവുക, കുമിളകൾ പോലെയുള്ള സിസ്റ്റ് ഉണ്ടാവുക എന്നിവയും കുട്ടികളിൽ കാണാറുണ്ട്. ജലാംശം നഷ്ടപ്പെടുന്ന അവസരങ്ങളായ വയറിളക്കം, ഷർദ് എന്നിവ കാരണമോ, പകർച്ചവ്യാധികളായ ഡെങ്കിപ്പനി, എലിപ്പനി, ചെള്ളുപനി എന്നിവ കാരണമോ, ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് കാരണമോ, മരുന്നുകളുടെ ഉപയോഗം കാരണമോ താൽക്കാലികമായിട്ടുള്ള കിഡ്നിയുടെ തകരാറ് അല്ലെങ്കിൽ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ഉണ്ടാകാം. മുൻപറഞ്ഞ അസുഖങ്ങൾ കൊണ്ടോ കിഡ്നിക്കുള്ളിലെ കോശങ്ങളിലെ ഘടനാ വ്യത്യാസം കൊണ്ടോ താൽക്കാലികമായ കിഡ്നി പ്രവർത്തന തകരാറിന്റെ തുടർച്ചയായോ സ്ഥായിയായ കിഡ്നി തകരാറുകൾ ഉണ്ടാകാം. ഇവയെ ക്രോണിക് കിഡ്നി ഡിസീസുകൾ എന്ന് വിളിക്കുന്നു. എന്താണ് ഈ വൃക്കരോഗങ്ങളുടെ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. മൂത്രം പോകാതിരിക്കുക, നീര് വയ്ക്കുക, മൂത്രത്തിൽ കൂടെ രക്തം വരിക, മൂത്രം പതയുക, ബി പി കൂടുതലായത് കാരണമുള്ള തലവേദന, കോട്ട് അല്ലെങ്കിൽ ജന്നി ഉണ്ടാകുക, ഇതൊക്കെ വൃക്കരോഗങ്ങളുടെ ലക്ഷണങ്ങളാകാം. നിർദ്ദിഷ്ടമല്ലാത്ത ലക്ഷണങ്ങളുമായും വൃക്കരോഗങ്ങൾ വരാം. ലവണങ്ങൾ കുറഞ്ഞത് കാരണമുള്ള തളർച്ച, വേദന, ക്ഷീണം, ഷർദിൽ, അസ്ഥികളുടെ വളവ്, പൊക്കം വയ്ക്കാതിരിക്കുക എന്നിവയും വൃക്കരോഗങ്ങളുടെ ലക്ഷണമാകാം. പലപ്പോഴും യാതൊരു ലക്ഷണമില്ലാതെയും വൃക്കരോഗങ്ങൾ കാണാറുണ്ട്. ചെറിയ പനിയോ വയറുവേദനയോ വരുമ്പോൾ രക്തം പരിശോധിക്കുമ്പോഴാകാം വൃക്കയുടെ തകരാറ് കണ്ടുപിടിക്കപ്പെടുക. ഇത് അപൂർവമായ ഒരവസ്ഥയല്ല. പലപ്പോഴും മാതാപിതാക്കൾ ഡോക്ടറോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്റെ കുഞ്ഞിന്റെ വൃക്ക ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നാം അത് മനസ്സിലാക്കുന്നത് രക്തപരിശോധന വഴിയാണ്. പ്രധാനമായും സീറം ക്രിയാറ്റിനിൻ എന്ന ടെസ്റ്റ് വഴിയാണ് വൃക്കയുടെ പ്രവർത്തനം അളക്കപ്പെടുക. ആളിന്റെ വയസ്സ്, പൊക്കം, പേശികളുടെ അളവ് എന്നിവയനുസരിച്ച് ബ്ലഡിലെ ക്രിയാറ്റിന്റെ അളവ് വ്യത്യസ്തമാകാം. ക്രിയാറ്റിൻ കൂടാതെ യൂറിയ, ലവണങ്ങൾ എന്നിവയും ടെസ്റ്റ് ചെയ്യപ്പെടും. കൂടാതെ മൂത്രത്തിൽ കൂടെ പ്രോട്ടീൻ, ഷുഗർ, ലവണങ്ങൾ എന്നിവ പോകുന്നുണ്ടോ, കോശങ്ങൾ നഷ്ടമാകുന്നുണ്ടോ എന്നിവയും നോക്കാറുണ്ട്. സ്കാനിംഗ് വഴി വൃക്കയുടെ ഘടന, മൂത്രനാളി, മൂത്രാശയം എന്നിവയിൽ തടസ്സമുണ്ടോ എന്നും നമുക്ക് അറിയാൻ സാധിക്കും. വൃക്കരോഗമുള്ള കുട്ടികളിൽ കുട്ടിയുടെ പൊക്കവും ബ്ലഡിലെ ക്രിയാറ്റിന്റെ അളവും ഉപയോഗിച്ച് കിഡ്നിയുടെ പ്രവർത്തനം സ്റ്റേജുകളായി തിരിച്ചിരിക്കുന്നു. 1 മുതൽ 5 സ്റ്റേജുകളാണ് ഉള്ളത്. 5-ാമത്തെ സ്റ്റേജിൽ ഉള്ളവർക്കാണ് ഡയാലിസിസ് പോലെയുള്ള ചികിത്സയുടെ ആവശ്യം വരിക. വൃക്കരോഗമുള്ള കുട്ടികളുടെ ചികിത്സ പലപ്പോഴും ലക്ഷണങ്ങളും കാരണങ്ങളും അനുസരിച്ചാണ് ഇരിക്കുന്നത്. ഒരു കുട്ടിക്ക് നീരുണ്ടെങ്കിൽ നാം വെള്ളം കുറയ്ക്കാനും ഉപ്പ് കുറയ്ക്കാനും ആവശ്യപ്പെടും. മൂത്രം ക്രമാതീതമായി നഷ്ടമാകുകയാണെങ്കിൽ വെള്ളം കൂട്ടുകയും ലവണം കൂട്ടുകയും ചെയ്യേണ്ടതായി വരും. തടസ്സം അല്ലെങ്കിൽ ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ട്യൂബുകൾ ഇടുകയോ അല്ലെങ്കിൽ സർജറി ചെയ്യുകയോ ചെയ്യാം. അണുബാധയുണ്ടെങ്കിൽ ആന്റിബയോട്ടിക് നൽകാം. പ്രതിരോധ ശക്തിയുടെ നിയന്ത്രണാതീതമായിട്ടുള്ള അവസ്ഥയുണ്ടെന്നുണ്ടെങ്കിൽ പ്രതിരോധ ശക്തി നിയന്ത്രിക്കുന്ന സ്റ്റീറോയിഡ് പോലെയുള്ള മരുന്നുകളായിരിക്കും നൽകുക. നൈട്രജൻ മാലിന്യങ്ങൾ പുറന്തള്ളുന്നത് കുറഞ്ഞാൽ അത് അടിഞ്ഞുകൂടിയുള്ള സങ്കീർണതകൾ ശരീരത്തിൽ ഒഴിവാക്കാൻ നമുക്ക് ചെയ്യാവുന്ന ചികിത്സയാണ് ഡയാലിസിസ്. ഒരു മെഷീൻ വഴി രക്തം ശുദ്ധീകരിക്കുന്ന ഹീമോഡയാലിസിസോ വയറിലേക്ക് വെള്ളം കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന പെരിറ്റോണിയൽ ഡയാലിസിസോ ആണ് സാധാരണയായി നിർദ്ദേശിക്കപ്പെടുക. വൃക്കകൾ ചെയ്യുന്ന പല ജോലികളിൽ വെള്ളത്തിന്റെ നിയന്ത്രണം, മാലിന്യ നിർമാർജനം, ലവണങ്ങളുടെ ശുദ്ധീകരണം എന്നിവ ഡയാലിസിസ് വഴി നടത്തപ്പെടുന്നു. വൃക്ക തകരാറിലായാലും ജീവൻ നിലനിർത്താൻ ഇവ ഉപകരിക്കും. പെരിറ്റോണിയൽ ഡയാലിസിസ് സാധാരണയായി വീട്ടിൽ തന്നെ ദിവസവും നടത്തുകയാണ് ചെയ്യുക. ഹീമോഡയാലിസിസ് 2 മുതൽ 4 തവണ വരെ ഹോസ്പിറ്റലിൽ പോയി ചെയ്യേണ്ടതാണ്. വൃക്ക മാറ്റിവെക്കൽ അഥവാ റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുമ്പോൾ വൃക്ക രോഗിയുടെ വയറിനുള്ളിലെ രക്തക്കുഴലിലേക്ക് ദാതാവിന്റെ വൃക്കകൾ ഘടിപ്പിക്കുന്നു. സങ്കീർണമായ ഒരു ശസ്ത്രക്രിയയാണിത്. പ്രതിരോധ ശക്തി നിയന്ത്രിക്കുന്ന പല മരുന്നുകളും വൃക്ക മാറ്റിവെച്ചവർ തുടരേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എങ്ങനെ വൃക്കരോഗം തടയാം. കുഞ്ഞുങ്ങളിൽ നേരത്തെയുള്ള രോഗനിർണയവും വൃക്കരോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുന്ന കരുതലും വൃക്കരോഗങ്ങൾ തടയാനോ മൂർച്ഛിക്കാതിരിക്കാനോ സഹായിക്കും. ഗർഭാവസ്ഥയിലുള്ള സ്കാനിങ്ങിലൂടെ ഘടനാപരമായ രോഗങ്ങൾ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ അപകട സാധ്യത ഉണ്ടാക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. നിർജ്ജലീകരണം, വേദനാ സംഹാരികളുടെ ഉപയോഗം എന്നിവ ഒഴിവാക്കിയേ പറ്റൂ. രോഗലക്ഷണങ്ങൾ കണ്ടാൽ നേരത്തെ ചികിത്സ തേടുന്നതും രോഗം മൂർച്ഛിക്കാതിരിക്കാൻ സഹായിക്കും. വൃക്കരോഗങ്ങൾ ഉള്ള കുട്ടികളിൽ ശരിയായ ചികിത്സയും രോഗം മൂർച്ഛിക്കുന്നത് തടയാൻ സഹായിക്കും. ഡയാലിസിസ്, വൃക്ക മാറ്റിവെക്കൽ എന്നിവ ഇപ്പോൾ കുഞ്ഞുങ്ങളിലും സാധ്യമാണ്. നിർജ്ജലീകരണം, മരുന്നുകളുടെ അനിയന്ത്രിത ഉപയോഗം, ഇവയെല്ലാം ആർക്കും തടയാൻ സാധിക്കുന്ന വൃക്കരോഗങ്ങളുടെ കാരണങ്ങളാണ്.
0: കുട്ടികളിലെ വൃക്കരോഗങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ക്രിസ്റ്റി കാതറിൻ തോമസ്.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 53 സെക്കൻഡും. ഇനി വാർത്തകൾ. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഗോത്രമേഖലയിലെ യുവജനങ്ങളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. കുടിയേറ്റ വിദേശി നിയമങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. രജിസ്ട്രേഷൻ സമയക്രമത്തിലും അപ്പീൽ സമയക്രമത്തിലും മാറ്റം. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കൻ ഉപരാഷ്ട്രപതി പോൾ മഷാറ്റൈലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 16th കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന് ഇംഗ്ലണ്ടിൽ. വാർത്തകൾ വിശദമായി. ഗോത്രമേഖലയിലെ യുവജനങ്ങളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ ഫ്ളാഗ്ഷിപ്പ് സ്കോളർഷിപ്പ് പദ്ധതികളുടെ ആദിവാസി മേഖലയിൽ നിന്നുള്ള ഗുണഭോക്താക്കളെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. രാഷ്ട്രപതി ഭവനിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര ഗോത്രകാര്യമന്ത്രി ജുവൽ ഓറം, കേന്ദ്ര സഹമന്ത്രി ദുർഗാദാസ് ഉയിക്കെ തുടങ്ങിയവർ പങ്കെടുത്തു. 2025 ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് നിയമങ്ങൾ പ്രകാരം രജിസ്ട്രേഷൻ സമയക്രമത്തിലും അപ്പീൽ സംവിധാനത്തിലും മാറ്റം വരുത്തിക്കൊണ്ട് 2026 ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ഭേദഗതി നിയമങ്ങൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. പുതിയ നിയമപ്രകാരം ഇന്ത്യയിലെത്തി 180 ദിവസം കഴിയുന്നതിന് മുമ്പ് ഏത് സമയത്തും രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം. കാലയളവിനപ്പുറമുള്ള വൈകിയ രജിസ്ട്രേഷൻ അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ അനുവദിക്കൂ. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ശക്തി പകരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്തെ വിദ്യാർത്ഥികൾ, കരകൌശല വിദഗ്ധർ, സ്ത്രീകൾ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിവയ്ക്ക് കരാർ പ്രയോജനം ചെയ്യുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: I am confident that this comprehensive agreement will add a new momentum to our ties with Oman. From day one, India will secure duty-free access on 98% of Oman's tariff lines, covering over 99% of India's exports to Oman.
0: ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വിപണികൾ വൈവിധ്യവൽക്കരിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്നലെയാണ് ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നത്. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു, ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ശ്രീ ചന്ദ്രശേഖർ, മധ്യപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് സച്ദേവ, ജമ്മുകശ്മീർ ലഡാക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അരുൺ പള്ളി എന്നിവരും മുതിർന്ന അഭിഭാഷക വെങ്കിട സുബ്രഹ്മണ്യ മോഹനെയുമാണ് ജഡ്ജിമാരായി നിയമിക്കപ്പെട്ടത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കൻ ഉപരാഷ്ട്രപതി പോൾ മഷാറ്റൈലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, MSMEകൾ, ഡിജിറ്റൽ തുടങ്ങിയ അടിസ്ഥാന സൌകര്യ മേഖലകളിലെ അവസരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനും അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനും ധാരണയായതായി വിദേശകാര്യമന്ത്രി സമൂഹ മാധ്യമത്തിൽ പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിലെ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമുള്ള പോർട്ടൽ പ്രവർത്തനക്ഷമമാക്കിയതായി CBSE. ഇന്നു മുതൽ ഈ മാസം 6 വിദ്യാർത്ഥികൾക്ക് ഈ പോർട്ടലിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. വിശദാംശങ്ങളിലേക്ക്.
2: മൂല്യനിർണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പ് ഇതിനകം കൈപ്പറ്റിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ സൌകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കൂവെന്ന് CBSE അറിയിച്ചു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ആധാർ വേരിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. ആധാർ കാർഡ് ഇല്ലാത്ത കുട്ടികൾക്ക് മാതാപിതാക്കളുടെയോ രക്ഷിതാവിന്റെയോ ആധാർ വിവരങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഉത്തരക്കടലാസുകളുടെ പരിശോധനയ്ക്ക് ഓരോ വിഷയത്തിന്റെയും ഉത്തരപേപ്പറിന് 100 രൂപ വീതവും പുനർമൂല്യനിർണയത്തിന് ചോദ്യം 1 25 രൂപയുമാണ് ഫീസ്. ഓൺലൈൻ മാർഗങ്ങളിലൂടെ മാത്രമേ ഫീസ് അടയ്ക്കാൻ സാധിക്കൂ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തെലങ്കാന സംസ്ഥാന രൂപീകരണ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തെലങ്കാനയിലെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം കൊണ്ട് അനുഗ്രഹീതമാണ് തെലങ്കാനയെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ധൈര്യത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും പോരാട്ടവീര്യത്തിന്റെയും മഹത്തായ ചരിത്രവും സംസ്കാരവും ഉൾക്കൊള്ളുന്ന സംസ്ഥാനമാണ് തെലങ്കാനയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. 16 കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും CPIയിലെ മുഹമ്മദ് മൊഹ്സീനും തമ്മിലായിരുന്നു മത്സരം. ഷാനിമോൾ ഉസ്മാന് 99 വോട്ടുകൾ ലഭിച്ചപ്പോൾ മുഹമ്മദ് മൊഹ്സീന് 34 വോട്ടുകളാണ് ലഭിച്ചത്. 4 പേർ വോട്ട് ചെയ്തില്ല. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. കെ എൻ ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. പെട്രോളിയം വിലവർദ്ധന ഉൾപ്പെടെ ജനജീവിതം ദുഷ്കരമാക്കിയതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാചകവാതക വിലവർദ്ധനവിൽ സംസ്ഥാനത്തെ 70,000 ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ധന വിലവർദ്ധനയിൽ പരിശോധിച്ച് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ വ്യക്തമാക്കി. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഉടൻ ഇറക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3 മത്സരം ഇന്ന്. ഇംഗ്ലണ്ടിലെ ടൌണിലുള്ള കൌണ്ടി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. ആദ്യ മത്സരം ഇന്ത്യയും രണ്ടാം മത്സരം ഇംഗ്ലണ്ട് വിജയിച്ചതോടെ ഇന്നത്തെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള നേതൃത്വത്തിന് കീഴിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ ആരോഗ്യം, വിദ്യാഭ്യാസം, സാമ്പത്തിക ഉൾപ്പെടുത്തൽ തുടങ്ങിയ മേഖലകളിലൂടെ സ്ത്രീകളുടെ ജീവിതത്തിൽ വൻ മാറ്റങ്ങളാണ് ഉണ്ടായത്. വിശദാംശങ്ങളിലേക്ക്.
2: ഈടുരഹിത വായ്പകൾ നൽകുന്ന പ്രധാനമന്ത്രി മുദ്ര യോജനയിലൂടെ ഈ വർഷം മാർച്ച് വരെ വിതരണം ചെയ്ത 40 ലക്ഷം കോടി രൂപയിൽ 17 ലക്ഷം കോടിയും ലഭിച്ചത് വനിതാ സംരംഭകർക്കാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന വഴി രാജ്യത്ത് ആരംഭിച്ച 58 കോടിയിലധികം അക്കൌണ്ടുകളിൽ 33 കോടിയും സ്ത്രീകൾക്കുള്ളതാണ്. സുകന്യ സമൃദ്ധി യോജന, സ്ത്രീകൾക്ക് പ്രതിവർഷം കുറഞ്ഞത് 1 ലക്ഷം രൂപ വരുമാനം ഉറപ്പാക്കുന്ന ലക്ഷ്പതി ദീദി പദ്ധതി എന്നിവയും സ്ത്രീകളുടെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കി. കൂടാതെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി യിലൂടെ രാജ്യത്തെ സ്ത്രീ പുരുഷ അനുപാതം ഉയർന്നതും ശ്രദ്ധേയമായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളം, മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട് എന്നീ മേഖലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആന്ധ്രാപ്രദേശിന്റെ തീരപ്രദേശം, ഗുജറാത്ത്, ഒഡീഷ, രാജസ്ഥാൻ, പടിഞ്ഞാറൻ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്.

ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആന്ധ്രാപ്രദേശിന്റെ തീരപ്രദേശം, ഗുജറാത്ത്, ഒഡീഷ, രാജസ്ഥാൻ, പടിഞ്ഞാറൻ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. കേരള, രാജസ്ഥാൻ, പടിഞ്ഞാറൻ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്.

0: മാധ്യമങ്ങൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി US പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണിലെ പ്രസ് ഓഫീസിൽ മാധ്യമ പ്രവർത്തകർക്ക് പ്രവേശനം നിഷേധിച്ച് US പ്രതിരോധ മന്ത്രാലയം ഉത്തരവിറക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ഗോത്രമേഖലയിലെ യുവജനങ്ങളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കുടിയേറ്റ വിദേശി നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. രജിസ്ട്രേഷൻ സമയക്രമത്തിലും അപ്പീൽ സമയക്രമത്തിലും മാറ്റം. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കൻ ഉപരാഷ്ട്രപതി പോൾ മഷാറ്റെയ്ലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 16 കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3 മത്സരം ഇന്ന് ഇംഗ്ലണ്ടിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി സമയം 1:00. ഇപ്പോൾ മഞ്ഞണി പൂനിലാവ്.

ഗീത ഇവിടെ വരെ. ഈ ചിത്രത്തിനു വേണ്ടി പി മാധുരി പാടിയ ഗാനമാണ് മഞ്ഞണിപ്പൂനിലാവിൽ ഇന്നാദ്യം. വരികൾ യൂസഫലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ.

പി കോമള പാടിയ ഗാനം. രചന പി ഭാസ്കരൻ. സംഗീതം എം എസ് ബാബുരാജ്. ചിത്രം കുട്ടിക്കുപ്പായം.

ശ്രോതാക്കളെ, ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, അടുത്ത നമ്പർ 9496556321, ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

മഞ്ഞണി പൂനിലാവിൽ ഇനി അനുപല്ലവി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾ, കെ ജെ ജോയിയുടെ സംഗീതം.

ഭാസ്കരൻ വരികളെഴുതി, എം എസ് ബാബുരാജ് ഈണം പകർന്ന്, എസ് ജാനകി പാടിയ ഗാനം. ചിത്രം ഭാർഗവി നിലയം.

പുഷ്പാഞ്ജലി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

0: in the direction of realizing the dream of a developed India. He prayed for good health, happiness and success for the people of Telangana. External Affairs Minister Dr. S. Jaishankar today extended greetings to Italy on the occasion of its National Day. In a social media post, Dr. Jaishankar expressed confidence that the special strategic partnership between the two countries will continue to grow from strength to strength. In West Asia, attention remains focused on Lebanon after a fragile U.S.-brokered arrangement between Israel and Hezbollah raised hopes of easing tensions in the region, though fresh violations have cast doubt over its durability. Lebanese officials say Hezbollah has accepted a U.S. proposal under which the group would halt attacks on Israel, while Israel would suspend strikes on Beirut's southern suburbs, a Hezbollah stronghold. However, the understanding falls short of a comprehensive ceasefire and clashes have continued in parts of southern Lebanon. U.S. President Donald Trump has described the development as an agreement to stop all shooting following talks with Israeli Prime Minister Benjamin Netanyahu and contacts with Hezbollah through mediators. However, Israeli officials have taken a more cautious position, saying military operations could resume if Hezbollah attacks persist. Soon after the announcement, the Israeli military reported intercepting projectiles fired from Lebanese territory, highlighting the fragility of the arrangement. More from our Dubai correspondent.
1: The fragile Lebanon de-escalation is unfolding against a far more dangerous diplomatic backdrop. Iran has formally suspended all dialogue and exchange of messages through mediators with the United States, citing Israeli operations in Lebanon, which Tehran had flagged as a precondition of any ceasefire agreement. Iranian sources linked to the resistance front have placed on their agenda the complete closure of the Strait of Hormuz and the activation of additional fronts, including the Bab el-Mandeb Strait at the mouth of the Red Sea, with the stated aim of punishing Israel and its supporters. The fighting in Lebanon presents a major obstacle in the emerging deal between Washington and Tehran, as Iran is insisting that any agreement must include a ceasefire in Lebanon. Vinod Kumar for Akashvani News from Dubai.
0: A delegation of Nepal's ruling Rashtriya Swatantra Party, led by party president Rabi Lamichhane, met BJP President Nitin Naveen in New Delhi today. The delegation was also scheduled to meet other senior leaders of the party. The visit seeks to initiate party-to-party engagement between RSP and BJP and provide an opportunity for exchange of views on organizational practices, democratic processes, and people-centric political outreach. The India Meteorological Department, IMD, has issued an orange alert for thunder squall conditions over Rajasthan, Gujarat, West Madhya Pradesh, Odisha and coastal Andhra Pradesh during the day. While heavy rainfall will occur over interior Karnataka, Kerala, Mahe, Lakshadweep, Tamil Nadu, Puducherry and Karaikal till tomorrow. Thunderstorms accompanied by lightning and gusty winds are likely over Haryana, Chandigarh, Delhi, Chhattisgarh, Jharkhand, Gujarat, Goa, Maharashtra, Andhra Pradesh, Telangana and West Uttar Pradesh for the next 2 to 3 days. Hot and humid weather conditions will prevail over entire northeast, including coastal Andhra Pradesh, Odisha and sub-Himalayan West Bengal today. On to sports and women's cricket, the third and final T20 international of the series between India and England will be played at Taunton in England tonight. The match will begin at 11 p.m. IST. The series is level with India winning the first match in Chelmsford by 38 runs and England levelling the series with a 26-run victory in Bristol. In hockey, India registered a commanding 4-1 victory over Korea in their third Pool A match of the Men's Under-18 Asia Cup in Kakamigahara, Japan. Captain Ketan Kushwaha scored in the third and the 36th minute. Varinder Singh and Shah Rukh Ali scored the other two goals. Korea's lone goal came through Captain Yoon Jae-hyuk. And now before we end the bulletin, the headlines once again. President Draupadi Murmu addresses tribal beneficiaries of scholarship schemes at Rashtrapati Bhavan, emphasizes social, economic and educational progress of all sections of society for true development. Government notifies Immigration and Foreigners Amendment Rules 2026 with key changes in registration timelines and the appeals mechanism. Chief Justice of India Justice Surya Kant administers oath of office to 5 new judges of Supreme Court. Orange alert issued for thunder squall conditions in Rajasthan, Gujarat, West Madhya Pradesh, Odisha and coastal Andhra Pradesh today. And in women's cricket, Third and final T20 international between India and hosts England to be played in Taunton tonight. And with that, we end the midday news.
2: ആകാശവാണി ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 35-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, കണ്ണൻ നായർ, മീന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
3: പണത്തിന്മേൽ പണിതുയർത്തിയ അഭിമാനബോധം സമൂഹത്തിൽ വലിയ വിടവുകൾ സൃഷ്ടിക്കുകയാണ്, ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടാക്കുകയാണ്. ഇന്നത്തെ പോലെ 165 വർഷം മുമ്പത്തെ റഷ്യയിലും പീറ്റേഴ്സ്ബർഗിലെ പാവപ്പെട്ട മിടുക്കൻ റസ്കോൾനിക്കോവ് പട്ടിണിയും രോഗവും ശാരീരിക പീഡനവും അപമാനവും മാനസിക അടിമത്തവും പേറുന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ്. പണം കൈയാളുന്ന ഒരു കൊള്ളപ്പലിശക്കാരിയെ നിക്കോവ് കൊല്ലുന്നത് വേർതിരിവുകളില്ലാത്ത ഒരു നവലോകത്തിൻ്റെ പിറവി സ്വപ്നം കണ്ടുകൊണ്ടാണ്. പുറംലോകം ആ കൊലപാതകം അറിഞ്ഞില്ലെങ്കിലും അയാളുടെ അകം ലോകം, മനസ്സാക്ഷി അയാളെ കശക്കി എറിയുന്നതാണ് പിന്നീട് കണ്ടത്. പതിയെ പിടിച്ചു നിൽക്കാറായി വരുമ്പോഴേക്ക് രഹസ്യ പോലീസ് പെട്രോവിച്ച് ഒരു കഴുകനെ പോലെ നിക്കോവിന് മുകളിൽ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. നിക്കോവിൻ്റെ അരുമ സഹോദരി ഡോണിയ ഒരു ധനികന്റെ വീട്ടിൽ അപമാനിതയായി ജോലി ഉപേക്ഷിച്ചു. ആ ധനികന്റെ ബന്ധു ലൂഷിൻ ദരിദ്രയെങ്കിലും അപമാനിതയെങ്കിലും സുന്ദരിയായ ഡോണിയെ വിവാഹം കഴിക്കാൻ വാക്കുകൊടുത്തു. ഒരു ധനികന്റെ ബന്ധുത്വം ഡോണിയയുടെ ദരിദ്ര കുടുംബത്തിന് ബലമാകുമെന്ന് അവർ കരുതി. പക്ഷേ മിഥ്യാഭിമാനിയായ ലൂഷിനെയും നിറം കെട്ട അയാളുടെ ഔദാര്യങ്ങളെയും വെറുത്ത നിക്കോവ് ലൂഷിനെ തിരസ്കരിക്കാൻ പെങ്ങളെ ഉപദേശിക്കുന്നു. ലൂഷിനും നിക്കോവിന്റെ കുടുംബവും തമ്മിൽ രൂക്ഷമായ തർക്കം നടക്കുകയാണ്. ഇന്നത്തെ പോലെ തന്നെ അന്നും എന്നും ദരിദ്രരും ധനികരും തമ്മിൽ വിവാഹ ബന്ധുത്വം എളുപ്പമല്ല. വാക്കുകളിലെ മുള്ളും മുനയും അപ്രതീക്ഷിത ദിശകളിലെല്ലാം തറച്ചുകയറുന്നു. ഒരു സംഭാഷണം എങ്ങനെ വഴിതെറ്റാമെന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണം.
4: ഓ, ദുരിതങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഒരു ദരിദ്ര ബാലികയെ കല്യാണം കഴിക്കുന്നതാണ് സുഖലോലുപയായി ജീവിക്കുന്ന യുവതിയെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ ഭേദം എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മകനെ അത് വളച്ചൊടിച്ചു.
5: എങ്ങനെ വളച്ചൊടിച്ചെന്നാണ് പറയുന്നത്? നിങ്ങളൊന്ന് വിശദമാക്കി ലൂഷിൻ. എന്റെ മോൻ അനാവശ്യമായി ആരോടും വഴക്കിന് പോവാറില്ല.
4: പക്ഷേ വഴക്കിന് വന്നു.
5: ലൂഷിൻ, നിങ്ങളുടെ കത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒന്നും നടന്നിട്ടില്ല. നിങ്ങളുടെ മനസ്സിലിരിപ്പ് അവൻ കണ്ടുപിടിച്ചിരിക്കും. ലൂഷിൻ, ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനും എന്റെ മകളും നിങ്ങളുടെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ടില്ല. അതിന്റെ തെളിവാണ് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത്.
6: അതെ, അമ്മ പറഞ്ഞത് ശരിയാണ്.
4: ഓ, അപ്പോ തെറ്റുകാരൻ ഞാൻ മാത്രമാണ്.
5: കൊള്ളാം, നിങ്ങൾ ഇപ്പോഴും എന്റെ മകനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈയിടെ നിങ്ങൾ തന്നെയാണ് അവനെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ എഴുതിയത്.
4: തെറ്റായ കാര്യങ്ങൾ എഴുതിയതായി ഞാൻ ഓർക്കുന്നില്ലല്ലോ.
7: നിങ്ങൾ എഴുതി?
4: അതെന്താണെന്ന് പറ.
7: ഇന്നലെ റോഡപകടത്തിൽ കൊല്ലപ്പെട്ടവന്റെ വിധവയ്ക്കല്ല, മകൾക്കാണ് ഞാൻ പണം കൊടുത്തതെന്ന്. ആ പെൺകുട്ടിയെ മുൻപൊരിക്കലും ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഞാനും സഹോദരിയും പരസ്പരം പിണങ്ങിപ്പിരിയാൻ വേണ്ടി മനഃപൂർവ്വമാണ് നിങ്ങൾ അങ്ങനെ എഴുതിയത്.
4: ക്ഷമിക്കണം സർ, നിങ്ങളെ ഞാൻ എങ്ങനെ കണ്ടുമുട്ടി എന്നും എന്തഭിപ്രായമാണ് എന്നിൽ ഉണർത്തിയതെന്നും മറ്റുമുള്ള നിങ്ങളുടെ അമ്മയുടെയും സഹോദരിയുടെയും അന്വേഷണത്തിന് മറുപടിയായിട്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്.
5: അങ്ങനെ എഴുതിയല്ലോ.
4: എന്തെഴുതി? ഞാൻ ആ കത്തിൽ ഒറ്റ വാക്കെങ്കിലും തെറ്റായി എഴുതിയിട്ടുള്ളതായി കാണിച്ചു തരാമോ? നിങ്ങൾ അവിടെ പണം വലിച്ചെറിയുകയായിരുന്നില്ലേ? ആ കുടുംബം എത്ര തന്നെ നിർഭാഗ്യമുള്ളവരാണെങ്കിലും അവർ എത്രമാത്രം കഷ്ടപ്പെടുന്നവരാണെങ്കിലും അവിടുത്തെ മനുഷ്യർ മോശക്കാരല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ റസ്കോൾനിക്കോവ്?
7: സകല ഗുണങ്ങളും നിറഞ്ഞ നിങ്ങൾക്ക് നിങ്ങൾ വഴിക്കുന്ന ആ നിർഭാഗ്യവതിയായ പെണ്ണിന്റെ ചെറുവിരലിന്റെ വില പോലുമില്ല.
4: അപ്പോ നിങ്ങളുടെ അമ്മയോടും അനിയത്തിയോടും ഒപ്പം അവളെ ഇരുത്തി സംസാരിക്കുന്നതിലും നിങ്ങൾക്ക് വിരോധമില്ലെന്ന് പറയുമല്ലോ.
7: ഞാനത് നേരത്തെ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്കറിയണമെങ്കിൽ കേട്ടോളൂ, അവൾ എന്റെ അമ്മയുടെയും സഹോദരിയുടെ ഒപ്പം ഇരുന്ന് സംസാരിച്ചു.
4: ഡോണിയ, നീ സ്വയം ഓർത്തു നോക്കൂ, നമുക്കിതിനോട് യോജിക്കാനാകുമോ? ഞങ്ങൾക്ക് സ്നേഹിതന്മാരായി തുടരാൻ സാധിക്കുമോ?
6: നിങ്ങൾ മിഥ്യയായ അഭിമാനത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുക.
4: ഈ കാര്യങ്ങൾ ഇതോടെ അവസാനിക്കുകയാണ്. ഞാൻ ഇനി നിൽക്കുന്നില്ല. നിങ്ങൾക്ക് സ്വന്തം കാര്യങ്ങൾ ധാരാളം പറയാനുണ്ടാവുമല്ലോ.
5: നിങ്ങളോട് സംസാരിക്കാനുള്ള നേരമാണിത്. ഞങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു, തീരുമാനിച്ചു കഴിഞ്ഞോ?
4: പോകുന്നതിന് മുമ്പ് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഇത്തരം കൂടിക്കാഴ്ചകളിൽ നിന്ന് എന്നെ ഒഴിവാക്കണം. ഒത്തുതീർപ്പുകൾക്കൊന്നും എന്നെ പ്രതീക്ഷിക്കണ്ട. ഞാൻ കത്ത് നിങ്ങൾക്കാണ് അയച്ചത്, ഗൃഹനാഥയ്ക്ക്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് മാത്രമാണ്.
5: ലൂഷിൻ, നിങ്ങളുടെ സംസാരം കേട്ടാൽ ഞങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ അധികാരത്തിന് കീഴിലാണെന്ന് തോന്നുമല്ലോ. നിങ്ങളുടെ നിർദ്ദേശം നിരാകരിച്ചതിന്റെ കാരണം ഡോണിയ പറഞ്ഞു കഴിഞ്ഞു. നല്ല ഉദ്ദേശത്തോടെയാണ് അവൾ അത് ചെയ്തത്. എന്റെ മേൽ കൽപ്പന പുറപ്പെടുവിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരം?
6: അമ്മേ, ഒന്ന് സമാധാനിക്കേ.
5: നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം കൽപ്പനകളായി ഞങ്ങൾ കരുതേണ്ടതുണ്ടോ? ഇപ്പോൾ നിങ്ങൾ ഞങ്ങളോട് പ്രത്യേകം ശ്രദ്ധയും പരിലാണനയും കാണിക്കേണ്ടതാണ്. കാരണം ഞങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് നിങ്ങളെ വിശ്വസിച്ച് ഇവിടെ വന്നവരാണ്.
4: അത് ശരിയല്ല. സുഡ്രി ഗേലോവിന്റെ ഭാര്യ പൾച്ചേറിയുടെ വിൽപത്രത്തിന്റെ വിവരം ലഭിച്ച സമയത്ത് അത് വാങ്ങാൻ വന്നതാണെന്ന് മനസ്സിലാക്കുന്നു.
5: ഞങ്ങളുടെ നിസ്സഹായതയിൽ നിന്ന് നിങ്ങൾ മുതലെടുക്കുകയാണ്.
4: എന്തായാലും അക്കാര്യത്തെ കുറിച്ച് കൂടുതൽ ഒന്നും പറയുന്നില്ല.
5: പറയാതിരിക്കുകയാണ് നല്ലത്.
7: നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ അനിയത്തി?
6: തീർച്ചയായും ഞാൻ ലജ്ജിക്കുന്നു. ലൂഷൻ, നിങ്ങൾ എന്റെ കൺവെട്ടത്ത് നിന്ന് കടന്നു പോ.
4: എന്നെ ഈ രീതിയിൽ പുറത്താക്കിയാൽ ഞാൻ ഇനി ഒരിക്കലും ഈ പടി കടക്കില്ലെന്ന് കരുതിക്കോളൂ. നീ ചെയ്യുന്നത് എന്തെന്ന് ഓർക്കുക. എന്റെ വാക്കിന് ഒരിക്കലും വിളക്കം തട്ടില്ല. ഞാൻ പറയുന്നത് പോലെ ചെയ്യുന്ന ആളാണ്.
6: കണ്ടു, ചെയ്തതെല്ലാം. നിങ്ങൾ വീണ്ടും എന്റെ അടുത്ത് വരണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാണാനും.
4: എന്ത്, അങ്ങനെയാണോ നിന്റെ നിലപാട്? അതാണ് സ്ഥിതി അല്ലേ? നീ മനസ്സിലാക്കിക്കോ, ഞാൻ ഇതിനെ കോടതിയിൽ എതിർക്കും.
6: ലൂഷൻ, നിങ്ങൾ ഇവിടുന്ന് ഒന്ന് പോയി തരുവോ? കടക്ക് പുറത്ത്.
4: ഞാൻ പോവുകയാണ്. എന്നാലേ അവസാനമായിട്ടൊരു വാക്ക്, നാട് മുഴുവൻ നിന്നെ പറ്റി എല്ലാ തരത്തിലും ദുഷ്പേര് പ്രചരിച്ചപ്പോൾ ഞാൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറായി. അമ്മ എല്ലാം മറന്നു പോകുന്നു. നാട്ടുകാരെ മുഴുവൻ ധിക്കരിച്ച് നിങ്ങളുടെ സൽപ്പേര് വീണ്ടെടുത്തു തന്ന എനിക്ക് നിന്നിൽ നിന്ന് തിരികെ എന്തെങ്കിലും പ്രതീക്ഷിക്കുക എന്നത് എന്റെ അവകാശമാണ്. നിന്റെ നന്ദിയെങ്കിലും. ഇപ്പോ ഞാൻ എല്ലാം തിരിച്ചറിയുന്നു. ഞാൻ എന്ത് അവിവേകമാണ് കാട്ടിയത്!
6: എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനി ഈ സംസാരം വേണ്ട.
4: എങ്കിലും എന്ത് നന്ദികേടാണ് നിങ്ങൾ എന്നോട്
8: പ്രസംഗം നിർത്തണ. നിക്കോ, ഇവന്റെ തലമണ്ട അടിച്ചു തകർക്കുകയാണ് വേണ്ടത്.
7: രസ്മികിൻ, അടങ്ങ്, അടങ്ങ്.
6: നിങ്ങളൊരു നികൃഷ്ടനും ദുഷ്ടനുമാ.
7: നല്ലവനായി ലൂഷിൻ മുറിവിട്ടു പോ, അല്ലെങ്കിൽ നിന്റെ പ്രതിശ്രുത വാധു നിന്റെ മേൽ കൈവയ്ക്കും. ഇനിയൊരു അക്ഷരം മിണ്ടിപ്പോകരുത്. കടന്നുപോ, പോവാനാ പറഞ്ഞത്? കടന്നു പോ ഇവിടെ നിന്ന്.
6: ഇല്ല, എന്നെയാ കുറ്റപ്പെടുത്തേണ്ടത്. ലൂഷൻ അയാളുടെ പണം എന്നെ പ്രലോഭിപ്പിച്ചു. എന്നാൽ എന്റെ അഭിമാനം, സഹോദരൻ, അയാൾ ഇത്ര നീചനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. മുമ്പത് അറിഞ്ഞിരുന്നെങ്കിൽ ഈ ലോകത്ത് ഒന്നിനും എന്നെ പ്രലോഭിപ്പിക്കാനാവില്ലായിരുന്നു. എന്നെ കുറ്റപ്പെടുത്തല്ലേ ചേട്ടാ?
5: ഓഹ്, വലിയൊരു ദുരന്തത്തിൽ നിന്നും ദൈവം നമ്മളെ രക്ഷിച്ചു മോളെ.
7: ടോണിയ, എന്റെ പ്രിയപ്പെട്ട അനുജത്തി,
6: സിഡ്രിഗേലോ ചേട്ടനോട് എന്താ പറഞ്ഞത്?
5: ആ അതെ, അതെന്താണെന്ന് പറയും മോനെ.
7: അയാള് നിനക്കൊരു സമ്മാനം തരം വന്നതാ. എന്റെ സാന്നിധ്യത്തിൽ വെച്ച് നിന്നെ അയാൾക്കൊന്ന് കാണണമെന്ന്.
5: കാണുകയോ?
7: ആ,
5: ഒരിക്കലുമില്ല. അവൾക്ക് പണം നൽകാൻ അയാൾ എങ്ങനെ ധൈര്യപ്പെടുന്നു?
6: എന്ത് മറുപടിയാ ചേട്ടൻ അയാൾക്ക് കൊടുത്തത്?
7: എന്റെ സഹായമില്ലാതെ തന്നെ നീയുമായി ഒരു കൂടിക്കാഴ്ച അയാൾ നടത്തുമെന്ന്. നിന്നോട് അയാൾക്ക് തോന്നിയ വികാരം സ്വയം അറിയാതെ കടന്നുപോയ ഒരു മോഹമായിരുന്നെന്നും ഇപ്പോൾ നിന്നോട് അത്തരത്തിലുള്ള യാതൊന്നുമില്ലെന്നും അയാൾ എന്നോട് പറഞ്ഞു. എന്നാൽ നീ ലൂഷിനെ വിവാഹം കഴിക്കുന്നത് അയാൾക്ക് ഇഷ്ടമല്ല.
6: ചേട്ടൻ അയാളെ കണ്ടപ്പോ എന്താ തോന്നിയത്? അയാളെപ്പറ്റി ചേട്ടനുള്ള അഭിപ്രായം എന്താ?
7: എനിക്ക് അയാളെ ശരിക്കും മനസ്സിലായിട്ടില്ല. നിനക്ക് അയാള് 10,000 രൂപ തരുമെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ താനത്ര ധനികനില്ലെന്ന് പറയാനും അയാൾക്ക് മടിയില്ല. മൊത്തത്തിൽ അയാളൊരു വിചിത്ര ജീവിയായി തോന്നി. എന്തായാലും അയാളുടെ ഭാര്യയുടെ മരണം അയാളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്.
5: ദൈവം അവളുടെ ആത്മാവിന് ശാന്തി പകരട്ടെ.
6: ഞാൻ എന്നും അവരുടെ ആത്മാവിന് ശാന്തി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 35-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, ലൂഷിൻ, കണ്ണൻ നായർ, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ, കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ. കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനമാണ് കേട്ടത്.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ചിത്രപാടിയ ഗാനം. വരികൾ യൂസഫലി കേച്ചേരി, സംഗീതം രവി ബോംബെ, ചിത്രം സർഗം.

കല്യാണരാമൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. കൈതപ്രത്തിന്റെ വരികൾ, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം. ഇനി കേൾക്കാം കാനേഷ് പോനൂർ വരികളെഴുതി എം ജയചന്ദ്രൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം. ചിത്രം മധുചന്ദ്രലേഖ.

ഉസ്താദ് എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം, വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

അമൃതം എന്ന ചിത്രത്തിനുവേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച് എം ജയചന്ദ്രൻ ഈണം പകർന്ന് മധു ബാലകൃഷ്ണനും സുജാതയും പാടിയ ഗാനം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി, ഇപ്പോൾ സമയം 4 മണി.
1: നേർമൊഴി
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ നേർമൊഴിയിലേക്ക് സ്വാഗതം. നൃത്തം തന്റെ ജീവിത വഴിയായി തെരഞ്ഞെടുത്തുകൊണ്ട് ഈ മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നോട്ടു പോകുന്നയാളാണ് അപർണ ശർമ്മ ഇ ജി. ഭരതനാട്യത്തിൽ പ്രാവീണ്യം നേടിയ അപർണ കേരള നടനം പഠിക്കുകയും അതിൽ ഗവേഷണം നടത്തുകയും പുസ്തകമെഴുതുകയും ചെയ്തു. നർത്തകിയും നൃത്താധ്യാപികയും ഗവേഷകയുമായ അപർണ ശർമ്മയാണ് ഇന്ന് നേർമൊഴിയിലെ അതിഥി. ഈ അഭിമുഖം നമുക്ക് കേൾക്കാം. അപർണ ശർമ്മയുമായി സംസാരിക്കുന്നത് സന്ദീപ് സുരേഷ്.
2: നൃത്തത്തിൻ്റെ ലോകത്ത് തൻ്റേതായ ഒരു സ്ഥാനം കണ്ടെത്തിക്കഴിഞ്ഞ ഒരാളാണ്. നൃത്തം എന്ന് പറയുമ്പോൾ അതൊരു കലാരൂപമാണ്, ഒരു സാധനയാണ്. നൃത്തത്തിൻ്റെ ഈ ലോകത്തിലേക്ക് എങ്ങനെയാണ് ചുവടുവെച്ചത്?
3: നമസ്കാരം. നൃത്തത്തിൻ്റെ ലോകത്തേക്ക് ഞാൻ ചുവടുവെച്ചത് എൻ്റെ 2.5 വയസ്സ് മുതലാണ്. പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് തുടങ്ങിയത്. പക്ഷേ അതെനിക്ക് വളർന്നു വരുന്നതിനനുസരിച്ച് അതൊരു അനിവാര്യതയായിരുന്നു എന്ന് തോന്നലുണ്ടായി. എനിക്ക് ചെറിയ പ്രായത്തിലെ സംഗീതത്തിനോടും നൃത്തത്തിനോടും വളരെ താല്പര്യമുണ്ടായിരുന്നു. കഥകളി എവിടെ ഉണ്ടെങ്കിലും പോയി കാണുമായിരുന്നു. നമ്മുടെയൊക്കെ ഇല്ലത്ത് അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ വരുമ്പോൾ പോയി കാണാറുണ്ടായിരുന്നു. ചെറുതിലെ ഒന്നും മനസ്സിലാകില്ലെങ്കിലും ആ ഒരു മേക്കപ്പ് ആ ഒരു രീതിയൊക്കെ കാണാൻ ഭയങ്കര താല്പര്യമായിരുന്നു. ഞാൻ ആ സമയത്ത് പഠിക്കുകയാണ്. ഒന്നും മനസ്സിലാകില്ലെങ്കിലും കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ നൃത്തം ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, വളർന്നു വരുന്നതിനനുസരിച്ച് ഞാൻ നൃത്തത്തിലോട്ടുള്ള എൻ്റെ അറിവുകൾ വർദ്ധിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതെനിക്കൊരു സാധനയാണ്, അതായത് എൻ്റെ ജീവശ്വാസം പോലെ, ജീവിതത്തിന്റെ ഭാഗമാണ്.
2: ഈ 2.5 വയസ്സിൽ ഡാൻസ് പഠിക്കാൻ പോവുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് വീട്ടിലുള്ള മാതാപിതാക്കളായിരിക്കും കൊണ്ടുപോയത്.
3: അതെ, അമ്മയാണ് കൊണ്ടുപോയി ചേർത്ത്. അമ്മയ്ക്ക് വളരെ ചെറുതിലെ ആഗ്രഹം ഉണ്ടായിരുന്നു നൃത്തം പഠിക്കാനായിട്ട്. കുറച്ചുനാൾ പഠിച്ചപ്പോൾ അന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഇല്ലത്ത് നമ്മുടെ നമ്പൂതിരി കാറ്റഗറിയിൽ അവർ വിടത്തില്ല, അത് മുന്നോട്ട് പോകണ്ട എന്നുള്ള ഒരു രീതിയിലായിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി ജനിച്ചാൽ ഞാൻ തീർച്ചയായും നൃത്തത്തിന് വിടും എന്ന് അമ്മ മുന്നേ പറയുമായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്.
2: അങ്ങനെ എന്തായാലും അത് പറഞ്ഞതുപോലെ തന്നെ നൃത്തം ജീവിതത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്തു. പഠിച്ചു തുടങ്ങിയത് ഏതായിരുന്നു?
3: ഞാൻ പഠിച്ചു തുടങ്ങിയത് ഭരതനാട്യമാണ്.
2: അപ്പോൾ ആദ്യത്തെ ഗുരു ആരായിരുന്നു?
3: ആദ്യത്തെ ഗുരു പത്മകുമാർ.
2: അപ്പോൾ ആ ഒരു പഠിച്ചു തുടങ്ങിയ അനുഭവം പിന്നീട് എങ്ങനെയാണ് അതിൽ നിന്ന് കൂടുതൽ ആഴത്തിലേക്ക് പോകണം എന്ന് ഉള്ള ആഗ്രഹം ഉണ്ടായത്?
3: കേരളത്തിലാണ് ജനിച്ച് വളർന്നതെല്ലാം. അപ്പോൾ സ്വാഭാവികമായും സ്കൂൾ കലോത്സവങ്ങൾക്കെല്ലാം പങ്കെടുക്കും. പല പല ആർട്ട് ഫോം നമ്മൾ ട്രൈ ചെയ്യും. ഞാൻ കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഫോക്ക് ഡാൻസ് അതെല്ലാം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കലോത്സവത്തിന്. അപ്പോൾ എനിക്ക് പ്ലസ് ടു വരെ അത് നമ്മൾ പഠിച്ചു കലോത്സവം കൊണ്ട് തീർന്നല്ലോ, അത് പോരാ, ഇതിലെന്തൊക്കെയോ വേറെ പഠിക്കാനുണ്ട്, ഈ അറിവ് പോരാ. ഞാൻ ഓരോ വർഷവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പഴയത് തന്നെ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കാതെ പുതിയ രീതിക്ക് അത് പഠിച്ചു വരണം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എന്തായാലും പഠിക്കണം എന്നുള്ളൊരു ഇങ്ങനെ വീട്ടിൽ പറഞ്ഞു. എനിക്ക് ഡാൻസ് മെയിൻ ആക്കണം, ബാലൻസ് നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ബാലൻസ് ഞാൻ സൈഡായിട്ട് ചെയ്യാം, ഡാൻസ് ഇല്ലാതെ പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ടാണ് പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു പോയത്.
2: അപ്പോൾ ഈ സ്കൂൾ പ്ലസ് ടു തലം കഴിഞ്ഞു, പിന്നീടുള്ള വിദ്യാഭ്യാസം?
3: പിന്നീടുള്ള വിദ്യാഭ്യാസം ഞാൻ BBA ആണ് പഠിച്ചത് കോയമ്പത്തൂർ. അതിനോടൊപ്പം തന്നെ അവിടെ ഡിപ്ലോമ ഇൻ ഭരതനാട്യം റെഗുലർ ആയിട്ട് പോയി പഠിക്കുന്നുണ്ടായിരുന്നു.
2: രണ്ടും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി?
3: രണ്ടും മാനേജ് ചെയ്ത് കൊണ്ടുപോയിരുന്നു. പിന്നെ പത്മസുബ്രഹ്മണ്യം മാഡത്തിന്റെ അടുത്ത് ശാസ്ത്ര യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ MFA ഭരതനാട്യം, അതും ഞാൻ ഇതേപോലെ MBA ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അതും ചെയ്തത്. ഇപ്പൊ MBA കോയമ്പത്തൂരും MFA ചെന്നൈയിലും ആയിട്ട് മാറി മാറി വന്ന് ചെയ്യുമായിരുന്നു. സ്ട്രഗിൾ ഇല്ല എനിക്ക്, കാരണം എനിക്ക് അക്കൗണ്ടിങ് ഇഷ്ടമാണ്, ഡാൻസ് ഇഷ്ടമാണ്. കാരണം ഡാൻസിലും കണക്കുണ്ട്, കണക്കില്ലാതെ നൃത്തമില്ല, താളമില്ല, ഒന്നുമില്ല. പാട്ടെടുത്താലും കണക്കുണ്ട്, വയലിൻ പഠിക്കണമെങ്കിൽ എല്ലാത്തിനും ഒരു കണക്കുണ്ട്. കണക്ക് ഇഷ്ടമാണ്. എൻ്റെ അച്ഛൻ കണക്ക് മാഷായിരുന്നു, ഞാനും മാത്സ് കൊമേഴ്സ് ആയിരുന്നു പ്ലസ് ടുവിന്. അതുകൊണ്ട് എന്തായാലും പ്ലസ് ടു കൊമേഴ്സ് എടുത്തപ്പോഴേ ഞാൻ എന്തായാലും MBA എടുക്കുമെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ MBA യും MFA യും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോയി.
2: ഒരു വശത്ത് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഒരു വശത്ത് നൃത്തം. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്കാണ് എപ്പോഴും കേരള നടനം എന്നൊരു വിഷയത്തിലേക്ക്.
3: അതിനും പ്രധാന കാരണം MFA തന്നെയായിരുന്നു. അതായത് ഭരതനാട്യം PG ചെയ്യുന്ന സമയത്ത് അതർ ആർട്ട് ഫോമിൽ ഡിസറേഷൻ ടോപ്പിക് ചെയ്യാനുണ്ടായിരുന്നു, അതായിരുന്നു കേരള നടനം. എൻ്റെ ക്ലാസ്സിൽ മലയാളികൾ എന്ന് പറയാനായിട്ട് ആകെ ഞാനും വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി പകുതി വഴിക്ക് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഉള്ളതെല്ലാം ബാംഗ്ലൂര്, കാലിഫോർണിയ എന്നൊക്കെ വരുന്ന മാഡത്തിൻ്റെ അടുത്ത് വരുന്നവരെല്ലാം അത്രയും ബാക്ക്ഗ്രൗണ്ട് ഉള്ള നല്ല നല്ല സ്ഥലത്തു നിന്ന് വരുന്നവരാണ്. അപ്പം ഞാൻ മാത്രമേ മലയാളിയുള്ളൂ. മാഡം അംഗീകരിക്കുന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ടോപ്പിക്ക്. അപ്പോൾ തന്നെ പറയുകയും വേണം, എനിക്ക് എന്ത് പറയണമെന്നറിയാം. ക്ലാസ്സിൽ കൺഫ്യൂഷനായിട്ട് ഇരുന്ന ടൈമിലാണ് ഞാൻ കേരള നടനം, ആ ഗുരു ഗോപിനാഥൻ്റെ ആർട്ട് ഫോം അല്ലേ നിങ്ങോട്ട് കേട്ടോ, ആ അതെ, അങ്ങനെയാണ് ഞാൻ അതിലോട്ട് എടുത്തത്.
2: പക്ഷെ അതിനു മുമ്പ് ഈ കലോത്സവങ്ങളിലോ മറ്റോ കേരള നടനം അവതരിപ്പിക്കുകയോ അങ്ങനെ പഠിക്കുകയുണ്ടായിട്ടുണ്ട്?
3: പഠിച്ചിട്ടുണ്ട്, പക്ഷേ അവതരിപ്പിച്ചിട്ടില്ല. കഥകളിയും അതിനു വേണ്ടിയിട്ട് പഠിച്ചു. പക്ഷെ അന്നത്തെ എനിക്ക് സൈസ് ഞാൻ വളരെ ചെറുതായിരുന്നു, എല്ലാം കൂടി പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്തുമായിരുന്നു. അത് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ അതിൽ ഇപ്പോൾ ഇത്രയും നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല.
2: ഒരുപക്ഷെ വളരെ കുട്ടിക്കാലത്ത് തന്നെ കഥകളിയോടുള്ള താല്പര്യം ഉള്ളതുണ്ടെന്ന് പറഞ്ഞല്ലോ.
3: അതെ,
2: അത് ഈ ഉള്ളിൽ കിടക്കുന്നതാണോ പിന്നീട് കേരള നടനത്തിലേക്ക് എത്തിച്ചത്?
3: അങ്ങനെയും പറയാം, കാരണം കഥകളിയിൽ നിന്നാണല്ലോ കേരള നടനം ഉണ്ടായത്. ഞാൻ കേരള നടനം സീരിയസ് ആയിട്ട് എടുത്തപ്പോൾ കഥകളിയും പഠിക്കാൻ തുടങ്ങി. കാരണം കഥകളി അറിഞ്ഞെങ്കിലേ കേരള നടനം അറിഞ്ഞിട്ട് കാര്യമുള്ളൂ എന്ന് മനസ്സിലായി. കാരണം കഥകളിയിൽ നിന്ന് വന്ന കലാരൂപമായതുകൊണ്ടും ഇതിന്റെ മുദ്രാശാസ്ത്രവും നാട്യശാസ്ത്രവും രണ്ടിലും രസോത്ഭക്തിയെല്ലാം ഒരുപോലെയാണ്. പക്ഷേ അത് നമ്മൾ ഉപയോഗിക്കുന്ന വിധങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പം എന്തായാലും പഠിക്കണം എന്നുള്ളൊരു മുന്നോട്ടാണ് അങ്ങനെ പോയത്.
2: ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഉത്ഭവിച്ച ഒരു കലാരൂപമാണ് കേരളം, ഒത്തിരി പഴക്കമുള്ളതുപോലെ ഗുരു ഗോപിനാഥ് ചിട്ടപ്പെടുത്തിയെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആഴങ്ങളിലേക്ക് പിന്നെ ഒരു ഗവേഷണ ബുദ്ധിയോടെ കടന്നു നിന്നിട്ടുണ്ട്. അതിൽ നിന്നുണ്ടായ ഒരു മനസ്സിലാക്കലുകൾ, തിരിച്ചറിവുകൾ എന്തൊക്കെയായിരുന്നു?
3: അതായത് ഈ കലാരൂപം ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിലല്ല ഗുരു ഗോപിനാഥ് ആവിഷ്കരിച്ചത്. ഗുരു ഗോപിനാഥ് ആവിഷ്കരിച്ചത് ഏതൊരു സാധാരണ വ്യക്തിക്കും മനസ്സിലാകാൻ കഴിയുന്ന രീതിയിലായിരിക്കണം. കാരണം നമുക്ക് കഥകളി സാധാരണ ഒരു വ്യക്തി പോയി കണ്ടാൽ മനസ്സിലാകില്ല അതിലെന്താണ് ചെയ്യുന്നത്, ഏത് കഥയാണ്. ചിലപ്പോൾ പാട്ടൊക്കെ അവിടെ എവിടെയൊക്കെ കേട്ട് ദക്ഷയാകും എന്നൊക്കെ മനസ്സിലാകും എന്നല്ലാതെ എന്തൊക്കെ ക്യാരക്ടറാണ് എന്നൊന്നും മനസ്സിലാകില്ല. പക്ഷേ ഗുരുജി ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുവരണം, ഈ കലാരൂപത്തിൻ്റെ യാഥാർത്ഥികത എന്തെന്ന് തിരിച്ചറിയണമെന്ന് തോന്നി. അതെങ്ങനെയുണ്ടായി, എന്തിനു വേണ്ടിയിട്ട് സൃഷ്ടിച്ചു, ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അത് പ്രധാനമായി എന്തിനു വേണ്ടിയിട്ടായിരിക്കണം എന്നുള്ളൊരു ഉദ്ദേശം കാണുമല്ലോ, അതെല്ലാം അറിയാൻ ശ്രമിക്കുകയായിരുന്നു.
2: കണ്ടെത്തിയ ഗുരുക്കന്മാർ ആരൊക്കെയായിരുന്നു?
3: ഒരേ ഒരു ഗുരു, ഗുരു ഗോപിനാഥന്റെ ആദ്യത്തെ ശിഷ്യയായ കോട്ടയം ഭവാനി ചെല്ലപ്പൻ.
2: നമ്മൾ കേരള നടനത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സ്വന്തം കലാരൂപം എന്ന് പറയുമ്പോഴും പൊതുസമൂഹ സമയത്തോളം ഇതിപ്പോഴും പല കാര്യങ്ങളും അജ്ഞാതമാണെന്ന് പറയേണ്ടി വരും. ഇപ്പൊ പ്രത്യേകിച്ച് അതിന്റെ ഒരു സംഗീതം എങ്ങനെയാണ്, അതിന്റെ വേഷവിധാനങ്ങൾ എങ്ങനെയാണ്, അതേ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
3: വേഷവിധാനം ഇതിനു വേണ്ടി ഗുരുജി പ്രത്യേകിച്ച് വേഷവിധാനം സൃഷ്ടിച്ചിട്ടില്ല. നമ്മൾ ഏത് ക്യാരക്ടറാണോ എടുക്കുന്നത് ആ ക്യാരക്ടറിന് അനുസൃതമായ വേഷമാണ്. ഗുരുജി തന്നെ ഗുരുജിയുടെ ജീവിതസ്മരണയിൽ പറഞ്ഞിട്ടുണ്ട്, കഥാപാത്രത്തിനനുസരിച്ച് കഥാപാത്രത്തിന് കോട്ടം തട്ടാത്ത വിധത്തിലുള്ളത് ആ ഭാവരാഗ താള ക്രമത്തിനിണക്കിന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് വേഷവിധാനം. പിന്നെ ഇതിന് വാദ്യോപകരണങ്ങളും സംഗീതവും എല്ലാം നമുക്ക് ഉത്തരേന്ത്യനായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അതായത് നമ്മുടെ സോപാന സംഗീതം മാത്രമല്ലാതെ കർണാട്ടിക് സംഗീതം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇരയമ്മൻ തമ്പിയുടെയും സ്വാതി തിരുനാൾ കൃതികളെല്ലാം ഇതിൽ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ പോലും നമ്മുടെ ഓമന തിങ്കൾക്കിടാവോ അതെല്ലാം എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അത് അതിൻ്റെതായ രീതിയിൽ പാടുന്നത് അതേ ലിറിക്സ് വരികളാണ്, പക്ഷേ നമ്മൾ ചെയ്യുന്ന വാദ്യം എല്ലാം വ്യത്യാസമുണ്ട്. കൂടുതലും പുരാണ കഥകൾ തന്നെയാണ് ചെയ്യുന്നത്.
2: കഥകളിപ്പദം പോലെയാണോ ഉപയോഗിക്കുന്നത് അതോ മറ്റു രീതിയിലാണോ?
3: മറ്റൊരു കഥകളിയിൽ നമ്മൾ ഉത്തരേന്ത്യൻ വാദ്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, പക്ഷെ ഇതിൽ സിതാറ് അങ്ങനെയുള്ള ഉത്തരേന്ത്യൻ വാദ്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്.
2: കഥകളിയിൽ നിന്നാണല്ലോ രൂപം കൊണ്ടേക്കുന്നത്. അപ്പോൾ കഥകളി പദങ്ങൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഉപയോഗിക്കുന്ന കഥകളി പദങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ക്ലാസിക്കൽ കർണാടക സംഗീതത്തിന്റെ അടിത്തറയിലാണ് വന്നേക്കുന്നത്. ആ പദങ്ങൾ ഉപയോഗിച്ചിട്ടും കേരള നടനം
3: അവതരിപ്പിക്കാൻ പറ്റും. കഥകളിയിൽ ചെയ്യുന്നതെല്ലാം തന്നെ കേരള നടനത്തിൽ ചെയ്യാം. കാരണം കഥകളിയിലുള്ള തോടയം, പുറപ്പാട്, സാരി നൃത്തം ഇതെല്ലാം കേരള നടനത്തിലും ഉണ്ട്. കഥകളിയിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കേരള നടനത്തിൽ ചെയ്യാൻ കഴിയുന്നതാണ്.
2: എവിടെയൊക്കെയാണ് വ്യത്യാസം ഇരിക്കുന്നത്?
3: പ്രധാനമായും കലാശങ്ങളില്, ചുവടുകളില്, മുദ്രാഭിനയ രീതികളിലെല്ലാം തന്നെയാണ് ഏറ്റവും കൂടുതലും വ്യത്യാസമുള്ളത്. നേത്രാഭിനയം എല്ലാം ഒരുപോലെ തന്നെയാണ് കൂടുതലും.
2: അപ്പൊ ഇത് പരിശീലിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അങ്ങ് കഥകളിയും പഠിച്ചിട്ടുണ്ട്. കഥകളി പഠിക്കുക എന്ന് പറയുന്ന ഒരു ജീവിതത്തിന്റെ സാധന പോലെ തന്നെയാണ്.
3: അത് പഠിക്കാൻ മിനിമം 12 വർഷം
2: 12 വർഷം വേണം. അതൊരു
3: കഥകളി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചില് അതിലെ ഒരു മെയ്യഭ്യാസങ്ങളെല്ലാം വളരെ കടുകട്ടിയാണ്. കേരള നടനത്തില് ഉഴിച്ചില് തിരുമല ഇതൊന്നും ഇല്ല. 6 വർഷം മതി കേരള നടന മിനിമം പഠിക്കാൻ.
2: അതായത് കഥകളി ചെയ്യുന്ന ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അയാൾ ശരീരം കൂടിന് വേണ്ടി വഴക്കിയെടുക്കുക എന്നുള്ളൊരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. അത്രയും ഒരു തീക്ഷ്ണത കേരള നടനത്തിലില്ല എന്നാണോ?
3: കഥകളി പഠിക്കുന്നതിൻ്റെ അത്ര പാടില്ല. കാരണം കലാശങ്ങളൊക്കെ ചെയ്യുന്നതായാലും കേരള നടനത്തിൽ ചെയ്യുന്നതും കഥകളിയിൽ ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ കേരള നടനത്തിലെ ദിത്തത്ത എന്ന ചുവട് പോലും കഥകളിയിൽ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ടഫസ്റ്റ് വേ ആണ് ചെയ്യാൻ. പക്ഷെ കേരള നടനത്തിൽ സമപാദത്തിൽ നിന്ന് ആണ് ചെയ്യുന്നത്.
2: നത്തേനെ അല്ലെങ്കിൽ നത്തയെ സംബന്ധിച്ചിടത്തോളം ഒരു കഥ ആവിഷ്കരിക്കുന്ന അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നതിന് കുറച്ചുകൂടി എളുപ്പത്തിലുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ
3: കഥകളിയിൽ കുറച്ചുകൂടെ ലളിതമായ രൂപം കേരള നടനം തന്നെയാണ്.
2: പക്ഷെ ഇത് പഠിക്കുന്ന ഒരാൾക്ക് കഥകളിയുടെ ഒരു അടിത്തറ എത്രത്തോളം വേണ്ടി വരും?
3: കഥകളിയുടെ അടിത്തറ ഉണ്ടെങ്കിൽ കേരള നടനം നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനും അതിൻ്റെ ആ മെയ്വഴക്കങ്ങളോ ഒക്കെ മനസ്സിലാക്കി ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. എൻ്റെ അനുഭവത്തിൽ കഥകളി പഠിച്ചാൽ വേറെ ഏത് ഡാൻസും കുറച്ച് ഈസി ആയിരിക്കും.
2: നമ്മളിതിൻ്റെ ചരിത്രത്തിലേക്ക് അല്പം കൂടെ പോകാം. ഇപ്പോൾ ഗുരു ഗോപിനാഥാണ് ചിട്ടപ്പെടുത്തിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു സാഹചര്യം, അദ്ദേഹം കഥകളിയുടെയും അറിയപ്പെടുന്ന വളരെ പ്രാഗൽഭ്യമുള്ള കലാകാരനായിരുന്നു. എന്ത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കേരള നടനത്തിലേക്ക് അദ്ദേഹം എത്തുന്നത്?
3: എൻ്റെ പുസ്തകപരമായ അറിവിൽ നിന്നും ഭവാനി ടീച്ചറിൽ നിന്നുള്ള കേട്ടറിവിൽ നിന്നുമെല്ലാം ഞാൻ മനസ്സിലാക്കിയത് രാഗിണി ദേവിയുടെ കൂടെ ആശയമായിരുന്നു ഇങ്ങനെ ഒരു കലാരൂപം സൃഷ്ടിക്കുന്നത്. രാഗിണി ദേവി കഥകളി പഠിക്കാനാണ് കലാമണ്ഡലത്തിൽ വന്നത്. അപ്പോൾ അവർ തമ്മിൽ ചേർന്ന് ഒരു ആശയവിനിമയം നടത്തി ഇത് ഒരു പുതിയ കലാരൂപം എന്നുള്ള നിലയ്ക്ക് നമുക്കിത് അവതരിപ്പിക്കാം, അതിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്നത് മയൂര നൃത്തമാണ്, ഗുരുജി ചെയ്ത മയൂര നൃത്തം. സാധാരണ നമ്മൾ ഭരതനാട്യത്തിലൊക്കെ പീകോക്ക് ഡാൻസ് ചെയ്താലും മയിലിൻ്റെ കോസ്റ്റ്യൂമായിട്ട് ഫുള്ള് ചെയ്യുന്നില്ല. പക്ഷേ ഇതിൽ ആ മയിലിൻ്റെ കോസ്റ്റ്യൂമായിട്ട് ഇട്ട് ഫുള്ള് മയിൽപ്പീലി വിടർത്തി ആ കുക്കൊക്കെ വെച്ച് ആണ് ചെയ്യുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള ആശയവിനിമയം എങ്ങനെ ഇതിനെ ലളിതമാക്കി മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ എത്തിക്കാം, എക്സ്പ്ലോർ ചെയ്യാം എന്നാണ്.
2: പക്ഷെ അങ്ങനെ ഒരു പുതിയ ഒരു ആർട്ട് ഫോം കൊണ്ടുവരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരുപാട്
3: വെല്ലുവിളികൾ. കഥകളിയിൽ നിന്നുണ്ടായ ഒരു കലാരൂപമായതുകൊണ്ട് ആദ്യം എല്ലാവരും വിചാരിക്കും ഓ ഇത് കഥകളിയെ തന്നെയല്ലേ ഇവർ ചെയ്യുന്നത്, പക്ഷെ കുറച്ചെന്തോ വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ, അങ്ങനെയുള്ള കുറെ വെല്ലുവിളികൾ. ആ വെല്ലുവിളികളെല്ലാം അവരൊരു വാശിയായിട്ടെടുത്ത് ഇങ്ങനെ ഒരു കല കഥകളി നടനം എന്നാണ് ഗുരുജി വച്ച പേര്. കഥകളി നടനം എന്നുള്ള പേരിൽ ഗുരുജി പുസ്തകം വരെ എഴുതിയിട്ടുണ്ട്. ഓരോ ചുവടും എങ്ങനെ ചെയ്യണമെന്ന് വരച്ചു വരെ അതിൽ വെച്ചിട്ടുണ്ട്. കഥകളി നടനം എന്ന് പറഞ്ഞാൽ അതിൽ കഥകളിയെ എക്സ്പ്ലോർ ചെയ്യുകയാണ്, കഥകളിയിൽ നിന്ന് വന്ന ഈ ഒരു ആർട്ട് ഫോമിനെ എക്സ്പ്ലോർ ചെയ്യാൻ. അപ്പോൾ തീർച്ചയായും വെല്ലുവിളികൾ വളരെയധികം നേരിട്ടിട്ടുണ്ടായിരിക്കാം.
2: ഒരു പ്രധാന വെല്ലുവിളി ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് പകർന്നു കൊടുക്കണമെങ്കിൽ ശിഷ്യരുണ്ടാവണമല്ലോ.
3: അതെ, ശിഷ്യരെ കണ്ടെത്താനാണ് ഏറ്റവും പ്രയാസം. ഇന്നും ശരിയായ കേരള നടനം പഠിക്കാനുള്ള ശിഷ്യർ വളരെ കുറവാണ്. ഭരതനാട്യം പഠിക്കാൻ വരുന്നതിൻ്റെ അത്ര ശിഷ്യർ കേരള നടനത്തിന് ഇല്ല.
2: അപ്പോൾ അങ്ങ് ഈ രണ്ടും പഠിപ്പിക്കുന്ന ഒരാൾ കൂടിയല്ല.
3: അതെ.
2: അപ്പോൾ ശരിക്കും എങ്ങനെയാണ് കേരള നടനത്തിലേക്ക് ഈ കുട്ടികൾ എത്തുന്നത്?
3: എൻ്റെ നാട്ടിൽ എല്ലാവർക്കും എന്നെ കേരള നടനത്തിൽ ഞാനിങ്ങനെ റിസർച്ചാണെന്നും ഫെലോഷിപ്പ് കിട്ടിയതാണെന്നും ഒക്കെ അറിയാം. പിന്നെ ഞാൻ കൂടുതലും കേരള നടനം വേദികളിൽ അവിടെയൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായത് ഈ കഥാപാത്രത്തിനനുസൃതമായിട്ടുള്ള വേഷമൊക്കെ. അപ്പോൾ ഇത് എന്ത് കലയാണെന്നൊക്കെ ചോദിച്ച് വരുന്നവരുണ്ട്. എനിക്ക് ഈവൻ ചെന്നൈയിലും സ്റ്റുഡൻസ് ഉണ്ട്.
2: അത്രയും അധികം വേദികളിലേക്ക് അല്ലെങ്കിൽ സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിക്കുന്നു, താല്പര്യം വ്യാപിക്കുന്നു എന്നാണ് അർത്ഥം. അല്ല,
3: എനിക്ക് എക്സ്പ്ലോർ ചെയ്യുക, ആ കലയെ സംരക്ഷിക്കുക, അത് വരും തലമുറയ്ക്ക് കൈമാറുക. അല്ലാതെ അതിൽ നിന്ന് എനിക്കൊരു നേട്ടമല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ആ കലയെ മറ്റുള്ളവർ അറിയുക, നാളെ ഇതൊരു ഡൈയിങ് ആർട്ട് ഫോം ആയിട്ട് പോകരുത്, അത് മാത്രമാണ് എൻ്റെ ഒരു പ്രാർത്ഥന.
2: അപ്പോൾ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വസ്തുത എനിക്ക് തോന്നുന്നത് ഗുരു ഗോപിനാഥൻ്റെ തന്നെ ശിഷ്യയായ ഒരാളെ തന്നെ ഗുരുവായി കിട്ടി എന്നുള്ളതാണ്.
3: അത് വളരെ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ആ ഒരു ഗുരുവിൽ നിന്ന് കിട്ടുന്ന അറിവും ഗുരുവിന്റെ അനുഭവം കേട്ട് അതിൽ നിന്നെല്ലാം കിട്ടുന്ന അറിവിന്റെ ചെറിയ കൃഷ്ണ അവസാനിപ്പിച്ചിട്ടില്ല കേരള നടനത്തിന് വേണ്ടി. ഇപ്പോഴും അതിനെ മാക്സിമം പറ്റാവുന്നിടത്തോളം അന്ന് കാലത്ത് എങ്ങനെയാണ് ചെയ്തത്, കാരണം റഷ്യൻ മ്യൂസിയത്തിലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. റഷ്യയിൽ എന്തെങ്കിലും പോകാൻ കഴിയുമെങ്കിൽ അതെല്ലാം കാണാനും അതെല്ലാം കുറച്ചുകൂടി മനസ്സിലാക്കാനും സാധിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോഴും
2: നമ്മൾ പലപ്പോഴും യുവജനോത്സവ വേദികളിലാണ് കേരള നടനം കൂടുതലായിട്ട് കാണാറുള്ളത്. പക്ഷെ അവിടെ അവതരിപ്പിക്കുന്ന കേരള നടനവും യഥാർത്ഥത്തിൽ ചിട്ടപ്പെടുത്തിയ കേരള നടനവും തമ്മിൽ
3: വളരെ വ്യത്യാസമുണ്ട്. ചുവടുകൾ എടുക്കുന്ന രീതിയായാലും മുദ്ര പിടിക്കുന്ന രീതിയായാലും ഒരു നർത്തകിയെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഒരു നിലയാണ്, നർത്തകി വന്ന് നിൽക്കുന്ന നില. ആ നിലയിൽ നിന്ന് മനസ്സിലാകാം നർത്തകിയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ടെങ്കിലും മനസ്സിലാകും. അതായത് കുറച്ചെങ്കിലും സ്റ്റാൻഡേർഡ് ഉണ്ടോ കേരള നടനം ആ രീതിയിലാണോ എന്ന് മനസ്സിലാകും.
2: കലോത്സവങ്ങൾ എന്ന് പറയുന്നത് സ്കൂൾ തലം തൊട്ട് കോളേജുകളിലാണ് യുവജനോത്സവമുണ്ട്. ഇങ്ങനെ മത്സരവേദികൾ ഒരുപാടുണ്ട്. പലപ്പോഴും പല കലാരൂപങ്ങളെയും മത്സരവേദികളിലൂടെയാണ് ജനങ്ങൾ കാണാൻ സാധിക്കുന്നത് പോലും. പക്ഷെ ഇത് ആ കലയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിട്ടാണോ അതോ മറിച്ചാണോ ഭവിച്ചിട്ടുള്ളത്?
3: രണ്ട് രീതിയിലുണ്ട്. കാരണം ചെമഞ്ചേരി സാറും ഗുരുജിയും കൂടിയാണ് കേരള നടനം എന്ന് പറഞ്ഞ കല കലോത്സവത്തിന് എത്തിക്കാനുണ്ടായ കാരണം. ഗുരുജി എനിക്ക് നേരിട്ട് കാണാൻ കഴിയാത്തതിനാൽ ചെമഞ്ചേരി സാറുമായിട്ടൊക്കെ നേരിട്ട് സംസാരിച്ചതിൽ നിന്ന് അറിഞ്ഞതെന്ന് പറഞ്ഞാൽ കലോത്സവത്തിന് വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു കല ഉണ്ടെന്ന് വരെ അറിയുന്നത്. ഇല്ലെങ്കിൽ ഇത് കുറെ പേര് ഇതിലങ്ങ് നിന്ന് മാഞ്ഞു പോകുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഇത് അവതരിപ്പിക്കപ്പെടുന്നില്ല. അതിപ്പോ കേരള നടനമായാലും നമ്മുടെ നങ്ങിയാർക്കൂത്തോ കൂടിയാട്ടോ എല്ലാം കലോത്സവത്തിന് മാത്രമാണ് ഏറ്റവും കൂടുതലും കാണുന്നത്. ഞാൻ എൻ്റെ ശിഷ്യരടുത്തും പറയുന്നത് കലോത്സവം നിങ്ങൾ വേദി മാത്രമായിട്ട് കാണുക, നമ്മൾ വേറൊരു വേദിയിൽ അവതരിപ്പിക്കുന്ന പോലെ ഇവിടെയും അവതരിപ്പിക്കുക, നന്നായി അവതരിപ്പിക്കുക, അല്ലാതെ ഇതിനെ ഒരു മത്സരമായിട്ട് ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ എടുക്കരുത്. കലയെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, പക്ഷേ മത്സരം ഒരിക്കലും ജീവിതത്തിൻ്റെ ഭാഗമാക്കരുത്.
2: ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. കാരണം വെച്ചാൽ നമ്മളൊരു മത്സരത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ക്യാപ്സൂൾ പരുവത്തിലാണല്ലോ അവതരിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ അനുഭൂതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു രസം എത്രത്തോളം സംശയിക്കാൻ കഴിയും?
3: സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ കലോത്സവത്തിന് ശിഷ്യരില്ല, ഞാൻ കലോത്സവത്തിന് വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നില്ല. എൻ്റെ അടുത്ത് പഠിക്കുന്ന ഏതൊരു വിഷയം പഠിച്ചാലും, ഭരതനാട്യം പഠിച്ചാലും കേരള നടനം പഠിച്ചാലും, ഞാൻ ആദ്യമേ പറയും ഇവിടെ ട്രഡീഷണലായിട്ട് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ, കലോത്സവത്തിന് പഠിപ്പിക്കുന്നില്ല. കലോത്സവത്തിന് പഠിപ്പിക്കണമോ നിങ്ങൾ വേറെ പോയി പഠിപ്പിച്ചോളൂ എന്ന് പറയും. മത്സരത്തിന് വരുന്ന കുട്ടികൾക്ക് അത് ഒരു സന്തോഷമാണ്, സ്റ്റേജിൽ കയറി കളിക്കുക, 10 പേര് നല്ല കാര്യങ്ങൾ പറയുക, ആ മേക്കപ്പ് ഇടുമ്പോൾ ഒരു അട്രാക്ഷൻ, മേക്കപ്പ് ഇട്ട് ഡ്രസ് ഇട്ട് കോസ്റ്റ്യൂം ഇട്ട്, അത് കുട്ടികളുടെ ഒരു സന്തോഷം. പക്ഷെ അതിൽ ഈ പാരന്റ്സ് ആണ് അവൾക്ക് പ്രൈസ് കിട്ടി, എന്റെ മോൾക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വഴക്കായി കുട്ടികളുടെ മനസ്സിൽ മത്സര ബുദ്ധി കുത്തി നിറയ്ക്കുന്നതേ, അതിനോട് എനിക്ക് യാതൊരു യോജിപ്പും ഇല്ല.
2: ഒരു വ്യക്തിയിൽ എമ്പതി പോലുള്ള വികാരങ്ങൾ ഉണ്ടാക്കേണ്ട ഒന്നാണല്ലോ കല.
3: അതെ,
2: നേരെ തിരിച്ചാണ്
3: പോകുന്നത്. കലോത്സവത്തില് കുട്ടികളെ പങ്കെടുപ്പിക്കുന്നത് പോലെ ഏറ്റവും കൂടുതലും ഇങ്ങനെയാണ് പോകുന്നത്. വരുന്ന തലമുറയിൽ നിങ്ങൾ ഈ മത്സര ബുദ്ധി കുത്തി നിറയ്ക്കാതെ കല പഠിക്കാൻ ശ്രമിപ്പിക്കുക, ആ കലയെ സംരക്ഷിക്കാൻ നോക്കുക, ആ കലയെ മുന്നോട്ട് വളർത്താൻ നോക്കുക, അതിലൊരു ആത്മീയ ദൈവികമായ ഒരു അനുഭവം ഉണ്ട്, അത് കണ്ടെത്താൻ ശ്രമിക്കുക.
2: പലപ്പോഴും നമ്മുടെ ഈ ഭരതനാട്യവും മോഹിനിയാട്ടമൊക്കെ സ്ത്രീകൾക്ക് അനുയോജ്യമായ രീതിയിൽ ചിട്ടപ്പെടുത്തിയാണെന്ന് വായിച്ചിട്ടുണ്ട്. പക്ഷെ കേരള നടനം അങ്ങനെയാണോ?
3: അല്ല, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ചെയ്യാൻ കഴിയുന്ന കലാരൂപം തന്നെയാണ് കേരള നടനം. സ്ത്രീകൾക്ക് വേറൊരു പാർട്ട്, പുരുഷന് വേറൊരു പാർട്ടില്ല. പക്ഷെ ഇതിൽ ചുവടുകൾ ചെയ്യുമ്പോൾ താണ്ഡവ പ്രധാനമായിട്ടും ലാസ്യ പ്രധാനമായിട്ടും ചുവട് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. അതിൽ അങ്ങനെ പഠിക്കുന്നില്ല, താണ്ഡവം വേറെ ലാസ്യം വേറെ എന്നുള്ള രീതിയിൽ.
2: എത്ര കാലം ഫോളോ ചെയ്യുന്നുണ്ട്?
3: ഏകദേശം ഒരു 12 വർഷത്തിൽ കൂടുതലായി.
2: ഈ 12 വർഷത്തെ അറിവുകളാണ് ഒരു പുസ്തകമായിട്ട് അങ്ങ് എഴുതി പബ്ലിഷ് ചെയ്തിട്ടുള്ളത്.
3: അതെ.
2: ആ പുസ്തകത്തെ കുറിച്ച് ഒന്ന് പങ്കുവെക്കാമോ?
3: പുസ്തകത്തെ കുറിച്ച്, അതായത് എന്റെ അനുഭവങ്ങളും കേരള നടനത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ഇത് എങ്ങനെ സംരക്ഷിക്കാം, മറ്റു കലകളും, ഞാൻ 5 ക്ലാസിക്കൽ ആർട്ട് ഫോംസുമായിട്ട് അതിൽ താരതമ്യം ചെയ്തിട്ടുണ്ട്. ആ 5 ക്ലാസിക്കൽ ആർട്ട് ഫോംസും ആയിട്ടുള്ള താരതമ്യ പഠനങ്ങളും, പുതുതലമുറ ഇതിനെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം, പുതുതലമുറയ്ക്ക് അത് എങ്ങനെ ഉപയോഗമാക്കാം, നമ്മുടെ കലാമണ്ഡലം പോലുള്ള സ്ഥാപനങ്ങളിൽ ഈ ഒരു കല വരണം എന്നുള്ള രീതിയിൽ ഒക്കെയാണ് പുസ്തകത്തിനെ കുറിച്ച്. കാരണം നമുക്ക് ഒരു നൃത്തം അല്ലെങ്കിൽ ഒരു കല വേദിയിൽ അവതരിപ്പിക്കപ്പെടുന്നത് ക്ഷണികമാണ്, പക്ഷേ അതൊരു പുസ്തകമാകുന്നത് കാലത്തിന് അതീതമാണത്. നാളെയും അത് ഉപയോഗപ്രദം, വരും തലമുറയ്ക്കും അത് ഉപയോഗമാകണം. ഞാൻ നാളെ മരിച്ചു പോയാലും ഈ പുസ്തകത്തിൽ നിന്ന് ഒരു വരി ഒരു കുട്ടി എഴുതിയ റെഫറൻസ് ഇന്ന പുസ്തകം എന്ന് പറഞ്ഞ് വയ്ക്കുമ്പോൾ അതാണ് എൻ്റെ വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നത്.
2: നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള വ്യത്യസ്തമായ അനുഭവങ്ങളും കാര്യങ്ങളും മറ്റുള്ളവർക്കോട് വേണ്ടി പങ്കുവെക്കുക എന്നുള്ളതാണ്. ഇത് കൂടാതെ കേരള നടനം ഇപ്പോൾ സ്റ്റേജ് അവതരിപ്പിക്കുന്നുണ്ടോ?
3: ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത് പെരിയ ഗോകുലം ഗോശാലയില് നരസിംഹാവതാരം ആണ് ചെയ്തത്.
2: പുരാണ കഥകൾ അവതരിപ്പിക്കുന്ന അപ്പുറത്തായിട്ട് അതിനപ്പുറത്തേക്കുള്ള ഒരു രീതിയിൽ നമുക്ക് നൃത്തശില്പങ്ങൾ ഈ കേരള നടനത്തിലൂടെയും അല്ലെങ്കിൽ ഭരതനാട്യത്തിലൂടെയൊക്കെ ഇപ്പോൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ടോ?
3: വളരെ റെയറായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോഴും കൂടുതലും പുരാണ ഇതിഹാസങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്.
2: ഒരു പരീക്ഷണത്തിന്റെ
3: പരീക്ഷണം പരീക്ഷിക്കുന്നത് വളരെ കുറവാണ്. പരീക്ഷിക്കാൻ സാധ്യത ഉള്ള വിഷയം തന്നെയാണ്. കാരണം നമുക്ക് സമകാലിക പ്രസക്തി അനുസരിച്ച് ഇപ്പോഴത്തേത് പറഞ്ഞാൽ എല്ലാവരും സ്ത്രീ സുരക്ഷ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത്, പരിസ്ഥിതിയുടെ പ്രശ്നങ്ങളെല്ലാം എടുത്ത്, ഇപ്പോൾ പരിസ്ഥിതി മലിനമായിട്ടിരിക്കുന്ന ഇതെല്ലാം എടുത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന, പരിസ്ഥിതി സംരക്ഷിക്കണം അങ്ങനെയെല്ലാം എടുത്ത് ചെയ്യാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്.
2: കഥകളിയിൽ ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ കിങ് ലിയർ പോലെയുള്ളവ, അല്ലെങ്കിൽ ഡോൺ ക്വിക്സോട്ട്, അത്തരം വിദേശ കൃതികളടക്കം അഡാപ്റ്റ് ചെയ്ത് അവതരിപ്പിക്കുന്ന ഒരു രീതി ഇപ്പോൾ സമീപകാലത്തായിട്ട് കാണുകയും അത് വളരെ വിജയകരം വരികയും ചെയ്തു. ചില കവിതകൾ കഥകളി രൂപത്തിൽ
3: കൊണ്ടുവരുന്നുണ്ട്.
2: അപ്പോൾ അതേപോലെ സാധ്യതകളുള്ള ഒരു കലയല്ലേ കേരള നടനം?
3: അതെ, തീർച്ചയായും.
2: ആ സാധ്യത എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നുണ്ട്?
3: ഉപയോഗപ്പെടുത്തുന്നത് വളരെ കുറവാണ്. കാരണം കുട്ടികളും അതിന് തയ്യാറായി വരണം. നമ്മൾ ഒരാളെ വെച്ച് മാത്രം പരീക്ഷണങ്ങൾ നടത്താൻ കഴിയില്ല. അതിന് നമുക്ക് ഉള്ള വിദ്യാർത്ഥികളുടെയോ നമുക്ക് ആ ഒരു സാഹചര്യം കിട്ടണം. കിട്ടിയാൽ ഉറപ്പായിട്ടും ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ്.
2: സ്വന്തം നിലയ്ക്ക് എങ്ങനെ പരീക്ഷണങ്ങൾ നടത്താൻ ശ്രമിച്ചിട്ടുണ്ടോ?
3: ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാതൃത്വത്തെ പറ്റിയിട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ ഒരു പാരിസ്ഥിതിക വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. ഈ ഇടയ്ക്ക് എന്നെ ഒരാൾ സമീപിച്ചിരുന്നു, ഒരു കവിത തരാം, ഒന്ന് ചെയ്യാമോ എന്ന് പറഞ്ഞിരുന്നു. ചെയ്യാമെന്ന് ഉറപ്പ് പറഞ്ഞു. അതിന്റെ ആശയമായിട്ടൊക്കെ മുന്നോട്ട് പോവുകയാണ്.
2: അപ്പൊ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നൃത്തത്തിന്റെ രൂപത്തിലേക്ക് ഒരു കവിത എടുക്കാൻ പറ്റുന്നത്?
3: നമ്മൾ ആദ്യം ആ വരികൾ നന്നായിട്ട് മനസ്സിലാക്കണം. അതിൽ തീം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. കവിത എഴുതിയ വ്യക്തിയുടെ മനസ്സിലുള്ള തീം എന്താണെന്ന് ആദ്യം കേൾക്കണം. അപ്പോൾ ആ ആളുടെ മനസ്സിൽ തീം നമുക്ക് ഉൾക്കൊണ്ട് അത് ചെയ്യാൻ സാധിക്കണം.
2: ഇങ്ങനെയുള്ള കഥകൾ അവതരിപ്പിക്കപ്പെടുക എന്ന് പറയുമ്പോൾ പല പ്രധാനപ്പെട്ട നർത്തകരും ആ ഒരു രീതി, പ്രത്യേകിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ സ്റ്റേജുകൾ അവതരിപ്പിക്കുമ്പോഴത്തേക്ക് അവരെ സമയത്തോളം കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത്തരം കഥകൾ അവതരിപ്പിക്കുക എന്നുള്ളൊരു ശൈലി ഇപ്പൊ കൂടുതൽ കണ്ടുവരുന്നുണ്ട്. അതിൽ ഒരു നർത്തകി എന്ന നിലയ്ക്ക് ഉണ്ടാകാവുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ സാധ്യതകൾ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്?
3: സാധ്യതകൾ വളരെയേറെയാണ്, വെല്ലുവിളികളും അതുപോലെ തന്നെയാണ്. കാരണം നമ്മളൊരു വിഷയത്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, നിറയെ വിഷയം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. സാധ്യത ഇത് നമ്മൾ ചെയ്ത് ഫലിപ്പിച്ചു കഴിഞ്ഞാൽ, അതായത് മുന്നേ ഇരിക്കുന്ന ഓഡിയൻസ് മുതൽ ഏറ്റവും പിന്നിലിരിക്കുന്ന ഓഡിയൻസിന് വരെ ഇത് മനസ്സിലാകുന്നതിലാണ് നമ്മൾ ചെയ്യുന്ന നൃത്തത്തിൻ്റെ അവതരണത്തിലെ ഏറ്റവും വലിയ കാര്യം. പിന്നെ ഏത് നൃത്തം ചെയ്താലും മനോധർമ്മത്തോടുകൂടി ചെയ്യണം. നമ്മൾ അതിൽ പൂർണ്ണമായി ഇറങ്ങിച്ചെല്ലണം. ചുമ്മാ ഒരു 10 നിമിഷം കളിക്കുന്നതോ അല്ലെങ്കിൽ വേറെ ആർക്കോ വേണ്ടി ചെയ്യുന്നതോ, പോസ്റ്റ് ഇടാനോ സ്റ്റോറി ഇടാനോ കളിക്കുന്നതിലല്ല കാര്യം. നമ്മൾ മനോധർമ്മമായിട്ട് അതിൻ്റെ ആത്മാവിലോട്ട് ഇറങ്ങി ചെന്ന് കളിച്ചാലേ നമുക്ക് മറ്റുള്ളവരിൽ അത് പ്രതിഫലിപ്പിക്കാൻ കഴിയത്തുള്ളൂ.
2: സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ കാണികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഓരോ തവണയും ഓരോ പെർഫോമൻസ് ആണ്, ഒന്നിന്റെ ആവർത്തനമല്ല വരുന്നത്. അതിൽ നമുക്ക് കൂടുതലായിട്ട് ഈ കാണികളുടെ ഇന്ററാക്ഷൻ അനുസരിച്ചിട്ട് ആ മനോധർമ്മം അപ്ലൈ ചെയ്യാം. ആ ഒരു അനുഭവം എങ്ങനെയാണ്?
3: ഞാൻ മാർഗഴി സീസണിൽ ചെന്നൈയില് നരസിംഹ അവതാരവും ചെയ്തായിരുന്നു, രാമായണവും ചെയ്തു. പക്ഷേ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് രാമായണമായിരുന്നു. കാരണം അതിൽ ശൂർപ്പണഖയുടെ പോർഷൻസ്, ലാസ്റ്റ് രാമനും സീതയും തമ്മിലുള്ള കല്യാണം, ഞാൻ ആ ക്യാരക്ടറിന് അനുസൃതമായിട്ടുള്ള കോസ്റ്റ്യൂം അണിഞ്ഞ് അത് എൻ്റെ സ്റ്റുഡൻസിനെയും വെച്ച് ചെയ്ത് ഫലിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഇത്. പെട്ടെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് ഈ കഥയിൽ. ഞാൻ അതിന് മുന്നേ, നമ്മൾ ഏതൊരു നൃത്തം ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും, ഇതാണ് ചെയ്യാൻ പോകുന്ന കഥ എന്ന് പറഞ്ഞു. അതേപോലെയാണ് ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ സ്വന്തം പരീക്ഷണമായിരുന്നു കൃഷ്ണ നീ ബേഗനെ എന്ന് പറഞ്ഞിട്ട് കുട്ടിക്കൃഷ്ണന്റെ ബാല്യ ലീലകളെല്ലാം ചേർത്ത് ഇപ്പോൾ ഗോകുലം ഘോഷാലയിൽ കൃഷ്ണ നീ ബേഗനെ പരീക്ഷിച്ചു. ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും അത് തന്നെയായിരുന്നു. ഫീഡ്ബാക്ക് ലൈവായിട്ട് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള നല്ല പ്രതികരണങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്.
2: അങ്ങനെ നമ്മൾ ഏറ്റവും സന്തോഷിപ്പിച്ചേക്കുന്ന ഏതൊക്കെ സ്റ്റേജുകളാണെന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ?
3: ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ കേരളത്തിന് പുറത്തോട്ടുള്ള സ്റ്റേജുകൾ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ഈ ഗോകുലം ഘോഷാലയിൽ ചെറിയ കുട്ടികളടക്കം വന്ന് കൃഷ്ണൻ്റെ ഇതെല്ലാം ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഉണ്ടായിരുന്നു, നിങ്ങൾ 3 പേരും മാറി മാറി ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു സന്തോഷമായിരുന്നു.
2: ഒരു നൃത്ത അധ്യാപിക കൂടിയാണ്.
3: അതെ.
2: അപ്പോൾ ശിഷ്യ സമ്പത്ത് ഇങ്ങനെ വിപുലമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് പുതിയ തലമുറ, ഇപ്പൊ നമ്മളെപ്പോഴും പറയും കുട്ടികളൊക്കെ ഇപ്പോൾ സ്ക്രീനിന്റെ അഡിക്റ്റ് ആണ്, പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ കുട്ടികൾക്ക് നൃത്തം പോലെയുള്ള കലാരൂപങ്ങൾ പഠിക്കാൻ എന്തുമാത്രം താല്പര്യമുള്ളതായി തോന്നിയിട്ടുണ്ട്?
3: ഒരുവിധപ്പെട്ട എല്ലാ കുട്ടികൾക്കും താല്പര്യമുണ്ട്, നല്ല ഗ്രഹണശക്തിയുമുണ്ട്. പക്ഷേ അവരെത്തിപ്പെടുന്ന ഗുരുവിലൂടെയാണ് അവരുടെ കഴിവ് വെളിയിൽ വരിക. ഒരു കല നമ്മൾ അവതരിപ്പിക്കപ്പെടുന്നതിൽ കൂടെ മാത്രമല്ല ആ കലയെപ്പറ്റി അറിയുന്നത്, അതിൻ്റെ ആത്മീയതയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. അതായത് ഒരു കല പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ക്ഷമ, സൗന്ദര്യബോധം, ഭക്തി, അനുഭൂതി, മാനസിക സന്തോഷം, സഹാനുഭൂതി, കരുണ. മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മൾ പറയില്ലേ മനുഷ്യത്വം ഇല്ലേ എന്ന് ചോദിക്കുന്ന പോലെ,

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, ഇടവും 19, ശകവർഷം 1948, ജ്യേഷ്ഠം 12, 2026 ജൂൺ മാസം 2 ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 29:55. FM ബാൻഡിൽ 101.4 MHz-ൽ ഇന്നലത്തിൽ നിന്നും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, പതിവ് പോലെ സ്പൈസ് എഫ് എമ്മിൽ ആദ്യം ചോദ്യോത്തരവേളയാണ്. ഇന്നലത്തെ ചോദ്യം ഇതായിരുന്നു: യുദ്ധരംഗത്ത് ആദ്യമായി റോക്കറ്റുകൾ ഉപയോഗിച്ച ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? ഉത്തരം: ടിപ്പു സുൽത്താൻ. 18-ാം നൂറ്റാണ്ടിലായിരുന്നു ടിപ്പുവിൻ്റെ ഭരണകാലം. ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ: നാണ്യവിളകളിൽ വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന വിള ഏതാണ്? ചോദ്യമൊരിക്കൽ കൂടി പറയാം: നാണ്യവിളകളിൽ വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന വിള ഏതാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് 5:40 അറിയിപ്പുകളിലും തുടർന്ന് 7:59 ഒരിക്കൽ കൂടിയും കേൾക്കാം. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് 12 വർഷം പൂർത്തീകരിച്ചതിനോടനുബന്ധിച്ചുള്ള

0: നരേന്ദ്രമോദി സർക്കാർ 12 വർഷം പൂർത്തീകരിച്ചതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പ്രക്ഷേപണ പരമ്പരയാണ് ശ്രോതാക്കൾ കേട്ടത്.
1: ദേവികുളം സ്പൈസ് എഫ്.

പ്രിയ ശ്രോതാക്കളെ, ഇനി ചില തമിഴ് ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മുത്തു എന്ന ചിത്രത്തിനു വേണ്ടി മനോയും സുജാതയും സംഘവും പാടിയതാണ്.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: സുദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള മരണങ്ങളിലും വൈകല്യങ്ങളിലും പ്രധാനപ്പെട്ട ഒന്നാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. ഈ രോഗത്തെക്കുറിച്ചും രോഗത്തിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങളെക്കുറിച്ചും നാം തീർച്ചയായും മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണ്. സ്ട്രോക്ക് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ദിലീപ് ആർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്?
2: പക്ഷാഘാതം അഥവാ സ്ട്രോക്ക്, അത് പ്രധാനമായി കാരണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് തരത്തിലാണ് അത് ഉണ്ടാകുന്നത്. ഒന്ന്, രക്തയോട്ടക്കുറവ് കാരണം ഉണ്ടാകുന്ന ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്ന പക്ഷാഘാതവും, രണ്ട്, ബി പി കൂടിയിട്ട് രക്തസമ്മർദ്ദം കൂടിയിട്ട് രക്തക്കുഴൽ പൊട്ടി ബ്ലീഡിങ് ഉണ്ടാകുന്ന പക്ഷാഘാതം, പിന്നെ ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയും. അപ്പോൾ ഈ രക്തയോട്ടക്കുറവുണ്ടാകുന്നതും രക്തയോട്ടം കൂടി ബ്ലീഡിങ് ഉണ്ടാകുന്നതായിട്ട്. ഇതിൽ ഒന്നാമത്തെ തരത്തിലുള്ള രക്തയോട്ടക്കുറവുണ്ടാകുന്ന സ്ട്രോക്കുകളിൽ ഏറ്റവും പ്രധാന കാരണങ്ങളായിട്ട് പറയപ്പെടുന്നത് ഷുഗർ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, രക്താതി സമ്മർദ്ദം, കൊളസ്ട്രോളിൻ്റെ പ്രോബ്ലംസ്, ഇവിടെ ഒബിസിറ്റി, അമിതവണ്ണം, പിന്നെ വ്യായാമമില്ലായ്മ, പുകവലി തുടങ്ങിയവയാണ്.

0: ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ്. ഈ ജീവിതശൈലി രോഗങ്ങളാണ് പ്രധാനമായും ഇസ്കീമിക് സ്ട്രോക്കിലേക്ക് നയിക്കപ്പെടുന്നത്. ഹെമറാജിക് സ്ട്രോക്കിലേക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ബി പി ആണ്, അതായത് ഹൈപ്പർ ടെൻഷൻ, രക്താതി സമ്മർദ്ദം. ബി പി കൂടിയിരിക്കുന്നു, രക്തക്കുഴൽ പൊട്ടുന്നു, ബ്ലീഡിംഗ് ഉണ്ടാകുന്നു. പ്രധാനമായി ജീവിതശൈലി രോഗങ്ങളാണ്. ഏതാണ്ട് ഒരു മൊത്തം സ്ട്രോക്കിനെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു 60 to 80% വരെ സ്ട്രോക്കുകളെല്ലാം ജീവിതശൈലി രോഗങ്ങൾ കാരണമാണ് പ്രധാനമായിട്ട് ഉണ്ടാകുന്നത്.
1: സർ, ഈ രോഗത്തിൽ സാധാരണ കണ്ടുവരുന്ന പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: സ്ട്രോക്കിന് എപ്പോഴും സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ, സ്ട്രോക്ക് എന്ന വാക്കിൽ തന്നെ, സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അടി, അടി എന്നുള്ള പെട്ടെന്നുണ്ടാകുന്ന ഒരു ലക്ഷണങ്ങളാണ് സ്ട്രോക്കിൻ്റെ സൂചകങ്ങളായിട്ടുള്ളത്. അതായത് ഏറ്റവും നമ്മൾ മുഖം ചിറി, സംസാരിക്കുമ്പോൾ മുഖം ഒരു വശത്തേക്ക് കൂടിപ്പോകുക, നാട്ടിൻ പുറത്ത് ചിറി കൂടുക എന്ന് പറയും. സംസാരിക്കുമ്പോൾ കുഴച്ചിൽ വരിക, പറയുന്ന കാര്യങ്ങൾ വ്യക്തതയില്ലാതാവുക, വാക്കുകൾ കിട്ടാൻ ശ്രമിക്കുമ്പോൾ മിണ്ടാൻ പറ്റാതാവുക, വാക്കുകൾ കിട്ടാതിരിക്കുക, കയ്യോ കാലിനോ ഒരു വശത്തെ കയ്യോ കാലിനോ ബലക്കുറവ് വരിക, ഒരു വശത്തെ കണ്ണിന് കാഴ്ചക്കുറവ് വരിക, നടക്കുമ്പം പെട്ടെന്ന് ബാലൻസിനുണ്ടാവുന്ന പ്രോബ്ലം. അപ്പം സംസാരത്തിന് കുഴച്ചിൽ, ചിറി കൂടൽ, ഒരു വശത്തെ കൈകാലിനുള്ള ബലക്കുറവ്, ഒരു കണ്ണിനുള്ള കാഴ്ചക്കുറവ്, നടക്കുമ്പോൾ ഒരു വശത്തേക്കുള്ള ബാലൻസിൻ്റെ പ്രോബ്ലം, ഇതെല്ലാം പെട്ടെന്നുണ്ടാകുകയാണെങ്കിൽ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാകാം. ഇത് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് എത്രയും പെട്ടെന്ന് നടപടി എടുക്കേണ്ടതും ആണ്.
1: അതുപോലെ തന്നെ സർ, ഈ രോഗത്തെ നമുക്ക് മുൻകൂട്ടി തിരിച്ചറിയാനാവുമോ?
0: ഈ ഞാൻ ഈ മേൽ പറഞ്ഞ ലക്ഷണങ്ങൾ, അതായത് ഈ ലക്ഷണങ്ങൾ ചില രോഗികളിൽ ചിലപ്പോൾ ചിറിക്കൊരു കോടൽ മാത്രമേ കാണുകയുള്ളൂ, അവർക്ക് കൈക്കാലിന് ബലക്കുറവോ വേറെ ബുദ്ധിമുട്ടൊന്നും കാണില്ല. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ചെറിയ സൂചകങ്ങളായി വരാം. അതിന് നമ്മൾ TIA, ട്രാൻസിയൻറ്റ് ഇസ്കീമിക് അറ്റാക്ക് എന്ന്, അതായത് പൂർണ്ണമായി സ്ട്രോക്കിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണില്ല, ചെറുതായി വന്ന് മിനിറ്റുകളോ സെക്കൻഡുകളോ നിന്നിട്ട് അങ്ങ് മാറിപ്പോകും. അപ്പം അങ്ങനെയുള്ള സൂചകങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഇതേ ലക്ഷണങ്ങൾ സെക്കൻഡുകളോ മിനിറ്റുകളോ നിന്ന് മാറിപ്പോകുന്നത് ചിലപ്പോൾ സ്ട്രോക്കിൻ്റെ സൂചനയായി വന്നു പോകുക. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ രോഗികൾ ഉടൻ തന്നെ അതിനുള്ള നടപടി എടുത്തില്ലെങ്കിൽ ഇവർക്ക് വലിയ സ്ട്രോക്ക് പിന്നീട് ഉണ്ടാകാൻ, ആദ്യത്തെ കണക്കുകൾ പറയുന്നത് ഇങ്ങനെ ചെറിയ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നവരിൽ ഭൂരിഭാഗം ആൾക്കാരിലും 48 മണിക്കൂറിനുള്ളിൽ ഒരു മേജർ സ്ട്രോക്ക് ഉണ്ടാകുന്നതാണ്. നമ്മൾ അപ്പം തന്നെ അതിനുള്ള നടപടികൾ എടുത്താൽ, മരുന്നുകൾ കഴിച്ചു തുടങ്ങിയാൽ മേജർ സ്ട്രോക്ക് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. അപ്പം നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ ചെറിയ സമയത്തോളം, മിനിറ്റുകളോ സെക്കൻഡുകളോ നിന്ന് മാറുന്നത് മൈനസ് സ്ട്രോക്ക് അല്ലെങ്കിൽ TIA എന്ന് പറയുന്നു. അത് പിന്നീട് വരാനുള്ള സ്ട്രോക്കിൻ്റെ ഒരു സൂചകമായി കണക്ക് കൂട്ടാം.
1: സർ, ഈ പക്ഷാഘാതം സംശയിച്ചു കഴിഞ്ഞാൽ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: പക്ഷാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ, മേൽ പറഞ്ഞ ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലായി, രോഗിക്ക്, നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരാൾക്ക് പക്ഷാഘാതം ഉണ്ടെന്ന് സംശയം തോന്നിയാൽ, അങ്ങനെയുള്ള രോഗികളിൽ കാര്യമായി ഫസ്റ്റ് എയ്ഡിനൊന്നും ഒരു റോളും ഇല്ല. അപ്പം നമുക്കറിയാം, ഇപ്പോൾ നെഞ്ചുവേദന വന്നാൽ നമ്മൾ നാക്കിനടിയിൽ ഗുളിക ഇട്ടുകൊടുക്കാൻ ഒക്കെ പറയാറുണ്ട്, സോർബിട്രേറ്റ് ഗുളിക. പക്ഷേ സ്ട്രോക്കിൻ്റെ ലക്ഷണം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫസ്റ്റ് എയ്ഡ് ചികിത്സയില്ല. എത്രയും പെട്ടെന്ന് അടുത്തുള്ള സ്ട്രോക്കിൻ്റെ ചികിത്സകൾ ലഭ്യമായ ആശുപത്രിയിൽ രോഗികളെ എത്തിക്കണം. അടുത്തത് സ്ട്രോക്ക് റെഡി അല്ലെങ്കിൽ ചികിത്സകൾ ലഭ്യമായ, സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ നമുക്ക് വേണമെങ്കിൽ തൊട്ടടുത്തുള്ളൊരു ചെറിയ ക്ലിനിക്കിലേക്ക് രോഗിയെ എത്തിക്കാം. പക്ഷേ ചെറിയ ക്ലിനിക്കുകളും ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്, ഞാൻ അവരെ വില കുറച്ച് കാണുകയല്ല. പക്ഷേ ഈ സ്ട്രോക്കിൻ്റെ ചികിത്സാ രീതികൾ ചിലപ്പോൾ ഒരു ചെറിയ ക്ലിനിക്കിൽ അവൈലബിൾ ആവണമെന്നില്ല. അപ്പം മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ കൊണ്ടുപോകുന്ന ആശുപത്രിയിൽ 24 മണിക്കൂറും കാഷ്വാലിറ്റി സർവീസസ് ലഭ്യമായിരിക്കണം, എമർജൻസി സർവീസ്. നമ്മൾ ചെല്ലുന്ന ഒരു ആശുപത്രിയിൽ അപ്പോൾ ഡോക്ടർ ഇല്ല, കാഷ്വാലിറ്റി ഇല്ല, അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ രോഗിയെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. രണ്ട്, അതേ ആശുപത്രിയിൽ 24 മണിക്കൂറും സ്കാൻ ചെയ്യാനുള്ള ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കണം, അതായത് അത് CT സ്കാൻ ആവാം, MRI സ്കാൻ ആവാം. അപ്പോൾ നമ്മളൊരു ആശുപത്രി ചെല്ലുന്നു, അവിടെ ഡോക്ടറെ കാണാൻ കഴിയും, പക്ഷേ അവിടെ സ്കാൻ ഇല്ല, പിന്നെ നമ്മൾ വെളിയിലേക്ക് സ്കാൻ ചെയ്യാൻ പോകണം, നമ്മുടെ സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആശുപത്രിയിൽ 24/7 24 മണിക്കൂറും സ്കാൻ ചെയ്യാനുള്ള ഫെസിലിറ്റി വേണം. മൂന്ന്, ആ ആശുപത്രിയിൽ ഈ സ്ട്രോക്കിൻ്റെ രക്തക്കട്ട അലിയിച്ച് കളയാനുള്ള മരുന്ന് കൊടുക്കാനുള്ള ഫെസിലിറ്റിയും ഉള്ളൊരു ഹോസ്പിറ്റലായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു, സ്കാൻ ചെയ്തു, സ്ട്രോക്കാണെന്ന് മനസ്സിലായി, പക്ഷേ അലിയിച്ച് കളയാനുള്ള മരുന്ന് കൊടുക്കാൻ മാർഗ്ഗമില്ല, അതിന് പിന്നെ വേറെ ആശുപത്രി കൊണ്ടുപോകണം. അപ്പോൾ ഈ മൂന്ന് ചികിത്സ, അതായത് അത്യാഹിത വിവാഹം 24 മണിക്കൂറും വേണം, 24 മണിക്കൂറും സ്കാൻ എടുക്കാൻ കഴിയണം, 24 മണിക്കൂറും രക്തക്കട്ട അലിയിച്ച് കളയാനുള്ള മരുന്ന് ഇഞ്ചക്ടബിളായി കൊടുക്കാനുള്ള ഫെസിലിറ്റിയുള്ള ആശുപത്രി ആയിരിക്കണം. ഇത് മൂന്ന് ഫെസിലിറ്റിയുള്ള ആശുപത്രിയിലേക്ക് ആയിരിക്കണം രോഗിയെ എത്രയും വേഗം എത്തിക്കേണ്ടത്. അപ്പം ഇത് അപ്പം നമ്മുടെ അടുത്തുള്ള, തൊട്ടടുത്തുള്ള ആശുപത്രികൾ ഏതൊക്കെയാണ് ഈ ചികിത്സ ലഭ്യമാണ് നമ്മൾ അറിഞ്ഞു വച്ചിരിക്കുന്നത് വളരെ പ്രധാനമാണ്. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ വളരെ ദൂരെ ആയിരിക്കാം, നമ്മുടെ റിലേറ്റീവ്സ് ദൂരെ ആയിരിക്കും, അപ്പോൾ അവരുടെ അടുത്തുള്ള ഹോസ്പിറ്റൽസ് ഏതൊക്കെയാണ് എന്ന് നമ്മളൊന്ന് അറിഞ്ഞു വച്ചിരിക്കുന്നത് നമുക്കും അതുകൊണ്ട് ഗുണം ചെയ്യും, പേഷ്യൻസിനും അതുകൊണ്ട് ഗുണം ചെയ്യും. അപ്പോൾ ഇതിന് ഈ ചികിത്സകളൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞു, ഇത് താമസിക്കരുതെന്ന്, കാരണം ഓരോ മിനിറ്റ് താമസിക്കുന്നതനുസരിച്ച് ഈ പക്ഷാഘാതമുള്ള രോഗികളിൽ അവരുടെ തലച്ചോറിൽ 20 ലക്ഷം ഞരമ്പുകളാണ് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം തലച്ചോർ, ഇപ്പം നമുക്കറിയാം കിഡ്നി

0: കരള്, അതൊക്കെ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മാറ്റാൻ പറ്റും. ഡാമേജ് വന്നാൽ നമുക്കത് മാറ്റി വയ്ക്കാൻ പറ്റും, പക്ഷേ ബ്രെയിൻ അങ്ങനെയല്ല. ബ്രെയിൻ നമുക്ക് ട്രാൻസ്പ്ലാന്റ് മാറ്റി വയ്ക്കാൻ കഴിയില്ല. അപ്പോൾ ഒരിക്കൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് പോയി, ആ ഫംഗ്ഷൻ പോയി. തിരിച്ചു വരാനുള്ള സാധ്യത പല പല കാര്യങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എത്രയും ഡാമേജ് കുറയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. അപ്പോൾ എങ്ങനെ ഡാമേജ് കുറയ്ക്കാം? എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കുക. എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കണമെങ്കിൽ എല്ലാ രീതികളിലും ചികിത്സ അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രികളിലേക്കായിരിക്കണം നമ്മൾ രോഗികളെ കൊണ്ടുപോകേണ്ടത്.
1: സർ, ഈ പക്ഷാഘാതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫാസ്റ്റ് എന്ന പ്രയോഗത്തിന് വളരെ പ്രാധാന്യമാണുള്ളത്, എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്?
0: കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞു സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ അതിൽ ഞാനൊരു 6-7 ലക്ഷണങ്ങൾ പറയുകയുണ്ടായി. ഇപ്പോൾ ഈ 6-7 ലക്ഷണങ്ങളിൽ ഏറ്റവും സാധാരണയായി കാണുന്ന 3 ലക്ഷണങ്ങളെ എടുത്തിട്ട് കമ്പൈൻ ചെയ്തുണ്ടാക്കിയ ഒരു കോഡ് ഫോമാണ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. അതായത് എഫ് എന്ന് പറയുന്നത് ഫേസ്, മുഖം, ചെറിയ കോടി, സംസാരിക്കുമ്പോൾ ചെറിയ കോടുക. എ എന്ന് പറഞ്ഞാൽ ആം, ഒരു ഒരു കൈക്ക് പൊക്കാൻ പറ്റാതാവുക, അല്ലെങ്കിൽ പൊക്കി പിടിച്ചിരുന്ന കൈ താഴേക്ക് വീഴുക. എസ് എന്ന് പറയുന്നത് സ്പീച്ച്, സംസാരിക്കുമ്പോൾ ഉള്ള കുഴച്ചിൽ. അപ്പം ഈ ചെറിയ കോടുക, സംസാരത്തിന് കുഴച്ചിൽ, ഒരു കൈക്കോ കാലിനോ ബലക്കുറവ് വരിക എന്ന് പറഞ്ഞാൽ അത് സ്ട്രോക്കിൻ്റെ ലക്ഷണമാണ് എന്ന് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കണം. ടി എന്ന് പറഞ്ഞാൽ ടൈം ഈസ് ബ്രെയിൻ എന്നാണ്, അതായത് സമയം തലച്ചോറാണ്. എത്രയും പെട്ടെന്ന് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കണം, അതുകൊണ്ടാണ്. അപ്പം ഫാസ്റ്റ് എന്ന് പറയുന്നത് പൊതുജനത്തിൻ്റെ ഇടയിൽ ഈ സ്ട്രോക്കിനെ കുറിച്ചുള്ള ലക്ഷണങ്ങളുടെ അവബോധം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോഡ് രൂപമാണ്. ഇപ്പോൾ FAS ഇപ്പോൾ പല രോഗികളും ചോദിക്കും, സാർ എങ്ങനെയാണ് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുക? ഒന്ന് ഇവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ചെറിയ കൂടുകയോ കൈക്കോ കാലിനോ വിലക്കുറവ് വരികയോ സംസാരത്തിന് കുഴച്ചിലോ വരികയാണെങ്കിൽ അത് സ്ട്രോക്കിൻ്റെ ലക്ഷണമാകും. എത്രയും പെട്ടെന്ന് ടൈം ബ്രെയിനാണ് സ്ട്രോക്കിൻ്റെ ചികിത്സകൾ ലഭ്യമായ ആശുപത്രിയിലേക്ക് രോഗിയെ എത്തിക്കേണ്ടതാണ്.
1: സർ, പക്ഷാഘാതത്തിൻ്റെ ചികിത്സാ രീതിയെക്കുറിച്ചൊന്ന് പറയാമോ?
0: അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു സ്ട്രോക്കിൻ്റെ ടൈം ഈസ് ബ്രെയിൻ, എല്ലാം ടൈം. നമ്മൾ സമയം ചികിത്സ താമസിക്കുന്നതനുസരിച്ച് ഡാമേജ് കൂടും. ഡാമേജ് കൂടുന്നതനുസരിച്ച് രോഗിക്ക് തിരികെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത കുറയും. അപ്പോൾ എത്രയും പെട്ടെന്ന് ചികിത്സകൾ നൽകുകയാണെങ്കിൽ അത്രയും കൂടുതൽ രോഗിക്ക് ബെനിഫിറ്റ് ആയിരിക്കും, വൈകല്യങ്ങൾ കുറഞ്ഞിരിക്കും, മരണനിരക്കം കുറഞ്ഞിരിക്കും. അപ്പോൾ ഈ രണ്ട് പ്രധാനമായും രക്തയോട്ട കുറവുണ്ടാകുന്ന സ്ട്രോക്ക് ആണെങ്കിൽ അത് രണ്ട് രീതികളിലുള്ളതാണ്. അക്യൂട്ട് ചികിത്സാ രീതി, എമർജൻസി, അടിയന്തരമായി നമ്മൾ അവലംബിക്കേണ്ട രണ്ട് ചികിത്സാ രീതികളാണ് ഉള്ളത്. ഒന്ന്, ക്ലോട്ട് അലിയിച്ച് കളയാനുള്ള മരുന്ന് വെയിൻ വഴി ഇഞ്ചെക്ട് ചെയ്യുന്ന IV ത്രോംബോളിസിസ് ചികിത്സയാണ് ഒന്നാമത്തത്. രണ്ട്, വലിയ ക്ലോട്ട് ആണെങ്കിൽ അത് കാത്ലാബിലേക്ക് രോഗിയെ ഷിഫ്റ്റ് ചെയ്ത് കാത്ലാബിൽ വെച്ച് ആൻജിയോഗ്രാം ചെയ്ത് ആ ക്ലോട്ട് എടുത്തു മാറ്റുന്ന ചികിത്സയാണ് മെക്കാനിക്കൽ ത്രോംബെക്ടീമി എന്ന് പറയുന്നത്. ഈ IV ത്രോംബോളിസിസ്, ഇൻട്രാവീനസ് ത്രോംബോളിസിസ്, അതായത് ഒരു മരുന്ന് ആൾട്ടിപ്ലേസ് അല്ലെങ്കിൽ ടെനറ്റിപ്ലേസ് എന്ന് പറയുന്ന ഒരു മരുന്ന് നമ്മൾ വെയിൻ വഴി, രക്തധമനി വഴി ഇഞ്ചക്ഷൻ നൽകുകയും ആ മരുന്ന് തലച്ചോറിനുള്ളിലുള്ള ക്ലോട്ട് ഉള്ളിടത്ത് പോയി ആ ക്ലോട്ടിനെ അലിയിച്ച് കളയുകയും രക്ത ബ്ലഡ് ഫ്ലോ, രക്തചംക്രമണം തിരിച്ചു വരികയും ചെയ്യുന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ രീതിയുടെ കൺസെപ്റ്റ്. ഇപ്പോൾ രോഗിയുടെ ലക്ഷണങ്ങൾ ഉണ്ടായി 4.5 മണിക്കൂറിനുള്ളിലാണ് നമ്മൾ ഈ ചികിത്സ കൊടുക്കേണ്ടത്. അപ്പോൾ 4.5 മണിക്കൂറിന് ശേഷം കൊടുത്താൽ ഇതിന് വേണ്ടമായ ഫലപ്രാപ്തി കിട്ടാറില്ല. അപ്പോൾ രോഗി ലക്ഷണങ്ങളുണ്ടായി 4.5 മണിക്കൂറിനുള്ളിലാണെങ്കിലാണ് നമുക്ക് ഈ മരുന്ന് കൊടുക്കുക. അപ്പോൾ അവിടെയും ഈ ടൈം ഈസ് ബ്രെയിൻ ഉണ്ട്. നമ്മൾ തവച്ച് ഇപ്പോൾ ചികിത്സകൾ ലഭ്യമല്ലാത്ത ആശുപത്രിയിൽ പോയി സമയം കളയുന്നതനുസരിച്ച് നമ്മൾ ചികിത്സ ലഭ്യമായ ആശുപത്രിയിൽ എത്തുമ്പോൾ ചിലപ്പോൾ ഈ 4.5 മണിക്കൂർ കഴിഞ്ഞെന്നിരിക്കും. നേരെ നമ്മൾ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ 4.5 മണിക്കൂറിനുള്ളിലായിരിക്കും എത്തിച്ചേരുന്നത്. രണ്ടാമത്തെ ചികിത്സാ രീതി ഞാൻ നേരത്തെ പറഞ്ഞു, കാത്ലാബിലുള്ള മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന ചികിത്സാ രീതി. അത് കാലിലെ ഫെമറൽ രക്തക്കുഴൽ വഴി ഒരു ട്യൂബ് ഉള്ളിൽ കൊണ്ടുപോയി മൈക്രോ കത്തീറ്റർ, മൈക്രോ വയർ ഉപയോഗിച്ച് ആ ക്ലോട്ടിനെ സ്റ്റെൻറ്റ് മുഖേന റിമൂവ് ചെയ്യുന്ന ചികിത്സയാണ് മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറയുന്നത്. ഇവിടെയും ആ ക്ലോട്ട് മാറ്റുമ്പോൾ രക്തചംക്രമണം തിരിച്ചു വരികയും ഡാമേജ് കുറയുകയും രോഗി തിരിച്ച് ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യുകയാണ്. അപ്പോൾ പ്രധാനമായി രണ്ടാണ്, IV ത്രോംബോളൈസിസ് അലീച്ചുകൾ എന്ന ചികിത്സ, രണ്ട് ക്ലോട്ട് കാത്ലാബിൽ മാറ്റുന്ന ചികിത്സ മെക്കാനിക്കൽ ത്രോംബെക്ടമി.
1: സർ, ഈ പക്ഷാഘാതം ബാധിച്ചവരിൽ പുനരധിവാസ ചികിത്സയ്ക്ക് ഏറെ പ്രാധാന്യമില്ലേ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഒരു സ്ട്രോക്ക് രോഗി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ അടിയന്തരമായ ചികിത്സകൾ നൽകി കഴിഞ്ഞാലും ഇതിലൊരു 30-40% രോഗികളിൽ വൈകല്യങ്ങൾ വരാറുണ്ട്. കാരണം ഞാൻ ഡാമേജ് വന്ന ഭാഗം, ഓൾറെഡി ഡാമേജ് വന്ന ഭാഗം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ അതിന് തിരിച്ച് ജീവിതത്തിലേക്ക് രോഗിയെ കൊണ്ടുവരാൻ പ്രധാനമായും പുനരധിവാസം വളരെ പ്രധാനമാണ്. അപ്പോൾ പുനരധിവാസം എപ്പം ആരംഭിക്കാം എന്ന് പലരും ചോദിക്കാറുണ്ട്. സ്റ്റേബിളായിട്ടുള്ള ഒരു പേഷ്യൻ്റ് രോഗിയിൽ ഏറ്റവും 24-48 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് പുനരധിവാസം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പുനരധിവാസം, അതായത് ന്യൂറോ റീഹാബിലിറ്റേഷനിൽ പല ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഫിസിയോതെറാപ്പി, അതായത് കൈകളുടെയും കാലിൻ്റെയും ബലക്കുറവനായിട്ട് ചെയ്യുന്ന, വളരെ നമ്മൾ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ എക്സസൈസുകൾ. രണ്ട്, സ്പീച്ച് തെറാപ്പി, സംസാരത്തിന് കുഴച്ചിലോ വാക്കുകൾ കിട്ടാൻ ബുദ്ധിമുട്ടോ ഉള്ളവർക്ക് സ്പീച്ച് തെറാപ്പി ചെയ്യുക. മൂന്ന്, ഓക്കുപ്പേഷണൽ തെറാപ്പി, അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഫലപ്രാപ്തിയുള്ള കാര്യം ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ കൈകളുടെയൊക്കെ ഫൈൻ സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.

0: അങ്ങനെയുള്ള ഓക്യുപ്പേഷനിൽ. അപ്പോൾ ഈ മൂന്ന് കമ്പോണൻസ് കൂടെ ചേർന്നതിനെയാണ് നമ്മൾ പുനരധിവാസം എന്ന് പറയുന്നത്. ഈ പുനരധിവാസം ആദ്യത്തെ സ്ട്രോക്ക് വന്ന് ആദ്യത്തെ 3 മുതൽ 6 മാസം വളരെ പ്രാധാന്യമുള്ള സമയമാണ്. ഈ 3 മുതൽ 6 മാസം കൊണ്ടാണ് രോഗിയുടെ പുനരധിവാസം വഴി വൈകല്യങ്ങൾ പരമാവധി കുറയാനുള്ള സാധ്യത. അപ്പോൾ ആദ്യത്തെ 3 മുതൽ 6 മാസം രോഗിക്ക് ഫിസിയോതെറാപ്പി വളരെ എക്സ്റ്റെൻസീവായിട്ട് നൽകണം, വളരെ നന്നായി നൽകണം. നൽകിയാൽ സാധാരണ ആൾക്കാർ ചെയ്യുന്നത് 2-3 ദിവസം അല്ലെങ്കിൽ 1 ആഴ്ച ഫിസിയോതെറാപ്പി ചെയ്ത് പിന്നെ അങ്ങ് നിർത്തും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ചെയ്യുമ്പോൾ ഒരു മിനിമം ഒരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ആ ഫിസിയോതെറാപ്പി ചെയ്താൽ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഓരോ രോഗിയിലും പുനരധിവാസത്തിൻ്റെ രീതികൾ വ്യത്യാസമായിരിക്കും, തീവ്രത വ്യത്യാസമായിരിക്കും. അതെല്ലാം ഓരോ രീതി കണ്ടിട്ടായിരിക്കും ഒരു ടീം ഡിസൈഡ് ചെയ്യുന്നത്.
1: സർ, ഈ പക്ഷാഘാതം വരാതിരിക്കുവാനായി ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
0: നേരത്തെ ഞാൻ പറഞ്ഞു, സ്ട്രോക്കിൻ്റെ 90% കാരണങ്ങളും ജീവിതശൈലി രോഗങ്ങളാണ്. ഉദാഹരണം ഷുഗർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ, BP. ഈ 3 രോഗങ്ങളും നമ്മൾ അഥവാ നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ കൺട്രോൾ. ഇപ്പം ഷുഗർ ആണെങ്കിൽ വെറും വയറ്റിലുള്ള ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് 90-130 ഇടയ്ക്ക് കീപ്പ് ചെയ്യാനും, ആഹാരത്തിന് ശേഷമുള്ള ഷുഗർ ആണെങ്കിൽ 140-180 കീപ്പ് ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള മരുന്നുകളും ഇൻസുലിനും കറക്റ്റ്. അപ്പം 2 BP മരുന്ന്, BP മുകളിലുള്ള BP 130 താഴെ ആയിരിക്കുന്നതാണ് അഭികാമ്യം. അതിനനുസരിച്ച് അതിൻ്റെ മരുന്നുകൾ കൃത്യമായി കഴിക്കുകയും ഇടയ്ക്ക് ചെക്ക് ചെയ്യുകയും മരുന്നിൻ്റെ ഡോസുകളിൽ വ്യതിയാനം വരുത്തുകയും വേണം. കൊളസ്ട്രോളും അതേപോലെ, LDL കൊളസ്ട്രോൾ എപ്പോഴും 70 താഴെ ആയിരിക്കുന്നതാണ് അഭികാമ്യം. പിന്നെ ഉള്ളത് വ്യായാമങ്ങളാണ്. നമ്മൾ ഈ അമിതവണ്ണം അല്ലെങ്കിൽ വ്യായാമയില്ലായ്മ അവോയ്ഡ് ചെയ്യാനായി ദിവസം ഒരു 20 മിനിറ്റ്, ആഴ്ചയിലൊരു 5-6 ദിവസം ഒരു 20-30 മിനിറ്റ് നടന്നാൽ മതിയായിരിക്കും. അങ്ങനെ ഭയങ്കര ഓടി നമ്മൾ വിയർക്കണമെന്നല്ല, നടന്നല്ല, ഒരു ബ്രിസ്ക് വാക്കിംഗ് ധാരാളമാണ്. പിന്നെ പുകവലി, മദ്യപാനം അങ്ങനെയുള്ള ദുശീലങ്ങളുണ്ടെങ്കിൽ അത് നിർത്തുന്നത് നന്നായിരിക്കും. ഇതൊക്കെയാണ്, അതായത് കൃത്യമായി സമയത്ത് നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിച്ച് റിസ്ക് ഫാക്ടേഴ്സ്, ഷുഗർ, BP, കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് ബോഡി വെയിറ്റ് കാര്യമായി കൂടാത്ത രീതിയിൽ ദുശീലങ്ങളൊന്നുമില്ലാതെ നല്ല ജീവിതം നയിച്ചാൽ ശ്രമിച്ചാൽ ഇതെല്ലാം നമ്മൾ ചെയ്താലും ചിലപ്പോൾ വളരെ വിരളമായി നമുക്ക് സ്ട്രോക്ക് വന്നുകൂടായികയില്ല. പക്ഷേ ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്ട്രോക്കിൻ്റെ റിസ്ക് വളരെ വളരെ വളരെ കുറവായിരിക്കും.
1: സ്ട്രോക്ക് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ ദിലീപിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ കാലാപാനി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും ഇളയരാജയും പാടിയ ഒരു ഗാനം കേൾക്കാം.

0: കാലാപാനി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും ഇളയരാജയും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: നിയമവീഥി.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നിയമവീഥിയിൽ കാട്ടുപന്നി ആക്രമണങ്ങളെക്കുറിച്ചും അവയെ പ്രതിരോധിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ചും നമ്മോട് സംസാരിക്കുന്നത് ദേവികുളം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അരുൺകുമാർ ഇഡിയാണ്. ഒപ്പം എം ബി ബിജു.
3: സാർ, ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുപന്നികൾ ഒന്ന് കൃഷിക്ക് വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്നുണ്ട്, ഒപ്പം തന്നെ ഇപ്പോൾ അത് ജനങ്ങളെ കൂടി ആക്രമിക്കുന്ന ഒരു സാഹചര്യം, ആളുകളെ കാട്ടുപന്നി ആക്രമിച്ച് കൊല്ലുന്നു എന്നുള്ള ഒരു സാഹചര്യമൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ ഈ കാട്ടുപന്നി ആക്രമണം രൂക്ഷമാകുമ്പോൾ വനം വകുപ്പിന് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക?
4: തീർച്ചയായും കാട്ടുപന്നി ആക്രമണം മൂലം വാഹനങ്ങൾ കാട്ടുപന്നി വന്നിടിക്കുക, വാഹനങ്ങൾ പന്നിയുടെ മേലിലിടിക്കുക, മറിയുക, അപകടം ഉണ്ടാകുന്ന ഒരുപാട് കേസുണ്ടായിരുന്നു. അപ്പം നമ്മൾ ജനവാസ മേഖലയിൽ ഇറങ്ങി അവിടെ കിടന്ന് പെറ്റുപെരിയ കാട്ടുപന്നികൾ, അവയെ നിയന്ത്രിക്കുന്നതിനായിട്ട് നമ്മൾ ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ്റെ പദവി പഞ്ചായത്ത് സെക്രട്ടറിക്കും പഞ്ചായത്ത് പ്രസിഡന്റും നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് ഇവരൊരു തോക്ക് ലൈസൻസ് ഉള്ള ആളുകളെ എംബാനിൽ ചെയ്യും. അവർ മറ്റു കുറ്റകൃത്യങ്ങളിൽപ്പെട്ടവരായിരിക്കരുത്. കൃത്യമായി പോലീസ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവരുടെ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. ജനങ്ങൾ ഈ ലൈസൻസ് ഉള്ള തോക്കുധാരികളെ വിളിച്ച് ഇവയെ ഷൂട്ട് ചെയ്യാം. ഷൂട്ട് ചെയ്ത് കാട്ടുപന്നിയെ നമുക്കെടുത്ത് ഉപയോഗിക്കാനോ മറ്റോ ഒന്നും പറ്റത്തില്ല. ഇതിന് കൃത്യമായ മാനദണ്ഡമുണ്ട് ഇതിനെ സംസ്കരിക്കേണ്ടത്. അതുപോലെ ലൈസൻസ്ഡ് ഷൂട്ടേഴ്സിന് തോന്നിടത്തെല്ലാം കയറി വെടിവെക്കാൻ പറ്റത്തില്ല. ഇവർക്ക് വനപ്രദേശത്തോട്ടൊന്നും കയറി ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇവര് അവരുടെ പഞ്ചായത്തിന്റെ അതിർത്തി വിട്ടുപോകുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ച് തന്നെ അടുത്തടുത്ത് പോയി ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ആളുകൾക്കൊരു തെറ്റായ ധാരണയുണ്ട്, എന്തുകൊണ്ട് ഇതിനെ ഭക്ഷിക്കാൻ അനുവദിക്കുന്നില്ല എന്ന്. ഒരു ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലെ സെക്ഷൻ 11 പ്രകാരം ഗവൺമെന്റ് പ്രോപ്പർട്ടി തന്നെയാണ്. ഷൂട്ട് ചെയ്ത് കൊന്ന ആനിമൽ പോലും.
3: മറ്റ് മൃഗങ്ങളുടെ കാര്യത്തിൽ അത് ആക്രമണത്തിന്റെ ഫ്രീക്വൻസി കൂടിയാലാണ് ഇത്തരത്തിൽ വെടിവെക്കാൻ അനുമതി കൊടുക്കുക. ഈ കാട്ടുപന്നിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ടോ?
4: കാട്ടുപന്നി ഇപ്പം ജനവാസ മേഖലയിൽ ഇറങ്ങി, ഇതിന് റെഡിലി ഫുഡ് അവൈലബിൾ അവിടെ, സ്വാഭാവികമായി വന്ന് കഴിക്കുകയും പെറ്റുപെരുകയും ചെയ്യും. ഇങ്ങനെ പെറ്റുപെരുകി കിടക്കുന്ന കാട്ടുപന്നി വനത്തിലോട്ട് പോകുന്നില്ല, ഇതിവിടെ തന്നെ തമ്പടിച്ച്.
3: ഒരു ഇൻസ്റ്റൻസ് ഉണ്ടായാൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റും.
4: ഒരുപാട് പരാതികൾ പറഞ്ഞു.
3: കാട്ടുപന്നിയുടെ പ്രതിരോധത്തിന് വനംവകുപ്പ് എന്തൊക്കെ നടപടി എടുത്തിട്ടുണ്ട് പറയാം?
4: പ്രധാനമായിട്ട് ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപന്നികളുടെ എണ്ണം നിയന്ത്രിക്കുക, പിന്നെ ശബരിമല പോലെയുള്ള പോയിന്റ്സിൽ അവിടെ നമ്മൾ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിനെ നമ്മൾ ക്യാപ്ചർ ചെയ്ത് ഉൾവനത്തിലോട്ട് വിടുന്ന സന്ദർഭങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവിടെ ചെല്ലുന്ന പ്രദേശത്ത് അറിയാം അവർ പരിഭ്രാന്തരാകും, ആളുകൾ ഭയപ്പെടുന്ന കണ്ട് പന്നി വന്ന് അറ്റാക്ക് ചെയ്യുന്ന ശ്രമങ്ങൾ. അപ്പം നമ്മൾ ഒരു നല്ല ശതമാനം എണ്ണത്തിന് നമ്മൾ അവിടുന്ന് ക്യാപ്ചർ ചെയ്ത് ഉൾവനത്തിൽ വിടുന്നുണ്ട്. കൃത്യമായി ഇതിന് മോണിറ്ററിംഗ് ഉണ്ട്.
3: ജനവാസ മേഖലയിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങാനുള്ള സ്പെസിഫിക്കായ എന്തെങ്കിലും കാരണങ്ങളുണ്ട്?
4: സ്പെസിഫിക് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഫുഡ് അവൈലബിൾ ആണ്, അത് തന്നെയാണ്. നമ്മുടെ

0: മാലിന്യം സംസ്കരണം പ്രോപ്പർ അല്ലാതെ തന്നെയാണ് കാരണം.
1: പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ പ്രസൻസ്
0: ഒരിക്കലും ഇത് ഇറങ്ങി ഇത് ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടത് സ്ഥിരമായി വരും. ഇപ്പം മൂന്നാറിലാണേലും ഇഷ്ടം പോലെ ഞാൻ ഈ പറഞ്ഞ
1: മാലിന്യങ്ങളുണ്ട്.
0: മാലിന്യങ്ങൾ ഇഷ്ടം പോലെ ഇപ്പം പ്രത്യേകിച്ച് ടൗണുകളിലാണേലും ഇഷ്ടം പോലെ വൈകുന്നേരമായേക്കാണ് ഇഷ്ടം പോലെ. പക്ഷേ ഇതിന്റെ എണ്ണം കുറഞ്ഞു, വളരെയധികം കുറഞ്ഞു ജനവാസ മേഖലയിൽ.
1: മറ്റൊന്ന് പന്നികളെ ഷൂട്ട് ചെയ്ത് നിയന്ത്രിക്കാനുള്ള ഉത്തരവുണ്ടെന്ന് സാർ മുമ്പ് പറഞ്ഞു.
0: തീർച്ചയായും
1: അതുമായി ബന്ധപ്പെട്ട അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഒന്ന് കൃത്യമായി പറയാമോ?
0: സ്റ്റെപ്പ് ബൈ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് വനം വകുപ്പ് തന്നെ ഒരു പ്രദേശത്ത് തോക്ക് ലൈസൻസ് ഉള്ളവരുടെ എണ്ണം കുറവാണ്, ഇതെല്ലാം നമ്മൾ ഈ ജനജാഗ്രത സമിതികളിൽ കൃത്യമായി പറയും. ഗവൺമെന്റ് ഓർഡർ സഹിതം പന്നിയെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പന്നികളെ എങ്ങനെ റെഡ്യൂസ് ചെയ്യണം. ഇപ്പം ഒരു പ്രദേശത്ത് ലൈസൻസ് ഉള്ള ഷൂട്ടേഴ്സിന്റെ എണ്ണം കുറവാണെന്ന് കരുതുക. ജനജാഗ്രതാ സമിതിയിൽ നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് മുൻപാകെ ഈ വിഷയം അവതരിപ്പിക്കും. അവിടെയുള്ള ലൈസൻസ്ഡ് ഷൂട്ടേഴ്സിന്റെ എണ്ണം കൃത്യമായി കളക്ട് ചെയ്ത് നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യും. കൂടാതെ ഇതിനെ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളേത് അറിയിക്കണം. നമ്മൾ മഹസർ എഴുതി എത്ര പന്നിയെ ഷൂട്ട് ചെയ്തു, ഇതിന്റെ ഒരു കറക്റ്റ് റെക്കോർഡ് നമ്മൾ എല്ലാ റേഞ്ച് ഓഫീസുകളിലും എല്ലാ ഫോറസ്റ്റ് സ്റ്റേഷനുകളിലും സൂക്ഷിക്കുന്നുണ്ട്.
1: വനംവകുപ്പിന് എംപാനലിന്റെ ഷൂട്ടേഴ്സ് ഉണ്ടോ?
0: നമ്മൾ ഈ ഷൂട്ടേഴ്സിന്റെ ലിസ്റ്റ് എടുത്താണ് എംപാനലി
1: പഞ്ചായത്ത്
0: വഴി.
1: കേൾക്കുന്ന ഒരാള് അയാൾ ഒരു ഷൂട്ടറാണ്, അയാൾക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് ധാരണ ഇല്ലെങ്കിൽ അയാൾ ഇതിലേക്ക് എംപാനൽ ചെയ്യപ്പെടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്?
0: തീർച്ചയായും ഇത്തരത്തിലുള്ള പല റേഞ്ചുകളിലും ഇവരിങ്ങോട്ട് തന്നെ വിളിച്ച് ആവശ്യപ്പെടാറുണ്ട്, എനിക്ക് ലൈസൻസ് ഉണ്ട്, എന്നെ ഞാൻ ഈ കമ്മിറ്റിയിലില്ല, എന്നെ കൂടി ഉൾപ്പെടുത്തണം. ഇവരുടെ പേരിൽ പിന്നെ മറ്റ് കേസുകളൊന്നും പാടില്ല, ഒഫൻസുകൾ പാടില്ല.
1: പോലീസ് ക്ലിയറൻസ് ഉണ്ടെങ്കിൽ
0: തീർച്ചയായും ചാനലിൽ കൂടെ തന്നെയാണ് ഇവരെ ഗ്രൂപ്പ് ചെയ്യുന്നത്.
1: ഇപ്പൊ ഇവരെ എംപാനൽ ഷൂട്ടേഴ്സിനെ ഡിപ്ലോയ് ചെയ്യുന്ന കാര്യത്തിൽ വനം വകുപ്പാണോ അതോ പഞ്ചായത്താണോ കാര്യങ്ങൾ ചെയ്യേണ്ടത്?
0: തീർച്ചയായും വനം വകുപ്പും പഞ്ചായത്തും തുല്യമാണ് അതിനകത്ത്. കാരണം നമുക്കും ഇത് ഇങ്ങനത്തെ ഒരു ഇൻസ്റ്റൻസ്, ഒരു കിണറ്റിൽ ഒരു പന്നിയാടി, അതിനെ എന്താ പറയുന്നത് ഷൂട്ട് ചെയ്ത് കൊല്ലുകയല്ല, മറ്റു മാർഗമില്ല. അപ്പൊ നമ്മൾ തീർച്ചയായും റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ലൈസൻസ് ഷൂട്ടേഴ്സിനെ വിളിക്കും, അവരെ ഡിപ്ലോയ് ചെയ്യും.
1: പന്നിയെ വെടിവെച്ച് കഴിഞ്ഞാൽ അതിനെ സംസ്കരിക്കുന്നതിന്റെ ഉത്തരവാദിത്തം വനം വകുപ്പാണോ അതോ പഞ്ചായത്താണോ നിർവഹിക്കുന്നത്?
0: തീർച്ചയായും ഇത് പഞ്ചായത്തിന് ഒരു പന്നിയെ ഷൂട്ട് ചെയ്യുന്നതിന് 1500 രൂപ വീതം ഷൂട്ട് ചെയ്യുന്ന ഷൂട്ടർക്കുണ്ട്. കൂടാതെ ഇതിനെ സംസ്കരിക്കുന്നതിന് 2000 രൂപയുണ്ട്.
2: കാട്ടുപന്നി ആക്രമണങ്ങളെക്കുറിച്ചും അവയെ പ്രതിരോധിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ചത് ദേവികുളം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അരുൺകുമാർ ED ആണ്, ഒപ്പം MB ബിജു. നിയമവീഥി വീണ്ടും അടുത്ത ചൊവ്വാഴ്ച വൈകിട്ട് 5:35.
3: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ.
4: ആകാശവാണി ദേവികുളം സ്പൈസ് FM. സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റും 30 സെക്കൻഡും. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. അറിയിപ്പുകളിൽ ആദ്യം ഇന്നത്തെ ചോദ്യവും ഉത്തരവുമാണ്. ചോദ്യം ഇതായിരുന്നു, നാണ്യവിളകളിൽ വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന വിള ഏതാണ്? ഉത്തരം കശുവണ്ടി. ഒരിക്കൽ കൂടി പറയാം, നാണ്യവിളകളിൽ വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന വിള കശുവണ്ടി. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം രാത്രി 7:59 ഒരിക്കൽ കൂടി കേൾക്കാം. ഇനി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ആദ്യം ഇന്നത്തെ പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് 5:45 ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6 മണിക്ക് കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളെക്കുറിച്ചുള്ള പരിപാടി, പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:15 കവ്യാഞ്ജലി. 6:40 വാർത്താ വീക്ഷണം. 6:50 കിസാൻ വാണി. സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇടുക്കി ഉപ്പുതറയിലെ കർഷകനായ ശ്രീ ടോമി തോമസ് വാലുങ്കൽ കാർഷികാനുഭവങ്ങൾ വിവരിക്കുന്നു. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി. ഇതിൽ ശശികല അവതരിപ്പിച്ച ലളിതഗാനം, കവിതകൾ എന്നിവ. 8 മണിക്ക് സാഹിത്യരംഗം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥാപ്രസംഗം. തലവടി ജയചന്ദ്രൻ അവതരിപ്പിച്ചത് കഥ ഗംഗാദാനം. 10 മണിക്ക് കഥകളി പദങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. വൈകുന്നേരം 4:30 തേനസൈ തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 5 മണിക്ക് ഹിന്ദി പാഠം. 5:15 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 5:30 നാടകഗാനങ്ങൾ. 5:40 അറിയിപ്പുകൾ. 5:45 ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 ജില്ലാ വൃത്താന്തം. 6:15 കാവ്യാഞ്ജലി. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 അമൂല്യഗീതികൾ ലളിതഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി. 8 മണിക്ക് ചിത്രീകരണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. വിദ്യാഭ്യാസ രംഗം. 9:30 ദേശീയ പരിപാടി.

0: ഇന്ന് 6:50 കിസാൻവാണിയിൽ സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇടുക്കി ഉപ്പുതറയിലെ കർഷകനായ ശ്രീ ടോമി തോമസ് വാലുമൽ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:35 അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി. ഇതിൽ ശശികല അവതരിപ്പിച്ച ലളിതഗാനം, കവിതകൾ എന്നിവ. ഇതോടെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ഞാറ്റുവേലയിൽ ഇന്നാദ്യം വിളകൾക്ക് ജലസേചനം സുഗമമാക്കുന്നതിനുള്ള ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ചിത്രജി.
1: പച്ചക്കറി കൃഷിയുടെ ഉയർന്ന ഉൽപ്പാദനത്തിന് ജലസേചനം വളരെ അനിവാര്യമാണ്. ഗുണനിലവാരമുള്ള വിത്ത്, വളം എന്നിവയോടൊപ്പം തന്നെ പ്രാധാന്യമേറിയതാണ് കൃത്യസമയത്ത് വെള്ളം ചെടികൾക്ക് നൽകുക എന്നുള്ളത്. സാധാരണ രീതിയിൽ ചെടിച്ചട്ടിയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകർ ഓസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ബക്കറ്റ് ഉപയോഗിച്ചുള്ള നനയാണ് അവലംബിച്ചു വരുന്നത്. ഈ രീതിയിൽ ജലസേചനം ചെയ്യുമ്പോൾ ആവശ്യത്തിലധികം ജലം നിറയുകയും കുറേ ജലം ഒലിച്ച് ടെറസിന് മുകളിൽ നനവുണ്ടാക്കാനുമുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത്തരം ജലസേചന മാർഗങ്ങളിൽ ഉണ്ടാകുന്ന ജലനഷ്ടം വളരെ കൂടുതലാണ്. ഏകദേശം 60% അധികം വരും. ആധുനിക രീതിയിലുള്ള ഒരു ജലസേചന സംവിധാനമാണ് ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം. ഇവ പ്രാവർത്തികമാക്കുക തന്നെയാണ് നഗരങ്ങളിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് അനുയോജ്യം. ഇനി നമുക്ക് ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ എന്താണെന്ന് പരിചയപ്പെടാം. മർദ്ദിത ജലം സ്വയം ചാലകമായി പൈപ്പുകളുടെ ശൃംഖലകളിലൂടെ തുള്ളിതുള്ളിയായി ചെടിയുടെ വേരുപടലങ്ങളിൽ എത്തിക്കുന്ന രീതിയാണിത്. ഇവയെ നമുക്ക് കണിക ജലസേചനം അല്ലെങ്കിൽ തുള്ളിനന എന്നും പറയാവുന്നതാണ്. സാധാരണ പച്ചക്കറി വിളകൾക്ക് ഒരു ദിവസം വേണ്ട ജലത്തിന്റെ

അത് ശാസ്ത്രീയമായി നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. ആ അളവിലുള്ള ജലമാണ് ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ വിതരണം ചെയ്യപ്പെടുന്നത്. 2 മുതൽ 4 ലിറ്ററാണ് ഒരു ദിവസം ഒരു പച്ചക്കറി ചെടിക്ക് ആവശ്യമായ ജലത്തിന്റെ അളവ്. ഇതിനനുസൃതമായ ഡ്രിപ്പർ അഥവാ എമിറ്റർ ലാറ്ററൽ പൈപ്പുകളിൽ ഘടിപ്പിക്കുന്നതിലൂടെ പമ്പ് ചെയ്യുന്ന ജലം ചെടിയുടെ വേരുപടലങ്ങളിൽ ലഭ്യമാകുന്നു. ഇവയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ ഇറിഗേഷൻ പമ്പാണ്. പമ്പ് ഡിസൈൻ ചെയ്യുന്നത് ഏറെ പ്രാധാന്യമർഹിക്കുന്നു. കാരണം ജലസ്രോതസ്സിൽ നിന്നും പമ്പ് ജലം വലിച്ചെടുക്കുന്നതോടൊപ്പം തന്നെ കൃത്യമായ ദൂരത്തിലേക്ക് മർദ്ദിതമായിട്ടുള്ള ജലം പമ്പ് ചെയ്താൽ മാത്രമേ എമിറ്ററിലൂടെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഡിസ്ചാർജ് റേറ്റിലുള്ള ജലം ചെടിയുടെ വേരുകളിൽ ലഭ്യമാകുകയുള്ളൂ. സാധാരണ ഡ്രിപ്പ് ഇറിഗേഷൻ സുഗമമായി പ്രവർത്തിക്കുന്നതിന് 1 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ എങ്കിലും മർദ്ദം ആവശ്യമാണ്. ആയതിനാൽ ഡിജിറ്റൽ ടൈമർ ഉപയോഗിച്ച് പമ്പുകൾ പ്രവർത്തിപ്പിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ജലസേചന സംവിധാനം ലഭ്യമാക്കാൻ സാധിക്കും. ഡിജിറ്റൽ ടൈമറുകളിൽ നമുക്ക് ജലസേചനം നടത്തേണ്ട ഷെഡ്യൂളിംഗ്, കൃത്യമായി എത്ര പ്രാവശ്യം വെള്ളം ഒഴിക്കണം, എത്ര സമയത്തേക്കാണ് പമ്പ് ചെയ്യേണ്ടത് എന്നിവ രേഖപ്പെടുത്തിക്കഴിഞ്ഞാൽ കൃത്യമായ സമയമാകുമ്പോൾ ടൈമർ പമ്പിനെ ഓൺ ചെയ്യുകയും ആവശ്യമുള്ള ജലം ചെടിയുടെ വേരുകളുടെ പടലങ്ങളിലേക്ക് ആ സമയത്തിലേക്ക് ഡിസ്ചാർജ് ചെയ്യപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഡിജിറ്റൽ ടൈമറുകൾ നമുക്ക് സാധാരണ രീതിയിൽ പച്ചക്കറി വിളകൾക്ക് 15 മിനിറ്റേക്ക് സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം. 15 മിനിറ്റ് സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ചെടിക്ക് ആവശ്യമുള്ള 2 മുതൽ 4 ലിറ്റർ ജലം ചെടിയുടെ വളർച്ചയ്ക്ക് അനുബാധമായ രീതിയിൽ ചെടികളിലേക്ക് എത്തിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫിൽട്ടറുകളും ഘടിപ്പിക്കേണ്ടത് ഏറെ പ്രാധാന്യമർഹിക്കുന്നു. മെയിൻ ലൈനിൽ സ്ക്രീൻ ഫിൽട്ടർ അഥവാ ഡിസ്ക് അരിപ്പ ഇവ ഏതെങ്കിലും നമ്മൾ പ്രധാന ജലപാതയിൽ ഘടിപ്പിച്ചില്ലെങ്കിൽ സൂക്ഷ്മ മാലിന്യങ്ങൾ കയറി ഡ്രിപ്പറുകൾ അടഞ്ഞു പോകാനും കൃത്യമായി വെള്ളം ചെടികൾക്ക് ലഭ്യമാകാതെയും വരുന്നു. ഇനി നമുക്ക് ഈ ജലത്തോടൊപ്പം തന്നെ ഫെർട്ടിലൈസർ പ്രദാനം ചെയ്യുന്നതിന് വെഞ്ചുറി അല്ലെങ്കിൽ ടാങ്കുകളിൽ മരുന്നുകൾ കലക്കിയോ നമുക്ക് പൈപ്പുകളിലൂടെ വെള്ളത്തോടൊപ്പം വളങ്ങളും നൽകാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം നടപ്പിലാക്കാം. ഇനി ചില ഘട്ടങ്ങളിൽ നമുക്ക് പമ്പ് ആവശ്യമില്ലാതെ വരികയാണെങ്കിൽ ടൈമർ നേരിട്ട് സോളിനോയിഡ് വാൽവുമായി ഘടിപ്പിച്ചതിന് ശേഷം ടൈമറിലെ സമയത്തിനനുസരിച്ച് സോളിനോയിഡ് വാൽവുകൾ പൈപ്പ് ലൈനുകളെ ഓൺ ചെയ്യുകയും ഡ്രിപ്പറിൽ കൂടി ജലം എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരം നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ കൃഷി ചെയ്യുന്ന കർഷകർ ഉപയോഗിക്കുന്നതിലൂടെ അമിതമായ ജലവിനിയോഗം ഒഴിവാക്കാനും സാധിക്കും. ഇനി നമുക്ക് അറിയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എമിറ്ററുകൾ തന്നെ പല രീതികളിലുണ്ട്. ഒന്നുകിൽ നമുക്ക് ഓൺലൈൻ എമിറ്ററുകളായിട്ട് ഉപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് മൈക്രോ ട്യൂബിൽ ഘടിപ്പിച്ച എമിറ്ററുകൾ ആരോ ഡ്രിപ്പറുകളായി ബാഗുകളിൽ കുത്തിവെക്കുന്ന രീതിയും നമുക്ക് നടപ്പിലാക്കാം. അതിൽ തന്നെ അഡ്ജസ്റ്റബിൾ ഡ്രിപ്പറുകളുണ്ട്, ജേലോക്ക് സംവിധാനങ്ങളുണ്ട്, അനവധ്യമായ സംവിധാനങ്ങൾ വിപണികളിൽ ലഭ്യമാണ്. നമ്മൾ ഏത് തരം വിളയാണ് ഉപയോഗിക്കുന്നത് അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ദിവസത്തെ വിളയുടെ ജലാവശ്യം കണക്കിലെടുത്ത് അതിൻ്റെ അനുപാതമായിട്ടുള്ള അഡ്ജസ്റ്റബിൾ ഡ്രിപ്പറുകളോ ഓൺലൈൻ എമിറ്ററുകളോ അല്ലെങ്കിൽ ജേലോക്ക് ഡ്രിപ്പറുകളോ നമുക്ക് ഈ ട്യൂബുകളിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ നിശ്ചിത സമയത്ത് നിശ്ചിത അളവിലുള്ള ജലം ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു. ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിന്റെ നേട്ടങ്ങൾ എന്തെന്നാൽ 95% ജലവിനിയോഗക്ഷമതയുണ്ടാകുന്നു, 60% ജലലാഭമുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇറിഗേഷൻ സാധ്യമാക്കുന്നു, സമയലാഭം, ഇരട്ടി വിളവ്, കുറഞ്ഞ മനുഷ്യപ്രയത്നം മാത്രമേ വേണ്ടിവരുന്നുള്ളൂ. ഡ്രിപ്പുകളിലൂടെ ഫെർട്ടിഗേഷൻ ചെയ്യുന്നതിലൂടെ കൃഷി ചെലവും നമുക്ക് കുറയ്ക്കാവുന്നതാണ്. മാത്രമല്ല ഇത്തരം സംവിധാനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് നമുക്കൊരു ടെക്നീഷ്യന്റെ സഹായം ആവശ്യമാണ്. വൈദഗ്ധ്യം ലഭിച്ച ടെക്നീഷ്യന്മാർ ഇത്തരം സംവിധാനങ്ങൾ കർഷകരുടെ ആവശ്യപ്രകാരം അവരവരുടെ കൃഷിഭൂമികളിൽ ഇൻസ്റ്റാൾ ചെയ്ത് തരികയും ചെയ്യുന്നുണ്ട്. KVK-യിൽ നിന്നും ഇത്തരം സേവനങ്ങൾ ലഭ്യമാകുന്നുണ്ടെന്ന് മാത്രമല്ല ഓരോ മട്ടിപ്പാവിനും അതിന്റെ സ്ഥലലഭ്യതയ്ക്കും വിസ്തൃതിക്കും അനുസൃതമായി ഡിസൈനിങ് വ്യത്യാസപ്പെട്ടിരിക്കും. ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം 50 ഗ്രോബാഗിലേക്ക് വേണ്ടിവരുന്ന ഏകദേശ തുക 4,500 രൂപയാണ്. മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകർ നിലവിലെ സാധാരണ രീതിയിലുള്ള ജലസേചനം ഒഴിവാക്കിക്കൊണ്ട് മൈക്രോ ഇറിഗേഷൻ സിസ്റ്റം സംവിധാനങ്ങളിലൂടെയുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ടോ അതേപോലെ തന്നെ ഫെർട്ടിഗേഷൻ ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കിയാൽ കാര്യക്ഷമമായി വെള്ളത്തോടൊപ്പം വളവും ചെടികളുടെ വേരുപടലങ്ങളിൽ ലഭ്യമാകുന്നതിനാൽ കൃത്യമായ വളർച്ച ചെടികൾക്കുണ്ടാവുകയും നല്ല രീതിയിൽ കർഷകർക്ക് വിളവെടുക്കാനും സാധിക്കുന്നു. തീർച്ചയായും ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം നടപ്പിലാക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കർഷകർ എല്ലാവരും തന്നെ ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം നടപ്പിലാക്കുന്നത് ഏറെ ഉചിതമാണ്.

വിളകൾക്ക് ജലസേചനം സുഗമമാക്കുന്നതിനുള്ള ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ചിത്രാജി.

0: ഇനി മൃഗസംരക്ഷണ മേഖലയിൽ നിന്നുള്ള ഒരു വിശേഷമാകാം. പശുക്കളിൽ കണ്ടുവരുന്ന ചർമ്മമുഴ എന്ന രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ പ്രീതി ഉണ്ണിത്താൻ.
1: ചർമ്മമുഴ എന്നത് കന്നുകാലികളെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ്. ചിക്കൻ പോക്സ് പോലത്തെ ഒരു പോക്സ് വൈറസ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ ഇത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു അസുഖമായിരുന്നു. പക്ഷെ 2019 മുതൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ഈ അസുഖം റിപ്പോർട്ട് ചെയ്യാണ് ഉണ്ടായത്. സാധാരണ രോഗബാധിതമായിട്ടുള്ള പശുക്കളുടെ കണ്ണിൽ നിന്നോ മൂക്കിൽ നിന്നോ വായിൽ നിന്നും വരുന്ന സ്രവങ്ങൾ, അതേപോലെ ഈ ഉണ്ടായ മുഴകളുടെ ഉള്ളിൽ, ഇതിലെല്ലാം ഈ വൈറസ് എക്സ്ക്രീറ്റഡ് ആവും. ഇങ്ങനത്തെ സ്രവങ്ങളുമായിട്ട് മറ്റുള്ള പശുക്കൾക്ക് കോണ്ടാക്ട് വരിക. അതേപോലെ തന്നെ അതിനെക്കാട്ടിലും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് കൊതുക്, ഈച്ച, അതേപോലെ ബാഹ്യപരാദങ്ങളായിട്ടുള്ള ചെള്ള് എന്നിവയിലൂടെയാണ് ഈ വൈറസ് ഒരു പശുവിൽ നിന്ന് വേറൊരു പശുവിലേക്ക് പടരുന്നത്. ഏറ്റവും കൂടുതൽ കോണ്ടാക്ട് വരാൻ ചാൻസ് ഉള്ള, എന്ത് രീതിയിൽ ഈ സ്രവങ്ങളുമായിട്ട് കോണ്ടാക്ട് വരുന്നോ ആ രീതികളിലെല്ലാം പശുക്കളിലേക്ക് ഇത് പടരാറുണ്ട്. സാധാരണ നമ്മളൊരു വൈറസ് അസുഖത്തിന് വരുന്നത് പോലെ നല്ല കടുത്ത പനി ഉണ്ടാവും, അതിനോട് മുക്കുലിപ്പ് പോലെയൊക്കെ കാണും, കണ്ണിൽ നിന്നും നന്നായിട്ട് വെള്ളം എടുക്കുകയൊക്കെ ചെയ്യും. ഇത് തുടങ്ങി തീറ്റയൊക്കെ എടുക്കാനുള്ള മടുപ്പൊക്കെ തുടങ്ങി 1-2 ദിവസം കഴിയുമ്പോൾ മുതൽ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് മുഴ കാണാം. സാധാരണ കഴുത്ത്, തല, അതേപോലെ തന്നെ അകിടിൻ്റെ ഭാഗം, ഇവിടെയൊക്കെയാണ് കൂടുതലായിട്ട് മുഴ കാണപ്പെടുന്നത്. പിന്നെ കാലിലൊക്കെ നീരിറങ്ങുക, നടക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുക, ഇങ്ങനത്തെയൊക്കെയും ലക്ഷണങ്ങൾ കാണാറുണ്ട്. ഇതൊരു വൈറസ് അസുഖമാണ്. അപ്പോൾ വൈറസിന് പൊതുവേ നമുക്ക് വൈറസിന് സ്പെസിഫിക് ആയിട്ടൊരു ട്രീറ്റ്മെൻ്റ് ഇല്ല. അപ്പോൾ പക്ഷേ ഇതിന് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊക്കെ ഉണ്ടാവുന്ന പോലെ ചിക്കൻ പോക്സ് വന്ന് ഒരു സമയം കഴിയുമ്പോഴേക്കും ഇത് തനിയെ സബ്സൈഡ് ചെയ്ത് പോയിക്കോളും. പക്ഷേ ഈ ചർമ്മമുഴയ്ക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ മുഴ പൊട്ടിയിട്ട് അത് വ്രണങ്ങളായി മാറും. അപ്പോൾ സെക്കൻഡറി ആയിട്ടുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അണുബാധ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് ആൻറ്റിബയോട്ടിക് എടുക്കുക, വേദന സംഹാരികളൊക്കെ എടുക്കുക, അങ്ങനത്തെയൊക്കെ ചികിത്സ മാത്രമേ, എന്ന് പറഞ്ഞാൽ നമ്മൾ ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സ മാത്രമേ ചെയ്യാറുള്ളൂ. അല്ലാതെ സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു ട്രീറ്റ്മെൻ്റ് ഇല്ല. പിന്നെ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് അംഗീകരിച്ചിട്ടുള്ള കുറേ നാട്ടു മരുന്നുകളുണ്ട് നമുക്ക് നൽകാൻ പറ്റുന്ന. ലക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്തുള്ള ഒരു 2-3 ദിവസം മുതൽക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചില ചികിത്സകളുണ്ട്. വെറ്റില അവൈലബിൾ ആണെങ്കിൽ 10 വെറ്റിലയും ഏകദേശം 10 കുരുമുളകും അതേപോലെ കുറച്ച് കല്ലുപ്പും ചേർത്ത് പേസ്റ്റാക്കി അത് ശർക്കരയിൽ ചേർത്ത് ആദ്യത്തെ ദിവസം 3 മണിക്കൂർ ഇടവിട്ടും പിന്നീടുള്ള 3 നേരമായിട്ടുമൊക്കെ കൊടുക്കുന്നത് ഈ മുഴ ഉണ്ടാവുന്നത് വളരെ വലുതാവുന്നത് പ്രിവെൻ്റ് ചെയ്യും, അതേപോലെ തന്നെ അത് പൊട്ടി വ്രണമാവുന്നതൊക്കെ തടയുന്നത് ഇട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചികിത്സാ രീതി NDDB പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചികിത്സയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു വൈറസ് അസുഖമായതുകൊണ്ട് കൃത്യമായ ചികിത്സയില്ല, പക്ഷേ കൃത്യമായിട്ടുള്ള പ്രതിരോധ മാർഗങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള വാക്സിൻ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ വാക്സിൻ നമ്മൾക്ക് 4 മാസത്തിന് മുകളിൽ പ്രായമുള്ള ഏത് കന്നുകാലികൾക്കും കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ സാധാരണ ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ 3 വർഷത്തോളം പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ ആ സാഹചര്യത്തിൽ അത് എല്ലാ വർഷവും വാക്സിൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ കൊതുക്, ഈച്ച എന്നിവയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് നമ്മൾ കൃത്യമായിട്ട് എടുക്കുക, വൃത്തിയായിട്ടുള്ള പരിസരം, അതേപോലെ തന്നെ എന്തെങ്കിലും ഫ്ലൈ റിപ്പല്ലൻസ് യൂസ് ചെയ്യുക, ഇങ്ങനത്തെയൊക്കെ ചെയ്തതിലൂടെ നമുക്ക് ഈ രോഗത്തിനെ പ്രതിരോധിക്കാൻ പറ്റും. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഒരു ഫാമിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് അടുത്തുള്ള വെറ്റിനറി ആശുപത്രിയിലേക്ക് അതിൻ്റെ വിവരം അറിയിക്കുക. അപ്പോൾ ഇതിന് ഏകദേശം 1-5 കിലോമീറ്റർ ചുറ്റുപാടുമുള്ള സ്ഥലത്ത് വാക്സിനേഷൻ ചെയ്ത് ഇത് പിന്നീട് ആ പ്രദേശത്ത് മുഴുവനായിട്ട് പടരുന്നതൊക്കെ നമുക്ക് തടയാൻ പറ്റും. പ്രതിരോധ മാർഗങ്ങൾ ഒരുപാടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഫാമിൽ നമ്മൾ ചെയ്യേണ്ട ബയോസെക്യൂരിറ്റി മെഷേഴ്സ്. ഇപ്പോൾ എല്ലാവർക്കും ഫാമിനകത്തേക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാക്കുക, അതേപോലെ തന്നെ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് പോലത്തെ ലായനി ഉപയോഗിച്ചിട്ടുള്ള ഫുഡ് ഇപ്പോൾ ഉപയോഗിക്കുക, അങ്ങനത്തെയൊക്കെ

0: ചെറിയ ചെറിയ മാർഗങ്ങളിലൂടെ നമുക്കത് അസുഖം പടരുന്നത് തടയാൻ പറ്റും.
1: പശുക്കളിൽ കണ്ടുവരുന്ന ചർമ്മമുഴ എന്ന രോഗത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ പ്രീതി ഉണ്ണിത്താൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി സമയം 6 മണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെ കുറിച്ചുള്ള പരമ്പര. കയർ ഉദ്യമി യോജന.
2: ഇന്ത്യയിലെ കയർ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മൈക്രോ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയം MSME 2023 ആരംഭിച്ച കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് കയർ ഉദ്യമി യോജന. പുതിയ കയർ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനും കയർ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കയർ നെയ്ത്ത് തൊഴിലാളികൾക്കും സംരംഭകർക്കും സാമ്പത്തിക സഹായം നൽകുവാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. 1,000 കോടി രൂപയുടെ മൊത്തം അടങ്കൽ പദ്ധതി 5 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കും. പദ്ധതി പ്രകാരമുള്ള സാമ്പത്തിക സഹായം വായ്പയായും ഗ്രാന്റായും നൽകും. പ്രതിവർഷം 6% പലിശ നിരക്കിൽ വായ്പ നൽകും. പിന്നോക്ക പ്രദേശങ്ങളിൽ പുതിയ കയർ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനും ഗ്രാന്റ് നൽകും. ഇന്ത്യയിലെ 100,000-ത്തിലധികം കയർ നെയ്ത്തുകാർക്കും സംരംഭകർക്കും ഈ പദ്ധതി പ്രയോജനപ്പെടും. ചകിരി, കയർ ഉൽപ്പന്നങ്ങൾ, അവയുടെ ഉൽപ്പാദനം എന്നിവയ്ക്കാണ് കയർ ഉദ്യമി യോജന പ്രകാരം ധനസഹായം ലഭിക്കുന്നത്. വ്യക്തികൾ, സഹകരണ സംഘങ്ങൾ, സ്വയം സഹായ ഗ്രൂപ്പുകൾ എന്നിവയ്ക്ക് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കും. കയർ ഉദ്യമി യോജന 2023 സ്കീമിന്റെ ചില പ്രധാന സവിശേഷതകൾ ഇനി പറയുന്നു. പുതിയ കയർ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനും കയർ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പദ്ധതി സാമ്പത്തിക സഹായം നൽകുന്നു. നിങ്ങൾ ഒരു കയർ നെയ്ത്തുകാരനോ സംരംഭകനോ ആണെങ്കിൽ നിങ്ങൾക്ക് MSME വെബ്സൈറ്റ് മുഖേന കയർ ഉദ്യമി യോജന 2023 സ്കീമിന് സാമ്പത്തിക സഹായത്തിന് അപേക്ഷിക്കാം. ആപ്ലിക്കേഷൻ പ്രക്രിയ വളരെ ലളിതമാണ്. MSME വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ സ്കീമിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താം. ഓൺലൈൻ അപേക്ഷകർ ഔദ്യോഗിക പോർട്ടൽ സന്ദർശിക്കണം. കയർ ഉദ്യമി യോജന 10,00,000 രൂപ വരെ പദ്ധതി ചെലവുള്ള കയർ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഒരു ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പദ്ധതിയാണ്. കയർ ഉദ്യമി യോജന എന്നത് സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം വ്യവസായ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഒരു കേന്ദ്ര മേഖലാ പദ്ധതിയാണ്. ദേശീയതലത്തിൽ നോഡൽ ഏജൻസിയായി കയർ ബോർഡാണ് പദ്ധതി നടപ്പാക്കുക. കയർ ഉദ്യമി യോജന പ്രകാരം പദ്ധതി സ്ഥാപിക്കുന്നതിനുള്ള സഹായത്തിന് വരുമാന പരിധി ഉണ്ടായിരിക്കില്ല. കയർ മേഖലയിൽ വരുന്ന കയർ ഫൈബർ, നൂൽ ഉൽപ്പന്നങ്ങൾ മുതലായവ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾക്ക് മാത്രമേ കയർ ഉദ്യമി യോജന പദ്ധതി പ്രകാരമുള്ള സഹായം ലഭ്യമാകൂ. ഇന്ത്യൻ പൌരത്വമുള്ള 18 വയസ്സിനും മുകളിലുള്ള വ്യക്തികൾ, കമ്പനികൾ, സ്വയം സഹായ സംഘങ്ങൾ, സർക്കാരിതര ഓർഗനൈസേഷനുകൾ 1860 സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾ, പ്രൊഡക്ഷൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ, ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ, ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവയ്ക്ക് സ്കീം പ്രകാരമുള്ള സഹായം ലഭ്യമാകും. പദ്ധതി ചെലവിൽ മൂലധന ചെലവ്, അതായത് നിർമ്മാണവും യന്ത്രസാമഗ്രികളും ഉൾപ്പെടും. ഗുണഭോക്താവിന് ഇതിനകം വർക്ക്ഷെഡ് ഉണ്ടെങ്കിൽ ആവശ്യമായ യന്ത്രസാമഗ്രികളുടെ ഘടകം മാത്രമേ പദ്ധതി ചെലവിൽ ഉൾക്കൊള്ളുകയുള്ളൂ.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട്. കണ്ണൂർ ജില്ലാ വൃത്താന്തം.
1: അറിവിന്റെ ലോകത്തേക്ക് കുരുന്നുകൾ കൗതുകത്തോടെ കൺതുറന്നു. നവാഗതരെ സ്കൂളുകളിലേക്ക് ആഘോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രവേശനോത്സവം കണ്ണൂർ ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും അരങ്ങേറി. ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം ആയിത്തറം അമ്പരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വി കെ സനോജ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി. കലക്ടർ പി വിഷ്ണുരാജ് വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡി ഷൈനി പ്രവേശനോത്സവ സന്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഷബ്ന ഉപഹാരം നൽകി. ബഡ് സ്കൂൾ ജില്ലാ പ്രവേശനോത്സവം മുണ്ടേരി ബഡ് സ്കൂളിലാണ് നടന്നത്. ടി ഒ മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് സ്നേഹോപഹാരമായി കുടകൾ നൽകി. ജില്ലയിൽ 28 ബഡ് സ്കൂളുകളും 5 ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളും ഉൾപ്പെടെ 33 ബഡ് സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്കുള്ള യാത്രാ കൺസെഷൻ കാർഡ് ഈ അധ്യയന വർഷം മുതൽ ഡിജിറ്റലാക്കാൻ തീരുമാനം. സർക്കാർ എയ്ഡഡ് സ്വയംഭരണ പദവിയുള്ളത് സ്വകാര്യ സമാന്തര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് ഇത് ബാധകമാണ്. ജില്ലാ കലക്ടറുടെ ചേംബറിൽ ചേർന്ന സ്റ്റുഡൻസ് ട്രാവൽസ് ഫെസിലിറ്റി കമ്മിറ്റി യോഗത്തിലാണ് RTO ES ഉണ്ണികൃഷ്ണൻ പുതിയ കൺസെഷൻ കാർഡ് പ്രാബല്യത്തിൽ വരുന്ന കാര്യം വിശദീകരിച്ചത്. ആദ്യമായി അതത് വിദ്യാഭ്യാസ സ്ഥാപനം മോട്ടോർ വാഹന വകുപ്പിന്റെ MVD ലീഡ്സ് എന്ന വെബ്സൈറ്റിൽ കയറി സ്ഥാപനം രജിസ്റ്റർ ചെയ്യണം. ഇതിനുശേഷം ആ സ്ഥാപനത്തിലെ വിദ്യാർത്ഥി MVD ലീഡ്സ് എന്ന ആപ്പ് ഫോണിൽ ഡൌൺലോഡ് ചെയ്യണം. മൊബൈൽ നമ്പറും പാസ്പോർട്ട് വലുപ്പത്തിലുള്ള ഫോട്ടോയും മറ്റു വിവരങ്ങളും അപ്ലോഡ് ചെയ്ത് കാർഡിന് അപേക്ഷിക്കണം. വിദ്യാർത്ഥികൾക്ക് കാർഡ് ഡൌൺലോഡ് ചെയ്ത് ഫോണിൽ സേവ് ചെയ്ത് അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്തും യാത്രാവേളയിൽ ഉപയോഗിക്കാം. കാർഡിലെ QR കോഡ് സ്കാൻ ചെയ്താൽ വിദ്യാർത്ഥിയുടെ പാസ് യഥാർത്ഥമാണോ അല്ലയോ, കാലാവധി കഴിഞ്ഞോ തുടങ്ങിയ വിവരങ്ങൾ അറിയാനും കഴിയും. പുതിയ കാർഡ് പ്രാബല്യത്തിൽ വരാൻ 3 മാസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാലയിൽ പ്രധാനമന്ത്രി ഉച്ചതർ ശിക്ഷാ അഭിയാൻ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിച്ചു. 30 വർഷം പൂർത്തിയാക്കിയ കണ്ണൂർ സർവകലാശാല വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങളെ ഗവർണർ അഭിനന്ദിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് വീണ്ടും ഒരു വലിയ കുതിച്ചുചാട്ടം വേണ്ട സമയമാണ്. അതിന് ദിശയൊരുക്കുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് ഗവർണർ പറഞ്ഞു. സർവകലാശാലയുടെ പുതിയ കോഴ്സുകളുടെ ഉദ്ഘാടനവും ഗവർണർ നിർവഹിച്ചു.

0: കണ്ണൂർ ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ വിലയിരുത്തി. ഓൺലൈൻ യോഗത്തിലാണ് വിവിധ വകുപ്പുകളുടെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്തിയത്. ജില്ലയിൽ മഴക്കാലത്ത് അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള പ്രധാന പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും കലക്ടർ പി വിഷ്ണുരാജ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളെയും പങ്കെടുപ്പിച്ച് കലക്ടർ പ്രത്യേക യോഗം വിളിച്ചിരുന്നു. വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലങ്ങളിൽ ജിയോ ബാഗുകൾ സ്ഥാപിക്കുന്നതുൾപ്പെടെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിക്കുന്ന കാര്യം മന്ത്രി പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ആപത്കരമെന്ന് ഇതുവരെ ട്രീ കമ്മിറ്റി കണ്ടെത്തിയ എല്ലാ മരങ്ങളും മുറിച്ചു മാറ്റിയതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. ജില്ലയിൽ ഇതുവരെ 1726 ശുചീകരണ പ്രവൃത്തികൾ നടത്തി. തോടുകൾ, നീർച്ചാലുകൾ, ഓടകൾ എന്നിവ ചേർന്ന് 915 കിലോമീറ്റർ വൃത്തിയാക്കിയതായും ബന്ധപ്പെട്ടവർ യോഗത്തെ അറിയിച്ചു. മഞ്ഞപ്പിത്ത ബാധ അടുത്തിടെ റിപ്പോർട്ട് ചെയ്തത് വൃത്തിഹീനമായ വെള്ളം കല്യാണം പോലുള്ള പരിപാടികൾക്ക് ഉപയോഗിച്ചതിലൂടെയാണെന്ന് DMO ചാർജ് വഹിക്കുന്ന ഡോക്ടർ KC സച്ചിൻ യോഗത്തെ അറിയിച്ചു. കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും സമഗ്ര വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും 2 വർഷത്തിനുള്ളിൽ ശബരിമലയും ഗുരുവായൂരും പോലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാക്കി കൊട്ടിയൂരിനെ മാറ്റുകയാണ് ലക്ഷ്യമെന്നും ദേവസ്വം മന്ത്രി K. മുരളീധരൻ പറഞ്ഞു. കൊട്ടിയൂർ ദേവസ്വം ഫണ്ടിൽ നിന്ന് 2.5 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച മന്ദഞ്ചേരി നടപ്പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കൊട്ടിയൂർ ഉത്സവത്തിന് മുൻവർഷങ്ങളിൽ ഉണ്ടായ ഭക്തജന തിരക്ക് പരിഗണിച്ച് സാധ്യമായ എല്ലാ സൗകര്യങ്ങളും വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. നവീകരിച്ച പാർക്കിംഗ് ഗ്രൌണ്ടിന്റെ ഉദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിർവഹിച്ചു. 11.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കൊട്ടിയൂരിൽ ദേവസ്വം ബോർഡിന്റെ സഹായത്തോടെ പുരോഗമിക്കുന്നത്. അക്കരെ കൊട്ടിയൂരിലേക്ക് എത്തുന്ന തീർത്ഥാടകർക്കായാണ് പഴയ അപകടാവസ്ഥയിലായ ഇടുങ്ങിയ നടപ്പാലത്തിന് പകരം പുതിയത് നിർമ്മിച്ചത്.
1: കണ്ണൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി K. O. ശശിധരൻ.
2: ആകാശവാണി ദേവികുളം സ്പൈസ് FM കാവ്യാഞ്ജലി. NN കക്കാടിന്റെ തുഞ്ചത്ത് എന്ന കവിത മുഖത്തല തുളസീധരൻ ചൊല്ലുന്നു.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
2: സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
2: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
3: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800-420-2233.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. അഗസ്ത്യാർകൂട വനമേഖലയിലെ കയ്യേറ്റം അടിയന്തരമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവ്. കയ്യേറ്റം നടത്തിയ 118 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും കോടതി നിർദ്ദേശം. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കുടിയൊഴിപ്പിക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന് മലയിടം തുരുത്തു വിഷയത്തിൽ നിയമസഭയിൽ സർക്കാരിന്റെ ഉറപ്പ്. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ. വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരളം കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3rd മത്സരം രാത്രി 11 ഇംഗ്ലണ്ടിൽ. വാർത്തകൾ വിശദമായി. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ കേന്ദ്ര സർക്കാരിന്റെ സ്കോളർഷിപ്പ് നേടിയ ഗോത്രവർഗ വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു രാഷ്ട്രപതി. ഗോത്രവർഗ യുവതയുടെ ശാക്തീകരണത്തിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു.
6: जुबा हमारी राष्ट्र की शक्ति, आशा और उज्ज्वल भविष्य की प्रतीक है. मेरी सभी युवाओं, विशेषकर जनजातियों समुदाय के युवाओं से अनुरोध है कि उन्हें अपनी जोड़ों और अपने लोगों को नहीं भूलना चाहिए.
5: അഗസ്ത്യാർകൂടം പരിസ്ഥിതി മേഖലയിലെ വനം കയ്യേറ്റങ്ങൾ സമയബന്ധിതമായി ഒഴിപ്പിക്കാൻ കേരളം തമിഴ്നാട് സർക്കാരുകൾക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. കയ്യേറ്റക്കാരാണെന്ന് കണ്ടെത്തിയ നിലവിലുള്ളതും വിരമിച്ചതുമായ 118 സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തര നിയമ നടപടി സ്വീകരിക്കാനും ജസ്റ്റിസുമാരായ വിക്രംനാഥ്,

0: പറഞ്ഞു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ശ്രീ വി ഡി സതീശൻ.
1: നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ നാടിന്റെ പുരോഗതിയിലെ ഏറ്റവും വലിയ നാഴികക്കല്ല് എന്ന് പറയുന്നത് നാടിന്റെ യുവത്വമാണ്. ആ യുവത്വത്തെ മയക്കിക്കിടത്താൻ, അവരെ ഇല്ലാതാക്കാൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇന്ന് മയക്കുമരുന്നാണ്. ഈ നാട് മുഴുവൻ ഒറ്റക്കെട്ടായി എടുക്കുന്ന ഒരു തീരുമാനമാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ ഈ മയക്കുമരുന്ന് ശൃംഖലയെ, ഈ മാഫിയയെ നമ്മൾ വാഴാൻ അനുവദിക്കില്ല.
0: തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ കെ മുരളീധരൻ, സി പി ജോൺ, എൻ ഷംസുദ്ദീൻ, എം ലിജു, ശശി തരൂർ എം പി, സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തെ മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള വലിയ ദൌത്യത്തിനാണ് ഓപ്പറേഷൻ തൂഫാനിലൂടെ തുടക്കമിടുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അന്തർസംസ്ഥാന ലഹരി മാഫിയകളുടെ കണ്ണികളെ തകർക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 16th കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും സി പി ഐയിലെ മുഹമ്മദ് മൊഹസിനും തമ്മിലായിരുന്നു മത്സരം. ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും മുഹമ്മദ് മൊഹസിന് 34 വോട്ടും ലഭിച്ചു. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. കെ എൻ ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. പെട്രോളിയം വിലവർദ്ധന ഉൾപ്പെടെ ജനജീവിതം ദുഷ്കരമാക്കിയതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാചകവാതക വിലവർദ്ധനവിൽ സംസ്ഥാനത്തെ 70,000 ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ധന വിലവർദ്ധനയിൽ സർക്കാർ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുക എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ നിയമസഭയെ അറിയിച്ചു. കോടതി ഉത്തരവിനെ തുടർന്ന് എറണാകുളം മലയിടം തുരുത്തിൽ 7 പട്ടികജാതി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വി പി സജീന്ദ്രൻ ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഈ കുടുംബങ്ങളെ സർക്കാർ കൈയൊഴിയില്ലെന്നും ഇവർക്ക് ഭൂമിയും വീടും നൽകുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശനും സഭയിൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ബാങ്കിംഗ് പ്രതിനിധികളുടെ യോഗം ചേർന്നു. നെല്ല് സംഭരണശേഷം കർഷകർക്ക് ലഭിക്കുന്ന തുകയുടെ വിതരണത്തിലെ കാലതാമസം മറികടക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും കർഷകർക്ക് പ്രയാസം കൂടാതെ തുക ലഭ്യമാക്കുന്നതിന് സ്വീകരിക്കേണ്ട നടപടികളും യോഗത്തിൽ ചർച്ച ചെയ്തു. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. June 4 ലക്ഷദ്വീപ്, കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ കാലവർഷം വ്യാപിക്കും. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന്. ഇംഗ്ലണ്ടിലെ ടൌൺടണിലുള്ള കൌണ്ടി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 11 മത്സരം. ആദ്യ മത്സരം ഇന്ത്യയും 2nd മത്സരം ഇംഗ്ലണ്ടും ജയിച്ചതോടെ ഇന്നത്തെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. അമിതമായ തോതിൽ ചെളിയും മണലും നിറഞ്ഞ് പ്രളയഭീതി ഉയർത്തി ഇടുക്കി മലങ്കര ജലാശയം. അണക്കെട്ടിന്റെ സുരക്ഷയെയും സംഭരണശേഷിയെയും ബാധിക്കുന്ന ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഷട്ടറുകൾ തുറന്നുവിട്ടപ്പോഴാണ് അണക്കെട്ടിലെ ചെളിയും മണലും അപകടകരമാംവിധം അടിഞ്ഞുകൂടിയ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. 20 ആഴമുണ്ടായിരുന്ന പല ഭാഗങ്ങളിലും ഇപ്പോൾ 6 മാത്രമാണുള്ളത്. കനത്ത മഴയ്ക്ക് മുൻപായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രളയ സാഹചര്യം ഉണ്ടാകുമോ എന്ന് നാട്ടുകാർക്കിടയിൽ ആശങ്കയുണ്ട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വെള്ളം തുടർച്ചയായി എത്തുന്നതിനാൽ വർഷം മുഴുവൻ ഡാം നിറഞ്ഞ അവസ്ഥയിലാണുള്ളത്.
0: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡ് ദാന ചടങ്ങ് നാളെ ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യത്തുടനീളമുള്ള 42 മികച്ച പഞ്ചായത്തുകൾക്ക് അവാർഡുകൾ സമ്മാനിക്കും. കവരത്തി ദ്വീപിൽ റോഡരികിലെ തെങ്ങുകൾ ഭൂ ഉടമകളുടെ അനുവാദമില്ലാതെ മുറിച്ചു നീക്കുന്നതിനെതിരെ പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ലക്ഷദ്വീപിലെ വീതി കുറഞ്ഞ റോഡുകളുടെ അരികിൽ നിൽക്കുന്ന തെങ്ങുകൾ കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ അപകട ഭീഷണി ഉയർത്തുന്നുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മരങ്ങൾ മുറിച്ചു നീക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ

0: പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമുള്ള പോർട്ടൽ പ്രവർത്തനക്ഷമമാക്കിയതായി CBSE. ഈ മാസം 6 വരെ വിദ്യാർത്ഥികൾക്ക് ഈ പോർട്ടലിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. മൂല്യനിർണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പ് ഇതിനകം കൈപ്പറ്റിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ സൌകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കൂ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിലെ 5 പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി ഈ മാസം 15 വരെ ഡൽഹി കോടതി നീട്ടി. കസ്റ്റഡി നീട്ടണമെന്ന CBIയുടെ അപേക്ഷ പ്രത്യേക ജഡ്ജി അജയ് ഗുപ്ത അനുവദിച്ചു. കേസിൽ ഇതുവരെ 13 പ്രതികളെ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് മെയ് 3 നടന്ന നീറ്റ് പരീക്ഷ NTA റദ്ദാക്കിയിരുന്നു. June 21 പുനഃപരീക്ഷ. ഡെറാഡൂൺ ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഗോവയ്ക്കെതിരെ ഉജ്ജ്വല വിജയവുമായി കേരളം. 19 റൺസിനായിരുന്നു കേരളത്തിന്റെ വിജയം. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ പരിസരം ഹരിതാഭമാക്കാൻ പദ്ധതിയുമായി ദേവസ്വം വകുപ്പ്. ദേവാരണം എന്ന പേരിലുള്ള പദ്ധതിക്ക് പരിസ്ഥിതി ദിനമായ June 5 തുടക്കമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അഗസ്ത്യാർകൂട വനമേഖലയിലെ കയ്യേറ്റം അടിയന്തരമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവ്. കയ്യേറ്റം നടത്തിയ 118 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും കോടതി നിർദ്ദേശം. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കുടിയൊഴിപ്പിക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന് മലയിടം തുരുത്തു വിഷയത്തിൽ നിയമസഭയിൽ സർക്കാരിന്റെ ഉറപ്പ്. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3 മത്സരം രാത്രി 11 ഇംഗ്ലണ്ടിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ് വീക്ഷണം. അവതരണം ഹരിഷ്ണ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ സഭാതലം സംഭവ ബഹുലമായി. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ടും പുതുതായി സഭയിലെത്തിയ BJP അംഗത്തിന് സംസാരിക്കാൻ സ്പീക്കർ അനുമതി നൽകിയതിനെ ചൊല്ലിയുള്ള വാഗ്വാദങ്ങളുമെല്ലാം ചേർന്ന് ഇന്ന് സഭാതലം ശബ്ദമുഖരിതമായിരുന്നു. ചോദ്യോത്തരവേള ഒഴിവാക്കി ആദ്യ അജണ്ടയായി ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചായിരുന്നു നടപടിക്രമങ്ങളുടെ തുടക്കം. ഭരണകക്ഷിയിൽ നിന്ന് കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും പ്രതിപക്ഷ നിരയിൽ നിന്ന് CPI അംഗം മുഹമ്മദ് മുഹസിനുമായിരുന്നു സ്ഥാനാർത്ഥികൾ. 9 സഭയിലെത്തിയ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടക്കത്തിൽ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ അംഗങ്ങൾക്കായി വിശദീകരിച്ചു. മുഹമ്മദ് മുഹസിനു വേണ്ടി 2 നാമനിർദ്ദേശ പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത്. പിണറായി വിജയൻ നാമനിർദ്ദേശം ചെയ്ത് K രാജൻ പിന്താങ്ങിയ പത്രികയായിരുന്നു ആദ്യത്തേത്. 2 P പ്രസാദ് നിർദ്ദേശിക്കുകയും PK പ്രവീൺ പിന്താങ്ങുകയും ചെയ്തതായിരുന്നു. ഷാനിമോൾ ഉസ്മാനു വേണ്ടി 3 പത്രികകൾ ലഭിച്ചിരുന്നു. VD സതീശനാണ് ആദ്യ പത്രികയിൽ ഷാനിമോളെ നാമനിർദ്ദേശം ചെയ്തത്. സണ്ണി ജോസഫ് ഈ പത്രിക പിന്താങ്ങി. 2 പത്രിക PK കുഞ്ഞാലിക്കുട്ടി നിർദ്ദേശിക്കുകയും KM ഷാജി പിന്താങ്ങിയതുമായിരുന്നു. മോൻസ് ജോസഫ് നിർദ്ദേശിച്ച് അനൂപ് ജേക്കബ് പിന്താങ്ങിയ പത്രികയായിരുന്നു 3. പരിശോധനയിൽ നാമനിർദ്ദേശ പത്രികകളെല്ലാം സാധുവാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു വോട്ടിംഗിനുള്ള നടപടി തുടങ്ങിയത്. ബാലറ്റ് പേപ്പറിൽ 1 ഷാനിമോളുടെയും 2 മുഹസിന്റെയും പേരുകളായിരുന്നു അച്ചടിച്ചിരുന്നത്. മുഖ്യമന്ത്രി VD സതീശനാണ് ആദ്യ വോട്ട് രേഖപ്പെടുത്തിയത്. ഇരിപ്പിടത്തിലെ 1 നിരയിലെ മന്ത്രിമാരുടെ ഊഴത്തിനു ശേഷം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തി. പയ്യന്നൂരിൽ നിന്നുള്ള സ്വതന്ത്ര അംഗം കുഞ്ഞികൃഷ്ണനായിരുന്നു അവസാനത്തെ ബാലറ്റ് പെട്ടിയിലിട്ടത്. 30 നീണ്ട വോട്ടെടുപ്പിന് ശേഷം ഫലം വന്നപ്പോൾ 99 വോട്ടുകൾ നേടി ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രതിപക്ഷത്തെ മത്സരാർത്ഥി മുഹമ്മദ് മുഹസിന് 34 വോട്ടുകളാണ് നേടാനായത്. ആകെ 140 അംഗങ്ങളുള്ള സഭയിൽ UDF MLA മാരായ ആബിദ് ഹുസൈൻ തങ്ങൾ, സന്ദീപ് വാര്യർ, LDF അംഗമായ CK ഹരീന്ദ്രൻ എന്നിവർ ഹാജരായിരുന്നില്ല. സ്വന്തം മത്സരാർത്ഥി ഇല്ലാത്തതിനാൽ BJPയുടെ 3 അംഗങ്ങളും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും വോട്ട് രേഖപ്പെടുത്തിയില്ല. ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ശേഷം ഷാനിമോൾ ഉസ്മാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് സമീപമുള്ള ഡെപ്യൂട്ടി സ്പീക്കറുടെ സീറ്റിലേക്ക് മാറിയിരുന്നു. കേരള നിയമസഭയുടെ ചരിത്രത്തിലെ 4th വനിതാ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഷാനിമോൾ ഉസ്മാൻ. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ നിയമസഭയിലെത്തുന്നത്. KSUവിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ ഷാനിമോൾ ഉസ്മാൻ പിന്നീട് KPCCയിലും AICCയിലും അംഗമായി. മഹിളാ കോൺഗ്രസ് മുൻ അധ്യക്ഷ, ആലപ്പുഴ നഗരസഭ മുൻ അധ്യക്ഷ എന്ന നിലയിലും പ്രവർത്തിച്ചു. 2019 അരൂരിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് ആദ്യമായി നിയമസഭയിലെത്തുന്നത്. 2026 അരൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് വീണ്ടും ഷാനിമോൾ ഇക്കുറി സഭയിലെത്തുകയായിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം സ്പീക്കർ 10 മിനിറ്റ് നേരത്തേക്ക് സഭാ നടപടികൾ നിർത്തിവച്ചു. വീണ്ടും ചേർന്നപ്പോൾ മുൻമന്ത്രി ടി യു കുരുവിള, മുൻ കേന്ദ്രമന്ത്രി കെ പി ഉണ്ണികൃഷ്ണൻ, മുൻ എം പി കെ പി ധനപാലൻ എന്നിവർക്ക് ചരമോപചാരമായിരുന്നു ആദ്യ അജണ്ട. സ്പീക്കർ ചരമോപചാര പ്രമേയം വായിച്ച ശേഷം സഭാംഗങ്ങൾ ഇരിപ്പിടത്തിൽ നിന്നെഴുന്നേറ്റ് മൌനമാചരിച്ച് ആദരാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് പാറയ്ക്കൽ അബ്ദുള്ള, കെ പ്രേംകുമാർ, വി പി സജീന്ദ്രൻ എന്നിവരെ 16-ാം കേരള നിയമസഭയുടെ ചെയർമാൻ പാനലിലേക്ക് സ്പീക്കർ നാമനിർദ്ദേശം ചെയ്തു. ശൂന്യവേള ആരംഭിച്ചത് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസോടെയായിരുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും പാചകവാതക ലഭ്യതക്കുറവും മൂലം നിത്യോപയോഗ സാധനങ്ങൾക്കുണ്ടായ വില വർധനവിനെ കുറിച്ച് സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുൻ ധനമന്ത്രിയും സി പി എം അംഗവുമായ കെ എൻ ബാലഗോപാലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രമേയ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ ഭാഗികമായി ശരിയാണെന്നും ഇടയ്ക്കിടയ്ക്ക് വിലക്കയറ്റം വരുന്നതിനാൽ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിഷയം പൂർണ്ണമായി പഠിച്ചു തീരുമാനമെടുക്കാമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടി നൽകി. സർക്കാരിന് ലഭിക്കുന്ന അധിക നികുതിയെക്കുറിച്ചും വിലക്കയറ്റം സമൂഹത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും വിശദമായി വിലയിരുത്തേണ്ടതുണ്ട്. അതേസമയം കഴിഞ്ഞ സർക്കാർ ഇന്ധനത്തിന്റെ അധിക നികുതി കുറയ്ക്കാൻ തയ്യാറായില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം വില വർധന അവസാനിച്ചിട്ട് വിഷയം ചർച്ച ചെയ്യാമെന്ന മുഖ്യമന്ത്രിയുടെ വാദം പ്രായോഗികമല്ലെന്ന് പ്രമേയം അവതരിപ്പിച്ച കെ എൻ ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി. പെട്രോൾ, ഡീസൽ, പാചകവാതക വില അനിയന്ത്രിതമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്നും വിഷയം ഗൌരവമായി കണക്കിലെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ സർക്കാരിന് ഇന്ധന നികുതി ഇനത്തിൽ 3,200 കോടി രൂപയുടെ അധിക വരുമാനം ലഭിച്ചിട്ടും 1 രൂപ പോലും കുറയ്ക്കാൻ തയ്യാറായില്ലെന്ന് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. ഉമ്മൻചാണ്ടി സർക്കാർ 600 കോടി രൂപയുടെ അധിക നികുതി വേണ്ടെന്ന് വച്ചിരുന്നു. ഇതിന്റെ ചുവടുപിടിച്ച് അധിക നികുതി കുറയ്ക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടപ്പോൾ അത്തരം മണ്ടത്തരങ്ങൾ കാണിക്കില്ലെന്നാണ് അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് പറഞ്ഞത്. ആ മണ്ടത്തരം കാണിക്കണമെന്നാണോ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന മുൻ ധനമന്ത്രി ബാലഗോപാൽ പറയുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. വിപണിയിൽ ഇടപെടുന്ന കാര്യത്തിൽ കഴിഞ്ഞ സർക്കാർ വൻ പരാജയമായിരുന്നു. 2,893 കോടി രൂപ സിവിൽ സപ്ലൈസിന് കൊടുക്കാനുണ്ട്. അത് കൊടുത്തു തീർത്താൽ മാത്രമേ അവർക്ക് വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഇടപെടാൻ കഴിയുകയുള്ളൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ഉടൻ തന്നെ ധവളപത്രം പുറത്തിറക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, വളരെ ദൌർഭാഗ്യകരമായ സമീപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും കേന്ദ്ര സർക്കാരിന്റെ സമീപനങ്ങളെ വിമർശിക്കാൻ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കാൻ മുഖ്യമന്ത്രി ഇപ്പോൾ തയ്യാറാണോ എന്നാണ് സമൂഹത്തോട് പറയേണ്ടത്. ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് വായ അടപ്പിക്കാൻ ശ്രമിക്കരുതെന്നും അത് വരുമ്പോൾ അഭിപ്രായം പറയാമെന്നും പിണറായി വിജയൻ പറഞ്ഞു. തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ടിന് ശേഷം ബി ജെ പി അംഗം ബി ബി ഗോപകുമാർ സംസാരിക്കാൻ എഴുന്നേറ്റത് അല്പനേരം സഭയിൽ വാദപ്രതിവാദത്തിന് കാരണമായി. അടിയന്തര പ്രമേയ നോട്ടീസിൽ ഒപ്പിടാത്തതിനാൽ ബി ജെ പി അംഗത്തിന് സംസാരിക്കാൻ അവസരം നൽകാനാകില്ലെന്നും എന്നാൽ പുതിയ അംഗമെന്ന നിലയിൽ ഒരു എക്സെപ്ഷണൽ കേസായി എടുത്ത് ചുരുക്കി സംസാരിക്കാമെന്നും സ്പീക്കർ അറിയിച്ചു. സംസാരിച്ചു തുടങ്ങിയ ബി ജെ പി അംഗം പ്രധാനമന്ത്രിക്കെതിരെ പിണറായി വിജയൻ നടത്തിയ വിമർശനത്തിന് മറുപടി നൽകി. അതുകേട്ട് എൽ ഡി എഫ് എം എൽ എമാർ ബഹളം വച്ചു. ആദ്യ പ്രസംഗമല്ലേ എന്നും കുറച്ച് സാവകാശം കൊടുക്കാമെന്നും സ്പീക്കർ പറഞ്ഞതോടെ രോഷാകുലരായ എൽ ഡി എഫ് എം എൽ എമാർ സീറ്റുകളിലേക്ക് തിരിച്ചെത്തി ബഹളം തുടർന്നു. പുതിയ അംഗമെന്ന നിലയിലാണ് ബി ബി ഗോപകുമാറിന് സാവകാശം നൽകിയതെന്ന് സ്പീക്കർ ആവർത്തിച്ചു. ഇതിനിടെ പ്രതിപക്ഷ നേതാവ് ഇടപെട്ടു. സ്പീക്കറുടെ ഉദാരമനസ്കതയാണ് ഇവിടെ പ്രകടമായതെന്ന് തോന്നുന്നുവെന്നും സഭയുടെ ചട്ടങ്ങളിൽ നിന്നുള്ള വ്യതിയാനമാണിതെന്നും പിണറായി പറഞ്ഞു. ഉദാരമനസ്കത വേണ്ടേ എന്ന് ചിരിയോടെ സ്പീക്കർ തിരുവഞ്ചൂർ ചോദിച്ചു. ഇപ്പോഴേ ശത്രുത വേണ്ടെന്നും ഉദാരമനസ്കത കാണിക്കാമെന്നും സ്പീക്കർ പറഞ്ഞതോടെ സഭയിൽ ചിരി പടർത്തി. വാക്കൌട്ട് പ്രസംഗത്തിന് ശേഷം പുതിയ അംഗത്തോട് ഉദാരമനസ്കത കാണിക്കാമായിരുന്നുവെന്നും ചട്ടം ലംഘിച്ച് വേണ്ടിയിരുന്നില്ലെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. ഇത് കീഴ്വഴക്കമാകരുതെന്നും അദ്ദേഹം പറഞ്ഞു. ബി ജെ പി എം എൽ എ ആദ്യമായി സഭയിൽ വന്ന് പ്രസംഗിക്കുകയാണ്. ഇതിനിടയിൽ ഇടപെടൽ നടത്തി നിർത്തിവയ്പ്പിക്കാൻ തന്റെ പാരമ്പര്യം അനുവദിച്ചില്ലെന്നും സ്പീക്കർ വിശദീകരിച്ചു. പ്രശ്നം തീർന്നുവെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. കോടതി ഉത്തരവിനെ തുടർന്ന് എറണാകുളം ജില്ലയിലെ മലയിടം തുരുത്തിൽ 7 പട്ടികജാതി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നത് മൂലമുള്ള സാമൂഹിക പ്രശ്നം ചൂണ്ടിക്കാട്ടി വി പി സജീന്ദ്രൻ സഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു. ഇതിന് മറുപടി നൽകിയ റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുകയെന്നത് ഈ സർക്കാരിന്റെ നിലപാടാണെന്ന് സഭയിൽ ഉറപ്പു നൽകി. അവിടത്തെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് സർക്കാർ പരിശോധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ 7 കുടുംബങ്ങളെയും സർക്കാർ കൈയൊഴിയില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനും വിശദീകരിച്ചു. ആ വിഷയത്തിൽ രമ്യമായി പരിഹാരമുണ്ടാക്കുമെന്നും ഭൂമിയും വീടും നൽകാമെന്ന സർക്കാരിന്റെ ഉറപ്പ് ആ കുടുംബങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആ കുടുംബങ്ങൾക്ക് നേരെ പോലീസ് നടപടിയുണ്ടായത് ശരിയായില്ലെന്ന് കെ എൻ ബാലഗോപാൽ വിമർശിച്ചപ്പോൾ, ഒരാൾ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത് തടയാൻ പോലീസ് ശ്രമിച്ചപ്പോൾ ഒരാൾക്ക് പരിക്കുപറ്റിയതാണെന്നും അവിടെ പോലീസ് അതിക്രമം ഉണ്ടായിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം സ്തംഭിച്ചുവെന്നാരോപിച്ചായിരുന്നു പ്രതിപക്ഷാംഗം സജി ചെറിയാന്റെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നുണ്ടെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ശക്തമായ പ്രവർത്തനങ്ങൾ തുടരുകയാണെന്നും മന്ത്രി കെ എം ഷാജി മറുപടി നൽകി. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേൽ ഭരണ പ്രതിപക്ഷ നിരയിലെ 19 അംഗങ്ങളും ബി ജെ പി അംഗം വി മുരളീധരനും സംസാരിച്ചു. ഭരണപക്ഷാംഗം എം വിൻസെന്റ് ആണ് ഉപക്ഷേപം അവതരിപ്പിച്ചത്. ചർച്ചയ്ക്ക് ശേഷം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇതുവരെ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ് വീക്ഷണം.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കിസാൻ വാണി

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. സമ്മിശ്ര കൃഷികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇടുക്കി ഉപ്പുതറയിലെ കർഷകനായ ശ്രീ ടോമി തോമസ് വാലുമൽ അദ്ദേഹത്തിൻ്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ.
1: കിസാൻവാണി ടീം ഇന്ന് എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ ആദ്യകാല കുടിയേറ്റ പ്രദേശമായ ഉപ്പുതറയിലാണ്. ഉപ്പുതറ പ്രദേശത്ത് ദീർഘകാലമായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന മുതിർന്ന കർഷകൻ ടോമി തോമസ് വാലുമേലാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹത്തിൻ്റെ കൃഷിരീതിയും കാർഷിക വിശേഷങ്ങളും അനുഭവങ്ങളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം.
2: നമസ്കാരം.
1: അങ്ങ് എത്ര കാലമായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്?
2: ഞാൻ എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് തുടർച്ചയായിട്ട് പിതാവിൻ്റെ കാരണവന്മാരുടെ കൂടെ തന്നെ കൃഷിയിലേക്ക് ഇറങ്ങായിരുന്നു. അതായത് പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ കൃഷിയിലേക്ക്, അതായത് ഇയർ പറഞ്ഞു കഴിഞ്ഞാൽ 76
1: ആ സമയം തൊട്ട്
2: 76-77
1: ഏകദേശം ഒരു അരനൂറ്റാണ്ട്
2: പിന്നിട്ട് കഴിഞ്ഞു.
1: അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ എന്തൊക്കെ കൃഷിയാണ് നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നത്?
2: ആദ്യ കാലഘട്ടങ്ങളിലെ പിന്നെ ഭക്ഷണത്തിന് വേണ്ടി കപ്പ, നെല്ല്, അങ്ങനെയുള്ള നാണ്യവിളകളല്ല, ഈ കുറുങ്ങുപ്പ് പക്ഷേ അത് കഴിഞ്ഞ് നാണ്യവിളകളിലേക്ക് തിരിയുന്നു. കുരുമുളക്, കുരുമുളകായിരുന്നു മെയിനായിട്ടുള്ളത്. കുരുമുളക് കഴിഞ്ഞ് പിന്നെ കാപ്പി, കൊടി നഷ്ടപ്പെടുന്ന സ്ഥലത്തേക്ക് കാപ്പി കൃഷി തുടങ്ങി. അത് രണ്ടുമായിരുന്നു ആദ്യത്തെ ഉണ്ടായിരുന്നത്.
1: കുരുമുളക് കൃഷി ചെയ്യുന്നത് ഇപ്പം ഏതൊക്കെയാണ് നിങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
2: കുരുമുളക് ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് കരിമുണ്ടയാണ്. കരിമുണ്ട കൃഷി കേട് ഇല്ലെങ്കിൽ എല്ലാ വർഷവും ആവറേജ് നമുക്ക്
1: ഉൽപാദനം കിട്ടിക്കൊണ്ടിരിക്കുന്നത്
2: ചില കാലഘട്ടങ്ങൾ വ്യാപകമായിട്ട് കൃഷി കരിമുണ്ടയ്ക്ക് കേടുവരും.
1: അത് എന്തൊക്കെ കേടാ സാധാരണ?
2: അത് സാധാരണ നമ്മളിപ്പോ ഫൈറ്റോത്തോറ എന്ന ധൃതവാട്ടം, പിന്നെ സ്ലോബിലിറ്റി വരും, നിമവരയുടെ ആ ഒരു രീതിയിലുള്ള ഇത് വരും.
1: ഇത് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നതാണോ?
2: നിയന്ത്രിക്കാൻ നമുക്ക് കുറെയെല്ലാം പറ്റും, പക്ഷെ അത്രയും ഇതായിട്ട് നമുക്കിപ്പം പലപ്പോഴും മുളകിന് വില കുറഞ്ഞു പോകുമ്പം എല്ലാ കൃഷിയിലും സംഭവിക്കുന്നുണ്ട്. വില കുറഞ്ഞു കഴിയുമ്പോൾ ശ്രദ്ധ കുറയുമല്ലേ, പരിപാലനം കുറയും, ഉടനെ അന്ന്
1: നശിച്ചു.
2: ആ വില വരുമ്പോൾ എല്ലാവരും ഇതിൻ്റെ പുറകെ അങ്ങ് പോവും. കൃഷി കൃഷിക്കാരൻ്റെ ഒരു ഈ ഒരു പ്രശ്നം അത് തന്നെയാണ്. അതേസമയം ആവറേജ് എല്ലാ കൃഷിയും നമ്മൾ ഒരുപോലെ പിടിച്ചു നിർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇത് തന്നെയല്ല നമ്മളിപ്പോൾ സാധാരണ കൃഷിക്കാരൻ ചെയ്യുന്നത്. അവൻ ഈ ആണ്ട് വില കൂടിയ രണ്ടു കൊല്ലത്തേക്ക് വില കൂടുമ്പോൾ എല്ലാവരും ആ കൃഷി ഇപ്പം ഏലമാണ്, ഏലത്തിൻ്റെ പറയും, കൊടിക്ക് വില, മുളകിന് വില കൂടുമ്പോൾ കൊടിക്ക് പറയും. ഇത് കഴിഞ്ഞ് വെച്ചിട്ട് വില കുറയുമ്പോൾ ഇവന് ഉപേക്ഷിക്കും. അതേസമയം നമ്മളൊരു ശരിക്കുള്ള കൃഷിക്കാരൻ, ഇനി എന്നെ സംബന്ധിച്ചിടത്ത് ഫാം ഡയറി ഒക്കെ ഉണ്ട്. അപ്പം ഇവിടെ നിൽക്കുന്ന ഓരോ ചെടിയും ഇത് പിന്നെ ഇവിടെ എന്ന് നിർത്തതാന്ന് വേമനെ പറയും. അപ്പം ഇത് നമ്മളിപ്പം കാപ്പി കൃഷി ചെയ്യുന്നു, കാപ്പിക്ക് നോക്കുകയാണെങ്കിൽ ഒരു 10 വർഷത്തെ ആവറേജ് നോക്കും. കൊടി മുളകിനും അതുപോലെ ഏലത്തിനാണെങ്കിൽ, എന്നിട്ട് ഇതിൻ്റെ വരവും ചെലവും കൂടെ കണക്കൊക്കെ കഴിയുമ്പോഴെങ്കിൽ ശരിക്കും കൃഷി ലാഭമാണോ നഷ്ടമാണോ നമുക്ക് പറയാം.
1: 10 വർഷത്തെ കണക്കുണ്ടെങ്കിൽ,
2: ഒരു 10 വർഷത്തെങ്കിലും കണക്ക് നമ്മൾ ആവറേജ് എടുത്തിട്ട് വേണം. ഇപ്പം കാരണം ഞാൻ
1: 2 വർഷത്തെ കണക്കുകൊണ്ട് നമുക്കത്
2: ഒരിക്കലും വരും, കാരണം അത് പിന്നെ ഉൽപാദനം കുറവുള്ളതല്ലാന്ന്. ഇന്നിപ്പം നമ്മളിപ്പോൾ ഇവിടുത്തെ മാത്രം അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉൽപാദനം കുറയുന്ന അനുസരിച്ചാണ് ഇന്ന് വില കൂടുകയും കുറയുകയും ചെയ്യുന്നത് നാണ്യവിളകൾ. അപ്പം ബ്രസീലിൽ മഞ്ഞ് വീഴ്ച വന്ന കാപ്പിക്ക് ഇവിടെ വരും. അപ്പൊ ആ ഒരു ഇതെന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആവറേജ് നമ്മൾ ഒരേ രീതിക്ക് പോവുകയാണെങ്കിൽ ഒരു തൽക്കാലം ഇപ്പം കാപ്പിക്ക് വില കുറഞ്ഞു. നേരത്തെ ഇപ്പം വിലക്ക് നല്ല വിലയുണ്ട്. ആ ഒരു 5-6 കൊല്ലം നമുക്ക് കാപ്പിക്ക് തീരെ വില കുറഞ്ഞു. പക്ഷെ അന്ന് ഞാൻ ചെയ്ത ഒരു പണി എന്താന്ന് വെച്ചാൽ, അന്ന് ഈ കാപ്പിയിലോട്ടെല്ലാം പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്തു. കാപ്പിയിലോട്ട് പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യുമ്പോൾ പന്തലിടണ്ട, മറ്റേ ഇതേ നല്ല ഈ ഇതിന് ഇലയുടെ അടിയിലോട്ടുണ്ടാകുന്ന നല്ല കളർഫുള്ളാണ്, ഫസ്റ്റ് ക്വാളിറ്റി തന്നെ വിൽക്കുക. ഇപ്പം എനിക്കൊരു ബ്രസീലിയൻ എന്നെ ഉണ്ടായിരുന്നു, അതിന് പർപ്പിൾ കളറാണ്, അതിന് പുളി നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ്. ഈ ജ്യൂസിനൊക്കെ അവർ പ്രത്യേകം കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ വൻ ലാഭമായിരുന്നു. കാപ്പിക്ക് വില വന്നപ്പോൾ പാഷൻ ഫ്രൂട്ട് വെട്ടിക്കളഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് വീണ്ടും കാപ്പി, കാരണം ഇതിനകത്തെന്ന് പറഞ്ഞാൽ അത് വലിയ നമ്മൾ കാപ്പിയെ പിന്നെ ഉണക്കി കളയുകയില്ല, കരുത്തിച്ചിരി കുറഞ്ഞേനോ മറ്റേ പല ഇതിനേക്കാളും ഈ പാഷൻ ഫ്രൂട്ട്. അപ്പം ഇത് കാപ്പി പൂക്കുന്ന സമയമാകുമ്പോൾ പാഷൻ ഫ്രൂട്ട് ഇല്ല, കാപ്പി നല്ല ജയിക്കും. പറിച്ച് ചെയ്ത് കഴിഞ്ഞ് പൂത്തെല്ലാം കഴിയുമ്പോഴാണ് അടുത്ത റൗണ്ട് മഴ കഴിയുമ്പോഴത്തേക്കുമാണ് പാഷൻ ഫ്രൂട്ട് കയറുക.
1: അപ്പം കാപ്പി കൃഷി ചെയ്യുന്ന ഏരിയ തന്നെ നമുക്ക് ഇത് ചെയ്യാനായിട്ട്
2: ഇത് ചെയ്യും, കാരണം ഇത് നമ്മൾ ആലോചിച്ച് ഇത് ചെയ്യേണ്ട. ഇത് ലാഭകരമായിട്ട് കാപ്പിക്ക് വില കുറച്ചപ്പോൾ എനിക്ക് അതിൻ്റെ നഷ്ടം ഈ പാഷൻ ഫ്രൂട്ടേ നേർന്നു.
1: കാപ്പി കൃഷി, കാപ്പി വിളവെടുക്കുന്നതിനൊപ്പം തന്നെ ഇത് ചെയ്യാനും പറ്റുന്നുണ്ട് അല്ലേ?
2: ഒന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ്. ഒരു മറ്റാരോടും പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനെല്ലാം അതിന്റെ ഇനം കൃത്യമായിട്ട് അറിയണം. ആ നല്ല ഇത് ഒരു പ്രത്യേക ഗ്ലേസർ, അതിനാണ് അതിനെ വില കിട്ടുള്ളൂ. എനിക്കൊരു 75-80 രൂപ എനിക്ക് കിലോയ്ക്ക് എനിക്ക് ഇവിടെ വന്നെടുത്തോണ്ട്. എനിക്ക് നല്ലൊരു കച്ചവടക്കാരനുണ്ട് അനസ് എന്ന് പറയുന്ന. അപ്പൊ ഫ്രൂട്ട്സിന്റെ ഇപ്പൊ പാഷൻ ഫ്രൂട്ട് ഉണ്ട്, അതുപോലെ ഇത് പിന്നെ മംഗോയിസ്റ്റിനുണ്ട്. മംഗോയിസ്റ്റിനൊക്കെ നല്ല വില കിട്ടും. നമുക്കൊരു 200 രൂപയ്ക്ക് മുകളിൽ എന്താണേലും വില കിട്ടും ഏത് സമയത്താണേലും. അതുപോലെ അവക്കാടോ, അവക്കാടോ പുതിയ കൃഷി ഇപ്പൊ ഏറ്റവും എന്റെ പരീക്ഷ നിൽക്കുന്ന അവക്കാടോ ഇല്ല. അവക്കാടോ ഇപ്പം ഇന്ന് കഴിഞ്ഞ ദിവസം കൊണ്ടുപോയതേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് തന്നെ നമ്മളതൊരു പരീക്ഷണ കൃഷിയായിട്ട് ചെയ്തിട്ട് ഇതിനകത്ത് വിവിധ ഇനങ്ങളുണ്ട്. നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് പറ്റുന്ന ഇനം നമ്മൾ ഉരുത്തിരിച്ചെടുത്ത് ഇപ്പം പുതിയ ഏറ്റവും പുതിയത് ഹാസ് എന്നൊക്കെ പറഞ്ഞ ഇനമുണ്ട്. അതൊക്കെ ഞാൻ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട്. ഹാസ് നമുക്കിവിടെ പിന്നെ ഉയർന്ന സ്ഥലത്തെ കായ്ക്കുള്ളൂ. കായ്ച്ചു കിട്ടിയാൽ നമുക്ക് ഹാസിലേക്ക് തിരിഞ്ഞാൽ അതിന് ഷെൽഫ് ലൈഫൊക്കെ ഒത്തിരി കൂടുതലുള്ളതാണ്. അപ്പം നമുക്കതൊരു നല്ല രീതിയിലേക്ക്, കാരണം ഇത് കൃഷിക്കാർ മാറി ചിന്തിക്കണം. ഇനി അതിനകത്ത് നല്ലപോലെ പഠിച്ചിട്ട് ഏറ്റവും ലാഭകരമായിട്ട് എങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളത്. ഇതിപ്പോൾ ഇതിനിപ്പോൾ അവക്കാടോ ഒക്കെ ഞാൻ ഏറ്റവും ചിലവ് കുറഞ്ഞ, അതുപോലെ തന്നെ കീടശല്യങ്ങളില്ല. ഇപ്പം മറ്റിപ്പം റബ്ബട്ടാൻ ഇതുണ്ട്. റബ്ബട്ടാൻ അതേസമയം വലിയ പ്രശ്നമാണ്. കിളികളും മറ്റും എല്ലാം ഇത് വല കിട്ടില്ലെങ്കിൽ ഒന്നും കിട്ടി. അതാനെയല്ല നാട്ടുമ്പുറത്തെ പോലെ നമുക്കിവിടെ പറ്റിയില്ല. ഇവിടെ ചൂടില്ല, ചൂടില്ലാത്തതുകൊണ്ട്
1: ചൂടുള്ള കാലാവസ്ഥയായിരിക്കും.
2: ആ ഇവിടെ ഫംഗസ് കേടെല്ലാം വരുന്നുണ്ട്. ഇപ്പം ഇതുപോലെയുള്ള ഫംഗസ് വരുന്നു. അതുകൊണ്ട് റബ്ബട്ടാൻ വലിയ മെച്ചമില്ല.
1: ഈ പഴവർഗ്ഗങ്ങളുടെ കൃഷിയിലേക്ക് തിരിഞ്ഞത് എപ്പോഴാണ്?
2: ഒരു ഞാൻ പറഞ്ഞില്ല ഈ കാപ്പി പിന്നെ ഒക്കെ വില കുറഞ്ഞപ്പോൾ അന്നേരം മനസ്സിലിങ്ങനെ, കാരണം ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് നിന്ന് വിളിച്ചു വെച്ച് പാഷൻ ഫ്രൂട്ട് കിട്ടാനുണ്ടോ, ഈ പറയുന്ന മറ്റേ ഡെങ്കിപ്പനിയുടെ ഇതൊക്കെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നു. ആ കൗണ്ട് കുറഞ്ഞപ്പം അതിന് ഡോക്ടേഴ്സ് തന്നെ ഇങ്ങോട്ട് പ്രിഫർ ചെയ്തെന്ന് പറഞ്ഞു. ഇപ്പം നമ്മുടെ ഒരു മരുമകൾക്ക് അവിടെ നിന്ന് വിളിച്ച് ഇങ്ങോട്ട് ചോദിച്ചിട്ട് പാഷൻ ഫ്രൂട്ട് ഉണ്ടോ, അവിടെ 200 രൂപ വിലയായിപ്പം അത് മുൻകൂട്ടി ബുക്ക് ചെയ്തെങ്കിലേ കിട്ടുള്ളൂ. അപ്പൊ അന്നേരം അതിന്റെ ഒരു ക്ലിക്ക്, ഇത് സാധനം കൃഷി ചെയ്താൽ
1: ഇങ്ങനെ
2: കച്ചവടം നടക്കുമെന്നൊരു. ആദ്യം അതിപ്പോ ഒരു 5-8 കൊല്ലം മുമ്പാ ആദ്യം അതേസമയം നമ്മൾ ഉത്പാദിപ്പിച്ചു കഴിഞ്ഞപ്പോ ഈ പറയുന്ന പോലെ നാട്ടിലോട്ടൊക്കെ പോകുമ്പോൾ കൊണ്ടുപോയ ചാക്കിന് കൊണ്ടുകഴിഞ്ഞാൽ ഓരോ 5 കിലോ 10 കിലോ എടുക്കുള്ളൂ. പക്ഷെ അത് നമുക്ക് ശരിയായി. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പത്തേക്കും കട്ടപ്പനെ ഹോൾസെയിലായിട്ട് എടുക്കാൻ തുടങ്ങി. ഇത് കഴിഞ്ഞ് അവിടെ ഹോൾസെയിൽ എടുത്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ വന്നു. ഇപ്പൊ ഡയറക്റ്റ് നമ്മുടെ ഇവിടുന്ന് ഫീൽഡിൽ നിന്ന് തന്നെ എടുക്കുന്നുണ്ട്
1: അല്ലേ.
2: നല്ലൊരു കച്ചവടക്കാരനുള്ളതുകൊണ്ട് നമുക്കിപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൃഷി ഇപ്പം ഫ്രൂട്ട്സിന്റെ കൃഷി.
1: ശരി, ഫാഷൻ ഫ്രൂട്ട് ആണ് അപ്പോൾ ആദ്യമായിട്ട് തുടങ്ങിയത് അല്ലേ?
2: ആദ്യം ഫാഷൻ ഫ്രൂട്ട് തുടങ്ങി.
1: അതിനുശേഷം പിന്നെ
2: അത് കഴിഞ്ഞ് നമുക്കിവിടെ ഞാനിത് എല്ലാ ഫ്രൂട്ട്സും തന്നെ എനിക്ക് ഇവിടെ ഈ റംബുട്ടാനുണ്ട്, മംഗോഷനുണ്ട്, പലയിനം നേഴ്സറിയിൽ നിന്ന് ഞാൻ ഇത് നോക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്കിവിടെ ഹൈ റേഞ്ചിന്റെ നമ്മുടെ ഇവിടുത്തെ ഇത് വെച്ച് നമുക്ക് മംഗോഷനും അവക്കാടുമാണ് ഏറ്റവും കൂടുതൽ ലോങ് ടൈം. പാഷൻ ഫ്രൂട്ട് എപ്പം മീഡിയം ചെയ്യാം, അതിപ്പോ ഒരു 2 കൊല്ലം 3 കൊല്ലം നല്ല കായ്ക്കും, 5-6 കൊല്ലം വരെ
1: നിൽക്കും. 5-6 കൊല്ലം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അല്ലേ?
2: ആ 5-6 കൊല്ലം വരെ ഉപയോഗിക്കാം. അതിന്റെ നല്ല ഇതെന്ന് പറയുന്നത് 2-3 കൊല്ലം. അപ്പൊ ഇത് ഓരോ ആണ്ടും ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കും. ഒരു 10-9 ഓരോ കുറെ തൈകളോ എല്ലാ വർഷവും നട്ടുകൊണ്ടിരിക്കും. അപ്പൊ നമുക്കിത് കൂടുതൽ വിള ഇത് പ്രായമായത് വെട്ടി കളയുകയും
1: ചെയ്യാം.
2: പിന്നെ ഇതേ തന്നെ
1: എല്ലാ കാലത്തും നമുക്ക് കിട്ടുകയും ചെയ്യാം,
2: ആവറേജ് കിട്ടും. അതുപോലെ തന്നെ ഇതേ തന്നെ നമ്മൾ ബഡ് ചെയ്യുകയും ഒക്കെ ചെയ്യാം. ബ്രഡിങ് ഗ്രാവിറ്റി പാഷൻ ഫ്രൂട്ടെല്ലാം നടത്തും. എന്റെ വെള്ളി ഇതേലെ അതിപ്പോ കൊറോണ കാലത്ത് ഒരു വെറ്റ് വെറ്റ് എന്ന് പറയുന്ന കൊറോണ കാലത്ത് ഈ മഞ്ഞ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. ഈ പർപ്പിള് ഉള്ള പോലെ തന്നെ മഞ്ഞയുണ്ട്. മഞ്ഞയ്ക്ക് ഭയങ്കര പുളിയും പഴയ പാഷനുണ്ട്. അത് ഈ പറയുന്ന പോലെ അന്ന് കൊറോണക്കാലം കല്യാണങ്ങൾ മുഴുവൻ നിന്നുപോയില്ലേ? അന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഈ പാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസ് ആയിരുന്നു ഏറ്റവും തീരുമാനമുള്ളത്. അപ്പൊ അന്നേരം ഈ മഞ്ഞ ആർക്കും വെട്ടുന്നേ. അപ്പൊ അങ്ങനെ ഒരു നഷ്ടം വന്നു. അപ്പൊ അതുകൊണ്ട് മഞ്ഞ കളഞ്ഞു വെച്ചാൽ അതേലല്ല ഞാൻ ഈ പർപ്പിള് തന്നെ ബഡ് ചെയ്ത് അങ്ങനെ കയറ്റി. അതുപോലെ അന്ന് കൊറോണ കാലത്ത് ഏറ്റവും ലാഭമുള്ള ഒരു കൃഷിയായിരുന്നു മത്സ്യകൃഷി. എനിക്ക് മത്സ്യകൃഷിയുണ്ട്. അന്ന് എല്ലാവരും വീട്ടിലിരിക്കുക, എല്ലാവരും മീൻവളത്തിൽ തുടങ്ങി. അപ്പൊ എനിക്ക് ഇവിടുന്ന് എനിക്ക് ഏറ്റവും രക്തലോപ്യയുടെ കുഞ്ഞുങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അതിന് ഭയങ്കര ഡിമാൻഡായിരുന്നു. ഇപ്പം ഫാംകാര് തന്നെ വന്ന് കൊണ്ടുപോകും, അവർ ബൾക്കായിട്ട് വന്ന് കൊണ്ടുപോകും. അതൊന്ന് ആ ഒരു കാലഘട്ടത്തിൽ നല്ല ലാഭമുള്ള കൃഷിയായിരുന്നു.
1: ഇപ്പോഴും അത് ചെയ്തു വരുന്നുണ്ട്?
2: ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ പിന്നെ അന്നത്തെ പോലെ ഒന്നും ഡിമാൻഡ് ഇല്ല. കൊറോണ കഴിഞ്ഞ ആൾക്കാരെല്ലാം ഫീൽഡിലേക്കും മറ്റേ ജോലിക്കും പോയി കഴിഞ്ഞപ്പോ ഇത് മീൻ കൃഷി നല്ലപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
1: മത്സ്യകൃഷി ഏതൊക്കെ ഇനങ്ങളാണ് ചെയ്തോണ്ടിരിക്കുന്നത്?
2: ഇപ്പൊ ഞാൻ മെയിൻ ആയിട്ട് എനിക്കിപ്പോ രക്തലോപ്പിയാണ് എനിക്ക് ഏറ്റവും ടേസ്റ്റ് നമുക്ക് പിന്നെ ഗൗരാമി ഉണ്ട്.
1: നാച്ചുറൽ പോണ്ട് ആണോ അതോ?
2: ആ ഇല്ല, പടുതാക്കുളം ഉണ്ട്, നാച്ചുറൽ പോളും ഉണ്ട്, രണ്ടും ഉണ്ട്.
1: രണ്ടും ഉണ്ടല്ലേ.
2: അവിടെ നാച്ചുറൽ പോണ്ടിൽ മറ്റേ ഇത് ഗിഫ്റ്റ് ഉണ്ട്, നെറ്റർ എന്ന് പറയുന്ന ആ ഒരു നട്ടറൊക്കെ നല്ല മീനാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ അതിനെ മറ്റുള്ളതിന്റെ കൂടെ ഇടുമ്പോൾ ചില ശ്രദ്ധിക്കണമെന്നുള്ളൂ.
1: നമ്മൾ സാധാരണ മത്സ്യകൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, പൊതുവായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ്
2: പൊതുവായിട്ട് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഇതിനെ കുറിച്ചെന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ പി എച്ച് ടെസ്റ്റ് ചെയ്യാൻ പഠിച്ചിരിക്കണം. വെള്ളത്തിന്റെ പി എച്ച് ടെസ്റ്റ്, കാരണം മീൻ ഏത് രീതിയിലാണ് ഇപ്പം മീനിന് ഇപ്പം ആരോഗ്യ പ്രശ്നം, മീൻ പൊങ്ങി വരുന്നു, അന്നേരം നമുക്ക് ഇതിനെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ വെള്ളം ടെസ്റ്റ് ചെയ്ത് പി എച്ചിന്റെ പ്രശ്നമാണോ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ, ഇത് നമ്മൾ കുറച്ച് കാലങ്ങൾ കൊണ്ട് നമ്മൾ അല്ലെ അനുഭവം ഉള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് പഠിച്ചെടുക്കാവുന്നുള്ളൂ. പിന്നെ വെള്ളം ചേഞ്ച് ചെയ്യാനുള്ള വെള്ളം ലാവശ്യമായിട്ടുണ്ട്. ഇപ്പൊ പടുതാക്കുളം ആണെങ്കിലും നമ്മൾ വെള്ളം പമ്പ് ചെയ്ത് ഇപ്പൊ നമുക്ക് ഇവിടെ ഉണ്ട്, എനിക്ക് ഒരു 6 മാസമൊക്കെ എനിക്ക് ഒഴുക്കുവെള്ളം ഒഴുകി വരുന്നു, അതൊരു കുളത്തിൽ ചാടി രണ്ട് കുളത്തെ അടുത്ത് നമുക്ക് എങ്ങനെ വേണ്ട തിരിച്ചുവിടാം. അപ്പൊ 6 മാസത്തേക്ക് ഇത് ഒഴുക്കുവെള്ളത്തിൽ വളരുന്ന അതേ രീതിയിൽ ആ സമയത്ത് നല്ലപോലെ വളർച്ചയാണ്. പിന്നെ ഇത് ഓവർ വെള്ളം ചെല്ലുകയും ചെയ്യരുത്, കാരണം ശരിക്കും ശുദ്ധജലത്തിൽ മീൻ വളരുകയില്ല. മീനിന് പ്ലവങ്ങളുള്ള അവര് നിശ്ചിത ഈ പി എച്ച് കറക്റ്റ് ആയിരിക്കണമെന്നുള്ളൂ. ബാക്കി ഈ പറയുന്ന പായൽ, നമ്മൾ പശുക്കൾ പുല്ല് തിന്നുന്ന പോലെ തന്നെ മത്സ്യങ്ങളുടെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്ന പായൽ, ആ പായൽ വളർത്തുന്ന വളരുന്ന ആ രീതിയിലായിരിക്കണം. പിന്നെ അതിന് അതിനനുസരിച്ച് ചാണകവും ചേർത്ത് കൊടുക്കേണ്ടി വരും. പായലുണ്ടാകാനും കോഴിക്കാഷ്ടം കൊടുക്കുക, കോഴികളൊക്കെ ഇട്ട് കൊടുക്കുക, അങ്ങനെ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം.
1: ഭക്ഷണമായിട്ട് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? അത്
2: പല്ലിന് ഭക്ഷണം കൊടുക്കണം, കൃത്യമായിട്ട് നമ്മള് ഫുഡ് ഇതിന്റെ തന്നെ പെല്ലറ്റ് ഉണ്ട്, പെല്ലറ്റ് ഫുഡ് ഉണ്ട്. പിന്നെ നമ്മളതുപോലെ തന്നെ ഇലകള്, ഇപ്പൊ മൽബറി ഒക്കെ ഞാൻ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കുളത്തിന് ചുറ്റും, മൽബറിയുടെ ഇല, ചേമ്പല, ഇതെല്ലാം തിന്നുള്ളൂ. അങ്ങനെയുള്ള പുല്ലും പച്ചലകള് നല്ലൊരു ശതമാനം തിന്നും, പ്രത്യേകിച്ച് ഗൗരാമിയൊക്കെ നല്ലപോലെ. ഗൗരാമയൊക്കെ പഴവർഗ്ഗങ്ങൾ, നമ്മൾ മാമ്പഴം
1: പഴയത്തിന്
2: പി എച്ച് നിയന്ത്രിക്കാൻ നമ്മൾ പി എച്ച് കൂടെ ഇത് ആൽക്കലിക്കാണോ അസിഡിക്കാണോ എന്നുള്ളതാണ് നോക്കണ്ടേ. അസിഡിക്കാകുകയാണെങ്കിൽ ആൽക്കലി ചേർത്ത് കൊടുക്കുക, ആൽക്കലിക്കാണെങ്കിൽ അസിഡിക്കാക്കുക. അങ്ങനെ മിക്കവാറും ഇതിനകത്തെല്ലാം നമുക്ക് കൂടുതൽ ഇത് പറഞ്ഞാൽ കുറച്ച് വെള്ളം നല്ലപോലെ ഒഴുക്കി കളിച്ച് പുതിയ വെള്ളം അടിച്ചിട്ട് കൊടുത്തു
1: കഴിയുമ്പോൾ
2: സിമ്പിളായിട്ടുള്ള മാർഗ്ഗം. ഇല്ലെങ്കിൽ ഈ പറയുന്ന കുമ്മായം കൊടുക്കുക, അല്ലെങ്കിൽ മറ്റേ ആലം കൃഷിയിൽ തിരിച്ചാൽക്കലിയാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. അതൊക്കെ എന്ന് പറയുന്ന അതിനേക്കാളൊക്കെ ഏറ്റവും എളുപ്പം നമുക്ക് വെള്ളം ലാവശ്യമായിട്ടുണ്ടെങ്കിൽ നല്ലപോലെ വെള്ളം കുറെ ഇറക്കി കളയുക, പുതിയ വെള്ളം അങ്ങ് അടിച്ചു
1: കൊടുക്കുക,
2: പരിശോധിച്ചു നോക്കുക. പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിൽ ഈ ഓക്സിജന്റെ അളവ് കുറയുക എന്ന് പറഞ്ഞാൽ അതിന് ചലനം ഉണ്ടാക്കുക. നമ്മൾ വെള്ളം ഉയർത്തി പമ്പ് ചെയ്ത് ഉയരത്തിൽ അടിച്ചു കൊടുക്കുക, എത്ര കുമളയുണ്ടാകുന്നു അത് അന്തരീക്ഷത്തിൽ നിന്ന് ഇതിനകത്ത് വീണ്ടും അങ്ങ് ലയിച്ചുകൊണ്ടിരിക്കുക. വെള്ളത്തിന് ചലനം വരുന്നതനുസരിച്ചാണ്
1: ഓക്സിജന്റെ കുറവുണ്ടോ നമുക്ക് പരിശോധിക്കാൻ.
2: ഓക്സിജന്റെ കുറവ് മീൻ അന്നേരം പൊങ്ങി വരും, വെള്ളം കടിച്ചുകൊണ്ട് പൊങ്ങി വരും. അപ്പൊ അതിനകത്ത് ഇതിന്റെ വെള്ളം അടിച്ചു കഴിഞ്ഞതാണോ പി എച്ച് ആണോ എന്നുള്ളത് നമ്മൾ പി എച്ച് അല്ലെങ്കിൽ വെള്ളം മോശമായി.
1: അത് ഈ വെള്ളം മാറ്റി
2: അതുപോലെ തന്നെ ഇത് പിന്നെ ഇതിനു മുമ്പ് തന്നെ നമുക്ക് മനസ്സിലായി തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ തീറ്റ എടുക്കാതെ വരും, തീറ്റ എടുക്കാതെ വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ അന്നേരം അറിയാം വെള്ളം എന്തോ
1: പ്രശ്നമുണ്ടെന്നുള്ള.
2: അതിപ്പോ പെല്ലറ്റ് ഫുഡ് കൊടുക്കും, പെല്ലറ്റ് ഫുഡ് പോലെ നമ്മൾ പല ഇതുണ്ട്, പ്രോട്ടീൻ കൂടിയ ഐറ്റം ഉണ്ട് കുറഞ്ഞ ഐറ്റം ഉണ്ട്, അതനുസരിച്ച് വില വ്യത്യാസം വരും.

0: संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है।
1: अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं,
2: अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं,
3: क्योंकि हमने लिया है प्रधानमंत्री फसल बीमा।
4: बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा।
5: योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान, अब आपकी है बारी।
4: नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जनसेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण।
5: फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण।
4: प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार।
6: നമ്മളിപ്പോ ഈ പഴവർഗ്ഗങ്ങളുടെ കൃഷി തുടങ്ങി കഴിഞ്ഞപ്പോ നമുക്ക് സാധാരണ നാണ്യവിളകളാണ് ചെയ്തുകൊണ്ടിരുന്നത്, അതിനേക്കാൾ ലാഭകരം പഴവർഗ്ഗമാണോ?
7: നാണ്യവിളകൾ ചെലവ് കൂടിയപ്പോ ഇപ്പൊ ഏലം ലാഭമാ,
6: അതെ അതെ.
7: പക്ഷെ ഏലം ലാഭം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ കണക്ക് വെച്ച് കഴിഞ്ഞാൽ 1/3 ലാഭം, 1/2 ചെലവാ,
6: അതെ അതെ.
7: അത് പ്രശ്നമുണ്ട്. പിന്നെ ഏലത്തിനെ സംബന്ധിച്ചോളം വിളവെടുപ്പാണ് വലിയൊരു പ്രശ്നം. വിളവെടുപ്പ് സമയത്ത് എല്ലായിടത്തും കായ ഒരുപോലെ കായ, അപ്പൊ എടുപ്പുകാർ കുറവ്. ഇപ്പൊ പിന്നെ ഹിന്ദിക്കാരെ ഒത്തിരി പഠിപ്പിച്ചൊക്കെ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരിടത്തെ തീർത്തിട്ട് വേണ്ടേ പറഞ്ഞു. ഇപ്പൊ തണ്ടത്തെ പോലെയല്ല, പണ്ട് ഏല ഉത്പാദനം എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു. നമുക്കൊക്കെ തോട്ടം ഏലത്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് 1 ഏക്കറിൽ നിന്ന് 100 കിലോ 150 കിലോ ഉണക്കക്ക കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഇതാണ്. ഇപ്പൊ അതേസമയം 1000-1500 കിലോ ആണ് വൻതോതിൽ ഇതായിട്ട് ചെയ്യുന്നത്. നമുക്ക് ഇവിടെയാണെങ്കിൽ പോലും ഒരു ആവറേജ് 1000-1500 കിലോ ഉണക്കക്ക ഒരു വർഷം ഉണ്ടാക്കാൻ പറ്റും, അത്യാവശ്യം ശ്രദ്ധ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ അന്നേരം അതിനുള്ള പണിഭാരം വരും. ഇതെല്ലാം സമയത്തെടുത്തില്ലെങ്കിൽ ഇത് മുഴുവൻ എണ്ണാൻ പൊളിച്ചു കളഞ്ഞു, എലി പൊളിച്ചു കളഞ്ഞു, അങ്ങനെ
6: പഴുത്ത് കൊഴിഞ്ഞു പോകുന്നു,
7: അങ്ങനെയെല്ലാം പ്രശ്നം വരും.
6: അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ നമുക്ക് ഈ ഫലവൃക്ഷത്തിന്റെ കൃഷി
7: ടെൻഷനില്ല. നമുക്ക് മാർക്കറ്റിംഗ് അത് മെയിൻ ആയിട്ട് നമ്മൾ നോക്കണം.
6: മാർക്കറ്റിംഗ്
7: പറ്റുവാണെങ്കിൽ നമുക്കുണ്ടെങ്കിൽ എനിക്ക് ഞാൻ നോക്കിയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കൃഷി
6: ദീർഘകാല വിളയായിട്ട്
7: ഉപയോഗിക്കാം. പിന്നെ ഇതിനകത്ത് നമുക്ക് പിന്നെ അവക്കാഡോയിൽ തന്നെ പല ഇനങ്ങളുണ്ട്. ആദ്യമേ തന്നെ ഇതിനകത്ത് എ ഗ്രൂപ്പും ബി ഗ്രൂപ്പും എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഇതിന് ഈ ഫ്ലവറിങ് നടത്തുമ്പോൾ ആൺപൂവ് ചിലപ്പം ഒരേ പൂവ് തന്നെ ഉണ്ടാവും, അതിന്റെ രാവിലെ ആൺപൂവ് വിരിയുന്നതിന്റെ പെൺപൂവ് വിരിയുന്ന വൈകിട്ടായിരിക്കും. അപ്പൊ തിരിച്ച് നേരെ തിരിച്ചും ബി ടൈപ്പ് ആണെങ്കിൽ തിരിച്ചും വരും. അപ്പൊ ഇത് മിക്സ് ചെയ്യുന്നുണ്ട്, ഒന്നിൽ കൂടുതൽ മരങ്ങൾ നിടുക. പിന്നെ അതുപോലെ തന്നെ ഇത് മെയിൻ ആയിട്ട് നമുക്ക് വേനൽക്കാലങ്ങളിലാണ് ഇതിന്റെ കായ് കിട്ടുന്നതിനെ വില കിട്ടുള്ളൂ, മഴക്കാലത്ത് വില കിട്ടില്ല.
6: അപ്പൊ
7: നമുക്കിവിടെ കൊടുക്കുന്നതന്നെ ഒരു 60-70 രൂപ മുതൽ ഒരു 200 രൂപ വരെ കിട്ടും, ഇതിന്റെ വില കയറി ഇറങ്ങി. അപ്പൊ ഈ 200 രൂപ കിട്ടുമ്പോൾ നമ്മൾ മാക്സിമം ഉണ്ടാക്കിയാൽ നമുക്ക് ഏറ്റവും
6: ലാഭകരമാകും.
7: അപ്പൊ അങ്ങനെയുള്ള ചെടി നമ്മൾ വേനൽക്കാലത്ത് കായ്ക്കുന്ന ചെടി സെലക്ട് ചെയ്ത് കൃഷി ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഈ കേടുവരുന്ന നല്ല കളർഫുൾ ആയിരിക്കും, ഓളം ഉള്ളതായിരിക്കണം. ഫ്രൂട്ട്സ് എപ്പോഴും അങ്ങനെയാണ് വരുന്നത്, കാഴ്ചയ്ക്ക് ഓളം ഉണ്ടെങ്കിൽ
6: നല്ല
7: വില കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ഒന്ന് ഒരു റൗണ്ട് കൃഷി ചെയ്ത് കഴിയുമ്പോഴേ ഇപ്പൊ പഠിക്കുള്ളൂ. ഞാനിപ്പം അതിന്റെ പഠനത്തില്ല ഇരിക്കുന്നത്. ഇത് കാരണം വെച്ചാൽ ഇപ്പൊ എല്ലാം കുരു കൊണ്ടൊന്ന് നട്ടുപിടിപ്പിച്ച അത് ആദ്യത്തെ ഒരു 5-6 വർഷം മുതൽ താഴോട്ട് 2 വർഷം വരെ ഉള്ളതുണ്ട്. അതിപ്പം ആദ്യം വെച്ചതും പൂക്കാതെ നിൽക്കുന്നവരുണ്ട്, അതേസമയം 2 കൊല്ലം ആകുമ്പോൾ പൂത്ത മരങ്ങളും ഉണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ പഠിച്ച് ഇതിനോരോന്നും നമുക്ക് ഇത് നടത്തിയിട്ട് വേണം. നമ്മൾ അടുത്ത ഒരു റൗണ്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് നല്ല ഇനം ഇവിടെ പറ്റുന്നതും ഏറ്റവും വില കിട്ടുന്നതും കൃത്യസമയത്ത് വേനക്ക് കായ്ക്കുന്നതുമായിട്ടുള്ള ഇനം തിരിഞ്ഞ് ചെയ്താൽ വളരെ ലാഭത്തിക്കുണ്ടാവും.
6: നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായത് ഏതാണെന്ന് നമ്മൾ ഈ അനുഭവത്തോടെ നമ്മൾ കണ്ടുപിടിക്കണം. അതിനുള്ള ഒരു സമയമെടുക്കും.
7: ഇപ്പൊ ഇതുപോലെ തന്നെ ഇപ്പൊ പറയുന്ന ഹാസ് ആണ്, പിന്നെ ഓസ്ട്രേലിയൻ ഹാസ്, മെക്സിക്കൻ ഹാസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഹാസിന് ഒരു പ്രത്യേകത, അതിന് ഷെൽഫ് ലൈഫ് കൂടുതൽ. അത് ഒരു തന്നെ ഒരു 3-4 കായാണ് 1 കിലോ
6: വരുന്നത്.
7: നമ്മൾ ഈ വീട്ടിൽ ഉപയോഗിക്കാൻ ഇപ്പോഴും ചെറുകായാണ്. എനിക്കിവിടെ 1 കിലോയ്ക്ക് മുകളിൽ ഉണ്ടാകുന്ന കായ ഉണ്ട്. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാല്

0: അംഗങ്ങളില്ലാത്തടത്താണ് ഇത് സൂക്ഷിച്ച് വെക്കണേ ഇച്ചിരി പാടാണ്. അത്
1: കഴിഞ്ഞ്
0: പിന്നെ
1: കറ
0: കട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ കറവലടിക്കും. അപ്പം അല്ലെ നമ്മൾ അത്ര വൃത്തിയായിട്ട് പാക്ക് ചെയ്ത് എയർ ടൈറ്റ് ഇറക്കി ഫ്രിഡ്ജിലൊക്കെ വെക്കുകയൊക്കെ ചെയ്യണം. അപ്പം അങ്ങനെയുള്ളത് നമുക്ക് മാർക്കറ്റിനനുസരിച്ച്. ഇപ്പം ഹാസ് ഇവിടെ കായ്ച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, നമ്മുടെ ഈ കാലാവസ്ഥയിൽ ഹാസ് കായ്ച്ചിട്ടുണ്ട്, ചപ്പാത്തിൽ ഒരിടത്ത് കായ്ച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു. ഇതുപോലൊരു ഇപ്പം ഞാൻ ഹാസിൻ്റെ തൈ കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട്.
1: ഇപ്പം ഈ പഴവർഗ്ഗങ്ങൾക്ക് വളപ്രയോഗം പോലെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണ്ടോ?
0: ഞാനിപ്പോൾ എല്ലാം ഓർഗാനിക്കാണ്, ഓർഗാനിക്കാണ്. കാരണം നമ്മൾ രാസവളം കൂടുതൽ ഇതിലേക്ക് ഉൽപ്പാദനം കൂട്ടാൻ ഞാനിപ്പോൾ നമുക്കൊരു ഗ്രാജുവലി ഇപ്പം മെയിനായിട്ട്
1: ചാണകമാണ്
0: കോഴികളും.
1: ആ ശരി, അത് വർഷത്തിൽ ഒരു തവണ
0: ഒരു തവണയൊക്കെ കൊടുക്കുന്നുള്ളൂ. ആ തന്നെയല്ല അവക്കാടൊക്കെ നമ്മൾ മഴക്കാലത്ത് കൂടുതൽ ജൈവവളം കൊടുക്കാതിരിക്കുന്ന നല്ല തന്നെ ഈച്ചയും അഴുകൽ കൂടുതൽ. ഇത് ഈ നമ്മുടെ കാട്ട് കുളമാവെന്ന് പറയുന്ന അതിന്റെ വർഗത്തിൽപ്പെട്ട അപ്പൊ തീരെ തൊലിക്ക് കട്ടി പെട്ടെന്ന് ഈ ഫംഗസ് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടുകൾ തുളയ്ക്കും.
1: ഏത് സമയത്ത് വളം ചെയ്യേണ്ട ഒരു സമയം ഏതാണ്?
0: അത് നമ്മളൊരു ഒന്നുകിൽ ഇപ്പം നമ്മൾ വേനൽ അവസാനത്തോടു കൂടി കുറച്ച് ചെയ്തു കൊടുക്കാം, ഇല്ലേ മഴക്കാലം തീരുന്ന വർക്ക് കുറച്ച് ചെയ്തു കൊടുക്കാം. പിന്നെ ഇപ്പം ചിലരൊക്കെ രാസവളം ചെയ്യുന്നു പറയുന്നു, പക്ഷെ ഞാനിതുവരെ രാസവളം ഇവിടെ ചെയ്തിട്ടില്ല. തന്നെയല്ല ഞാൻ എനിക്ക് വെച്ചു പശും ഞാൻ സീറോ ബഡ്ജറ്റ് കൃഷിയൊക്കെ ചെയ്തോണ്ടിരുന്നു, ഓർഗാനിക് ഇതായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു പല ഏക്കറിൻ്റെ നമ്മുടെ ജീവാമൃതവും. അങ്ങനെ ജീവാമൃതവും ഒക്കെ ചെന്ന മണ്ണത്ര
1: ജൈവസമ്പന്നമാണ്.
0: പിന്നെ ആളൊന്നുമില്ല, നമുക്കും പ്രായമായി കഴിഞ്ഞപ്പം വെച്ചു പശുക്കളെ തന്നെ നിർത്തി. അതുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട, നടൻ പശുക്കളും ഈ പറയുന്ന രീതിയിൽ ജീവാമൃതം ഒക്കെ ഉണ്ടാക്കി നമ്മൾ അത് കൊടികൊക്കെ മൊത്തത്തിൽ അടിച്ചു കൊടുക്കുമായിരുന്നു ജീവാമൃതം. അതിൻ്റെതായ നല്ല വ്യത്യാസമുണ്ട്. മണ്ണ് കുരുപ്പ കുത്തി മണ്ണിൽ മണ്ണരെ കുരുപ്പ കുത്തുക എന്നാണ് പണ്ടൊക്കെ. അതായത് നമ്മൾ പറമ്പിൽ കൂടെ മഴക്കാലത്ത് നടന്ന തെന്നി വീഴും, അത്രയും നല്ല ഇതില് ഉണ്ടത്. അതിനൊന്നും വേറെ വലിയ വളവൊന്നും ചെയ്യണ്ട, നമ്മൾ തന്നെയല്ല നമ്മളൊരു മിനിമം ആദായം പ്രതീക്ഷിക്കും. ഓവർ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ ചെടിക്ക് താങ്ങാൻ മേലാത്തോടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ടു കൊല്ലം കണ്ട് ചെടി അതേത് ഇടിയാണ്. അനുഭവം കൊണ്ട് പഠിച്ച പാഠം തന്നെയല്ല, നമുക്ക് ഒത്തിരി റിസ്ക് കുറവുണ്ട്, കേട് കുറവുണ്ട്.
1: ഈ പഴവർഗ്ഗങ്ങൾക്കൊക്കെ വേനൽക്കാലത്ത് ജലസേചനമൊക്കെ ആവശ്യമുണ്ടോ?
0: ജലസേചനം ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല, ചെയ്താൽ അതിന്റെ കുറച്ച് മാറ്റമുണ്ട്. പിന്നെ എനിക്ക് ഇപ്പം മണ്ണെന്ന് പറയുന്നത് ഇത് വടക്കോട്ട് ചേരുവും വെയിലടി കുറവുള്ള ഒരു
1: സ്ഥലമാണ്.
0: അത് കൃഷിക്കാരനും ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ ഒരു മലയുടെ നാല് സൈഡും നാല് രീതിയായിരിക്കും, നാല് കൃഷിയായിരിക്കും അവിടെ നല്ലത്. ആ മണ്ണിനെ പഠിക്കുക, മണ്ണിന്റെ ഇതിനനുസരിച്ചുള്ള കൃഷി ചെയ്യുക. അങ്ങനെ ചെയ്താൽ ലാഭകരം, കൃഷി ചെലവ് കുറയും. നമ്മളിപ്പം
1: ഇപ്പൊ തന്നെ ജലസേചനത്തിന്റെ പണി
0: ഒത്തിരി കുറയ്ക്കാൻ പറ്റും. പിന്നെ എനിക്ക് മീൻകുളത്തിൽ നിന്നുള്ള വേസ്റ്റ് എന്ന് പറയുന്നത് അത് നല്ല വളമാണ്, അമോണിയം ആണ് വരുന്നത്. അത് ഞാൻ ഈ പറയുന്ന പോലെ പറമ്പുകളിലേക്ക് ഒഴുക്കി
1: വിടുന്നുണ്ടല്ലേ,
0: അതൊക്കെ തന്നെ ഒരു നല്ല ഇതാണ്. അതുകൊണ്ട് പിന്നെ രാസവള പ്രയോഗം ഇനി പറഞ്ഞ ഇല്ല.
1: പഴവർഗ്ഗങ്ങളുടെ ചെടി നടുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ അടിസ്ഥാനമായിട്ട് എന്തെങ്കിലും വളവിടണോ?
0: അത് അടിസ്ഥാനം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മള് കാലിവളം, നമ്മള് ചാണപ്പൊടിയോ കൊല്ലം കൊടുക്കുക, അതുകൊള്ളല്ല. അതിപ്പം കൂടുതൽ വലിയ തന്നെയല്ല, ജൈവവളമാണ് പഴങ്ങൾക്ക് ടേസ്റ്റ് കിട്ടണത്,
1: ജൈവവളമായിരിക്കണം.
0: അത് നമ്മൾ കപ്പയിടുമ്പോ ശ്രദ്ധിച്ച് നല്ലപോലെ ജൈവവളം ചെയ്ത് കപ്പ ഇട്ടാൽ കപ്പയ്ക്ക് ഇരട്ടി ടേസ്റ്റാണ്. അതേസമയം രാസവളം ഇട്ടാൽ വിളവ് കാണും, ടേസ്റ്റ് കുറയും. അതുപോലെ തന്നെ ലൈഫ് കുറയും, ഷെൽഫ് ലൈഫ് കുറവായിരിക്കും. ജൈവവളമാണെങ്കിൽ അത് കുറെ കൂടെ തനതായ ഒരു പ്രകൃതിയുടെ ആ ഒരു ഇതെല്ലാം നമുക്ക് കാണാം.
1: ഈ പഴവർഗ്ഗങ്ങൾ ഇപ്പൊ ഇടവേളയായിട്ടാണ് ചെയ്യുന്നത് അതോ അത് മാത്രം?
0: ഇപ്പൊ എനിക്ക് കൊക്കോ ഉണ്ടായിരുന്നു, കൊക്കോ കുറച്ചു കാലം മുമ്പ് വരെ ഞങ്ങൾ ഇടയ്ക്ക് രണ്ടു കൊല്ലം മുമ്പ് ഇപ്പൊ വില കയറി, അതിനു മുമ്പ് വില കുറഞ്ഞായിരുന്നു. ആദ്യം കൊക്കോ തുടങ്ങിയപ്പോൾ കൃഷി ചെയ്തായി 73 ഫാദറിന്റെ കാലത്ത് തന്നെ തുടങ്ങിയ. അപ്പൊ അത് ഇത് വിലയെല്ലാം കുറഞ്ഞ് പഴയ ചെടി ഞാൻ പലപ്പോഴും ബഡ് ചെയ്തും മാറ്റി എല്ലാം പല ഒത്തിരി മാറ്റങ്ങൾ വരുത്തി, എന്നിട്ട് അതിനകത്തോട്ടാണ് ഞാൻ ആദ്യം കൂടുതൽ അവക്കാടും ചെയ്യുന്നത്. അത് കൊക്കോ കളഞ്ഞേക്കാന്ന് കരുതി. ഇപ്പം രണ്ടും കൂടെയാണ് നിൽക്കുന്നത്. ഇത് വളർന്നു വരുന്നതനുസരിച്ച് കൊക്കോയെ ഏതാ ലാഭകരമെന്ന് നോക്കിയിട്ട് നമുക്കത്
1: ചെയ്യാം.
0: ഇത് തന്നെ ഇപ്പം അവക്കാടോ സാധാരണക്കാൾ ഇച്ചിരി അടുപ്പിച്ചാ നട്ടത്, കാരണം ഇതിനകത്ത് എല്ലാം ഒന്നും മെച്ചപ്പെടുകയാണ്. അപ്പൊ മോശം ചെടി നമുക്ക് മുറിച്ചു കളയാം, മുറിച്ചു കളയാം. അത് തന്നെ അതേ വേണേ നമുക്ക് ഈ പുതിയ ഹാസൊക്കെ ബഡ് ചെയ്യാൻ പറ്റും,
1: ബഡ് ചെയ്യാൻ പറ്റും.
0: അങ്ങനെയുള്ള ഒരു കൃഷി ആയ ഒരു രീതിയിലേക്ക് നമ്മൾ കണ്ടുപോയാൽ നമുക്ക് ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റും.
1: ഈ ബഡ്ഡിങ് ഒക്കെ പോലുള്ള ശാസ്ത്രീയമായുള്ള കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ തന്നെ പഠിച്ചിരുന്നു.
0: ആ നേരത്തെ നമുക്ക് റബ്ബർ ബഡ് ചെയ്യാനൊക്കെ, റബ്ബർ കൃഷി വന്ന് ബഡ് റബ്ബർ വരുമ്പോൾ അന്ന് റബ്ബർ ബഡ്ഡിങ്ങാർ വന്നു അവരെ കൂടെ നമ്മൾ പഠിച്ചു. അതിനനുസരിച്ച് പിന്നെ എനിക്കിതിനോട് ഓരോന്നിനോടും താല്പര്യം കൂടുതലുണ്ട്.
1: അരനൂറ്റാണ്ടിലേറെ കാർഷിക മേഖല പ്രവർത്തിച്ചപ്പോ കാലാവസ്ഥയിലുണ്ടായിട്ടുള്ള മാറ്റം കാർഷിക മേഖലയുടെ എങ്ങനെയൊക്കെ ബാധിച്ചിട്ടുണ്ട്?
0: ഭയങ്കരമായിട്ട്. അത് ആദ്യകാലങ്ങളിൽ നമ്മുടെ ഇവിടെ ഫ്രൂട്ട്സിന് ടേസ്റ്റ്

0: ചെയ്യില്ല. ഇത് മഴക്കാലത്തുണ്ട്. നാട്ടുംപഴങ്ങളുടെ അന്നത്തെ ഇപ്പൊ മധുരതിരുവിതാംകൂറിലെ നമ്മുടെ അവിടുത്തെ പഴങ്ങളും നമ്മുടെ ഇവിടുത്തെയായിട്ട് ഒരു തരത്തിലും പൊരുത്തപ്പെടുകയായിരുന്നു. പക്ഷെ ഇപ്പം ആ നാട്ടുംപുറത്തെ കാലാവസ്ഥ നമുക്കിവിടെയായി. ഇപ്പൊ ഫ്രൂട്ട്സ് ഏറ്റവും നല്ലത് ഇവിടെയാണ്.
1: പക്ഷെ മറ്റു കൃഷികൾക്ക് ചൂട് കുറച്ച് ബാധിക്കും.
0: ഇപ്പൊ കുരുമുളക് പൊടിയൊക്കെ എന്ന് പറഞ്ഞാൽ ബാധിച്ചിട്ടുണ്ട്. ഏലത്തിനാണേലും അന്നേരം ഏലം പിന്നെ കൃഷി രീതി ഭയങ്കരമായിട്ട്
1: മാറിയിട്ടുണ്ട്. അതായത്
0: ഇപ്പൊ എല്ലാം ഗ്രീനറ്റ് ഷെയ്ഡും കെട്ടി നനച്ച് ട്രിപ്പും കൊടുത്ത് എപ്പോഴും വെള്ളമൊഴിച്ച് അത് അതാണ് കൃഷി ചെലവ് കൂടിയെന്ന് പറയും.
1: അതെ, ഈ കാലാവസ്ഥയിൽ ആ മാറ്റം വന്നില്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ തണുപ്പ് കൊണ്ട്
0: തന്നെ വലിയ ഇത് വരുകയല്ല. അത് ചിലതിപ്പം നമുക്ക് തന്നെ അല്ലെ തോട്ടമുള്ളവർ ഒരുണ്ട് നമ്മുടെ തന്നെ ബന്ധുക്കളൊക്കെ പറയുന്ന അവര് ഇപ്പം അവരാശ്രയിക്കുന്ന ഒരു രീതി എന്ന് വെച്ചാൽ ഇപ്പം കൂടെ അതൊരു 10-40 ഏക്കർ ഉള്ളൊരു വിഷയം ആ അതിനകത്ത് ചില പോക്കറ്റുകൾ ഒന്നും ചെയ്തില്ലെങ്കിലും നല്ല വളമാണ് അതൊരു അതേ പറഞ്ഞ ഓരോ മലമടക്കുകളിലും ഇതിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ അവരവിടെ ചെയ്യുന്ന വെച്ചാൽ ആ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്ത് മറ്റിടത്തെ കൃഷി ഉപേക്ഷിച്ചു കുറയ്ക്കും. അപ്പം കൃഷി ചെലവ് കുറയും. ഇപ്പം ഇത് അത് കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്ക് എവിടെ മണ്ണിന് ഏറ്റവും ആ മണ്ണിന് ഏലത്തിന് പറ്റിയ മണ്ണേതോ അവിടെ കൃഷി ചെയ്താൽ അത് ലാഭമാണ്.
1: ഈ അനുഭവങ്ങളിൽ നിന്ന് കിട്ടുന്ന പാഠം നമുക്ക് കാർഷിക മേഖല പ്രവർത്തിക്കുമ്പോൾ വലിയൊരു സമ്പത്ത് തന്നെയാണല്ലേ.
0: തീർച്ചയായും സംതൃപ്ത് മാത്രമല്ല അതിനേക്കാൾ സംതൃപ്തി.
1: അതെ അതെ.
0: ഇപ്പൊ ഇന്നിപ്പോ എനിക്കിപ്പം വയസ്സ് 70 ആകുമ്പോൾ ഞാനിപ്പോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഈ ഓരോ കൃഷി ഇപ്പഴ സത്യത്തിൽ എനിക്കിപ്പോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിന്ത എനിക്ക് 10-20 കൊല്ലം മുമ്പുണ്ടായിരുന്നെങ്കിൽ ഈ രീതി ആയിരിക്കും എന്റെ കൃഷി
1: കുറച്ചുകൂടെ വിപുലമായിട്ട്
0: വ്യത്യസ്തമായ രീതിയിൽ ലാഭകരമായി.
1: അതെ അതെ,
0: ലാഭകരമായിട്ട് ചെയ്തേ 106 കൊല്ലമായി മണ്ണായി ഇപ്പൊ എന്റെ കയ്യിൽ. സാധാരണഗതിയിൽ കടും കൃഷി എന്ന് പറയുന്ന ഊഷര ഭൂമിയായി. ഇപ്പൊ ഈ ഇപ്പൊ എന്റെ മണ്ണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ ഇപ്പോഴും നല്ല കുരുപ്പ് കുത്തുന്ന പഴകാലമായ കുരുപ്പ് കുത്തുന്ന കാരണം നമുക്കിപ്പം മൊത്തത്തിൽ ആദായം നോക്കുമ്പോൾ ടോട്ടൽ ഇപ്പൊ അടുത്തുള്ള ഒരു കടും കൃഷി ചെയ്യുന്നോണ്ട് അത്ര ആദായം കണ്ടില്ല എന്ന് വരും. പക്ഷെ എനിക്കൊരു 10 കൊല്ലത്തെ ചെലവും വരവും കൂടെ നോക്കുമ്പോൾ എനിക്കാ വെച്ച്
1: അവരെക്കാളായിട്ട് നമുക്ക് ഈ പണിക്കൂലി അങ്ങനെയുള്ള കാര്യങ്ങൾ കുറവുണ്ട്,
0: ഒത്തിരി കുറവുണ്ട്. ഈ പറയുന്ന സ്പെസൈഡ് കയറ്റണ്ട.
1: അതെ അതെ,
0: രാസവളങ്ങൾ അധികം കയറ്റുന്നില്ല. വേണ്ടി വന്ന അപൂർവം ദേശം വല്ലതും ഒക്കെ ഇപ്പൊ തന്നെ ഇപ്പൊ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ അങ്ങനെയുള്ളത് വല്ലതും വേണേ നമുക്ക് കുറച്ചൊക്കെ കൊടുക്കാം. ഇപ്പൊ പഴക്കൃഷി ആകുമ്പോഴത്തേക്കും അങ്ങനെയുള്ളത് എല്ലാം മൈക്രോ ഫുഡൊക്കെ ഇച്ചിരി കൊടുക്കാവുന്നുള്ളൂ. അതൊക്കെ പേരിട്ട് കൊടുത്താൽ മതി, ഒത്തിരിയൊന്നും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം മണ്ണ് ജീവനുള്ളതാക്കുക, ജൈവസമ്പന്നമായി കഴിയുമ്പോഴേ ജീവാണുക്കൾ ശരിക്കുള്ളിടത്താണ് അത് അവര് ചെയ്തു.
1: കർഷക അനുഭവ സമ്പത്ത് വെച്ച് ഒരു സന്തോഷകരമായ ജീവിതം നമുക്ക് കൃഷിയിൽ നിന്ന് സാധ്യമാണോ?
0: തീർച്ചയായിട്ടും. ഇപ്പം ഇന്നിപ്പം അറിവ് കൃഷി അറിവുകൾക്ക് നമുക്ക് ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്.
1: അതെ അതെ,
0: പല രീതിയിൽ ഒത്തിരി ശാസ്ത്രീയമായിട്ട് ഇതെല്ലാം ഉണ്ട്. ഇതിനെ അവതരിപ്പിച്ചിട്ട് നമുക്ക് നമ്മുടേതായ ഒരു കൃഷി രീതി അവലംബിക്കുക, ലാഭകരമായിട്ട് എങ്ങനെ ചെയ്യാം എന്നതാണ് ഏറ്റവും നല്ല മാർഗം. അതിന് കൃഷി എല്ലാവരും നമുക്ക് മനസ്സിനും സ്വസ്ഥതയും.
1: അതെ അതെ,
0: സോളവും പിന്നെ ഇതെല്ലാം ചെയ്യുന്നത് 2 കൊല്ലം ചെയ്യാതിരുന്നാൽ മണ്ണിൽ പിന്നെ ഒന്നും ഉണ്ടായി.
1: ഇത്ര നേരം കിസാൻ മണ്ണിന്റെ ശ്രോതാക്കൾക്ക് വേണ്ടി ഏറ്റവും വിലപ്പെട്ട കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു.
0: താങ്ക് യു.
2: ഇടുക്കി ഉപ്പുതറയിലെ മാതൃകാ കർഷകനായ ശ്രീ ടോമി തോമസുമായി ഇതുവരെ സംസാരിച്ചത് അർജുൻ ദാസ്.
3: പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി. ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്.
4: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം.
3: കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. We'll be right back.

0: കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ.
2: എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ.
3: കിസാൻ വാണി സമാപിക്കുന്നു.

ലോക പരിസ്ഥിതി ദിനാഘോഷം ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം വെള്ളാപ്പാറയിലുള്ള വനംവകുപ്പ് ഡോർമെട്രിയിൽ ജൂൺ 5 രാവിലെ 10:30 റോയി കെ പൗലോസ് എംഎൽഎ നിർവഹിക്കും. ഇടുക്കി സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ പി കെ വിപിൻ ദാസ്, ജനപ്രതിനിധികൾ, ഇടുക്കി സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം, വൈൽഡ് ലൈഫ് വിഭാഗം, വനം വിജിലൻസ് വിഭാഗം, നഗരംപാറ ഇടുക്കി റേഞ്ച് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുക്കും. പരിപാടിയോടനുബന്ധിച്ച് ശലഭോദ്യാനത്തിന്റെ നിർമ്മാണോദ്ഘാടനം, സർപ്പ വോളണ്ടിയേഴ്സ് കിറ്റ് വിതരണം, ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവയും നടക്കും. ഐഎച്ച്ആർഡിയുടെ വിവിധ കേന്ദ്രങ്ങളിൽ 2026 ജൂൺ മാസത്തിൽ ആരംഭിക്കുന്ന വിവിധ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ 2 സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് 1 എന്നീ കോഴ്സുകൾക്ക് SSLC തത്തുല്യമാണ് യോഗ്യത. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് 2 കോഴ്സിന് ഡിഗ്രിയാണ് യോഗ്യത. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക്സ് ആൻഡ് സെക്യൂരിറ്റി 2 കോഴ്സിന്റെ യോഗ്യത. ബിടെക്, ബിഎസ്സി, എംടെക്, എംസിഎ, എംഎസ്സി, സിഎസ് തുടങ്ങിയവയാണ്. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് 1 കോഴ്സിന് +2 തത്തുല്യമാണ് യോഗ്യത. അപേക്ഷാ ഫോറവും പ്രോസ്പെക്ടസും www.ihrdadmissions.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി സമർപ്പിക്കാം. ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അതിന്റെ പ്രിന്റൌട്ടും മാർക്ക് ലിസ്റ്റുകളുടെയും സർട്ടിഫിക്കറ്റുകളുടെയും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ബന്ധപ്പെട്ട പരിശീലന കേന്ദ്രത്തിൽ ജൂൺ 20 വൈകിട്ട് 4 മുൻപായി സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8547005000 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 8547005000. 50 പ്രായമായ ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ 130 നിരക്കിൽ ജൂൺ 6 ശനിയാഴ്ച രാവിലെ 8 മുതൽ 10 തൊടുപുഴ മങ്ങാട്ട് കവലയിലുള്ള ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിൽ വിതരണം ചെയ്യും. ഒരാൾക്ക് എത്ര കുഞ്ഞുങ്ങളെ വേണമെങ്കിലും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9447609517 അല്ലെങ്കിൽ 9447052247 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഉപ്പുതറ പഞ്ചായത്തിലെ അങ്കണവാടികളിൽ നിലവിലുള്ളതും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായ അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിനായി സെലക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ

ഉപ്പുതിറ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. അംഗണവാടി വർക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ SSLC പാസ്സായിരിക്കണം. അംഗണവാടി ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ SSLC പാസ്സാകാൻ പാടില്ല. പ്രായം 18-നും 46-നും ഇടയിലായിരിക്കണം. അപേക്ഷയുടെ മാതൃക ജൂൺ 5 മുതൽ കട്ടപ്പന ശിശുവികസന പദ്ധതി ഓഫീസ് ബോർഡിലും ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് നോട്ടീസ് ബോർഡിലും പ്രസിദ്ധീകരിക്കും. പൂരിപ്പിച്ച അപേക്ഷകൾ കട്ടപ്പന ശിശുവികസന പദ്ധതി ഓഫീസിൽ ലഭിക്കേണ്ട അവസാന തീയതി ജൂൺ 27 വൈകിട്ട് 5 മണി. ഇതോടെ ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്മ. പ്രധാന വാർത്തകൾ. ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ധന വില വർധനയുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്ക് സഭയിൽ ഇന്ന് തുടക്കമായി. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാന് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. CBSE 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. പോർട്ടൽ നിലവിൽ സുരക്ഷിതമെന്ന് CBSE. കേരളത്തിൽ കാലവർഷം മറ്റന്നാളോടെ എത്തിച്ചേരാൻ സാധ്യത. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് രാത്രി 11-ന്. വാർത്തകൾ വിശദമായി. ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഗോത്ര സമൂഹങ്ങളിലെ യുവാക്കളെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ സ്കോളർഷിപ്പ് പദ്ധതികളുടെ ഗുണഭോക്താക്കളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. എല്ലാ വിഭാഗങ്ങളും സാമൂഹികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പുരോഗമിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്നും ശ്രീമതി മുർമു പറഞ്ഞു.
1: युवा हमारी राष्ट्र की शक्ति आशा और उज्जवल भविष्य की प्रतीक है. मेरी सभी युवाओं विशेषकर जनजातीय समुदाय के युवाओं से अनुरोध है कि उन्हें अपनी जोड़ों और अपने लोगों को नहीं भूलना चाहिए. युवा शक्ति विरासत पर गर्व करते हुए आधुनिक शिक्षा और तकनीकों के बल पर आगे बढ़े तो सशक्त समृद्ध और आत्मनिर्भर भारत का निर्माण होगा.
0: ഇന്ധന വിലവർദ്ധനയുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്കും സഭയിൽ ഇന്ന് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: പെട്രോളിയം പാചകവാതക വിലവർദ്ധന മൂലം സംസ്ഥാനത്ത് വിലക്കയറ്റമുണ്ടായ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് KN ബാലഗോപാലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. വാണിജ്യ സിലിണ്ടർ വില ഉയരുന്നത് എല്ലാ സ്ഥാപനങ്ങളെയും ബാധിക്കുന്നുവെന്ന് KN ബാലഗോപാൽ പറഞ്ഞു. സംസ്ഥാനത്തെ 70,000-ത്തോളം വരുന്ന ഹോട്ടലുകൾ വലിയ പ്രതിസന്ധിയിലാണെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ സർക്കാരിന് 3,000 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായിട്ടും നികുതി കുറച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ മറുപടിയായി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച മറ്റന്നാൾ അവസാനിക്കും.
0: 16-ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും CPIയിലെ മുഹമ്മദ് മുഹസിന് 34 വോട്ടുമാണ് ലഭിച്ചത്. 3.5 പതിറ്റാണ്ടിനു ശേഷമാണ് കേരള നിയമസഭയിൽ ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നാടിനെ പുരോഗതിയിലേക്ക് നയിക്കേണ്ട യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് മയക്കുമരുന്ന് വ്യാപനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. CBSE 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള ഉത്തരക്കടലാസ് പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. 2 മിനിറ്റിനുള്ളിൽ 15 ലക്ഷത്തോളം വ്യാജ ഹിറ്റുകൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് പോർട്ടലിന് നേരെ ഉണ്ടായത്. പോർട്ടൽ നിലവിൽ സുരക്ഷിതമാണെന്നും 16,000-ത്തിലധികം വിദ്യാർത്ഥികൾ ഇതുവരെ വിജയകരമായി അപേക്ഷകൾ സമർപ്പിച്ചതായും അധികൃതർ വ്യക്തമാക്കി. 8,000-ത്തിലധികം പേർക്ക് ഒരേ സമയം പോർട്ടൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ നിർദ്ദേശപ്രകാരമുള്ള മാറ്റങ്ങൾ പോർട്ടലിൽ വരുത്തിയതായും CBSE അറിയിച്ചു. ഇന്ത്യയിലെത്തുന്ന വിദേശികളുടെ രജിസ്ട്രേഷൻ സമയപരിധിയിലടക്കം സുപ്രധാന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇമിഗ്രേഷൻ ഫോറിനേഴ്സ് ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തു. 180 ദിവസം വരെയുള്ള കാലാവധിയിൽ ഇന്ത്യയിലെത്തുന്ന വിദേശികൾക്ക് താമസം നീട്ടുന്നതിനായി വിസ കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ നിർബന്ധമായും രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. മുൻപ് കാലാവധി കഴിഞ്ഞ് 14 ദിവസത്തിനകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ മതിയായിരുന്നു. വിസ കാലാവധി കഴിഞ്ഞുള്ള രജിസ്ട്രേഷൻ ഇനി മുതൽ അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ പറയുന്നു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരങ്ങൾ 34 ഗ്രാമപഞ്ചായത്തുകൾക്കും നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം 8 പഞ്ചായത്തുകൾക്കും നൽകും. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി അധ്യക്ഷൻ രവി ലാമിച്ഛാനെയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വികസന പങ്കാളിത്തവും ജനങ്ങൾ തമ്മിലുള്ള ഊഷ്മള ബന്ധവും ചർച്ചയായതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാകിസ്ഥാൻ യൂറോപ്യൻ യൂണിയൻ സംയുക്ത പ്രസ്താവനയിലെ ജമ്മുകശ്മീരിനെക്കുറിച്ചുള്ള അനാവശ്യ പരാമർശങ്ങൾ തള്ളി ഇന്ത്യ. ജമ്മുകശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകങ്ങളാണെന്നും പ്രദേശങ്ങളിൽ അവകാശമില്ലാത്തവർ ഇക്കാര്യത്തിൽ അഭിപ്രായങ്ങൾ ഉന്നയിക്കരുതെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു.
4: We categorically reject such unwarranted references in the joint press communique on matters internal to India. The union territories of Jammu and Kashmir and Ladakh are integral and inalienable parts of India. Those who have no locus standi on such matters should desist from making any comment on them.
0: ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ മൂന്നാമതൊരു കക്ഷിക്കും പങ്കില്ലെന്നും ശ്രീ രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. ഇന്ത്യ നേപ്പാൾ അതിർത്തിയെക്കുറിച്ചുള്ള നേപ്പാൾ പ്രധാനമന്ത്രിയുടെയും നേപ്പാൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും പ്രസ്താവനയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തമിഴ്നാട്ടിലും കേരളത്തിലുമായി വ്യാപിച്ചു കിടക്കുന്ന അഗസ്ത്യാർകൂടം വനമേഖലയിലെ കയ്യേറ്റം സമയബന്ധിതമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. കയ്യേറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 118 സർക്കാർ ജീവനക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനും ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു. രാജ്യത്ത് ഇതുവരെ എബോള വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. എബോള ബാധിത രാജ്യത്തു നിന്ന് കഴിഞ്ഞ 21 ദിവസത്തിനുള്ളിൽ മടങ്ങിയെത്തിയവർ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ആരോഗ്യ പ്രവർത്തകരെ ബന്ധപ്പെടണമെന്നും സമ്പർക്ക വിലക്ക് പാലിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി 1075 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന്. ഇംഗ്ലണ്ടിലെ ടൌൺ ടണിലുള്ള കൌണ്ടി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. ആദ്യ മത്സരം ഇന്ത്യയും രണ്ടാം മത്സരം ഇംഗ്ലണ്ടും ജയിച്ചതോടെ ഇന്നത്തെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ വ്യാഴാഴ്ചയോടെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ

0: ഉൾപ്പെടെ എൽനിനോ സ്വാധീനിച്ചേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യത്ത് കാലവർഷ മഴ ഇക്കുറി സാധാരണയേക്കാൾ കുറവായിരിക്കുമെന്ന് കാലാവസ്ഥാ വിഭാഗം വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 383 പോയിന്റ് ഉയർന്ന് 74,650, നിഫ്റ്റി 101 പോയിന്റ് നേട്ടത്തിൽ 23,484 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 114,560 രൂപയും ഗ്രാമിന് 14,320 രൂപയുമാണ് ഇന്നത്തെ വില. ഇറാൻ യുഎസ് വെടിനിർത്തൽ കരാറിൽ നിർണായക ഘടകമായി ഇസ്രായേൽ ലെബനൻ സംഘർഷം. ലെബനനിലെ ഇസ്രായേൽ സൈനിക നീക്കങ്ങൾ ചൂണ്ടിക്കാട്ടി അമേരിക്കയുമായുള്ള എല്ലാ ചർച്ചകളും നിർത്തിവച്ചതായി ഇറാൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ധന വില വർധനയുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്ക് സഭയിൽ ഇന്ന് തുടക്കമായി. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാന് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. CBSE 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. പോർട്ടൽ നിലവിൽ സുരക്ഷിതമെന്ന് CBSE. കേരളത്തിൽ കാലവർഷം മറ്റന്നാളോടെ എത്തിച്ചേരാൻ സാധ്യത. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് രാത്രി 11. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ്

0: അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അങ്കണത്തിലേക്ക് സ്വാഗതം. ഇന്ന് അങ്കണത്തിൽ ആദ്യം ശശികല അവതരിപ്പിച്ച ഒരു ലളിത ഗാനം കേൾക്കാം.

0: അനുരാഗ നാളീമുരളികയിൽ.
1: ലളിതഗാനത്തെ തുടർന്ന് ശശികല അവതരിപ്പിച്ച വിട പറയാതെ എന്ന കവിത കേൾക്കാം.

0: കഴിയാതെ ശക്തി ക്ഷയിച്ചു പോയൊരാവേദിയിൽ ദുഃഖം നിറഞ്ഞൊരോർമ്മയിൽ നീ പൂത്തു നിൽക്കുമ്പോഴും മൃദുലമായി നാവു മന്ത്രിക്കുന്നു വിട വിടയൻ്റെ സോദരി.
1: തുടർന്ന് തത്തമ്മ പെണ്ണ്.
0: പൊന്നല്ലിൻ പാടത്ത് തത്തിക്കളിച്ചും കൊത്തിപ്പറുക്കയും ചാഞ്ചാടുന്ന തത്തപ്പെണ്ണേ,

0: കളിയാടി താളത്തിൽ ചാഞ്ചാടി ചുണ്ടിൽ കതിരുമായി അഴകാർന്ന ചിറകുമായി അകലേക്കു പറന്നുവോ.
1: ഇനി ഒരു പൂവിൻ്റെ വിതുമ്പൽ.
0: അട

0: ഇടയ്ക്ക് വീണ്ടും ഒരു പുനർജനിയാവാനേറെ മോഹം. ഒരു നിമിഷമെങ്കിലും പുലരിയിലൊരു പൂവായി വിരിഞ്ഞ് വസന്തമേൽക്കാനായെങ്കിൽ ഞാനേറെ തൃപ്തയായി ജന്മം സഫലമായി.
1: അടുത്തതായി വെള്ളില.
0: കറുമ്പിയ മമ്മതൻ പൊന്നുമോൾ വെളുമ്പിയ വെള്ളരിപ്രാവുപോൽ മാലാഹ.

0: ജിഷി രാജനും സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ട് കേട്ടല്ലോ. ശശികല അവതരിപ്പിച്ച കവിതകൾ തുടരുന്നു. കവിത താജ്മഹൽ.
1: കാലത്തിൻ്റെ കവിളിൽ പതിഞ്ഞൊരു മിഴിനീർത്തുള്ളിയല്ലോ ഷാജഹാൻ്റെ പ്രണയ കുടീരമാം താജ്മഹൽ. പരിശുദ്ധമാം വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത കാലത്തിൻ്റെ മഹാകാവ്യമാം അനശ്വര പ്രണയ കുടീരമല്ലോ താജ്മഹൽ. തൻ പ്രിയതമയ്ക്കായി ഉയർത്തിയ യമുനാ തീരത്തെ മഹാത്ഭുതമല്ലോ താജ്മഹൽ. അഴകിൻ ദേവതയാം തൻ പ്രിയ പത്നി മുംതാസിൻ്റെ ഓർമ്മതൻ കുടീരമല്ലോയി ലോകാത്ഭുതമാം താജ്മഹൽ.
0: തുടർന്ന് വാർദ്ധക്യം.
1: നരവന്നു മൂടിയ വാർദ്ധക്യത്തിൻ നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകമായിത്തീർന്ന ജീവിത വഴികളാൽ നരച്ച ഓർമ്മകളും പേറിത്തീരുകയല്ലോ നരജന്മം. വെളിച്ചം മങ്ങിയ മിഴികളിൽ അന്ധത കൂട്ടിനായുരുമ്മിത്തുടങ്ങി ചുളിവാർന്ന നെറ്റിത്തടങ്ങളിൽ നേർത്ത വരകളാം പാടുകൾ ഓർമ്മയിലെ വളപ്പൊട്ടുകൾ സമ്മാനിക്കവേ മറവിൽ മറയുന്ന ഓർമ്മച്ചെപ്പുകളൊന്നോർത്തെടുത്താൻ വിതുമ്പുന്ന വാർദ്ധക്യം വിറയാർന്ന ചുണ്ടിൽ പുലമ്പുന്ന വാക്കുകൾ മുറിഞ്ഞു വീഴുന്നേരം ഹൃദയം മുറിവേറ്റുപിടയുന്ന പോലെ.
0: ഇനി കണിക്കൊന്ന.
1: കണ്ണിനു കൺമണിയാം കണി കാണാൻ ഒരുങ്ങി നിൽക്കുന്ന കണിക്കൊന്ന പൂവേ നീ പൊന്നിൽ കുളിച്ചുവോ. മഞ്ഞപ്പട്ടുപോൽ വിരിഞ്ഞ് മഞ്ഞണിക്കൊമ്പിലെ കൊന്നപ്പൂക്കൾ വിഷുപ്പുലരിയെ വരവേൽക്കാനൊരുങ്ങി നിൽപ്പൂ. വിഷുക്കണിയെ വരവേറ്റും വിഷുക്കൈനീട്ടം കണ്ണൻ്റെ മുൻപിൽ കൈനീട്ടമായും കണിവെള്ളരി കാഴ്ച വച്ചും കൺകുളിർക്കെ കാത്തിരിപ്പൂ. വിഷു പുലരിയേ കൺകുളിർക്കെ കാത്തിരിപ്പൂ. വിഷുപ്പുലരിയേ.
0: അവസാനമായി സാഗരമേ.

സ്പൈസ് ഫാമിലി, ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: നാണ്യവിളകളിൽ വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന വിള ഏതാണ്? ഉത്തരം: കശുവണ്ടി. നാണ്യവിളകളിൽ വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന വിള കശുവണ്ടി.

0: ആകാശവാണി സമയം 8 മണി. സർഗ കേരളം.
1: സർഗ കേരളത്തിൽ ഇന്ന് പകൽക്കുരി വിശ്വൻ, കൃഷ്ണൻകുട്ടി മടവൂർ എന്നിവർ അവതരിപ്പിക്കുന്ന കവിതകൾ, SRC നായർ അവതരിപ്പിക്കുന്ന കഥ എന്നിവ കേൾക്കാം. ആദ്യം പകൽക്കുരി വിശ്വൻ അവതരിപ്പിക്കുന്ന കവിതകൾ. ആദ്യത്തെ കവിത ധർമാശുപത്രിയിൽ.
2: ആശുപത്രി വരാന്തയിൽ ജീവിതം പേശിവൻ വില വാങ്ങുന്ന ചന്തയിൽ കാശുമായി കാത്തിരിക്കുന്നു നൊമ്പര പേശുമായി വെന്തൊടുങ്ങുന്ന ജീവിതം ദൂരമേറെ കടന്നു വന്നെത്തിയോർ നേരമേറെയായി കാത്തിരിക്കുന്നവർ പേരുപോലും അറിയാത്ത രോഗവും പേറിയെത്തിയോർ സംഭീത മാനസർ ഊഴവും കാത്തിരിക്കയാണേ വരും.

0: ഭജിക്കവേ നെഞ്ചമർത്തിരുമിക്കരയുവോർ പിഞ്ചു കുഞ്ഞിനെ പേറി നിൽക്കുന്നവർ കൊഞ്ചുപോലെ ചുരുണ്ടു കിടന്നൊരാൾ കെഞ്ചുകയാണ് പ്രാണന്റെ സ്പന്ദനം എത്തിയില്ല ഭീവന്ധ്യാഭിഷഗ്വരൻ എത്തുമെന്നോർത്തിരിക്കയാണേ വരും ഉത്തരം തരാനാളില്ല കൃത്യമായി എത്തുമോ ചോദ്യമെങ്ങും മുഴങ്ങവേ സർജറി കഴിഞ്ഞെത്തും ഉടനെയെന്ന് അർഭകൻ വന്നുണർത്തവേയെ വരും ആർത്തി പൂണ്ടങ്ങെഴുന്നേറ്റു തങ്ങളിൽ പോർവിളിച്ചാദ്യമെത്താൻ ശ്രമിക്കവേ മലയിറങ്ങവേ കാൽ തെന്നി വീണവൾ വലതുകാലൊടിഞ്ഞാലം ബഹീനയായി മലിന വസ്ത്രം ധരിച്ചെത്തി അമ്മയും മലനിവാസികൾ ആശ്രയമറ്റവർ ഓപ്പറേഷൻ വിധിച്ചു ഭിഷഗ്വരൻ പേപ്പറിൽ തള്ളവിരൽ പതിപ്പിച്ചവർ ഓപ്പറേഷന് കൊണ്ടുപോയി മോളെ അങ്ങൊപ്പമില്ലമ്മ എന്നറിഞ്ഞില്ലവൾ നേരമേറെക്കഴിഞ്ഞപ്പോൾ വാതിലിൻ ചാരയെത്തി വിളിച്ചു ചോദിച്ചൊരാൾ മാരിയെന്ന പെൺകുട്ടിയുടെ അമ്മയാര് ആധി വേണ്ട വരൂ കണ്ടുകൊള്ളുക അമ്മ മെല്ലേ അടുത്തെത്തി തന്മകൾ അമ്മേ എന്നു വിളിച്ചില്ല കണ്ണിമ ചിമ്മിയൊന്നു തുറന്നു നീർത്തുള്ളികൾ പമ്മി വന്നു തുളുമ്പി പൊടുന്നനെ ഞെട്ടി നെഞ്ചകം പൊട്ടി വിളിച്ചത് കേട്ടുടനോടിയെത്തി ഭിഷഗ്വരൻ തൊട്ടുകാണിച്ചു ചൊല്ലിനാളമ്മയി കെട്ടിവച്ച കാലല്ലിന്നൊടിഞ്ഞത് പറ്റിയോ പിഴവെന്നു നോക്കിയിട്ടുടൻ കുറ്റമറ്റുള്ള ചികിത്സകൾ നൽകിടാം ചെറ്റുനേരം പുറത്തിരുന്നിടുക മറ്റു കാര്യങ്ങളെല്ലാം മറക്കുക കാലുമാറി ചെയ്ത ശസ്ത്രക്രിയയുടെ കോലാഹലത്തിൻ കൊടുങ്കാറ്റിരമ്പവേ മാലോകരാകയറിഞ്ഞു പറഞ്ഞൊരാൾ വലതിനോടാ ജന്മവൈരമുള്ളോനയാൾ.
1: അടുത്ത കവിത ദിനാഘോഷങ്ങൾ.
0: പരിസ്ഥിതിക്കൊരു ദിനം നമുക്കുണ്ടല്ലോ,

ആടും തിന്നാനും കുടിക്കാനും വഹിക്കുന്ന പ്ലാസ്റ്റിക് കാട്ടിലാകെ നിറച്ച് നമ്മൾ പ്രതിജ്ഞ ചൊല്ലും. കാടുവെട്ടിത്തെളിച്ചിട്ട് ചുട്ടരിച്ച് മുടിച്ചിട്ട് മലമാറ് തുരന്നിട്ട് വനം നമ്മുടെ ധനം എന്നങ്ങുറക്കപ്പാടും. അപ്പോഴും മറക്കുന്നു കാട്ടിനുള്ളിൽ മരപ്പൊത്തിൽ വസിക്കുന്ന ജന്തുജാലമതെന്തു ചെയ്യേണ്ടു. അപ്പോഴും മറക്കുന്നു കാട്ടിനുള്ളിൽ മരപ്പൊത്തിൽ വസിക്കുന്ന ജന്തുജാലം അതെന്തു ചെയ്യേണ്ടു. മാമരച്ചില്ലയിൽ കൂടൊരുക്കും കൂട്ടിൽ കുടുംബം വിരുന്നൊരുക്കും. നന്മയും ഉണ്മയും പങ്കുവയ്ക്കും കുഞ്ഞിളം ചുണ്ടുകൾ പാട്ടുപാടും. നല്ല കിനാവുകൾ കണ്ടുറങ്ങും കാറ്റിൻ്റെ താരാട്ട് കേട്ടുറങ്ങും. ഒക്കെ ഇക്കാടിനൗദാര്യമല്ലേ, ഒക്കെ ഇത്തായ്മരദാനമല്ലേ, ഒക്കെ ഇക്കാടിനൗദാര്യമല്ലേ, ഒക്കെ

0: ആദ്യവൃന്ദം മരപ്പോടിൽ മരുവുന്ന ജന്തുജാലങ്ങൾ, ഒരുമയോടെ പുലരുന്ന ജീവജാലങ്ങൾ, ഹരിതഭംഗി നിറഞ്ഞു നിൽക്കും തരുലതാദികളും, മധുവസന്ത വിരുന്നൊരുക്കും വർണ്ണസുമജാലം, ആകെ ആകുലഭാവമോടെ ആർത്തലയ്ക്കുന്നു ജീവിത കൊതിപൂണ്ടൊരൈക്യം കൈകൾ കോർക്കുന്നു, വർഗശത്രുവിനോടെ തീർക്കാൻ ശക്തി നേടുന്നു, സംഘശക്തികളായി നിന്നവരൊത്തുപാടുന്നു. വെട്ടല്ലേ വെട്ടല്ലേ വെട്ടി മുറിക്കല്ലേ ഞങ്ങൾക്കൊരാശ്രയം വേറെയില്ല, വെട്ടല്ലേ വെട്ടല്ലേ വെട്ടി മുറിക്കല്ലേ ഞങ്ങൾക്കൊരാശ്രയം വേറെയില്ല. കേഴുന്നു കാട്ടിലെ പക്ഷിവൃന്ദം, പാടുന്നു നോവിൻ്റെ വാദ്യവൃന്ദം, കേഴുന്നു കാട്ടിലെ പക്ഷിവൃന്ദം, പാടുന്നു നോവിൻ്റെ വാദ്യവൃന്ദം, പാടുന്നു നോവിൻ്റെ വാദ്യവൃന്ദം.
1: പകൽക്കുറി വിശ്വൻ അവതരിപ്പിച്ച കവിതകളെ തുടർന്ന് SRC നായർ അവതരിപ്പിക്കുന്ന കഥ ചൂരൽ ചൂട്.
2: സ്കൂളിൽ ഗംഭീര സദ്യക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. PTA നേതൃത്വത്തിലാണ് സദ്യ. ചില രക്ഷിതാക്കൾ നേരത്തെ എത്തി പാചകപ്പുരയിൽ കയറി. ദാമോദരൻ സാറാണ് വലിയ ചരുവത്തിൽ അരി വേവിക്കുന്നത്. മന്ദാഗിനിയുടെ അമ്മയാണ് പച്ചടി തയ്യാറാക്കുന്നത്. കൂട്ടാനും കറിയും

ഓരോരുത്തർ കൊണ്ടുവരും. അശ്വതി ടീച്ചർ അവിയൽ, മോളമ്മ ടീച്ചർ അച്ചാറും പപ്പടവും, ഇന്ദുലേഖ ടീച്ചർ പുളിശ്ശേരിയും മോരും എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഊണ് കഴിഞ്ഞാലുടൻ യാത്രയയപ്പ് സമ്മേളനം തുടങ്ങും. സമ്മേളനം MLA ഉദ്ഘാടനം നിർവഹിക്കുന്നത്. എന്താണ് വിശേഷമെന്നറിയണ്ടേ? ഹെഡ്മിസ്ട്രസ് സരള ടീച്ചർ പെൻഷൻ പറ്റിപ്പിരിയുകയാണ്. കുട്ടികളൊക്കെ അതീവ ദുഃഖിതരാണ്. കാരണം നാളെ ടീച്ചർ ഇനിയും സ്കൂളിൽ വരില്ല. പക്ഷേ അവരിനിയും സ്കൂളിൽ വരില്ലല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് പിന്നീട് പറയാം. സദ്യയുണ്ട്, വീർത്ത വയറുമായി സ്കൂളിൻ്റെ വരാന്തയിൽ പ്രസവമെടുത്ത സ്ത്രീയെപ്പോലെ അസ്വസ്ഥനായിരിക്കുമ്പോൾ സുഭദ്ര ടീച്ചർ എൻ്റെ സമീപം വന്ന് ചോദിച്ചു, യാത്രയയപ്പ് സമ്മേളനത്തിൽ നിനക്കൊരു പാട്ട് പാടാമോ? ഞാനാണ് സ്കൂളിലെ പ്രധാന പാട്ടുകാരൻ. എന്ത് പരിപാടിക്കും എൻ്റെ പാട്ടുണ്ടാവും. ചിലപ്പോൾ പദ്യപാരായണം, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ പാട്ട്. പക്ഷെ സുഭദ്ര ടീച്ചറിൻ്റെ ആവശ്യം എനിക്ക് നിരാകരിക്കേണ്ടി വന്നു. ഞാൻ പാടത്തില്ല. അതെന്താ? സരള ടീച്ചറിനെ എനിക്ക് ഇഷ്ടമല്ല. അതെന്താ? എനിക്കിഷ്ടമല്ല അത്ര തന്നെ. കാരണമൊന്നും ഞാൻ സുഭദ്ര ടീച്ചറോട് പറഞ്ഞില്ല. ഏതെങ്കിലും ടീച്ചറിൻ്റെ കുറ്റം മറ്റൊരു ടീച്ചറോട് പറഞ്ഞാൽ പറയുന്ന ആൾ കുഴപ്പക്കാരനാകും. പറയാതിരിക്കുന്നതാണ് ബുദ്ധിയെന്ന് എനിക്ക് തോന്നി. നിങ്ങളോട് പറയാം, ആരെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ഞാനിപ്പോൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കഴിഞ്ഞ വർഷം, അതായത് 4 പഠിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. 2 പീരീഡ് കഴിയുമ്പോൾ ഞങ്ങളെ വിളിക്കു വിടും. 10-15 മിനിറ്റ് ഗ്രൗണ്ടിൽ കളിക്കും. ടീച്ചേഴ്സ് ചായ കുടിക്കുന്നത് ആ സമയത്താണ്. 1-ലും 2-ലും പഠിക്കുന്നവർ കയ്യാലപ്പുറത്ത് കയറി നിന്ന് റോഡിലേക്ക് മൂത്രമൊഴിക്കും. ചിലർ സ്കൂളിൽ വടക്ക് ഭാഗത്ത് കൂട്ടം കൂടി നിൽക്കുന്ന ഉപ്പനച്ചത്തിൻ്റെ ശിരസിൽ മൂത്രമൊഴിച്ച് ഉണക്കാൻ നോക്കും. ഞാനും ഒറ്റത്തെങ്കിലെ മാത്തുക്കുട്ടിയും അടിച്ചോട്ടം കളിക്കുകയായിരുന്നു. ക്ലാസ്സിൽ കയറാനുള്ള ബെല്ലടി കേട്ടെങ്കിലും ഞങ്ങൾ കളി തുടർന്നു. ആദ്യത്തെ ബെൽ കേൾക്കുമ്പോൾ അവരവരുടെ ക്ലാസ് റൂമിൻ്റെ മുന്നിൽ എല്ലാവരും വരിവരിയായി നിൽക്കണം. അടുത്ത ബെല്ലിൽ അച്ചടക്കത്തോടെ വരിവരിയായി ക്ലാസ്സിൽ കയറണം. അതാണ് നിലവിലെ നിയമം. 2ാമത്തെ ബെല്ലടി കേട്ടിട്ടും ഞങ്ങൾ കളി തുടർന്നു. അന്നേരം സരള ടീച്ചർ റൂമിൽ നിന്നും പുറത്തിറങ്ങി. ഞങ്ങൾ 2 പേരും ഓടടാ ഓട്ടം. മറ്റെല്ലാ കുട്ടികളും അപ്പോൾ ക്ലാസ്സിൽ കയറിയിരുന്നു. സരള ടീച്ചർ ഞങ്ങളെ വിളിച്ചു. ഞാനും മത്തായിക്കുട്ടിയും സരള ടീച്ചറിൻ്റെ സമീപം ചെന്നു. ടീച്ചറിൻ്റെ കയ്യിലുള്ളത് ഇരട്ടച്ചൂരലാണ്. 2 ചൂരലിനും നല്ല കനമുണ്ട്. തങ്കപ്പ സാറിൻ്റെയും ദാമോദരൻ സാറിൻ്റെയും കയ്യിൽ ഒറ്റച്ചൂരലാണ്. അവരങ്ങനെ കുട്ടികളെ അടിക്കാറുമില്ല. പക്ഷേ സരള ടീച്ചർ അങ്ങനെയല്ല, പച്ചയ്ക്ക് തിന്നും. അവർക്ക് നല്ല ആരോഗ്യമുണ്ട്. ഉയരക്കൂടൽ ഉള്ളതുകൊണ്ടും ചാടിച്ചാടി നടക്കുന്നതുകൊണ്ടും കുട്ടികൾ അവരെ കുതിര എന്നാണ് രഹസ്യമായി വിളിക്കുന്നത്. നടക്കുന്നത് നല്ല വേഗത്തിലാണ്, ഓടുകയാണെന്നേ തോന്നു. അവർ നല്ലവണ്ണം ആഹാരം കഴിക്കും. പൊണ്ണത്തടിയില്ല, മെലിഞ്ഞ ശരീരമാണ്. ഒരിക്കൽ സരള ടീച്ചർ ചോറുണ്ണുന്ന സമയത്ത് ഞാൻ ഓഫീസ് റൂമിൽ എന്തിനോ ചെന്നു. ഇടങ്ങഴി അരിയുടെ ചോറ് കാണും. ഉച്ചയാകുമ്പോൾ ഒരാൾ അടുക്കുപാത്രത്തിൽ ചോറ് കൊണ്ടുവരും. ഊണ് കഴിയുന്നത് വരെ അയാൾ കാത്തിരിക്കും. പാത്രവുമായി തിരിച്ചു പോകും. ഞാനും മാത്തുക്കുട്ടിയും ടീച്ചറിൻ്റെ സമീപം നിന്ന് വിറച്ചു. അടി ഉറപ്പാണെന്ന് ഞങ്ങൾക്കറിയാം. വരാതിരിക്കുന്നത് വലിയ കുറ്റമാണ്. ആദ്യം എൻ്റെ മുഖത്തേക്ക് ടീച്ചർ നോക്കി, പിന്നീട് കാലിലേക്കും. മുട്ടിന് മുകളിൽ നിൽക്കുന്ന കാക്കി നിക്കറാണ് എൻ്റെ വേഷം. വരി നിൽക്കാത്തതിനെ എൻ്റെ കാൽമുട്ടിൻ്റെ മടക്കിൽ സരള ടീച്ചർ ക്രൂരമായി ഇരട്ടച്ചൂരൽ കൊണ്ട് 3 പ്രാവശ്യം തല്ലി. തൊലി പറിഞ്ഞ് ചൂരൽ പറ്റിയോ എന്ന് ഞാൻ സംശയിച്ചു. അത്രയ്ക്ക് വേദന തോന്നി. ഞാൻ ഉറക്ക കരഞ്ഞു. കണ്ണീർ ഒലിച്ചിറങ്ങി, കവിളിലൂടെ താഴേക്ക് നീങ്ങി. ഞാൻ കരഞ്ഞുകൊണ്ട് ക്ലാസ്സിൽ കയറി. കാല് മടക്കിയിരിക്കാൻ കഴിഞ്ഞില്ല. വേദനയ്ക്കിടയിൽ എന്നെ വല്ലാതെ വിഷമിപ്പിച്ച കാര്യം മറ്റൊന്നാണ്. സരള ടീച്ചർ മാത്തുക്കുട്ടിയെ തല്ലിയില്ല. ഞങ്ങൾ 2 പേരും ഒരുപോലെ തെറ്റിയതാണ്. അടി കിട്ടിയത് എനിക്ക് മാത്രം. മാത്തുക്കുട്ടിയുടെ അച്ഛൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അയാൾ പണക്കാരനും സ്വാധീനമുള്ള ആളുമാണ്. അവനെ തല്ലിയാൽ സരള ടീച്ചർ വിവരം അറിയും. അതുകൊണ്ട് താക്കീത് ചെയ്ത് വിട്ടയച്ചു. എൻ്റെ അച്ഛൻ കൂലിവേലക്കാരനാണ്. ഞങ്ങൾക്ക് പണമില്ല. അച്ഛൻ പാവമാണ്. എന്തിനാ എൻ്റെ മോനെ ഇത്ര ക്രൂരമായി അടിച്ചതെന്ന് ചോദിക്കാൻ എൻ്റെ അച്ഛൻ വരില്ല എന്ന് സരള ടീച്ചർക്കറിയാം. വൈകിട്ട് കുളിപ്പിക്കാൻ നേരം എൻ്റെ കാലിലെ ചൂരൽപ്പാടുകൾ അമ്മ കണ്ടു. ആരാ അടിച്ചതെന്ന് അമ്മ ചോദിച്ചു. ഞാനെല്ലാം അമ്മയോട് പറഞ്ഞു. അമ്മ കരഞ്ഞുകൊണ്ട് അടി കൊണ്ട ഭാഗത്ത് വെള്ളത്തുള്ളികൾ തോർത്തുകൊണ്ട് നേർത്ത വേദനയിൽ സാവധാനം ഒപ്പിയെടുത്തു. സരള ടീച്ചറിനോട് ചോദിക്കാനുള്ള ധൈര്യമൊന്നും എൻ്റെ അമ്മയ്ക്കില്ല. കുളി കഴിഞ്ഞ് നീര് വന്ന വീർത്ത കാലിൻ്റെ മടക്കിനെ അമ്മ കർപ്പൂരത്തൈലം പുരട്ടിത്തന്നു. കാല് മടക്കാൻ കഴിയാതെ ഞാൻ ബെഞ്ചിലിരുന്ന് സന്ധ്യാനാമം ചൊല്ലി. സാധാരണ തറയിലിരുന്നാണ് നാമം ചൊല്ലുന്നത്. യാത്രയപ്പ് സമ്മേളനത്തിൽ മാത്തുക്കുട്ടിയുടെ അച്ഛനായിരുന്നു അധ്യക്ഷൻ. സരള ടീച്ചറിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചും ആത്മാർത്ഥതയെക്കുറിച്ചും അദ്ദേഹം പുകഴ്ത്തിയപ്പോൾ എൻ്റെ കാലിൻ്റെ മടക്കിൽ വീണ ചൂരലിൻ്റെ ചൂടിനെക്കുറിച്ച് ഓർത്ത് ഞാൻ രോഷം കൊണ്ടു. സ്റ്റേജിലിരുന്ന സരള ടീച്ചറിനോട് എല്ലാവരും ഓരോ താമര

0: പൂ നൽകി. ഞാൻ മാത്രം ഒന്നിനും പോയില്ല. സരള ടീച്ചറിനെ മക്കളില്ലാത്ത കാര്യം മാത്തിക്കുട്ടിയുടെ അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. പ്രസവിക്കാത്ത സ്ത്രീകൾക്ക് കരുണയോ സ്നേഹമോ ഉണ്ടാവില്ലെന്ന് എന്റെ ക്ലാസ്സിലെ വാസുദേവൻ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു. കുട്ടികളില്ലാത്തതുകൊണ്ട് അവർ ക്രൂരമായി തല്ലിയെന്ന് അവൻ കൂട്ടിച്ചേർത്ത്. കുട്ടികളില്ലാത്തവർക്കല്ലേ മറ്റുള്ള കുട്ടികളോട് കൂടുതൽ സ്നേഹം തോന്നേണ്ടതാണ്? ഞാൻ സംശയിച്ചു. സരള ടീച്ചറിന്റെ ഭർത്താവ് ഏതാണ്ട് 15 വർഷം മുമ്പ് മരിച്ചുപോയ വിവരവും ഞാൻ അന്നാണ് അറിഞ്ഞത്. കുറേ വർഷം ഒന്നിച്ച് കഴിഞ്ഞിട്ടും കുട്ടികൾ ഇല്ലാത്ത എന്തുകൊണ്ടാണെന്ന് ഞാൻ ആലോചിച്ചു. കല്യാണം കഴിക്കാത്തവർക്ക് എന്തുകൊണ്ട് കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. ആരോട് ചോദിച്ചാൽ ശരിയായ ഉത്തരം കിട്ടും? അമ്മയോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുമെന്നറിയാം. എൻ്റെ അമ്മ നല്ല വിവരമുള്ള സ്ത്രീയാണ്. മലയാളം വിദ്വാൻ പാസ്സായതാണ്. എന്ത് സംശയം ചോദിച്ചാലും പറഞ്ഞു തരാനുള്ള കഴിവുണ്ട്. അച്ഛനാണെങ്കിൽ ഒന്നിനെക്കുറിച്ച് ഒന്നും അറിയില്ല. പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. അമ്മ കറുത്തിട്ടാണ്, തീരെ സുന്ദരിയല്ല. അച്ഛൻ വെളുത്തിട്ടാണ്, നല്ല സുന്ദരനുമാണ്. അച്ഛൻ്റെ മൂക്കിന് നല്ല ഭംഗിയുണ്ട്. അച്ഛൻ്റെ സൗന്ദര്യം കണ്ടപ്പോൾ അച്ഛനെ തന്നെ മതിയെന്ന് അമ്മ പറഞ്ഞു. പഠിപ്പില്ലേലും കുഴപ്പമില്ല, കൂലിവേരക്കാരനായാലും വേണ്ടില്ല എന്ന് അമ്മ പറഞ്ഞു പോലും. പെൻഷൻ പറ്റുന്നവരെ വീട്ടിൽ കൊണ്ടുവിടുന്ന ഒരു സമ്പ്രദായമുണ്ടല്ലോ. സരള ടീച്ചർ കാറിൽ കയറുമ്പോൾ കുട്ടികളൊക്കെ കരയുന്നത് കണ്ടു. എനിക്കപ്പോൾ സന്തോഷമായിരുന്നു. ഞാൻ ദൂരെ മാറി നിന്നു. സ്കൂളിന് മുന്നേ നാട്ടുമാവിൻ്റെ ചുവട്ടിൽ നിന്നും കിളി കൊത്തിയ ഒരു പഴുത്ത മാങ്ങ എടുത്ത് കിളി കൊത്താത്ത ഭാഗം പൊട്ടിച്ച് നീര് കുടിച്ച് ദൂരേക്ക് എറിഞ്ഞു. മാറി നിൽക്കുന്ന എന്നെ സരള ടീച്ചർ കണ്ടു കാണും. ഞാൻ അടുത്തെങ്ങും പോയില്ല. ടീച്ചറടുത്ത് പോകാൻ മനസ്സനുവദിച്ചില്ല. അവരുടെ നരച്ച മുടി കാറ്റിൽ ഇളകുന്നത് കണ്ടു. കാറിൽ കയറുമ്പോൾ ടീച്ചറുടെ മുഖം മ്ലാനമായിരുന്നു. ഞാൻ പഠിക്കാൻ മിടുക്കനായിരുന്നു. സ്കൂൾ ഫസ്റ്റ് എല്ലാ വർഷവും എനിക്കായിരുന്നു. കൂട്ടുകാരൊക്കെ ട്യൂഷന് പോകുമ്പോൾ ഞാൻ കളിക്കാൻ പോകും. അമ്പലമുറ്റത്തായിരുന്നു കളി. കളിക്കാൻ പോകരുതെന്നോ പഠിക്കണമെന്നോ അച്ഛനോ അമ്മയോ എന്നോട് പറയാറില്ലായിരുന്നു. ഞാൻ കളിക്കുന്നത് കണ്ടാൽ ഒന്നും മിണ്ടാതെ അച്ഛൻ ഒഴിഞ്ഞു മാറിപ്പോകുമായിരുന്നു. പക്ഷേ മാത്തുക്കുട്ടി എവിടെ കളിച്ചാലും അവൻ്റെ അച്ഛനെത്തി അവനെ ഓടിച്ചിട്ടടിക്കും. വീട്ടിൽ പടാ, പഠിക്കടാ എന്നൊക്കെ പറയും. അടിക്കും തോറും അവൻ്റെ മാർക്ക് കുറഞ്ഞു. അച്ഛൻ്റെ തല്ല് കിട്ടാത്ത എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടി. പഠിത്ത കാര്യത്തിലൊരു ഭയവും വേണ്ടെന്ന് അമ്മ പറഞ്ഞു. മാർക്ക് കുറഞ്ഞാലും സാരമില്ലെന്ന് അമ്മ കൂട്ടിച്ചേർത്തു. ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു. വീട് ഓലമേഞ്ഞതായിരുന്നു. പഠിക്കാൻ മേശയോ കസേരയോ ഇല്ലായിരുന്നു. പത്തായത്തിൻ്റെ മുകളിലാണ് പുസ്തകം സൂക്ഷിച്ചിരുന്നത്. തറയിലൊരു ചണച്ചാക്കിട്ട് മണ്ണെണ്ണ വിളക്കിൻ്റെ വെട്ടത്തിലായിരുന്നു പഠിത്തം. അധികനേരം പഠിക്കാൻ അമ്മ സമ്മതിക്കാറില്ല. 8 മണിയാകുമ്പോൾ പഠിത്തം നിർത്താൻ പറയും. മണ്ണെണ്ണ തീർന്നാൽ വീണ്ടും വാങ്ങാൻ കാശില്ല എന്ന് അമ്മ ഓർമ്മിപ്പിക്കും. അങ്ങനെ പഠിച്ച് ഞാൻ 10ാം ക്ലാസ്സിലെത്തി. സ്കൂളിൽ ഏറ്റവും കൂടിയ മാർക്ക് എനിക്കായിരുന്നു. മത്തായിക്കുട്ടി എല്ലാ വിഷയത്തിലും തോറ്റു. 2 വിഷയത്തിന് 10ൽ താഴെ മാർക്ക്. കണക്കിലും ഇംഗ്ലീഷിനും മത്തായിക്കുട്ടി 20% കുറഞ്ഞ മാർക്ക്. മത്തായിക്കുട്ടിയുടെ അച്ഛൻ സ്വർണ്ണപ്പണയത്തിൽ രൂപ കൊടുക്കുന്ന ഒരു കടയുണ്ടായിരുന്നു. അവിടെ കൊണ്ടിരുത്തി ബിസിനസ് ശ്രദ്ധിക്കാൻ പറഞ്ഞു. പണമുള്ള മത്തായിക്കുട്ടി തോറ്റാലും കുഴപ്പമില്ലല്ലോ. ഞാൻ കോളേജിൽ ചേർന്നു. കറക്കുന്ന പശുവിനെ വിറ്റിട്ടാണ് എന്നെ കോളേജിൽ ചേർത്തത്. കയറുമായി തിരിച്ചു വരുന്ന അച്ഛനെ കണ്ടപ്പോൾ നമ്മളിനി എങ്ങനെ ജീവിക്കുമെന്നും പറഞ്ഞ് അമ്മ അടുക്കളയിലിരുന്ന് കരഞ്ഞത് ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. അമ്മയ്ക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. അമ്മയുടെ കണ്ണുകൾ പാതി അടയുന്നു കണ്ടപ്പോൾ ഞാൻ ആ കണ്ണിൽ ഉമ്മ വെച്ചു. അമ്മയുടെ മുഖത്ത് അപ്പോൾ ഒരു മുഷിഞ്ഞ ചിരി പരന്നു. കോളേജിൽ ചേരാൻ പോകുമ്പോൾ അച്ഛൻ ഷർട്ടിട്ടിട്ടില്ലായിരുന്നു. ഒരു ചുട്ടിക്കരയൻ തോർത്ത് കഴുത്തിൽ വളച്ചിട്ടിരുന്നു. ഉടുപ്പിടാതെ കോളേജിലെത്തിയ ഏക രക്ഷകർത്താവ് എൻ്റെ അച്ഛനായിരുന്നു. അക്കാര്യത്തിലൊന്നും എനിക്ക് വിഷമം തോന്നിയില്ല. എൻ്റെ മാർക്ക് കണ്ടിട്ട് അഭിമാനത്തോടെ പ്രിൻസിപ്പാൾ എന്നെ തലയുയർത്തി നോക്കിയിട്ട് അച്ഛനോട് ഇരിക്കാൻ പറഞ്ഞു. അച്ഛൻ നിന്നതേ ഉള്ളൂ. അവിടെ ഇരിക്കാൻ തനിക്ക് അർഹതയില്ലെന്ന് അച്ഛന് തോന്നിക്കാണും. പ്രിൻസിപ്പാളിൻ്റെ മുറി അത്ര വലുതും ഭംഗിയുള്ളതുമായിരുന്നു. ചെരുപ്പില്ലാത്ത എൻ്റെയും അച്ഛൻ്റെയും കാലിലെ പൊടിമണ്ണ് മുറിക്കുള്ളിൽ പൊഴിഞ്ഞു വീണിട്ടുണ്ട്. എൻ്റെ മുണ്ടും ഷർട്ടും പഴയതായിരുന്നു. എന്നിട്ടും അദ്ദേഹം എന്നെ നോക്കി നിർത്താതെ ചിരിച്ചുകൊണ്ടിരുന്നു. മെറിറ്റ് സ്കോളർഷിപ്പ് കിട്ടുമെന്ന് അദ്ദേഹം അച്ഛനോട് പറഞ്ഞു. അച്ഛനൊന്നും മനസ്സിലായില്ല. എനിക്ക് സ്കോളർഷിപ്പ് കിട്ടി. സാമ്പത്തിക ബുദ്ധിമുട്ട് കുറേയേറെ അങ്ങനെ പരിഹരിക്കാൻ കഴിഞ്ഞു. കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം സരള ടീച്ചറെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടു. പഴയ പ്രസരിപ്പൊന്നും അവരുടെ മുഖത്ത് കണ്ടില്ല. തല കൂടുതൽ നരച്ചിരുന്നു. സാവധാനമാണ് അവർ നടന്നത്. പഴയ ചാട്ടമൊന്നും കണ്ടില്ല. ടീച്ചർ എന്നെ നോക്കി ചിരിച്ചു. സാമാന്യ മര്യാദയനുസരിച്ച് ഞാനും ചിരിച്ചു. എൻ്റെ ചിരിയിൽ അപ്പോഴും വേദനയുടെ മുള്ളുകൾ ഉണ്ടായിരുന്നു. സരള ടീച്ചറിന് സമീപം ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. നല്ല കോമളത്തമുള്ള മുഖം, കാണാൻ കൊതി തോന്നുന്ന ശരീരം. വ്യസനത്തിലാണ്ടതുപോലെ അവൾ നിന്നു. ടീച്ചറുടെ മകളാവാൻ വഴിയില്ല. ടീച്ചറിന് ഭർത്താവില്ല. പെൻഷൻ പറ്റി പിരിഞ്ഞു പോകുമ്പോൾ ടീച്ചറിന് മക്കളുള്ളതായി ആരും പറഞ്ഞില്ല. ഭർത്താവില്ലാതെ എങ്ങനെയൊരു മകളുണ്ടാവുന്നത്? കസവുള്ള സിൽക്ക് പാവാടയും നീല ബ്ലൗസുമായിരുന്നു പെൺകുട്ടിയുടെ വേഷം. ഈ കുട്ടി ഏതാ? സംശയം തീർക്കാനായി ചോദിച്ചു. അതെൻ്റെ മോളാ. ഞാൻ അമ്പരുന്നു. പെൻഷൻ പറ്റിയതിനു ശേഷം വേറെ ആരെയെങ്കിലും ടീച്ചർ വിവാഹം കഴിച്ചോ? പെൻഷനായിട്ട് ഏകദേശം 8 വർഷം മാത്രം. ഇത്രയും പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മയാവാൻ ഒരു ന്യായവും കാണുന്നില്ല. 60-നപ്പുറം കടന്ന സ്ത്രീ പ്രസവിക്കുവോ? സരള ടീച്ചർ താമസിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്നും ഏതാണ്ട് 4-5 കിലോമീറ്റർ അപ്പുറം ഒരു വയലിൻ്റെ കരയിലാണ്. അവരുടെ വീടിന് സമീപത്താണ് എൻ്റെ കൂടെ പഠിക്കുന്ന ബാലൻ്റെ വീട്. അവൻ കോളേജിൽ എൻ്റെ സമീപമാണ് സ്ഥിരമായി ഇരിക്കുന്നത്. ഞങ്ങൾ ഒരേ തൂവൽ പക്ഷികളാണ്. തീരെ സാമ്പത്തികമില്ലാത്ത ഒരു വീട്ടിലെ അംഗമാണ് അവനും. പഠിക്കാൻ മിടുക്കനാണ്. അവൻ്റെ അച്ഛനും കൃഷിക്കാരനാണ്. ഒരു ദിവസം ഞാൻ ബാലനോട് ചോദിച്ചു, ബാല, ഈ സരള ടീച്ചറിന് മക്കളുണ്ടോ? ഉണ്ട് ഒരെണ്ണം. അതെങ്ങനെ, അവരുടെ ഭർത്താവ് മരിച്ചുപോയല്ലോ, പിന്നീട് കല്യാണം കഴിച്ചു? അതൊന്നും അല്ല, ബാലൻ ചിരിച്ചു. അവരെ പ്രസവിച്ചതല്ല, ടീച്ചറിൻ്റെ അനിയത്തിയുടെ മോളാ, ദത്തെടുത്തതാ. സർല ടീച്ചറിൻ്റെ മുടിഞ്ഞ സ്വത്തല്ലയോ, കുടുംബപരമായി കിട്ടിയതും ഭർത്താവിൻ്റെതും എല്ലാം കൂടി കോടികൾ വരും. അത് അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ ആ അനിയത്തിയുടെ മോളെ ദത്തെടുത്ത്. നല്ല സുന്ദരിയെ, എന്താ നിനക്ക് നോട്ടമുണ്ടോ? ഒന്നിനുമല്ല, വെറുതെ ചോദിച്ചതാ. ഞാൻ ഡിഗ്രിക്ക് 3-ാം വർഷം പഠിക്കുമ്പോൾ സർല ടീച്ചറിൻ്റെ മകൾ കോളേജിൽ ചേരാൻ വന്നു. രണ്ടുപേരും കോളേജിലേക്ക് കയറിപ്പോകുന്നത് വാഗമരച്ചോട്ടിൽ നിന്ന് രഹസ്യമായി ഞാൻ കണ്ടു. വിവരമറിയാൻ ഞാൻ ഓഫീസിൽ ഓടിയെത്തി. ആ കുട്ടി പ്രീഡിഗ്രിക്ക് ചേർന്നു. ഫീസ് അടച്ചിട്ട് രണ്ടുപേരും പോയപ്പോൾ ഞാൻ ചില മനോരാജ്യങ്ങൾ കണ്ടു. അവളെ സ്വന്തമാക്കണം ഞാൻ ഉറപ്പിച്ചു. പട്ടിണി കൊണ്ട് നട്ടം തിരിയുന്ന എൻ്റെ അച്ഛനെയും അമ്മയെയും രക്ഷപ്പെടുത്തി ഒരു വലിയ കൊട്ടാരത്തിൽ വാഴിക്കണം. സരള ടീച്ചറിന് ധാരാളം സ്വത്തുണ്ട്. മകളൊരു ഐശ്വര്യറായി. എൻ്റെ അച്ഛൻ അമിതാഭ് ബച്ചൻ, എൻ്റെ അമ്മ ജയഭാദുരി, ഞാൻ അഭിഷേക് ബച്ചൻ. എത്ര സുന്ദരമായ സ്വപ്നം! കൂടെ സരള ടീച്ചറിലുള്ള പ്രതികാരവും സാധിക്കാം. ആത്മാർത്ഥമായി വിചാരിച്ചാൽ നടക്കാത്തതായി ഈ ലോകത്തിലൊന്നുമില്ല. അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ തുടങ്ങാനും ഞാൻ തീരുമാനിച്ചു. നന്നായി പഠിക്കാൻ ശ്രദ്ധിച്ചു. എനിക്ക് ഡിഗ്രിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. ബാങ്ക് ടെസ്റ്റ് എഴുതാൻ ദിവസവും ധാരാളം കണക്ക് ചെയ്ത് പഠിച്ചു. ഞാൻ ഓഫീസറായി. ഓലപ്പുര പൊളിച്ചു കളഞ്ഞു. ലോണെടുത്ത് ഒരു വലിയ വീട് വച്ചു. അമ്മയുടെ ഉപയോഗത്തിനായി ഭംഗിയുള്ള അടുക്കളയും അച്ഛൻ്റെ കിടപ്പുമുറി അതിശയം തോന്നുന്ന രീതിയിൽ ഭംഗിയുള്ളതുമാക്കി. എൻ്റെ ഇടങ്ങേട് കണ്ടപ്പോൾ, എന്താടാ നിനക്ക് പെണ്ണ് കെട്ടാൻ ധൃതിയായോ എന്ന് അമ്മ ചോദിച്ചു. അതൊന്നുമില്ലെന്നും ചില നല്ല തീരുമാനങ്ങൾ നടപ്പിൽ വരുത്താനുള്ള തുടക്കമാണെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. എൻ്റെ ഉദ്ദേശം തൽക്കാലം ആരോടും പറയാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഉടുപ്പിട്ടിട്ടില്ലാത്ത അച്ഛന് പുതിയ കൈയുള്ള ഒരു ഉടുപ്പ് വാങ്ങിക്കൊടുത്തു. അച്ഛനൊരു വള്ളിച്ചെരുപ്പും വാങ്ങി. വില കൂടിയ ചെരുപ്പ് വാങ്ങരുതെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. ഒരു ബ്രോക്കറെ കണ്ടുപിടിച്ച് സർല ടീച്ചറിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ബാങ്ക് ഓഫീസറാണ് ചെറുക്കനെന്ന് പറഞ്ഞപ്പോൾ എന്ത് വിട്ടുവീഴ്ച ചെയ്താലും കല്യാണം നടത്താമെന്ന് സർല ടീച്ചർ പറഞ്ഞതായി ബ്രോക്കർ എന്നോട് പറഞ്ഞു. പെണ്ണ് കാണൽ ചടങ്ങിനായി അവസാനം ഞാനും ബ്രോക്കറും സർല ടീച്ചറുടെ വീട്ടിലെത്തി. സർല ടീച്ചറിൻ്റെ വീട് ഓടിട്ടതാണ്. പൂമുഖവും നിരയും പിരയുമുള്ള വീട്. എല്ലാം ഈട്ടിത്തടിയിൽ പണിഞ്ഞതാണ്. തോണ്ടലിൽ ബംഗ്ലാവ് എന്നാണ് വീട്ടുപേര്. ചിന്തിക്കാൻ കഴിയാത്തത്ര ഭംഗിയും പ്രൗഢിയും വീടിനുണ്ടായിരുന്നു. കഴുക്കോലുകൾ നല്ല കനമുള്ളതും കൊത്തുപണികൾ നിറഞ്ഞതുമായിരുന്നു. വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് വലിയൊരു തൊഴുത്തുണ്ടായിരുന്നു. അത് ഓലമേഞ്ഞതായിരുന്നു. ചിലർ മുറ്റത്തുകൂടി നടക്കുന്നത് കണ്ടു. വേലക്കാരായിരിക്കണം. ഞങ്ങൾ ചെല്ലുമ്പോൾ സരള ടീച്ചർ പൂമുഖത്തുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ അവർ എഴുന്നേറ്റു. അപ്പോൾ തന്നെ എനിക്ക് നേരിയ ഒരു സുഖം തോന്നി. ശിഷ്യനെ കാണുമ്പോൾ ഗുരു എഴുന്നേൽക്കുന്നത് ആഘോഷിക്കേണ്ട കാര്യം തന്നെയാണ്. ടീച്ചർക്ക് എന്നെ മനസ്സിലായോ എന്ന് വ്യക്തമല്ല. ഇരട്ട ചൂരൽ കൊണ്ട് കാൽമടക്കിന് പ്രഹരിച്ച കാര്യം അവർ ഓർക്കുന്നുണ്ടാവുമോ എന്ന് ഞാൻ സംശയിച്ചു. ഇരുന്നാട്ടെ, അവർ പറഞ്ഞു. ഞാനിരുന്നു. എവിടെയാണ് ജോലിയെന്നും ഏത് ബാങ്കാണെന്നും ചോദിച്ചറിഞ്ഞു. വീടിനടുത്തുള്ള ബ്രാഞ്ചിലേക്ക് 6 മാസത്തിനുള്ളിൽ മാറ്റം കിട്ടുമെന്ന് ഞാൻ ടീച്ചറോട് കള്ളം പറഞ്ഞു. എൻ്റെ ശബ്ദത്തിന് ഒരു പ്രതികാരത്തിൻ്റെ സുഖമുള്ള ആർഭാടമുണ്ടായിരുന്നു. ഇതേവരെ ചിരിക്കാൻ തോന്നാത്ത ഞാൻ ടീച്ചറുടെ മുന്നിലിരുന്ന് കുലുങ്ങി കുലുങ്ങി ചിരിച്ചു. വാതിലിൻ്റെ മറവിൽ കർട്ടൻ ചെറുതായി ഇളകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവിടെ ആരോ നിൽക്കുന്നതായി തോന്നി. സരള ടീച്ചർ മകളെ വിളിച്ചു. എന്താ പേര്? ഞാൻ ചോദിച്ചു. ആദ്ര. എന്നെ എവിടെ വെച്ചെങ്കിലും കണ്ടിട്ടുണ്ടോ? കോളേജിൽ വെച്ച്. പിന്നൊന്നും ഞാൻ ചോദിച്ചില്ല. പൂക്കാനും കായ്ക്കാനും തയ്യാറാണ് എന്ന് ആദ്രയുടെ മുഖം വിളിച്ചു പറയുന്നത് പോലെ എനിക്ക് തോന്നി. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ടീച്ചർ ചോദിച്ചപ്പോൾ ഉണ്ട്, ഞാൻ മടികൂടാതെ പറഞ്ഞു. ടീച്ചറിൻ്റെ സ്വത്ത് മുഴുവൻ എൻ്റെ പേരിൽ എഴുതി തന്നാൽ മാത്രം ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കാം. ആദ്രയുടെ പേരിൽ എഴുതി വയ്ക്കാം. അത് പറ്റില്ല. എൻ്റെ ശബ്ദത്തിന് കനമുണ്ടായിരുന്നു. എൻ്റെ പേരിൽ എഴുതി പോക്കുവരെ ചെയ്താൽ മാത്രം ഇക്കാര്യങ്ങൾ ആലോചിക്കാം. ടീച്ചറിൻ്റെ യഥാർത്ഥ മോളല്ലാത്തതുകൊണ്ട് അത്തരത്തിൽ ഒരു ഉറപ്പ് കൂടിയേ തീരും. സരള ടീച്ചറിൻ്റെ മുഖം വാടി. അവരുടെ മുഖം വാടിക്കാണുന്നതാണ് എനിക്ക് സന്തോഷം. കുറേ നേരത്തെ കാര്യമൊന്നും മിണ്ടിയില്ല. ഞാൻ ബ്രോക്കറുടെ മുഖത്തേക്ക് നോക്കി. ഇത്തരത്തിലുള്ളല്ലോ ഡിമാൻഡ് വെച്ച് ശരിയായില്ല എന്ന് അയാളുടെ ഭാവവ്യത്യാസം കൊണ്ട് ഞാൻ മനസ്സിലാക്കി. സർല ടീച്ചറോട് മൃദുവായ ഒരു പ്രതികാരം ചെയ്യുകയാണ് എൻ്റെ ഉദ്ദേശമെന്ന് അയാൾക്കറിയില്ലല്ലോ. ആദ്ര വീടിനുള്ളിലേക്ക് പോയി. സ്വന്തക്കാരും ബന്ധുക്കാരും തൊട്ടടുത്തുണ്ടെന്നും അവരോട് ആലോചിച്ചൊരു മറുപടി പറയാമെന്നും സർല ടീച്ചർ പറഞ്ഞു. അത് മതിയെന്നുള്ള എൻ്റെ മറുപടി കേട്ട് സർല ടീച്ചർ എന്തോ മന്ത്രിക്കുന്ന പോലെ എനിക്ക് തോന്നി. ആദ്രയെ എനിക്കിഷ്ടമാണ്, പക്ഷേ അവളുടെ വളർത്തമ്മയായ സർല ടീച്ചർ എൻ്റെ കാലിൻ്റെ മടക്കിൽ പണ്ട് നിക്ഷേപിച്ച വേദന ഞാൻ എങ്ങനെ മറക്കും.
1: ചൂരൽ ചൂട് എസ് ആർ സി നായർ അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സർഗകേരളത്തിൽ അവസാനമായി കൃഷ്ണൻകുട്ടി മടവൂർ അവതരിപ്പിക്കുന്ന കവിത ഉറക്കുപാട്ട്.
2: പൊള്ളലുണ്ട് പനിക്കുന്നു നെഞ്ചകമാകെ, ഉള്ളിലുണ്ടൊരു കടലു തീർക്കാനുക്കുമൊരു ദാഹം, അവതില്ലൊരു ചുവടുപോലും മുന്നിലായി വയ്ക്കാനാവി പാറും പാതകളോ ചുട്ട മൺചട്ടി. ഉറങ്ങല്ലേ നീ പൊന്നേ ഉറങ്ങല്ലേ നീ, നീളുറക്ക മീച്ചെരിവിയിലൊളിഞ്ഞിരിക്കേ. ഉറങ്ങല്ലേ നീ പൊന്നേ ഉറങ്ങല്ലേ നീ, നീളുറക്ക മീച്ചെരിവിയിലൊളിഞ്ഞിരിക്കേ. കടലു പൊങ്ങും കരവിഴുങ്ങും കളിചിരിയുമായും നമ്മുടെ കരളുവെന്തി പുഴമരിക്കും കാടുകൾ കത്തും.

കത്തും ഉള്ളിൽ നിന്നും ഉർവരതാ മൺമറഞ്ഞേ പോം. മനസ്സിൻ പുണ്ണു നോക്കി കുഞ്ഞു പുൽക്കൊടി കണ്ണുനീർ വാർക്കും. ഉള്ളിൽ നിന്നും ഉർവരതാ മൺമറഞ്ഞേ പോം. മനസ്സിൻ പുണ്ണു നോക്കി കുഞ്ഞു പുൽക്കൊടി കണ്ണുനീർ.

നീളുറക്ക മീച്ചരിവിയിലൊളിഞ്ഞിരിക്കെ ഉറങ്ങല്ലേ നീ പൊന്നെ ഉറങ്ങല്ലേ നീ നീളുറക്ക മീച്ചരിവിയിലൊളിഞ്ഞിരിക്കെ കണി കാണാ വിഷുക്കാലം കനിവില്ലാത്തശ്വമേധം തീയുതുപ്പും കർക്കിട

0: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: ഈ പരിപാടിയിൽ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ഗ്രാമവികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്നതിനെ കുറിച്ച് കേൾക്കാം.
2: സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ചില വിഭാഗങ്ങൾക്ക് സാമൂഹിക സുരക്ഷയും സാമ്പത്തിക സഹായവും നൽകുന്നതിനായി NDA സർക്കാരിനു കീഴിൽ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ഒരു നിർണായക സംരംഭമാണ് നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം അഥവാ NSAP. ഗ്രാമവികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന ഈ പരിപാടി പൌരന്മാർക്ക് മാന്യമായ ജീവിത നിലവാരം ഉറപ്പു നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നിർദ്ദേശ തത്വങ്ങൾ നിറവേറ്റാൻ ലക്ഷ്യമിട്ട് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഉടനീളം പ്രവർത്തിക്കുന്നു. NSAP രൂപീകരണത്തിന് മുൻപ് സംസ്ഥാന തലത്തിൽ വിവിധ സാമൂഹിക സഹായ പദ്ധതികൾ നിലവിലുണ്ടായിരുന്നു. ഒരു പൊതു സമീപനത്തിന്റെ ഈ ആവശ്യം തിരിച്ചറിഞ്ഞ് NSAP സ്ഥാപിതമായി. തുടക്കത്തിൽ അതിൽ 3 പ്രധാന സ്കീമുകൾ ഉൾപ്പെട്ടിരുന്നു: ദേശീയ വാർദ്ധക്യ പെൻഷൻ പദ്ധതി, നാഷണൽ ഫാമിലി ബെനഫിറ്റ് സ്കീം, നാഷണൽ മെറ്റേണിറ്റി ബെനഫിറ്റ് സ്കീം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ പ്രായമായ വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ദേശീയ വാർദ്ധക്യ പെൻഷൻ പദ്ധതി. കുടുംബത്തിലെ നാഥൻ അല്ലെങ്കിൽ നാഥ മരണപ്പെട്ടാൽ വീട്ടുകാർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് നാഷണൽ ഫാമിലി ബെനഫിറ്റ് സ്കീം. ഒരു കുടുംബത്തിലെ അന്നദാതാവിന്റെ മരണത്തിന്റെ എല്ലാ കേസുകൾക്കും ഇത് സഹായം നൽകും. നാഷണൽ മെറ്റേണിറ്റി ബെനഫിറ്റ് സ്കീം. പ്രസവ സമയത്തും പ്രസവാനന്തര സുഖം പ്രാപിക്കുമ്പോഴും സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് BPL കുടുംബങ്ങളിൽ നിന്നുള്ള ഗർഭിണികളെയും മുലയൂട്ടുന്ന സ്ത്രീകളെയും സഹായിക്കാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. കാലക്രമേണ NSAP ഗണ്യമായ വികാസത്തിന് വിധേയമായി. ഇപ്പോൾ നിലവിലുള്ള സ്കീമുകൾ കൂടാതെ പുതിയ സ്കീമുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം. ദേശീയ വാർദ്ധക്യ പെൻഷൻ പദ്ധതിയുടെ പരിഷ്കരിച്ച പതിപ്പാണ് ഇത്. അർഹരായ പ്രായമായ വ്യക്തികൾക്ക് ഉയർന്ന പെൻഷൻ വാഗ്ദാനം ചെയ്യുന്ന പദ്ധതിയാണ് ഇത്. ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ പദ്ധതി. ഈ പദ്ധതി പ്രകാരം BPL കുടുംബങ്ങളിൽ നിന്നുള്ള അംഗപരിമിതർക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. 18 വയസ്സും അതിൽ കൂടുതലുമുള്ളവർക്കാണ് ഈ പദ്ധതി സഹായം നൽകുന്നത്. അംഗപരിമിതി 80% മേലുള്ള ഭിന്നശേഷിക്കാർക്കാണ് ഈ പദ്ധതിയിൽ ഗുണഭോക്താവാകാനുള്ള യോഗ്യത. ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ പദ്ധതി. ഈ പദ്ധതി പ്രകാരം BPL കുടുംബങ്ങളിൽപ്പെട്ട വിധവകളെ പരിപാലിക്കുന്നു. അന്നപൂർണ. അർഹതയുണ്ടെങ്കിലും IGNO APSന് യോഗ്യത നേടാത്ത യോഗ്യരായ മുതിർന്ന പൌരന്മാർക്ക് ഈ പദ്ധതി പ്രകാരം സൗജന്യ ഭക്ഷണ സാധനങ്ങൾ നൽകുന്നു. അന്നപൂർണ പദ്ധതി പ്രകാരം ഓരോ ഗുണഭോക്താവിനും 10 കിലോ സൗജന്യ ധാന്യം എല്ലാ മാസവും നൽകിവരുന്നു. ഈ പദ്ധതിയുടെ കീഴിൽ ആനുകൂല്യം ലഭിക്കുന്നതിന് അപേക്ഷകർ സർക്കാർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസൃതമായി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിൽ പെട്ടവരായിരിക്കണം. ഇന്ത്യയിലെ ഏറ്റവും ദുർബലരായ ചില വിഭാഗങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിലൂടെ വ്യക്തികളെ ശാക്തീകരിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും കൂടുതൽ തുല്യതയുള്ള സമൂഹത്തെ രൂപപ്പെടുത്താനും ഈ പദ്ധതി ശ്രമിക്കുന്നു.
1: ഗ്രാമവികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചാണ് ഇതുവരെ കേട്ടത്.

0: ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രിഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് ശൈലം മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495164321 9495 6321 9495 6321. ഓർക്കുക, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. ഇനി കേൾക്കാം വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. ഇന്ധന വില വർധന, വിലക്കയറ്റം എന്നിവയുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. കെ എൻ ബാലഗോപാലാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പെട്രോളിയം വിലവർധനയും വിലക്കയറ്റവും ജനജീവിതം ദുഷ്കരമാക്കിയതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാചകവാതക വിലവർധനവിൽ സംസ്ഥാനത്തെ 70,000 ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ധന വിലവർധനയിൽ സർക്കാർ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ വ്യക്തമാക്കി. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 16th കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും സിപിഐയിലെ മുഹമ്മദ് മൊഹ്സിന് 34 വോട്ടുമാണ് ലഭിച്ചത്. 3.5 ശേഷമാണ് കേരള നിയമസഭയിൽ ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. 7th സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ 2026-27 അനുബന്ധ റിപ്പോർട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർക്ക് സമർപ്പിച്ചു. 16th കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ കൂടി പരിഗണിച്ചുകൊണ്ട് ധനവിന്യാസത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് അനുബന്ധ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 16th കേന്ദ്ര ധനകമ്മീഷൻ പ്രാദേശിക സർക്കാരുകൾക്ക് നൽകുന്ന ധനസഹായത്തിന്റെ മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കേരളത്തിലെ പ്രാദേശിക സർക്കാരുകളുടെ വികസന പദ്ധതികളിൽ അതനുസരിച്ച് ആവശ്യമായ മാറ്റം വരുത്തി ഗ്രാന്റുകൾ നഷ്ടമാവുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങളാണ് അനുബന്ധ റിപ്പോർട്ടിലുള്ളത്. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നാടിനെ പുരോഗതിയിലേക്ക് നയിക്കേണ്ട യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് മയക്കുമരുന്ന് വ്യാപനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോഹൺ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം സിനിമാ ഷൂട്ടിംഗ് സൌഹൃദമാക്കുമെന്നും പൈറസിയുമായി ബന്ധപ്പെട്ട് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പി സി വിഷ്ണുനാഥ്. മലയാള സിനിമാ രംഗത്തെ വിവിധ സംഘടനകളുടെ പ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സിനിമാ സംഘടനകൾ ഉന്നയിച്ച ഇരട്ട നികുതി എന്ന വിഷയം സർക്കാർ ഗൌരവമായി ചർച്ച ചെയ്യും. ഹേമ കമ്മിറ്റി നിർദ്ദേശങ്ങളും ഫിലിം പോളിസിയും പൂർണ്ണമായി പഠിച്ച ശേഷം നടപ്പിൽ വരുത്തേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് സർക്കാർ തീരുമാനമെടുക്കും. സിനിമാ സംഘടനകൾക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. സിബിഎസ്ഇ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം സംബന്ധിച്ച് ഉയർന്ന പരാതികൾ അന്വേഷിക്കുന്നതിന് ഏകാംഗ സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. ശേഷി വികസന കമ്മീഷൻ ചെയർപേഴ്സൺ എസ് രാധ ചൌഹാനാണ് സമിതി അധ്യക്ഷ. ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. സിബിഎസ്ഇ 12th ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള ഉത്തരക്കടലാസ് പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. പോർട്ടൽ നിലവിൽ സുരക്ഷിതമാണെന്നും 16,000 വിദ്യാർത്ഥികൾ ഇതുവരെ വിജയകരമായി അപേക്ഷകൾ സമർപ്പിച്ചതായും അധികൃതർ വ്യക്തമാക്കി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരങ്ങൾ 34 ഗ്രാമപഞ്ചായത്തുകൾക്കും നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം 8 പഞ്ചായത്തുകൾക്കും നൽകും. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ വ്യാഴാഴ്ചയോടെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകൾ

0: ിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ ഈ മാസം 8 വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 6 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിലെ പ്രളയ സാധ്യതാ പ്രദേശങ്ങൾ ദേശീയ ദുരന്ത നിവാരണ സേനാ സംഘം സന്ദർശിച്ചു. മണിമലയാറിന്റെയും പമ്പയാറിന്റെയും തീരപ്രദേശങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ പുള്ളിമാന നക്ഷത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സിതാരയും ചേർന്ന് പാടിയ ഒരു ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം ശരത്.

0: വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. വൈജ്ഞാനിക വികാസത്തിനും മാനസിക ഗണിതത്തിനും ഏറെ ഉപകാരപ്രദമാണ് അബാക്കസ്. കുട്ടികളിൽ ഏകാഗ്രതയും യുക്തിബോധവും വളർത്താൻ അബാക്കസ് സഹായിക്കുന്നു. അബാക്കസ് പഠനത്തിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി സുരഭി സുമേഷ്.
2: ഇപ്പോ ഇന്നത്തെ കുട്ടികള് ഈ മൊബൈലിന് അഡിക്റ്റ് ആവുന്ന ഒരു സാഹചര്യമാണല്ലോ. അപ്പോ അതിൽ നിന്ന് മാറിയിട്ട് ഇവർക്ക് കൂടുതൽ പഠനത്തിലേക്ക് ശ്രദ്ധിക്കാനും അല്ലെങ്കിൽ വായനയിലേക്കൊക്കെ ശ്രദ്ധിക്കാനൊക്കെ ആയിട്ട് ഈ അബാക്കസിന്റെ പഠനം കൊണ്ട് സാധിക്കും.
3: ശരിക്കും അത് സഹായിക്കുന്നതെന്ന് വെച്ചാൽ അവർ കൂടുതൽ ഈ മാത്സ് ചെയ്യാനായിട്ട് ടൂൾ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അവരുടെ കോൺസെൻട്രേഷൻ ഫുള്ളും ഈ ടൂളിലായിരിക്കും. ഇപ്പൊ മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കാനായിട്ടാണ് കൂടുതലായിട്ട് ഇപ്പൊ പേരന്റ്സ് അബാക്കസിന് നമ്മൾ ചൂസ് ചെയ്യുന്നത്.
2: ഇപ്പൊ ഈ കുട്ടികളിലെ ശ്രദ്ധ കൂടുതൽ ആവുന്നതിന് ഈ ഒരു അബാക്കസ് പഠനം സഹായിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഈ കുട്ടികൾ മറ്റു വിഷയങ്ങൾ പഠിക്കുന്നതിനുള്ള താല്പര്യം ഇതുകൊണ്ട് വർദ്ധിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ കൂടുതൽ താല്പര്യത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട്, ഏത് വിഷയമോ ആയിക്കോട്ടെ. അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ?
3: അതായത് അവർക്ക് ഏതൊരു സബ്ജക്റ്റും പഠിച്ച് മുന്നിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടൂളും കാര്യങ്ങളും വെച്ച് ചെയ്യുമ്പോൾ തന്നെ സാധിക്കുന്നുണ്ട്. 1, 2, 3, 4 അങ്ങനെ ഓരോ ബീഡ്സും അവർക്ക് മൈൻഡിൽ കണ്ടിട്ട് ചെയ്യാനായിട്ടുള്ള ശക്തി കഴിവും ഇതിലുണ്ടാക്കുന്നുണ്ട്. ഓരോ ബീഡ്സ് യൂസ് ചെയ്യുമ്പോഴും അവരുടെ മൈൻഡ് അത്രയും മെമ്മറിഫുൾ ആയിരിക്കണം. അതുകൊണ്ടാണ് അവർ ഈ ഓരോ ബീഡ്സ് ചെയ്യുമ്പോഴും മൈൻഡിൽ കണക്ക് കൂട്ടി എത്ര വലിയ ഡിജിറ്റ് കൊടുത്താലും അവർക്ക് അത് കാൽക്കുലേറ്റ് ചെയ്ത് പറയാനുള്ളൊരു ചിന്താശക്തി ഉണ്ടാക്കുന്നുണ്ട്.
2: ഓക്കെ, അപ്പൊ ഈ കലാരംഗത്ത് ഒരു മികവ് വരുന്നതിനായിട്ട് ഈ അബാക്കസ് പഠനം സഹായിക്കുമോ? ടീച്ചർക്ക് എന്ത് തോന്നുന്നു?
3: സഹായിക്കുന്നുണ്ട്. ഇതിലും കോൺസെൻട്രേറ്റ് ചെയ്യാനൊരു
2: മാനസിക നിലയിലേക്ക്
3: അവരെത്തുന്നുണ്ടല്ലോ.
2: ഓക്കെ ഓക്കെ. കുട്ടികളുടെ ഒരു മാനസിക വളർച്ചയ്ക്ക് അബാക്കസ് പഠനത്തിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട്?
3: ഇവര് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഓർത്ത് വെക്കാനായിട്ടുള്ള കുറെ കഴിവുകൾ നമ്മള് ഈ ടൂൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കിട്ടുന്നുണ്ട്. പല എക്സാമുകൾക്ക് പോകുമ്പോഴുള്ള ടെൻഷനുകള്, അതേപോലെ സ്റ്റേജ് കയറുമ്പോഴുള്ള ടെൻഷനുകള്, അതൊക്കെ ഈ സംഭവം വെച്ച് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ആണ് ഉണ്ടാക്കുന്നത് തന്നെ.
2: കുട്ടികളിലെ ഇപ്പൊ ലഹരി ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതേപോലെ തന്നെ കുറച്ച് അക്രമവാസന അല്ലെ, കുറച്ച് ഹൈപ്പർ ആണ് പൊതുവെ കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു കുറച്ചൊരു ശാന്തതയിലേക്ക്, ഒരു സമാധാനത്തിലേക്കൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവരെ ഇതെല്ലാം
3: സഹായിക്കുന്നുണ്ട്. കൂടുതൽ ഹൈപ്പറായ കുട്ടികളാണ് കൊണ്ട് ചേർത്തത് തന്നെ. എന്താ വെച്ചാൽ അവർക്ക് ഇരിക്കാൻ തന്നെ ഒരു കോൺസെൻട്രേഷൻ ഇല്ല. അപ്പൊ നമ്മളിങ്ങനെ പിടിച്ചിരുത്തി അത് ചെയ്ത് വരുമ്പോ തന്നെ അവർ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വരികയും പിന്നീട് അവർക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ പാരന്റ്സ് ഹാപ്പി ആവുന്നുണ്ട്, കുട്ടികളും ഹാപ്പി ആവുന്നുണ്ട്, അവർക്ക് എല്ലാതും ഫേസ് ചെയ്യാനുള്ളൊരു കഴിവും കൂടിയാണ് ഉണ്ടാക്കുന്നത്
2: അല്ലെ. ഒരു കുട്ടിയുടെ ഒരു വ്യക്തിത്വ വികാസത്തിന് ഈ അബാക്കസ് പഠനം എത്രത്തോളം സഹായിക്കുന്നുണ്ട്?
3: വളരെ ഇമ്പോർട്ടൻസ് ആണ് അതിലുള്ളത്. ആ കുട്ടി ഏതൊരു സബ്ജക്റ്റ് ആണോ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ അവൻ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് നമ്മുടെ അബാക്കസ് പഠിച്ചൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവനത് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഈ ഒരു സബ്ജക്റ്റിൽ മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞ് തളർന്നു പോവുകയോ പിന്നുള്ള വിഷമങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു സംഭവം ഇതിലുണ്ടാവില്ല. ഇവർ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് മൂലം ഇവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള താല്പര്യങ്ങൾ കൂടുതലുള്ളൂ. ഇപ്പൊ ഒന്നിനും മാർക്ക് പോയി കുഴപ്പമില്ല, നെക്സ്റ്റ് അവർ ഞാൻ അത് ശരിയാക്കി എടുക്കും എന്നുള്ളൊരു ഇതുണ്ടായിരിക്കും.
2: കോൺഫിഡൻസ്
3: ആത്മവിശ്വാസം ഉണ്ടായിരിക്കും. ആത്മവിശ്വാസം ഉണ്ടാക്കലാണ് നമ്മുടെ ഈ പഠിക്കുന്നതുകൊണ്ട് ഉപയോഗം
2: ഏറ്റവും വലിയൊരു ഗുണമായിട്ട് വരുന്നത്. പിന്നെ ഇപ്പോ ചെറിയൊരു കാര്യത്തിന് ആത്മഹത്യ ചെയ്യുന്ന പ്രവണത അത് കുട്ടികളിൽ കാണുന്നുണ്ട്. നിസ്സാരമായി ഇപ്പോ അമ്മ വഴക്ക് പറഞ്ഞു, അതിന്റെ പേരില് കുട്ടി ആത്മഹത്യ ചെയ്യുന്നു. ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മള് മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യം മാറ്റിയെടുക്കാനായിട്ട്, വിജയങ്ങൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്, എന്നാൽ തോൽവികളെ കൂടെ നമ്മൾ അംഗീകരിക്കാനായിട്ടുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കാൻ ഇത്
3: സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഈ കുട്ടികൾക്ക് എങ്ങനെയാന്ന് വെച്ചാൽ നെക്സ്റ്റ് ടൈം അതിന് ഞാൻ മുന്നേറി വരും. എന്റെ കുട്ടികൾ തന്നെ സ്റ്റേറ്റ് ലെവലിൽ പോയിട്ട് അവർ ഓരോരുത്തർ ട്രോഫി കൊടുക്കലും നമ്മുടെ ചാമ്പ്യന് സ്കൂട്ടറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഫസ്റ്റ് റാങ്കിൽ നിൽക്കുന്ന കുട്ടികൾ അപ്പൊ എന്താണ് പറയുന്നത്, അടുത്ത പ്രാവശ്യം ഞാൻ അത് വാങ്ങിച്ചിരിക്കും മിസ്സേ. അവർക്കൊരു കോൺഫിഡൻറ് ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്.

0: ഇത് കൂടെ. അപ്പൊ ഓരോ സ്റ്റേജിൽ പോയി നമ്മൾ ഓരോന്ന് കാണിക്കുമ്പോ അവർക്ക് അതിലൊരു ഇൻട്രസ്റ്റിംഗ് വന്നിട്ട് അത് നേടിയെടുക്കണം എന്നൊരു ചിന്താശക്തി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്.
1: ഈ പഠനത്തിന് അല്പം പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ എങ്ങനെയൊക്കെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്?
0: പഠനത്തിന് പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ നമ്മൾ ഈ അബാക്കസിൽ കൊണ്ടുവന്ന് അവരെ മെല്ലെ മെല്ലെയാണ് നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് അവരെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പൊ മെല്ലെ അവർക്ക് എന്താണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് സപ്പോർട്ടീവായിട്ട് അവരുടെ കൂടെ നിന്ന് അവൻ മെല്ലെ മെല്ലെ അവരെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാണ് ചെയ്യുന്നത്. ഈ അബാക്കസ് ടൂളില് ഇപ്പൊ പഠിക്കാനായിട്ട് മാത്സിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടി അബാക്കസില് ഫസ്റ്റ് റാങ്ക് തന്നെയായിരിക്കും. ഓരോ താല്പര്യങ്ങളാണ്, ഓരോ സബ്ജക്റ്റിനുള്ള താല്പര്യങ്ങളാണ് അതിൽ വരുന്നത്.
1: അബാക്കസ് പഠനത്തിലെ ഗണിതമാണല്ലോ ഇതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പൊ അതും ഈ അബാക്കസ് പഠനവും അതുപോലെ തന്നെ ഈ വേദിക് മാത്സും തമ്മില് എത്രത്തോളം ബന്ധമുണ്ട്?
0: ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അബാക്കസ് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ടേബിൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അത് അബാക്കസിന്റെ മിഡിൽ പോയിന്റ് നമ്മൾ ലെഫ്റ്റിലേക്കാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൂടുതൽ സ്പീഡിൽ മാത്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എന്ന് വെച്ചാൽ ബീഡ്സ് യൂസ് ചെയ്തിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടേബിൾ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് കണക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്.
1: ഇപ്പോഴത്തെ ഒരു പാഠ്യപദ്ധതിയൊക്കെ അനുസരിച്ചിട്ടേ ഇപ്പൊ സ്കൂളുകളിലെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പാരമ്പര്യമായിട്ട് നമ്മൾ പിന്തുടരുന്ന ഒരു രീതി ഉണ്ടല്ലോ കണക്ക് പഠിക്കാനായിട്ട്. അപ്പൊ അതും അബാക്കസ് പഠനമാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള അഡീഷനും സബ്സ്ട്രാക്ഷനും ഒക്കെയാണ് വരുന്നത് അല്ലെ? അപ്പോ ഇത് രണ്ടും തമ്മിലെ ഏതെങ്കിലും രീതിയിലൊരു സംഘർഷം കുട്ടികളിൽ ഉണ്ടാക്കുന്നുണ്ടോ?
0: ഇപ്പൊ സ്കൂളിൽ എങ്ങനെ വെച്ചാൽ വഴി പോലെ എഴുതിയായിട്ട് വേണം എക്സാം ചെയ്യുന്നുണ്ടെങ്കിൽ. ഇവര് ഈ അബാക്കസ് പഠിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ വഴി ഉണ്ടായിരിക്കില്ല, ഡയറക്റ്റ് ആയിട്ടാണ് ആൻസർ ചെയ്തത്. അപ്പൊ ടീച്ചർമാർക്ക് അത് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളാണ്. കുട്ടി കോപ്പി അടിച്ചതാണെന്നായിട്ടാണ് പറയണത്. ആ കുട്ടിയുടെ മികവ് എന്താന്ന് അവർ മനസ്സിലാക്കണില്ല. അവൻ അങ്ങനെ ചെയ്തു ഇത്രയും പെട്ടെന്നാണ് ചെയ്യാനുള്ള ഒരു
1: കഴിവ്
0: നേടിയെടുത്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാണ്ട് തന്നെ എന്റെ ഒരു കുട്ടിക്ക് അതിന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവന്റെ പേപ്പർ അങ്ങനെ തന്നെ വിട്ടിട്ടു. എന്താ അവൻ ചെയ്ത ആൻസർ ഒക്കെ ശരിയാണ്, വഴിയില്ല. വഴിയില്ലാത്ത കാരണം തന്നെ അവന്റെ പേപ്പർ അങ്ങനെ തന്നെ വെട്ടിട്ടു. അപ്പൊ കുട്ടികൾക്ക് അത് ഭയങ്കര വിഷമവും കാര്യങ്ങളായിട്ടാണ് വരുന്നത്. ടീച്ചേഴ്സ് കുറച്ചുകൂടി മനസ്സിലാക്കി ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ ഈ സംഭവം പഠിക്കണമെന്ന് തന്നെ അവർക്ക് അത് സ്പീഡിൽ ചെയ്യാനായിട്ടൊരു പ്രവണത ഉണ്ട്, ചെയ്യാൻ പറ്റുന്നുണ്ട്. എക്സാം ഒക്കെ അതുകൊണ്ട് തന്നെ വേഗം തന്നെ എഴുതി അവർക്ക് മുന്നിലേക്ക് പോരാനായിട്ട് സാധിക്കുന്നുണ്ട്.
1: ഈ എൻട്രൻസ് പോലുള്ള മത്സര പരീക്ഷകൾ ഉണ്ടല്ലോ, അതിലൊക്കെയാണ് ഇവരുടെ ഈ ഒരു കഴിവ് കൂടുതൽ പ്രകടിപ്പിക്കാൻ പറ്റുന്നത്.
0: എൻട്രൻസ്, PSC എക്സാം അതൊക്കെ ആകുമ്പോൾ അവർക്ക് കൂടുതൽ ഇതില് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും.
1: ഇപ്പൊ നമ്മുടെ പാഠ്യപദ്ധതിയിലെ ഈ അബാക്കസ് പഠനം കൊണ്ടുവരണം എന്ന് ടീച്ചർ നിർദ്ദേശിക്കില്ലേ, അത് അതേ കുറിച്ചൊന്ന് പറയോ?
0: നമ്മുടെ സ്കൂളുകളിൽ ഈ അബാക്കസ് കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചും കൂടി കുട്ടികൾ എല്ലാ സബ്ജക്റ്റുകളിലും എല്ലാ ആക്ടിവിറ്റീസുകളിലും അവർ ഇമ്പ്രൂവ് ആയിട്ട് വരും. ഇപ്പൊ മിക്ക സ്കൂളുകളിലും ഉണ്ട്, ഇല്ലാത്ത സ്കൂളുകളും ഉണ്ട്. അപ്പൊ ആ സ്കൂളുകളിലൊക്കെ അബാക്കസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുട്ടികൾ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും.
1: ഈ മാതാപിതാക്കളുമായിട്ട് ഈ ആശയവിനിമയം നടത്തുന്നത് എങ്ങനെയാണ്? കുട്ടികളുടെ പഠന നിലവാരത്തെ കുറിച്ചും എല്ലാം ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ്?
0: നമ്മൾ പാരന്റ്സ് മീറ്റിംഗ് പോലെ വെക്കും. എന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾ എന്താണ്, ഞാൻ എങ്ങനെ ഞാൻ അവരെ ട്രെയിൻ ചെയ്യണം, അവരോട് ചോദിച്ച് മനസ്സിലാക്കുകയും ക്ലാസ്സിൽ ഓരോ എക്സാമുകൾ വെച്ച് അവർക്ക് അവരുടെ കുട്ടികളിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ആണ് ചെയ്യുന്നത്.
1: ഈ അബാക്കസ് പരിശീലനം കുട്ടികളുടെ ഒരു അക്കാദമിക് പ്രകടനത്തിലെ കൂടുതൽ മാറ്റങ്ങൾ ഏതൊക്കെ രീതിയിലാണ് കൊണ്ടുവരുന്നത്?
0: ഓരോ സബ്ജക്റ്റിലുണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയാ വെച്ചാൽ ഞാൻ അവരുടെ സ്പീഡിലാണ് കൂടുതൽ കാര്യങ്ങളായിട്ട് വരുന്നത്. ഇപ്പൊ ഒരു കുട്ടി ക്ലാസ്സിലെ നോട്ട് എഴുതാനായിട്ട് പിന്നാക്കം നിൽക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അബാക്കസ് യൂസ് ചെയ്ത് പഠിച്ച കുട്ടിയാണെങ്കിൽ അവനത് സ്പീഡിൽ എഴുതാനായിട്ട് പറ്റും. അത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടും റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. രണ്ട് ഹാൻഡും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും പവർഫുൾ ആയിരിക്കണം മെമ്മറി. അപ്പൊ അതിൽ വരുമ്പോ തന്നെ അവർക്ക് സ്പീഡ് ഓട്ടോമാറ്റിക് ഉണ്ടാവും. സ്പീഡ് ഉണ്ടായ തന്നെ കുട്ടികൾക്ക് ബാക്കിയെല്ലാം സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ടാണ് സാധിക്കുന്നത്.
1: അതുപോലെ തന്നെ ഈ മത്സര പരീക്ഷകളിലാണെങ്കിലും അല്ലെങ്കിലും ഈ ഒരു സമയ ക്രമീകരണത്തിലൂടെ അല്ലെങ്കിൽ സമയബന്ധിതമായി തന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് വളർത്താനും ഇത്
0: സഹായിക്കുന്നുണ്ട്. നമ്മുടെ അബാക്കസ് എങ്ങനെയാ 8 മിനിറ്റ് കൊണ്ട് 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താണ്. 8 മിനിറ്റ് കൊണ്ട് 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക, അതില് സെക്കൻഡ് കൊണ്ട് തീർക്കുന്ന കുട്ടികളും ഉണ്ട്. അപ്പൊ അത്രയും സ്പീഡിലാണ് അവർ ചെയ്യുന്നത്. സെക്കൻഡ് ഇപ്പൊ 52 സെക്കൻഡ് നാഷണൽ ലെവൽ എക്സാമിന് 52 സെക്കൻഡ് കൊണ്ടൊക്കെ തീർത്ത കുട്ടികളുണ്ട്. അപ്പൊ അത്രയും സ്പീഡിൽ അവർക്ക് ചെയ്യാനുള്ള കഴിവുണ്ടാക്കിയെടുക്കുകയാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ചെയ്യുന്നത്.
1: ഓരോ ദിനവും ഉള്ള അവരുടെ ഒരു പരിശീലനം തന്നെ അല്ലെ,
0: എല്ലാ ദിവസത്തെയും ആരോ പ്രാക്ടീസ്, കഠിനമായ പ്രയത്നം തന്നെയാണ് അത്
1: ഇതിന്റെ പിന്നിലുള്ളത് രഹസ്യം അല്ലേ. അല്ലാതെ വേറെ
0: കുറുക്കുവഴികളൊന്നുമില്ല. അവര് അത്രയും പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് ചെയ്ത് അത്രയും ഒരു കുട്ടിയുടെ 100 പേപ്പർ എങ്ങനെ ചെയ്തിട്ടായിരിക്കും എക്സാമിന് തന്നെ വരണ്ടായിരിക്കാം.
1: ടീച്ചർ ഒരു അബാക്കസ് ട്രെയിനറായിട്ട് ഈ രംഗത്ത് 3 വർഷമായി എന്ന് പറഞ്ഞല്ലോ. ഒരു ട്രെയിനറായിട്ട് ടീച്ചർ നേരിട്ടിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്താണ്?
0: അങ്ങനെ പ്രത്യേകിച്ച് നമുക്കങ്ങനെ വെല്ലുവിളിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ ടീച്ചേഴ്സ് എങ്ങനെയാ വെച്ചാൽ ഫുൾ സപ്പോർട്ടീവ് ആണ്. എല്ലാ ടീച്ചർമാർക്കും ഫുൾ സപ്പോർട്ടീവ് ആയിട്ടാണ്. ഇപ്പൊ ഒരു ടീച്ചറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നുകഴിഞ്ഞാൽ മറ്റു ടീച്ചർ അത് പറഞ്ഞത് തിരുത്തുന്നു, മനസ്സിലാക്കി കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മള് നല്ല ടീം അംഗങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്.
1: ഓക്കെ, ഇപ്പോ പല രീതിയിലുള്ള കഴിവുകളുള്ള കുട്ടികളായിരിക്കുമല്ലോ. ചില കുട്ടികൾക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും, ചില കുട്ടികളാണെങ്കിൽ അല്പം പുറകിലോട്ടായിരിക്കും. അപ്പൊ ഇവരെല്ലാം ഈ മുൻനിരയിലുള്ള കുട്ടികളുടെ ഒപ്പം തന്നെ എത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്താറില്ലേ?
0: ഉണ്ട്. നമ്മള് അങ്ങനെ പിന്നിരിക്ക് നിർത്തില്ല. എല്ലാവരെയും ഒരേ തരത്തിൽ തന്നെ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യിപ്പിക്കുക തന്നെ. അവർക്ക് ടൈം ഇട്ട് കൊടുക്കും. സ്റ്റാർട്ട് എന്ന് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ അവർ ചെയ്യണം. അപ്പൊ മറ്റേ വ്യക്തി ചെയ്യണത് കാണുമ്പോൾ ഇവന് തന്നെ തോന്നും, ഞാൻ ഇങ്ങനെ ചെയ്യണത് മോശമാണ്, അപ്പൊ ഇത്ര സ്പീഡിൽ ചെയ്യണം, എനിക്ക് അവരുടെ ഒപ്പം എത്തണം. ആ സ്റ്റോപ്പ് പറയുമ്പോഴേക്കും ഇവർ എത്ര എണ്ണം അറ്റൻഡ് ചെയ്തു എന്നുള്ള ഒരു ഇതിലാണ് ചെയ്യണത്. അവർ അത്രയും സ്പീഡിൽ ചെയ്യുമ്പോൾ എല്ലാവർക്കും, അപ്പൊ പിന്നീട് നിൽക്കുന്ന വ്യക്തി ഓട്ടോമാറ്റിക്കലി മറ്റവന്റെ ആ കഴിവ് കാണുമ്പോൾ അവന് മുന്നോട്ടേക്ക് ഇങ്ങനെ കയറി കയറി കയറി വരും അങ്ങനെ. അപ്പൊ എല്ലാവരും നമ്മൾ ഒരേ ഒപ്പം ഇരുത്തി ഒരേ രീതിയിലാണ് ക്ലാസ് കൊടുക്കണം തന്നെ.
1: ഒരു മത്സരബുദ്ധിയാണെങ്കിൽ കൂടെ അതൊരു ദോഷമല്ലാത്ത മത്സരബുദ്ധിയാണ്
0: അല്ലേ?
1: ഇതിന്റെ ഒരു പരിശീലന ക്രമം, ഫീസ് അങ്ങനെയൊക്കെ എത്രയായിരിക്കും, എങ്ങനെയായിരിക്കും?
0: നമുക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂറാണ് ക്ലാസ് വരുന്നത്. ഒരു മണിക്കൂറിന് 300 രൂപയാണ് നമ്മള് ഫീസ് വാങ്ങണത്. അബ്രോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മള് 1000, അത് ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പൊ അവർക്ക് 1000 രൂപയാണ് ഫീസും കാര്യങ്ങളും വാങ്ങുന്നത്.
1: ഇത് ഒരു ഓരോ അക്കാദമിയും അവരുടേതായിട്ടുള്ള നിശ്ചിതമായിട്ടുള്ള ഫീസാണോ? കൃത്യമായിട്ട്
0: നമുക്ക് നമ്മുടെ മുകളിലുള്ള സാറന്മാർ തന്നിട്ടുള്ള നിർദ്ദേശപ്രകാരം നമ്മള് 1000 രൂപയായിട്ടാണ് വാങ്ങുന്നത്. ഇപ്പൊ നമ്മുടെ ഫീസ് രജിസ്ട്രേഷൻ ഫീസ് 500 രൂപ, ഫീസ് 300 രൂപ, അങ്ങനെയായിട്ടാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്.
1: ഒരു അബാക്കസ് ട്രെയിനറുടെ ഒരു പ്രധാന ഗുണമായിട്ട് തോന്നിയിട്ടുള്ളത് എന്താണ്?
0: നമ്മള് ഇപ്പൊ കുട്ടികളുടെ കൂടെ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പൊ ഇങ്ങനെ നമുക്ക് ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രെയിനിങ് കഴിഞ്ഞ് നമുക്കൊരു കുട്ടിയെ പഠിപ്പിക്കാം. ആ കുട്ടിയിലൂടെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെക്കാളും കൂടുതൽ കാര്യങ്ങൾ അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്തിട്ട് അവർ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇതായിരിക്കും. അപ്പൊ ആ കുട്ടികളിലാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ തന്നെ പഠിച്ചെടുക്കുന്നത്. നമ്മുടെ ഏജും അവരുടെ ഏജും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നല്ല പവർഫുൾ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ തോന്നും, അയ്യോ നമ്മളെക്കാളും കൂടുതൽ അവർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമുക്കും അവരെക്കഴിഞ്ഞ് കുറെ കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.
1: എന്തായാലും ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് അല്ലേ? അപ്പൊ ഒരുപാട് കുട്ടികൾക്ക് ഇത്തരത്തിലെ ഈ ഒരു അറിവ് പകരാനായിട്ട് ടീച്ചർക്ക് ഇനിയും ഒരുപാട് കാലം പ്രവർത്തിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഞങ്ങളുടെ ഈ ആകാശവാണി സ്റ്റുഡിയോയിലേക്ക് എത്തി ഇത്രയും നേരം ഞങ്ങളോട് സംവദിച്ചതിന് ഒരുപാട് സന്തോഷം. നന്ദി, നമസ്കാരം.
0: താങ്ക് യു.
2: അബാക്കസ് ട്രെയിനർ സുരഭി സുമേഷുമായി അഞ്ജു പി അർജുനൻ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ജെസ്ലോ ഇമ്മാനുവൽ ജോയ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്. ഒരു പ്രത്യേക അറിയിപ്പ്, കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31, 2026.
3: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം, ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് ശൈലം മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655631, 9495655631. ഓർമ്മിക്കുക, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: ആകാശവാണി, സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് തലവടി ജയചന്ദ്രൻ. കഥ ഗംഗാദാനം.

ഒരു ദോപരവികസന്ധിയിൽ ഇത് പണ്ടൊരിക്കൽ പർവ്വങ്ങളിൽ നിന്നും പർവ്വങ്ങളിലേക്ക് പടർന്നു കയറുന്ന വിശാലമായ ഒരു ക്യാൻവാസിൽ മഹാനായ വേദവ്യാസൻ ഒരു വിശ്വേതിഹാസത്തിന് രൂപം നൽകി മഹാഭാരതം. ഭാരതീയരുടെ സാംസ്കാരിക പൈതൃക സമ്പത്തായ ആ മഹൽ ഗ്രന്ഥത്തിൻ്റെ തങ്കത്താളിയോലക്കെട്ടിൽ നിന്നും ചാലിച്ചെടുത്തൊരധ്യായത്തിന് സ്നേഹമുള്ളവരെ, നിങ്ങളുടെയൊക്കെ അനുവാദത്തോടുകൂടി ഒരു കഥാപ്രസംഗത്തിൻ്റെ രൂപം നൽകാൻ ശ്രമിക്കുന്നു ഗംഗാദാനം.

ഇന്നേക്ക് ഏതാണ്ട് 3600 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു സായാഹ്നം. നമ്മൾക്കെല്ലാം നല്ല പരിചയമുള്ള ആ നദി സിന്ധു നദി, പതഞ്ഞൊഴുകുന്ന പാഞ്ഞൊഴുകുന്ന ആ സിന്ധു നദിയുടെ തീരത്തെ കാട്ടുപാതയിലൂടെ ഒരു രഥമോടി വരുന്നു. 4 വെള്ളക്കുതിരകളെ പൂട്ടിയ മനോഹരമായ ഒരു രഥം. ആ രഥത്തിന്റെ തട്ടിൽ ദേ നിൽക്കുന്നു സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. വില്ലു കുലച്ച് ശരം തൊടുത്ത് ഏതോ അജ്ഞാത ലക്ഷ്യത്തിലേക്ക് നോക്കി ആ രഥത്തിൻ്റെ മധ്യത്തിൽ ആ ചെറുപ്പക്കാരനെ കൊണ്ട് ആ രഥം ഓടി വരുവാണ്. കാരണം ഇതാ, ആ രഥത്തിൻ്റെ മുന്നിലായി ഒരുപറ്റം മാനുകൾ ഓടുന്നു, പ്രാണരക്ഷാർത്ഥം ഓടുകയാണ്. ആ മാനുകളെ ലക്ഷ്യമാക്കി ആ രഥത്തിൽ നിന്ന യുവാവ് ആ വില്ലു കുലച്ച് ശരം തൊടുത്തു. ആ ശരം ഇത് പക്ഷേ എങ്ങും കൊണ്ടില്ല. ശരം കൊണ്ടില്ലെന്ന് കണ്ടപ്പോൾ ആ നഗരയിൽ നിന്നും ഒരു ശബ്ദം, ആരോ കൈ കൊട്ടിച്ചിരിക്കുന്നു. രഥത്തിന്റെ തട്ടിൽ നിന്നും ആ യുവാവ് ഇറങ്ങി ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ ആ പൂച്ചെടി കാടുകൾക്കരികിൽ ദേ നിൽക്കുന്നു അതിസുന്ദരിയായ ഒരു അപ്സരസ്.

കുട്ടി, മനുഷ്യവാസമില്ലാത്ത ഈ മൃഗശല്യമുള്ള വന്യമൃഗങ്ങളുടെ ശല്യമുള്ള ഈ കാട്ടുപ്രദേശത്ത് ഒറ്റയ്ക്ക് നിൽക്കാൻ നിനക്ക് ഭയമില്ലേ? നീ ആരാണ് കുട്ടി? നീ ഏതാണ് കുട്ടി? എന്തിനിവിടെ വന്നിരിക്കുന്നു? എന്താണ് നിന്റെ ഉദ്ദേശം? അതുകൊള്ളാം, എന്റെ ഉദ്ദേശം തിരക്കുന്നത്, അതൊക്കെ ഞാൻ പിന്നെ പറയാം. അങ്ങ് ആരാണെന്ന് പറയണം. അങ്ങ് എന്തിനാ ഇവിടെ വന്നത്? എന്തിനീ പാവപ്പെട്ട ജന്തുക്കളൊക്കെ ഒന്നു കൊടുക്കുന്നു? നിങ്ങൾക്ക് പാപം കിട്ടൂലേ? കുട്ടി, ഞാൻ ഈ രാജ്യത്തിന്റെ രാജാവാണ്. ഹസ്തിനപുരയുടെ രാജാവ് പ്രദീപപുത്രനായ ശാന്തനു. വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ജനജീവിതം ദുസ്സഹമാവുമ്പോൾ ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന പരാതികളെ മാനിച്ചുകൊണ്ട് ആ മൃഗശല്യം ഒഴിവാക്കാൻ നായാട്ടിന് ഇറങ്ങുന്നത് രാജധർമ്മമാണ്. ഞാൻ രാജാവായതുകൊണ്ട് നായാട്ട്

പുതച്ച് മഞ്ഞുമറയ്ക്കുള്ളിലിരിക്കുന്ന ഒരാളിനെ കണ്ടോ? അയ്യോ, അത് ഹിമവാൻ അല്ലേ? അത് ആർക്കറിയില്ലാത്തത് ഹിമവാൻ. ആ, ഞാൻ അദ്ദേഹത്തിൻ്റെ മകളാണ്. അദ്ദേഹമാണ് എൻ്റെ അച്ഛൻ. അതിരിക്കട്ടെ, അതെ, നിങ്ങളുടെയൊക്കെ കുലദൈവമില്ലേ, നിങ്ങൾ വെച്ച് പൂജിക്കുന്ന സാക്ഷാൽ ശ്രീ പരമേശ്വരൻ. പരമേശ്വരൻ, അതെ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീ പാർവതി മഹാരാജൻ എൻ്റെ ചേച്ചിയാ. അത് ശരി. ഗംഗേ, നീ സംസാരിച്ചു വരുന്നത് കേട്ടാൽ നിന്റെ ബന്ധുക്കളൊക്കെ വലിയ വലിയ വലിയ ആളുകളാണെന്ന് തോന്നുന്നല്ലോ. കൊള്ളാം, കൊള്ളാം, കൊള്ളാം. അതിരിക്കട്ടെ, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. എന്താണ് മഹാരാജൻ, നീ വരുന്നോ എൻ്റെ കൂടെ? എങ്ങോട്ട്? കൊട്ടാരത്തിലേക്ക്. എന്തിനാണെന്ന് പറഞ്ഞില്ല. എൻ്റെ ഭാര്യയാകാൻ, ഹസ്തനപതിയുടെ റാണിയാകാൻ, എൻ്റെ ഭാര്യയായി കൊട്ടാരത്തിൽ നിനക്ക് സുഖമായി ജീവിക്കാം. മഹാരാജൻ, ഈ നാട്ടിലെ ഏത് യുവതിയും കൊതിക്കുന്ന, ആര് തപസ്സിരുന്നാലും ലഭിക്കാത്തൊരു മഹാഭാഗ്യമാണ് കൈക്കുമ്പിളിലെടുത്ത് അങ്ങനിക്ക് വെച്ച് നീട്ടുന്നത്. പക്ഷെ അത് സ്വീകരിക്കുവാൻ അല്പം പ്രയാസമുണ്ട് മഹാരാജൻ. എന്ത് പ്രയാസം? എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്ന, എൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷൻ എൻ്റെ മുന്നിൽ ഒരു പ്രതിജ്ഞ ചെയ്യണം. പ്രതിജ്ഞയോ? ഞാനിപ്പോ പ്രതിജ്ഞ ചെയ്യണോ? എന്ത് പ്രതിജ്ഞ? അപ്രിയം പറയും നാൾ അപ്പോഴേ പോകും ഞാൻ. എനിക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ, എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോഴേ പോകും ഞാൻ. എന്ന് വെച്ചാൽ മൽപ്രിയം വരുത്തണം എപ്പോഴും മടിയാതെ. അപ്രിയം പറയും നാൾ അപ്പോഴേ പോകും ഞാൻ. മൽപ്രിയം വരുത്തണം എപ്പോഴും മടിയാതെ. മഹാരാജൻ, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ പറയും. ഒരു പക്ഷേ അങ്ങക്ക് ഇഷ്ടപ്പെട്ടിരുന്നു വരില്ല. എന്നാലും അങ്ങ് മറുത്തൊരക്ഷരം പറയരുത്. അപ്രിയം പറഞ്ഞാലോ അക്ഷണം ഞാൻ പോകും. ഗംഗേ, അതാണോ എന്നിഷ്ടം നിന്നിഷ്ടം, നിന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം? ആ, ശരിയാ ശരിയാ, പുരുഷന്മാരെല്ലാം ഇങ്ങനെയാ പറയുന്നത്, എന്റെ ഇഷ്ടം നിന്റെ ഇഷ്ടം, നിന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം. കുറച്ചുനാൾ കഴിയുമ്പോൾ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ഭാര്യയുടെ വലയിൽ വെച്ച് സ്ത്രീ കുറ്റവാളിയാക്കിക്കൊണ്ട് എല്ലാം തട്ടിക്കുടഞ്ഞു രാമനൊന്നും അറിഞ്ഞില്ല, രാമനാരായണ എന്ന് പറഞ്ഞ് അങ്ങ് ഒരു പോക്ക് പോകും. അതാണ് പുരുഷന്മാരുടെ സ്വഭാവം. അത് ഈ ഗംഗടയിൽ വേണ്ട. പിന്നെ അങ്ങ് എന്റെ മുന്നിൽ പ്രതിജ്ഞ ചെയ്യണം. എന്താണ്? അപ്രിയമോതുകിലോ ദേവാ. എന്ത്? അപ്രിയമോതുകിലോ ദേവാ, അക്ഷണം അങ്ങയെ ഞാൻ വേർപിരിയും. അക്ഷണം അങ്ങയെ ഞാൻ വേർപിരിയും. എന്ത്? എനിക്കിഷ്ടമില്ലാത്തത് എന്തെങ്കിലും അങ്ങ് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ആ ക്ഷണം അങ്ങയെ ഞാൻ വേർപിരിയും. ഗംഗേ, നിന്നെ എനിക്കിഷ്ടമാണ്, കണ്ട മാത്രയിൽ തന്നെ എൻ്റെ മനസ്സിന്റെ ഒരു ഭാഗമായി തീർന്നിരിക്കുന്നു. ആ നീ അപ്രിയമോതുകിലോ ദേവാ, അക്ഷണമങ്ങയെ ഞാൻ വേർപിരിയും. നമ്മൾ ഒന്നായില്ലല്ലോ ഇതിനു മുമ്പ് നീ വേർപിരിയുമെന്ന്. ഇല്ല കുട്ടി, നിനക്കെതിരായി ഞാൻ ഒരക്ഷരം സംസാരിക്കത്തു പോലുമില്ല. സത്യം, പ്രകൃതി ദേവതകളെ സത്യമാക്കി ശന്തനു മഹാരാജാവ് പ്രതിജ്ഞ ചെയ്ത് ഗംഗാദേവിയുടെ കരം ഗ്രഹിച്ചു. ഗംഗാദേവിയെയും വഹിച്ചുകൊണ്ട്, ശന്തനുവിനെയും വഹിച്ചുകൊണ്ട് ആ രഥം ഹസ്തിനപുരിയുടെ രഥവീതിയിലൂടെ മുന്നോട്ട് നീങ്ങി.

കാലം ആരുടെ അനുവാദമില്ലാതെ അത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. ഇവിടെയും അത് തന്നെ സംഭവിച്ചു. അസ്സനവരി സന്തോഷത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ദിനരാത്രങ്ങൾ നിരവധി കടന്നു നീങ്ങി. ദാ ശന്തനു മഹാരാജാവിനോട് ആരോ ഓടി വന്ന് പറഞ്ഞു, മഹാരാജൻ, അസ്സനവരി ഈ കുരുക്ഷേത്ര ഭൂമി ധന്യമാണ്, അത് സനാതമായിരിക്കുന്നു. അസ്സനവരിയുടെ യുവറാണി ഗംഗാദേവി ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. വാർത്ത അറിയിച്ച തോഴിക്ക് കൈനിറയെ പാരിതോഷികങ്ങൾ വാരിക്കോരിക്കൊടുത്ത് ശന്തനു മഹാരാജാവ് ആഹ്ലാദത്തോടെ സന്തോഷത്തോടുകൂടെ തൻ്റെ അടുത്ത ഹസ്തനപുരിയുടെ രാജാവിൻ്റെ ആ കുഞ്ഞിൻ്റെ ഓമനമുഖം കാണാൻ താലോലിക്കാനുള്ള ആ അഭിവാഞ്ചിയോടുകൂടി ഓടിച്ചെന്ന ശന്തനു മഹാരാജാവ് ഒന്നും ചെട്ടി. കാരണം ഗംഗാദേവി അന്തപുരത്തിലില്ല. ശന്തനു നോക്കുമ്പോൾ പ്രസവിച്ച് കിടക്കേണ്ട തന്റെ ഭാര്യ പട്ടുപൂഞ്ചേലയിൽ ആ നവജാത ശിശുവിനെ പൊതിഞ്ഞു മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ദേ നടന്നു പോകുന്നു. നടന്ന് നടന്ന് ആ തടാകത്തിന്റെ കരയിലെത്തി. ആ തടാകത്തിന്റെ പടവുകൾ ചവിട്ടി ചവിട്ടി ഇറങ്ങുന്നു. മുട്ടുപോളം വെള്ളത്തിൽ ആ പടവുകളിൽ ചവിട്ടി ഇറങ്ങി നിന്ന് തന്റെ മാറോട് ചേർത്ത് പൊതിച്ചിരുന്ന ആ കുഞ്ഞിനെ മണ്ടം തന്റെ കരങ്ങളിലെടുത്തു. ആ മുഖത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചിരിച്ചു. ആ പൊട്ടിച്ചിരിയുടെ അവസാനം ആ പിഞ്ചുകുഞ്ഞിനെ ഗംഗാദേവി മന്ദം ആ ജലാശയത്തിലെ ജലത്തിലേക്ക് താഴ്ത്തി പിടിക്കുന്നു. അരുതരുതെന്ന് പറയുവാൻ ഒരുപാട് പേർക്ക് തോന്നി, ആരും മിണ്ടിയില്ല. ഗംഗാദേവി ആ കുഞ്ഞിനെ ജലത്തിൽ താഴ്ത്തി പിടിച്ചപ്പോൾ ആ പിഞ്ചു ശരീരം ഒന്ന് പിഴഞ്ഞു തോന്നുന്നു. നിശ്ചലമായി ആ കുഞ്ഞിന്റെ ശവശരീരം കയ്യിലെടുത്ത് ആ നെട്ടായത്തിന്റെ കയത്തിലേക്ക് ആഞ്ഞൊഴയറ്. ഒന്നും സംഭവിക്കാത്തവളെ പോലെ, താനൊരു പാപവും ചെയ്തിട്ടില്ലാത്തവളെ പോലെ ചിരിച്ചു മുഖവുമായി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ദേ പടവുകൾ ചവിട്ടിക്കയറി കടന്നു പോകുന്നു. അന്തപുരത്തെ ലക്ഷ്യമാക്കി നടന്നു നീങ്ങുന്നു ഗംഗ. പെറ്റുകിടക്കണ്ട ആ അമ്മ ഓടിച്ചെന്നവളുടെ മുഖമടച്ചൊരടി കൊടുത്ത് ദുഷ്ടേ ഈ വീട്ടിൽ കയറിപ്പോയിരുന്നെന്ന് പറയാൻ ശന്തനു ആഗ്രഹിച്ചു. പക്ഷേ ആ ശരീരം അനങ്ങിയില്ല, ആ നാവ് ചലിച്ചില്ല, ആ കൈകൾ അനങ്ങിയില്ല. കാരണം താൻ ഇപ്പോഴും ഓർക്കുന്നു

0: കണ്ണിണ്ടിയാൽ
1: അവക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ഇല്ല, ഞാൻ കൊതിക്കുന്ന എന്റെ മനസ്സിന്റെ എന്റെ സിരയുടെ ഭാഗമായ എന്റെ രോമാഞ്ചമായ എന്റെ ഗംഗ, ലോകസുന്ദരി ഗംഗ എനിക്ക് നഷ്ടപ്പെടും. ഇല്ല, പാടില്ല, അവളെനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അവളെന്റെ എല്ലാമാണ്, കുഞ്ഞല്ലേ. അതൊക്കെ പോട്ടെ, കഴിഞ്ഞ സ്വപ്നമായി. ആ മാറാ കഥകളെല്ലാം മറവിയുടെ മടിത്തട്ടിൽ വാരിയിട്ടുകൊണ്ട് കാലം ആർക്ക് വേണ്ടിയും കാത്തിൽക്കാതെ വീണ്ടും മുന്നോട്ടിട്ടുണ്ടോ? ചന്ദനു മഹാരാജാവിന് ഗംഗാദേവിയിൽ 7 പുത്രന്മാർ ജനിച്ചു.

0: ഏഴ് കുഞ്ഞുങ്ങൾ ജനിച്ചു, ഏഴ് പൊന്നോമന ആൺകുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങളെ ഓരോന്നിനെയായി പ്രസവിക്കും, ആ കൽപ്പടവി കൊണ്ടുപോകും, ജലാശയത്തിൽ മുക്കും, വലിച്ചെറിയും. അടുത്ത കുഞ്ഞിനെ പ്രസവിക്കും, ആ പടവുകളെ കൊണ്ടു നിർത്തും, ആ ജലാശയത്തിൽ മുക്കിക്കൊന്ന് നെട്ടകത്തിലേക്ക് വലിച്ചെറിയും. നിർത്ത്,
1: മതി
0: മതി മതി. കാരണം താൻ ഒത്തിരി സഹിച്ചു, ഒരുപാട് ഒരുപാട് സഹിച്ചു. ഇല്ല, ഊണില്ല, ഉറക്കമില്ല. ശന്തനു മഹാരാജാവിന് എന്ത് ചെയ്യണമെന്നറിയില്ല. മനസ്സിനൊരു സമാധാനവും സുഖവും ഇല്ല. രാജ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കത്തില്ല. ശ്രദ്ധയില്ലാതെ ദിനരാത്രങ്ങൾ നിരവധി നിരവധി കടന്നുപോയി. എവിടെ നോക്കിയാലും ഒരേ ഒരു രംഗം മാത്രം, തൻ്റെ പൊന്നോമിനെ കുഞ്ഞു.

നിങ്ങൾ ഏഴെണ്ണം പ്രസവിക്കുന്ന മാത്രയിൽ തന്റെ കൺമുൻപിൽ വെച്ച് കൊന്ന് മരവിച്ച ശരീരം വലിച്ചെറിയുമ്പോൾ അകലേക്ക് പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ ആ മുഖം, അത് മാത്രമാണ് തന്റെ മനസ്സിൽ ഇന്ന് കാണുന്നത്. ആ ഓരോ കുഞ്ഞും ജീവന് ഭിക്ഷയായിരിക്കുന്നതായി തോന്നി. ഇല്ല ഇല്ല ഇല്ല, എന്റെ ഭാര്യയുടെ ഒടുക്കത്തെ സൗന്ദര്യം, ഗംഗിവാണ ഗംഗയുടെ ദേവസൗന്ദര്യം എന്നെ ഒരു ഭ്രാന്തനാക്കി, എന്നെ ഒരു മൂഢനാക്കി. ഇല്ല, ഇനി ഞാനിത് ഇനി അനുവദിക്കില്ല. ഗംഗാദേവി ഇന്ന് എട്ടാമത് ഗർഭിണിയാണ്. ആ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ അനുവദിക്കില്ല, കാരണം ആ കുഞ്ഞിന്റെ മകനാണ് ഈ ഹസ്തിനപുരിയുടെ അടുത്ത രാജാവ്, അനന്തരാവകാശി. അവനെ കൊല്ലാൻ ഞാൻ അനുവദിക്കില്ല. അങ്ങനെ വേണ്ടി വന്നാൽ ഈ ശന്തനു പിന്നെ കഥയില്ല. ആളുകൾക്ക് ശേഷം ആരോ വിളിച്ചു പറഞ്ഞു, മഹാരാജൻ, ഹസ്തിനപുരിയുടെ രാജാവായ അങ്ങ് വീണ്ടും ഇതാ എട്ടാമത്തെ കുഞ്ഞിന്റെ അച്ഛനായിരിക്കുന്നു. ഗംഗാദേവി എട്ടാമത് പ്രസവിച്ചു, മറ്റൊന്നും നോക്കില്ല. ചന്ദനു അതിവേഗം പടവിലേക്കോടി, ആ പടവിലേക്കോടി ചെല്ലുമ്പോഴത്തെ മാറൂ.

ಗಂಗೆ, ഗംഗയ്ക്ക് എന്ത് വേണം? എവിടെ പോകുന്നു? എനിക്ക് ഇഷ്ടമുള്ളിടത്ത്, ഇഷ്ടമുള്ളിടത്ത് നിയമിക്കുള്ളൂ. പക്ഷേ ഈ കുഞ്ഞിനെ കൊണ്ടുപോകാനൊക്കില്ല. ഈ കുഞ്ഞെന്റെ മകനാണ്, അവനെ കൊണ്ടുപോകാൻ സാധ്യമല്ല. നിനക്കിഷ്ടമില്ലെങ്കിൽ നിനക്ക് എവിടെ വേണേലും പോകാം. മഹാരാജൻ, അങ്ങ് എന്താണ് ഈ പറയുന്നത്? പഴയതെല്ലാം ഓർത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്? അതെ, പഴയതെല്ലാം ഓർത്തുകൊണ്ട് ആ ശബ്ദത്തിന്റെ പേരിൽ ഞാൻ ഇത്രയും നാൾ വേദന അനുഭവിച്ചു, പലതും സഹിച്ചു. 7 കുഞ്ഞുങ്ങൾ അച്ഛനാണ് ഞാൻ. ആ മുഖത്തൊന്ന് നോക്കാൻ, തിറകയിൽ ഒരു ചുംബനം നൽകാൻ, ഒന്ന് താലോലിക്കാൻ, നിറയെ കണ്ടെന്ന് ആനന്ദിക്കാൻ ഇന്ന് വരെ നീ അനുവദിച്ചിട്ടില്ല. പ്രസവിക്കുന്ന മാത്രയിൽ തന്നെ ആ പിഞ്ചു കുഞ്ഞുങ്ങളെ എങ്ങനെ വെള്ളത്തിൽ പൊക്കി കൊല്ലാത്തോ നേടി. ദുഃഖേ, നീ ഒരു അമ്മയാണോ? നീ എങ്ങനെ ഒരു അമ്മയായി? നീ എങ്ങനെ 7 മക്കളെ പ്രസവിച്ചത് അമ്മയായി? മഹാരാജൻ, എനിക്ക് തൃപ്തിയായി. ബ്രഹ്മശാപമേറ്റ് ഞാൻ മനുഷ്യസ്ത്രീയായി ഭൂമിയിൽ വന്നത്, അന്ന് തൊട്ടുന്നോളം ഞാൻ വേദന മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ. അങ്ങേക്കറിയുമോ, ഓരോ കുഞ്ഞുങ്ങളെ ഞാൻ കൊല്ലുമ്പോൾ, കൊന്ന് വലിച്ചെറിയുമ്പോൾ ഞാൻ പൊട്ടിച്ചിരിക്കും, കരയാറില്ല. കാരണം ഞാൻ അനുഭവിക്കുന്ന വേദനകളുടെ കാഠിന്യം, ശാപത്തിൻ്റെ കാഠിന്യം ഓർത്ത് ഞാൻ പൊട്ടിച്ചിരിക്കും. മനസ്സിനൊരു സമാധാനത്തിന് വേണ്ടി ചിരിക്കുന്നതെല്ലാം ദേവന്മാരുടെ മുഖത്ത് നോക്കി. നിങ്ങൾക്കറിയാമോ, ദേവർഷികളായ 8 പേർ, അഷ്ടദിക്പാലകരായ 8 ദേവന്മാർ ഒരിക്കൽ ഓടി വന്നതിൻ്റെ കാൽക്കൽ വീണു. വസിഷ്ഠ മഹർഷി അവരെ ശപിച്ചിരിക്കുന്നു ശാപമോക്ഷം നൽകണമെന്ന്. അതിന് വസിഷ്ഠ മഹർഷി ചൂണ്ടിക്കാണിച്ചത് എന്നെയാണ്, ബ്രഹ്മശാപമേറ്റ എന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അതാ ദേവന്മാർ വന്നിരിക്കുന്നു. അവർ മറ്റൊന്നും പറഞ്ഞില്ല, അവർക്ക് ശാപമോക്ഷം വേണം. എങ്ങനെ? ഞാൻ അവരെ ഗർഭം ധരിക്കണം, അവരെ പ്രസവിക്കണം, അവർ മനുഷ്യരായി ഭൂമിയിൽ ജനിക്കുമ്പോൾ കൊന്നു വലിച്ചെറിയണം, അവർക്ക് ശാപമോക്ഷം നൽകണം കൊന്ന്. കാരണം വസിഷ്ഠ മഹർഷിയുടെ ആ പശുവിനെ മോഷ്ടിച്ച ആ അഷ്ടദിക്പാലകർ ആ ശാപം മനുഷ്യരായി തീരാനുള്ള ശാപം അനുഭവിച്ച് തീരണം. അതുകൊണ്ട് മനുഷ്യരായി ജനിക്കണം, ഈ ഭൂമിയിൽ മരിച്ചു വീഴണം. അങ്ങനെ അഷ്ടദിക്പാലകരായ ദേവന്മാർ 7 പേർക്കും ഞാൻ ശാപമോക്ഷം നൽകി. 8ാമനാണ് ഈ കിടക്കുന്നവൻ, 8ാമൻ. ഇവനാണ് വസിഷ്ഠ മഹർഷിയുടെ പശുവിനെ മോഷ്ടിച്ച് ഒരു പെണ്ണിൻ്റെ വാക്ക് കേട്ട് ആ പെണ്ണിന് നൽകിയത്. തൻ്റെ ഭാര്യയ്ക്ക്, ഭാര്യയെ സമാധാനിപ്പിക്കാൻ, അവളുടെ സന്തോഷം കാണുവാൻ വേണ്ടി അഷ്ടവസുക്കളുടെ മുഖ്യനായ ഇവൻ വസിഷ്ഠ മഹർഷിയുടെ പശുവിനെ മോഷ്ടിച്ചു, നന്ദിനി പശുവിനെ. ഇവൻ മനുഷ്യനാകണം, മരിക്കുവോളം വേദനിച്ച് വേദന തിന്തി നിന്നും ജീവിക്കണം, അവസാനം ശരമുനയിൽ കിടന്ന് മരിക്കണം. അതാണ് വസിഷ്ഠ മഹർഷി ശപിച്ചത്. അതുകൊണ്ടാണ് ഇവനെ രക്ഷിക്കാൻ അങ്ങേക്ക് തോന്നിയതും എങ്ങനെ കുറ്റം പറയാനുള്ള നിമിത്തമായി അങ്ങിപ്പോൾ കണ്ടെത്തിയതും. സാറവില്ല മഹാരാജൻ, ഞാൻ പോകുന്നു, എൻ്റെ ദൗത്യം പൂർണ്ണമായി. 8 കുട്ടികൾക്കും ജന്മം നൽകിയപ്പോൾ എൻ്റെ ദൗത്യം പൂർണ്ണമായി. എനിക്ക് ശപമോക്ഷം ലഭിച്ചിരിക്കുന്നു, ഞാനും ഈ ഭൂമിയിൽ നിന്ന് പോവുകയാണ്. ഗംഗ, നീ എങ്ങോട്ട് പോകുന്നു? വന്നിടത്തേക്ക്. ഞാൻ വന്നത് എവിടുന്നോ അവിടേക്ക് പോകുന്നു, ഒറ്റയ്ക്കല്ല, ഈ കുഞ്ഞിനെയും കൊണ്ട്. പ്രസവിച്ച് മാത്രം പോലും കഴിയാത്ത ഈ കുട്ടിയെ വളർത്താൻ മഹാരാജൻ അങ്ങേക്കൊണ്ട് കഴിയില്ല. ഇവനെ ഞാൻ വളർത്തും, വളർത്തേണ്ട രീതിയിൽ വളർത്തും, അങ്ങേക്ക് അനുയോജ്യനായി യോഗ്യനായി വളർത്തി എന്നെങ്കിലും ഒരു നാൾ ഞാൻ അങ്ങേക്ക് നൽകും. അതുവരെ മഹാരാജൻ എന്നെ തരയരുതേ. ഇത്രയും നാൾ എൻ്റെ പാപങ്ങൾ സഹിച്ച് ഞാൻ കാണിക്കുന്ന ചേഷ്ടകൾക്കെല്ലാം കൂട്ടുനിന്ന് അവതാര രഹസ്യം ഭംഗിയായി പ്രതിക്കാൻ എന്നെ സഹായിച്ച മഹാരാജൻ, അങ്ങയോട് ഒത്തിരി സന്തോഷം, ഒത്തിരി കടമയുണ്ട്. നന്ദി, ഞാൻ പോട്ടെ. എങ്ങ് യാത്രയായി, കുഞ്ഞിനെയും കൊണ്ട് പോയി. ഇതാ ഭർത്തൃ വീട്ടിൽ നിന്നും ഒരു ഭാര്യ കുഞ്ഞിനെ എടുത്തുകൊണ്ട് തിരിച്ചു പോകുന്നു. ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഭാര്യ തിരിച്ചു പോകുന്നു. ഗംഗാദേവി, ചന്ദനും മഹാരാജാവിനാൽ ഉപേക്ഷിക്കപ്പെട്ട് അവൾ തിരിച്ചുപോയി. ദിവസങ്ങൾ, മാസങ്ങൾ, കാലം, അത് മുന്നോട്ട് നീങ്ങി.

30 സംവത്സരങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇതാ 30 വർഷം കൊണ്ട് ഈ ഹസനപുരിയിൽ പലതും സംഭവിച്ചു. പലരും ജനിച്ചു, പലരും മരിച്ചു, പല സംഭവങ്ങളും, പല പല ആളുകൾക്ക് അധികാരം പോയി, അധികാരം തിരിച്ചു കിട്ടി. സംഭവബഹുലമായ 30 വർഷം കടന്നുപോയി. ശന്തനു മഹാരാജാവിനും ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. വിരസത മാറ്റാൻ, ഏകാന്തതയുടെ വീർപ്പുമുട്ടൽ അവസാനിപ്പിക്കാൻ കണ്ടെത്തിയ വഴി നായാട്ടിന് പോവുക. കൂട്ടുകാരെയും കൂട്ടി, പരിചാരകരെയും കൂട്ടി ഓരോ പ്രദേശങ്ങളിൽ നായാട്ടിന് പോവും. ഒരു ദിവസം ശന്തനുവും കൂട്ടരും നായാടി നായാടി ഗംഗാതീരത്തെത്തിയപ്പോൾ അവിടെ വെള്ളപ്പൊക്കം, ഗംഗ കരകവിഞ്ഞൊഴുകുന്നു. എന്താണിത്? എങ്ങും മഴ പെയ്യുന്നില്ലല്ലോ, ഇത് എന്താണിത്? ശന്തനു മഹാരാജാവ് നോക്കുമ്പോൾ ഇതാ ഗംഗയ്ക്ക് കുറുകെ ആരോ അണകെട്ടിയിരിക്കുന്നു, ശരം കൊണ്ടൊരു അണകെട്ടിയിരിക്കുന്നു. ഗംഗയിലെ ജലം തടഞ്ഞു നിർത്തിയ ആ അണയുടെ മുഖത്ത് ഒരു ചെറുപ്പക്കാരൻ കയറി നിൽക്കുന്നു. ആ നിൽക്കുന്ന ചെറുപ്പക്കാരൻ്റെ കയ്യിൽ നിന്നാണ് ശരമെയ്യുന്നത്. ചെറുപ്പക്കാരൻ ഒരു ശരമെയ്താൽ 1000 ശരമായി വന്ന് തടച്ച് അണയുടെ മുഖം അത്രത്തോളം ബലപ്പെട്ടു തുടങ്ങി. ഈ സമയം ശന്തനു മഹാരാജാവ് നോക്കി, തൻ്റെ രഥം ഇപ്പൊ പോയി വെള്ളത്തിൽ മുങ്ങും. എന്താണിത്? ഏയ്, നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നേ? അദ്ദേഹം നോക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ ശരം എഴുതുകൊണ്ടിരിക്കുകയാണ്. ആ ശരം എഴുതുന്നത് നിർത്ത്, ഈ അണയുടെ മുഖം തുറക്ക്, എന്റെ രഥമെല്ലാം വെള്ളത്തിൽ മുങ്ങാറായി, എന്റെ കൂട്ടരെല്ലാം വെള്ളത്തിൽ നിൽക്കുന്നു, ഇത് തുറക്ക്. എന്നോട് ഇത് ആജ്ഞാപിക്കാൻ, അണയുടെ മുഖം തുറക്കാൻ പറയാൻ, ശരം എഴുത്ത് നിർത്താൻ എന്നോട് ആജ്ഞാപിക്കാൻ നിങ്ങൾ ആരാണ്? ഞാൻ പരശുരാമ ശിഷ്യനാണ്, ഭാർഗവരാമന്റെ ശിഷ്യനാണ്. ഞാൻ പഠിച്ചതെല്ലാം ശരിയാണോ അറിയുവാൻ വേണ്ടി ശരമെയ്യുകയായിരുന്നു. എന്നെ ആജ്ഞാപിക്കാൻ നിങ്ങൾ ആരാണ്? ഏ യുവാവേ, ഞാൻ ഈ രാജ്യത്തിന്റെ രാജാവാണ്, ഹസ്തനപുരിയുടെ രാജാവാണ് ശന്തനു. ശന്തനു മഹാരാജാവാണ് ഞാൻ. ശന്തനു മഹാരാജാവ് എന്ന് കേട്ടപ്പോൾ അണയുടെ മുഖം തുറന്നു, ശരമെയ്ത്ത് നിർത്തി, വെള്ളം പടിഞ്ഞാട്ടൊഴുകുന്നു. പടിഞ്ചാട്ട വെള്ളം ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇത് അങ്ങകലെ നിന്നും ഒരു ശബ്ദം മഹാരാജാവിന്റെ കാതുകളിലെത്തി. മഹാരാജൻ, മഹാരാജൻ, ദേ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക്, എന്നെ അറിയുമോ? എന്താ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത്? എന്നെ അറിയില്ലേ? ഓ ശരിയാണല്ലോ, നമ്മൾ തമ്മിൽ പിരിഞ്ഞിട്ട് 30 വർഷം കഴിഞ്ഞില്ലേ.

0: ഗംഗ ഗംഗ ഗംഗേ, 30 വർഷമായെങ്കിലും എനിക്കൊരുപാട് മാറ്റങ്ങളുണ്ടായി. ഈ അസിനപുരിയും കുറേ മാറിയെങ്കിലും എൻ്റെ ഭാര്യയ്ക്ക് ഒരു മാറ്റവുമില്ല. നീ അന്ന് കണ്ടതിലും സുന്ദരിയായിരിക്കുന്നു ഗംഗെ. അതിരിക്കട്ടെ, അന്ന് നീ പോകാൻ നേരത്തെ എടുത്തുകൊണ്ട് പോയില്ലേ പട്ടിച്ചേലയിൽ പൊതിഞ്ഞ് എൻ്റെ ഒരു കുഞ്ഞിന്? അവനെന്ത്? അവനെ കൊണ്ടുപോയി നീ കൊന്നോ? മഹാരാജൻ, നല്ല ചോദ്യം. ഞാനൊരു അമ്മയാണ്, ഞാൻ അവനെ കൊന്നില്ല. അവൻ എൻ്റെ മകനായി വളർന്നു. അവൻ വളർത്തേണ്ട രീതി തന്നെ ഞാൻ വളർത്തി. മഹാരാജൻ, ഇതാ അങ്ങക്ക് അനുയോജ്യനായി വളർത്തിയെടുത്ത എൻ്റെ മകൻ. ആ അണയുടെ മുഖത്തു നിന്ന് അങ്ങയുടെ അല്പം ദേഷ്യത്തിൽ സംസാരിച്ചില്ലേ, ആ ചെറുപ്പക്കാരൻ അങ്ങയുടെ മകനാണ്. അങ്ങയുടെ മകൻ മോനെ, ദേവവ്രത, അമ്മ വിളിക്കുന്നത് കേട്ടെ. ദേ നടന്നു വരുന്നു ഒരു യുവാവ്, അരോഗത്തിലുള്ള കത്രയുടെ സുമുഖനായ യുവാവ്, പടച്ചട്ട അണിഞ്ഞ് ഒരു പരാക്രമിയെ പോലെ നടന്നു വരുന്നു. മോനെ, ഈ നിൽക്കുന്നത് നിന്റെ അച്ഛനാണ്, ശന്തനു മഹാരാജാവ്, അസനപുരിയുടെ രാജാവ്, നിന്റെ അച്ഛൻ. അച്ഛൻ എന്ന് കേട്ടപ്പോൾ ഭാർഗവശിഷ്യൻ ആ പാദങ്ങളിൽ ഓടിച്ചെന്ന് നമസ്കരിച്ചു. തൻ്റെ പാദത്തിൽ കുമ്പിട്ട് കിടന്ന മകനെ വാരിപ്പുണർന്ന് മാറോടേക്ക് പിടിച്ചാൽ നിൽക്കയിൽ ഉമ്മ വെച്ച് തൻ്റെ ശരീരത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, കേങ്ങേ, ഇന്നാണ് എൻ്റെ ജീവിതം പൂർണ്ണമാകുന്നത്. ശേഷിക്കുന്ന ഭാഗം എനിക്കും നിനക്കും കൂടെ നമ്മുടെ ഈ പൊന്നോമന മകനോടൊപ്പം ഈ അസിനപുരിയെ കഴിച്ചുകൂടാം. വരൂ മഹാരാജൻ, അങ്ങയുടെ മനസ്സിന് ആഹ്ലാദം തരുന്ന അങ്ങിപ്പോൾ പറഞ്ഞ വാക്ക് പൂർണ്ണമാക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല, ക്ഷമിക്കണം. കാരണം ബ്രഹ്മശാപമേറ്റ വാനഗംഗയാണ് ഞാൻ. ശാപഗ്രസ്തയായ എൻ്റെ ആ ശാപസമയം കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഞാൻ തിരിച്ചു പോവുകയാണ്. അങ്ങയും മകനും മംഗളകർമ്മങ്ങളെ ചെയ്ത് ധന്യരായി ഈ അസിനപുരിയിൽ ജീവിക്കുക. ഞാൻ എൻ്റെ മകനെ അങ്ങയ്ക്ക് നൽകുന്നു. ദേവവ്രത മുണ്ട് അച്ഛൻ, മകനെ മാറോടേക്ക് പിടിക്കുമ്പോഴത്തെ ഗംഗാദേവി അപ്രത്യക്ഷയായി. മകനെ കൊണ്ടുവന്ന് ശന്തനു മഹാരാജാവ് ഹസ്തനപുരിയുടെ യുവരാജാവായി അഭിഷേകം ചെയ്തു. മോനെ, ഗംഗയാൽ ദാനം ചെയ്യപ്പെട്ട നിന്നെ ഗംഗാദത്തൻ എന്ന് ഞാൻ നാമകരണം ചെയ്ത് ഈ ഹസ്തനപുരിയുടെ യുവരാജാവായി അഭിഷേകം ചെയ്യുന്നു. കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
1: ഗംഗാദാനം തലവടി ജയചന്ദ്രൻ അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ ക്രിസ്റ്റഫർ, സാം മലയം, ഓമനക്കുട്ടൻ, അജിത്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നരേന്ദ്രമോദി സർക്കാരിൻ്റെ 12 വർഷം പൂർത്തീകരണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പ്രക്ഷേപണ പരമ്പര ഇപ്പോൾ കേൾക്കാം.

ഇഷ്ടഗാനങ്ങൾക്കായി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്കായി എത്തുകയാണ് ഹൃദയരാഗങ്ങൾ. നാളെ പിറന്നാൾ ആഘോഷിക്കുന്ന ജയങ്കർ ഫോർട്ട് കച്ചിക്ക് വേണ്ടി ഷീബ കുമരകം ആവശ്യപ്പെടുന്ന ഗാനം ഇന്ന് ഹൃദയരാഗങ്ങളിൽ ആദ്യം നമുക്ക് കേൾക്കാം. ചിത്രം ഓളങ്ങൾ പാടിയത് യേശുദാസും യശാനികയും ചേർന്ന്, രചന വായൻ വി, സംഗീതം ഇളയരാജ. ജയങ്കറിന് അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ് ആശംസിച്ചുകൊണ്ട് ഈ ഗാനം ഇതാ.

ജൂൺ 7 വിവാഹിതരാകുന്ന ഫർസാന അസാൻ എന്നിവർക്ക് വേണ്ടി ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിലെ കാത്തിരുന്ന പെണ്ണല്ലേ എന്ന ഗാനം കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിരിക്കുന്നു പൂഞ്ഞാർ അടിവാരത്തു നിന്നും ആതിര. ഈ ഗാനം പാടിയത് ദേവാനന്ദ്, ജോത്സന, സൗമ്യ എന്നിവർ. ഗാനരചന ശരത് വയലാർ, സംഗീതം അലക്സ് പോൾ. ഫർസാനയ്ക്കും അസാനും എല്ലാ മംഗളാശംസകളും നേർന്നുകൊണ്ട് ഈ ഗാനം നമുക്ക് കേൾക്കാം.

കണ്ണൂർ മാഹിയിൽ നിന്നും ജ്യോതിലക്ഷ്മി ആവശ്യപ്പെടുന്ന ഗാനമാണ് ഹൃദയരാഗത്തിൽ. ഇനി ചിത്രം അന്തിവെയിലിലെ പൊന്ന്, പാടിയത് യേശുദാസ്. രചന ONV, സംഗീതം സലിൽ ചൗധരി.

ഹായ് ഹൃദയരാഗമയെ, സുഖമാണോ? ഹൃദയരാഗത്തിന് സുഖം തന്നെയാണ്. എനിക്ക് സൗഭാഗ്യം എന്ന ചിത്രത്തിലെ നൊമ്പര വീണെ എന്ന ഗാനം കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിരിക്കുന്നു സമീറ കരുവാരക്കുണ്ട്. ഈ ഗാനത്തിൻ്റെ രചന നിർവഹിച്ചത് കൈതപ്രം, ഈണം നൽകിയത് എസ് പി വെങ്കിടേഷ്, പാടിയത് യേശുദാസ്.

ഈ ഗാനത്തോടെ ഇന്നത്തെ ഹൃദയരാഗങ്ങൾ പൂർണ്ണമാവുകയാണ്. എല്ലാ കൂട്ടുകാർക്കും സ്നേഹാശംസകൾ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 4 മിനിറ്റും 45 സെക്കൻഡും. ഇനി 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ

പ്രക്ഷേപണം നാളെ വൈകുന്നേരം 4:25 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.